ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിൻ്റെ ഹൃദയതാളം. സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 24 സെക്കൻഡ്. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ആഷാഢം 7, കൊലവർഷം 1201 മിഥുനം 14, 2026 ജൂൺ 28 ഞായറാഴ്ച.

பதம் 6:30 கண்டங்குளத்தி ஆயுர்வேத ஹோஸ்பிட்டல் ஏர்போர்ட் ஜங்ஷன் கொண்டோட்டி கார்ஷிக விருத்தாந்தம். വാഴകൃഷിയുടെ വളപ്രയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസർ ടി ഉമ്മർ കോയ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടയ്ക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. 7:15 ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. 7:20 നോവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. 7:45 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. പ്രഭാവർമ്മ എഴുതിയ ഊഞ്ഞാൽ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം AS പ്രശാന്ത് കൃഷ്ണൻ. 7:50 സൈമൺസ് ഐ ഹോസ്പിറ്റലിൽ തൃശൂർ റോഡ് കുന്നുംകുളം ജാഗ്രത. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ ഡോക്ടർ സിദ്ദിഖ് മേൽമുറി സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 രസമുകളം. 8:20 കളിക്കൂട്ടം. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 പരസ്പരം. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം.

ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫാദർ അരുൺ സ്കറിയ മാർക്കോസ്. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം ചരിത്ര

0: പത്ത് മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, തുടർന്ന് നവഗീതങ്ങൾ. 10:15 ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11 മണിക്ക് മൻ കി ബാത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ജനങ്ങളോടായി നടത്തുന്ന പ്രക്ഷേപണം. തുടർന്ന് ഇതിന്റെ മലയാള പരിഭാഷ. ഈശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 ഗാനമഞ്ജുഷ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 3:15 സ്നേഹദൂത്, സന്ദേശ ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:40 മൻ കി ബാത്ത് പ്രത്യേക പരിപാടി. 6:50 ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം. ന്യൂസ് ഓൺ എയർ ആപ്പിൽ മറ്റു പരിപാടികൾ. 8 മണിക്ക് മൻ കി ബാത്ത് മലയാള പരിഭാഷ. തുടർന്ന് ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടത്തുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ.
1: This is Akashwani, the news read by Shagun Chopra. Prime Minister Narendra Modi will hold talks with President of Seychelles, Patrick Hermini, today. Both leaders will review the full spectrum of bilateral cooperation and exchange views on regional and international issues of mutual interest. We have a report.
2: Today, Prime

0: തർക്കങ്ങൾ വരെ നമ്മുടെ മനസ്സിനെ എപ്പോഴും അശാന്തമാക്കി മാറ്റുന്നു. ഈ ബഹളത്തിനിടയിൽ സ്വന്തം ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ നാം മറന്നുപോയിരിക്കുന്നു. നിശബ്ദത എന്നത് വാക്കുകളുടെ അഭാവമല്ല, മറിച്ച് സത്യത്തിലേക്കുള്ള ഒരു വാതിലാണ്. ഒരു തടാകം ശാന്തമാകുമ്പോൾ മാത്രമേ അതിൽ ആകാശം പ്രതിഫലിക്കൂ. അതുപോലെ നമ്മുടെ മനസ്സ് ശാന്തമാകുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാകൂ. ഈ ആന്തരിക ശാന്തിയാണ് ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. അശാന്തമായ ഒരു ജനതയെ ഭയപ്പെടുത്താനും അടിമപ്പെടുത്താനും അധികാരികൾക്ക് എളുപ്പമാണ്. എന്നാൽ ഉള്ളിൽ സമാധാനം കണ്ടെത്തിയ ഒരു മനുഷ്യനെ ആർക്കും ഭയപ്പെടുത്താനോ വിലക്കെടുക്കാനോ കഴിയില്ല. പ്രതിസന്ധികളും ഒറ്റപ്പെടലുകളും നമ്മെ തളർത്തുമ്പോൾ, ഭയം നമ്മുടെ ചിന്തകളെ മരവിപ്പിക്കാൻ നോക്കുമ്പോൾ, നിശബ്ദമായി നമ്മുടെ ഉള്ളിലേക്ക് തിരിയുക. അവിടെയാണ് നമ്മുടെ കരുത്ത് ഇരിക്കുന്നത്. ആത്മീയത എന്നത് ലോകത്തെ വിട്ട് ഓടലല്ല, മറിച്ച് ലോകത്തെ നേരിടാനുള്ള കരുത്ത് ഉള്ളിൽ കണ്ടെത്തലാണ്. അടിച്ചമർത്തുന്നവൻ്റെ ശബ്ദത്തേക്കാൾ ഉറപ്പുള്ളതാകണം നീതിക്ക് വേണ്ടിയുള്ള നമ്മുടെ നിശബ്ദമായ പ്രാർത്ഥനകൾ. ദിവസവും അല്പനേരം നിശബ്ദമായി മാറ്റിവെക്കുക. ആ നിശബ്ദതയിൽ നിന്ന് ലഭിക്കുന്ന വ്യക്തതയോടെ ലോകത്തെ നേരിടുക. അനീതിക്കെതിരെ സംസാരിക്കാൻ ആ നിശബ്ദത നിങ്ങളെ പ്രാപ്തരാക്കും. നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം പുറത്തെ ഇരുട്ടിനെ മായ്ക്കാൻ പര്യാപ്തമാണ് എന്ന് തിരിച്ചറിയുക.
1: ഫാദർ അരുൺ സ്കറിയാ മാർക്കോസ് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9645929996. നമ്പർ ആവർത്തിക്കാം: 9645929996. സുഭാഷിതം. ആകാശവാണി 102.7 മഞ്ചേരി FM. പ്രഭാതഗീതം.
2: ഇന്നത്തെ പ്രഭാതഗീതത്തിൽ ആദ്യം യേശുദാസും സംഘവും ആലപിച്ച ഗാനമാണ് പൂനിലാവല പോലെ എന്ന് തുടങ്ങുന്നു.

ഈ ഗാനത്തോടെ ഇന്നത്തെ പ്രഭാതഗീതം സമാപിച്ചു. ഇന്ന് 7:10 ആരോഗ്യജാലകത്തിൽ മഴക്കാല കൊതുകുജന്യ പകർച്ചരോഗങ്ങൾ. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി. ഷുബിൻ സംസാരിക്കുന്നു 7:10 ആരോഗ്യജാലകത്തിൽ.

7:40 ആയുരാരോഗ്യത്തിൽ കുരുമുളകിന്റെ ഔഷധ ഗുണങ്ങൾ. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ആയി വിരമിച്ച ഡോക്ടർ സയ്യിദ് മുഹമ്മദ് സലീം KP സംസാരിക്കുന്നു. ആയുരാരോഗ്യം 7:40.

0: ട്രെയിൻ സമയം. തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 126.01 ചെന്നൈ മംഗലാപുരം മെയിൽ 6:28 165.27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48 163.08 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33 എത്തിച്ചേരുമെന്ന് കരുതുന്നു. അങ്ങാടിപ്പുറത്ത് 566.07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 563.22 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
1: ട്രെയിൻ സമയം.
0: ചരിത്രത്തിന്റെ നാൾ വഴികളിലൂടെ.
2: ചരിത്രപഥം.
0: ഇന്ന് June 28 ചരിത്രത്തിൽ നിന്നാണ് ഒന്നാം ലോകമഹായുദ്ധം അവസാനിപ്പിച്ച വേഴ്സായ് ഉടമ്പടി ജർമ്മനിയും സഖ്യകക്ഷികളും ഒപ്പുവച്ചത്. ഉടമ്പടിയുടെ വകുപ്പുകൾ യുദ്ധത്തിന്റെ ഉത്തരവാദിത്തം ജർമ്മനിയുടെ മേൽ കെട്ടിവയ്ക്കുന്നതായിരുന്നു. പാരീസിലെ ദി ഹാൾ ഓഫ് മിറേഴ്സ് എന്ന കൊട്ടാരത്തിൽ വെച്ചാണ് വേഴ്സായ് ഉടമ്പടി ഒപ്പുവയ്ക്കപ്പെട്ടത്.
2: ചരിത്രപഥം.

പ്രഭാവർമ്മ എഴുതിയ ഊഞ്ഞാൽ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. എസ് പ്രശാന്ത് കൃഷ്ണൻ ചൊല്ലുന്നത് കേൾക്കാം ഇന്നത്തെ കാവ്യധാരയിൽ 7:45. ഏഴാൻപതിന് ജാഗ്രത. കിസ്രു പദ്ധതി, മൾട്ടിപർപ്പസ് ജോബ് ക്ലബ്ബുകൾ എന്നിവയെക്കുറിച്ച് മലപ്പുറം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ സ്വയം തൊഴിൽ വിഭാഗത്തിന്റെ ചുമതലയുള്ള എംപ്ലോയ്മെന്റ് ഓഫീസർ നസീമ കപ്രകാടൻ സംസാരിക്കുന്നു. ജാഗ്രത 7:50.

ഇന്നത്തെ കരിയർ ടിപ്സിൽ കരിയർ വിദഗ്ധൻ ഡോക്ടർ സിദ്ദീഖ് മേൽമുറി സംസാരിക്കുന്നു. ഇന്ന് രാവിലെ 10:15 കേൾക്കാം ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി.

11 മണിക്ക് മൻ കി ബാത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ജനങ്ങളോടായി നടത്തുന്ന പ്രക്ഷേപണം, തുടർന്ന് അതിന്റെ മലയാള പരിഭാഷ.

2:15 ഗാനമഞ്ജുഷയാണ്. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പ് വഴിയും ആവശ്യപ്പെട്ട ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 3:15 സ്നേഹദൂത് സന്ദേശ ഗാനങ്ങൾ.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 6:30.
1: കാർഷിക വൃത്താന്തം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
1: കാർഷിക വൃത്താന്തം.
2: പ്രായോജകർ
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
3: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി.
0: വാഴക്കൃഷിയിലെ വളപ്രയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസറായ ടി ഉമ്മർകോയ.
4: നാം എല്ലാവരും പാരമ്പര്യമായും കുട്ടിക്കാലം മുതലും വാഴകൃഷി കാണുകയും കൃഷി ചെയ്യുകയും ചെയ്യുന്നതാണ്. പൂരയിടത്തിൽ ഒരു വാഴ പോലും ഇല്ലാത്ത വീടുകൾ കാണാറില്ല. നിത്യജീവിതത്തിൽ വാഴയും വാഴയിലയും ഒഴിവാക്കാനാവാത്തതാണ്. വാഴക്കൃഷി വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ 1.5 മീറ്റർ നീളവും 1.5 മീറ്റർ വീതിയും 1.5 മീറ്റർ താഴ്ചയുമുള്ള കുഴികളെടുത്ത് 250 ഗ്രാം കുമ്മായം കുഴിയിലിട്ട് 15 ദിവസത്തിന് ശേഷം മേൽമണ്ണും 10 കിലോ കമ്പോസ്റ്റോ കാലിവളമോ പച്ചിലവളമോ ഇട്ട് ഇളക്കി അതിൽ നേന്ത്ര കന്നുകൾ നടാവുന്നതാണ്. കന്നിൽ നിന്നും 15 മുതൽ 20 സെന്റിമീറ്റർ മാത്രം ഉയരത്തിൽ കന്നിൻ്റെ തലഭാഗം വെട്ടിക്കളയേണ്ടതാണ്. നട്ട് 1 മാസം കഴിയുമ്പോൾ തന്നെ ഇല വന്നാലും വന്നില്ലെങ്കിലും നമുക്ക് വളപ്രയോഗം തുടങ്ങാം. കൂട്ടുവളങ്ങൾ, ഉദാഹരണമായി 3:18, 13:15 എന്നിവയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നേർവളങ്ങൾ നൽകുന്നതാണ് നല്ലത്. നമ്മുടെ വരുമാന വർധനവിനും സാമ്പത്തിക ഭദ്രതയ്ക്കും ചെടികൾക്കുള്ള ആരോഗ്യം നിലനിർത്തുന്നതിനും നേർവളങ്ങളായ യൂറിയ, രാജ്പോസ് പൊട്ടാഷ് എന്നിവ നൽകേണ്ടതാണ്. 10 കിലോ എങ്കിലും ജൈവവളം നൽകിയതിന് ശേഷമാണ് മറ്റ് രാസവളങ്ങൾ നൽകേണ്ടത്. ആവശ്യമായ അളവിൽ മാത്രം രാസവളങ്ങൾ നൽകിയാൽ മതി. കൃത്യമായ വളപ്രയോഗം നൽകുന്നതിന് മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് വളപ്രയോഗം നൽകേണ്ടത്. എങ്കിലും സാധാരണയായി നട്ട് 1 മാസം കഴിയുമ്പോൾ തന്നെ 80 മുതൽ 90 ഗ്രാം വരെ യൂറിയ, 325 ഗ്രാം രാജ്പോസ്, 100 ഗ്രാം പൊട്ടാഷ് എന്നിവയാണ് നൽകേണ്ടത്. നട്ട് 2 മാസം കഴിയുമ്പോൾ നമുക്ക് 65 ഗ്രാം യൂറിയ, 250 ഗ്രാം രാജ്പോസ് എന്നിവ നൽകാം. 1-ാം മാസവും 2-ാം മാസവും നൽകേണ്ട രാജ്പോസ് ഒരുമിച്ച് നൽകുന്നതിലും കുഴപ്പമില്ല. അതോടൊപ്പം തന്നെ 2-ാം മാസം 100 ഗ്രാം പൊട്ടാഷും നൽകേണ്ടതാണ്. 3 മാസമാകുമ്പോൾ വീണ്ടും 65 ഗ്രാം യൂറിയയും 100 ഗ്രാം പൊട്ടാഷും നൽകേണ്ടതാണ്. തുടർന്ന് 4-ാം മാസവും 65 ഗ്രാം യൂറിയയും 100 ഗ്രാം പൊട്ടാഷും നൽകേണ്ടതാണ്. 5-ാം മാസം 65 ഗ്രാം യൂറിയ, 100 ഗ്രാം പൊട്ടാഷ്. പിന്നീട് കുല വന്നതിന് ശേഷം പൊട്ടാഷും നൽകേണ്ടതില്ല, യൂറിയ മാത്രം നൽകിയാൽ മതി. നല്ല ഫലപുഷ്ടിയുള്ള കായ ലഭിക്കുന്നതിന് യഥാസമയം SOP സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് കൃത്യമായ അളവിൽ യഥാസമയം സ്പ്രേ ചെയ്യുന്നതും 2-ാം മാസവും 4-ാം മാസങ്ങളിലും കൃഷിവകുപ്പിൻ്റെ ഹയർ മഗ്നീഷ്യം സൾഫേറ്റ് എന്നിവ നൽകുന്നതും നല്ല ഗുണമേന്മയുള്ള കുല ലഭിക്കുന്നതിന് സഹായിക്കുന്നു. നട്ടും 4 മാസമാകുമ്പോൾ വീണ്ടും 250 ഗ്രാം കുമ്മായവും വാഴ ഓരോന്നിനും നൽകേണ്ടതാണ്. പൊതുവെ ഒരു വാഴയ്ക്ക് വാഴയുടെ കാലയളവിൽ 500 ഗ്രാം കുമ്മായം നൽകുന്നത് നല്ല വിളവ് ലഭിക്കുന്നതിന് സഹായിക്കുന്നു. 4 മുതൽ 5 മാസം പ്രായമാകുമ്പോൾ ഓരോ വാഴയുടെ കവിളുകളിൽ ബാർ സോപ്പ് കഷ്ണങ്ങളാക്കി വെക്കുന്നത് പിണ്ടിപ്പിഴുവിൻ്റെ ശല്യം തടയുന്നതിന് സഹായമാകുന്നു. ഒരു വരുമാന മാർഗമായി വാഴ കൃഷി ചെയ്യുമ്പോൾ പറഞ്ഞവയൊക്കെ പാലിച്ചാൽ നല്ല വിളവ് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വാഴയിൽ മറ്റു ജീവികളുടെ ശല്യം ഒഴിവാക്കുന്നതിന് കവറ് ഇടുന്നതും നല്ല ഗുണമേന്മയുള്ള വാഴക്കുലകൾ മാർക്കറ്റിൽ എത്തിക്കുന്നതിന് സഹായിക്കുന്നു. അതിനുവേണ്ടി എല്ലാവരും പ്രയത്നിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക.
0: വാഴക്കൃഷിയിലെ വളപ്രയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസറായ ടി ഉമ്മർകോയയാണ് കാർഷിക വൃത്താന്തത്തിൽ ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
1: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജക

കാലാവസ്ഥാ അറിയിപ്പ്. ചക്രവാത ചുഴിയുടെയും ന്യൂനമർദ്ദ പാത്തിയുടെയും സ്വാധീനത്താൽ ഇന്നും നാളെയും കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ പെയ്യാം. ഇന്ന് തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.

0: കുറഞ്ഞ ചെലവിൽ പ്രഗൽഭ നേത്ര രോഗവിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
1: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ
2: അൽ റേഹാൻ ഉള്ളപ്പോ തിമിരുൾപ്പെടെയുള്ള നേത്ര രോഗങ്ങൾ എന്തിനാ പേടിക്കണേ? നോ ടെൻഷൻ.
3: 20 വർഷത്തെ സേവന പാരമ്പര്യവും നൂതന സാങ്കേതിക വിദ്യയുമായി അൽ റേഹാൻ കണ്ണാശുപത്രി ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ബ്രാഞ്ചുകൾ എടപ്പാൾ തിരൂർ ആൻഡ് ത്രിപ്രയ.
0: ഫോൺ 0483271439.
4: ദൃഷ്ടി.
5: പ്രിയമുള്ളവരെ, സ്വാഗതം ദൃഷ്ടിയിലേക്ക്. 2026 കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷ കീം ഫലം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ എറണാകുളം ജില്ലയിലെ റോഷൻ രാജുവും ബിഫാമിൽ തൃശൂർ ജില്ലയിലെ വിനായക് നാരായണനും 1-ാം റാങ്ക് കരസ്ഥമാക്കി. അഞ്ജു ബോബി ജോർജിന്റെ 22 വർഷം പഴക്കമുള്ള ദേശീയ റെക്കോർഡ് തകർത്ത് വനിതകളുടെ ലോങ് ജമ്പിൽ തൃശൂർ നാട്ടിക സ്വദേശി ആൻസി സോജൻ. വീര്യം കുറഞ്ഞ മദ്യം വിവാദത്തിനിടെ സർക്കാർ മുന്നോട്ട്, നികുതിയിളവ് ധനബില്ലിൽ കരട് പ്രസിദ്ധീകരിച്ചു. മധ്യവർഗത്തിന്റെയും സാധാരണക്കാരുടെയും ജീവിതം സ്വാഭാവികമായി സംഭാഷണങ്ങളിലൂടെ വെള്ളിത്തിരയിൽ അനശ്വരമാക്കിയ സംവിധായകനും നടനും നിർമ്മാതാവുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. കാർഷിക സർവകലാശാല താൽക്കാലിക വിസിയായി ഡോക്ടർ സജിത റാണിയെ നിയമിച്ചു. വാണിജ്യ LPGക്കുള്ള നിയന്ത്രണങ്ങൾ നീക്കി. സമാധാന കരാർ അന്തിമമാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ യുഎസും ഇറാനും ആക്രമണ പ്രത്യാക്രമണങ്ങൾ നടത്തിയതോടെ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതം. തെക്കൻ ലെബനണിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം. സെയ്ഷൽസിന് തീരനിരീക്ഷണ കപ്പൽ കൈമാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എൽ മത്സരത്തിൽ ഇംഗ്ലണ്ട് പനാമയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഘാനയെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ നോക്കൌട്ടിൽ ഇടം നേടുന്ന ഏറ്റവും കുഞ്ഞു രാജ്യമെന്ന വലിയ റെക്കോർഡുമായി കേപ്പ് വെർദെ.
0: റേഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
6: അൽ റേഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
7: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
8: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
9: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം അല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
10: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
9: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400181000.
5: സ്വർണത്തിന് 880 രൂപയും തങ്കത്തിന് 1000 രൂപയും കൂടി. സ്വർണം പവന് 1,05,560 രൂപ, തങ്കം 10 ഗ്രാമിന് 1,44,000 രൂപ, വെള്ളി കിലോയ്ക്ക് 2,30,000 രൂപ. റബ്ബർ കോട്ടയത്തെ വില RSS 4 27,000, RSS 5 26,600. കുരുമുളക് അൺഗാർബിൾഡ് 70,400, പുതിയത് 69,400, ഗാർബിൾഡ് 72,400 രൂപ.
9: ഷിഫ ഫെർട്ടിലിറ്റി

0: സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
2: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
3: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഭൂതക്കണ്ണാടി എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും മിൻമിനിയും ചേർന്ന് ആലപിച്ചത്. ഗാനരചന കൈതപ്രം, സംഗീതം പകർന്നത് ജോൺസൺ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൗജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
2: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
3: ഓ ലവ്ലി, വെൽ ഡൺ.
2: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
4: RBI പറയുന്നു,
2: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷൽ പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ

11. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്കും ജയം. രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽ പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ അവലോകനം ചെയ്യുന്ന ഇരു നേതാക്കളും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ പ്രവാസികളുമായും മോദി സംവദിക്കും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും.

0: വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷൽ പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ അവലോകനം ചെയ്യുന്ന ഇരു നേതാക്കളും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ പ്രവാസികളുമായും മോദി സംവദിക്കും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യൻ രാജ്യരക്ഷാസേനയുടെ ഒരു സംഘവും രണ്ട് ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ പേരിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വ്യാജവാർത്തയെ രാജ്യരക്ഷാമന്ത്രാലയം അപലപിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു ഇന്ത്യൻ ജവാനും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന തരത്തിൽ കഴിഞ്ഞ വർഷം ജൂലൈ 28 രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ പ്രസ്താവിച്ചു എന്ന വാർത്തയാണ് സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിച്ചത്. 100 തീവ്രവാദികളെയും പാകിസ്ഥാനിലെ നിരവധി തീവ്രവാദ കേന്ദ്രങ്ങളെയും ഇല്ലാതാക്കിയ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രിയും മന്ത്രാലയവും ഒരുപോലെ അഭിമാനം കൊള്ളുന്നുവെന്ന് രാജ്യത്തിനുവേണ്ടി ജീവൻ ത്യജിച്ച ഓരോരുത്തരെയും രാജ്യം അങ്ങേയറ്റം ആദരവോടെയാണ് കാണുന്നതെന്നും രാജ്യരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെ മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി ദൂരദർശൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിനുശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാനത്ത് 5 പ്രായക്കാരായ 1980,224 കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് ബൂത്തുകളിലെത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് നാളെയും മറ്റന്നാളും വീടുകളിലെത്തി വാക്സിൻ നൽകും. കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം രാവിലെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ മന്ത്രി സണ്ണി ജോസഫ് നിർവഹിക്കും. ജില്ലയിലെ 1,41,810 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിനായി 1,573 ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 46 ട്രാൻസിറ്റ് ബൂത്തുകളും 60 മൊബൈൽ ബൂത്തുകളും ഇതിൽപ്പെടും. കോഴിക്കോട് ജില്ലയിൽ 189,345 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ജില്ലാതല ഉദ്ഘാടനം രാവിലെ നാദാപുരം കല്ലാച്ചി MLP സ്കൂളിൽ KM അഭിജിത്ത് MLA നിർവഹിക്കും. 54 ട്രാൻസിറ്റ് ബൂത്തുകളും 50 മൊബൈൽ ബൂത്തുകളും ജില്ലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്.
0: പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനം രാവിലെ അടൂർ ജനറൽ ആശുപത്രിയിൽ മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. ജില്ലയിൽ 47,739 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ഇതിനായി 967 ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. എല്ലാ പൌരന്മാർക്കും പ്രാപ്യവും താങ്ങാനാവുന്നതും ഗുണനിലവാരമുള്ളതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതികളിൽ ഒന്നാണെന്നും 62 കോടി ജനങ്ങളെ ഉൾക്കൊള്ളുന്ന പദ്ധതി കുടുംബങ്ങൾക്ക് സാമ്പത്തിക പരിരക്ഷയോടെ ചികിത്സ ലഭ്യമാക്കുന്നുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 7 ഒഴിഞ്ഞുകിടക്കുന്നതുൾപ്പെടെ സംസ്ഥാനത്ത് 5 ജില്ലാ മെഡിക്കൽ ഓഫീസർമാരെ നിയമിച്ച് ഉത്തരവായതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മലപ്പുറം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് DMO ഒഴിവുണ്ടായിരുന്നത്. ഇതോടെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ ഓഫീസർമാരായി. മലപ്പുറത്ത് ഡോക്ടർ വി വിനോദും ഇടുക്കിയിൽ ഡോക്ടർ ഐപ്പ് ജോസഫും കോഴിക്കോട്ട് ഡോക്ടർ LT സരിതാകുമാരിയും കണ്ണൂരിൽ ഡോക്ടർ R വിവേക് കുമാറും കാസർകോട്ട് ഡോക്ടർ KT രേഖയുമാണ് മെഡിക്കൽ ഓഫീസർമാർ. സംസ്ഥാനത്ത് 10 കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. മലപ്പുറത്ത് 5, കോഴിക്കോട്ട് 4, വയനാട്ടിൽ ഒരാൾക്കുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 190 രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 266 ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്ടെ നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 2 കൂടി ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി നിപ സമാന ലക്ഷണങ്ങൾ ഉള്ളവരുടെ ഇടയിൽ ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 55 ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരോടും സ്നേഹവും സൌഹൃദവും കാത്തുസൂക്ഷിക്കുന്ന ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള പൊതുപ്രവർത്തകർക്ക് അനുഗ്രഹീത മാതൃകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല.

0: ചെങ്ങന്നൂരിൽ പറഞ്ഞു. പി എസ് ശ്രീധരൻപിള്ളയുടെ കുടുംബം വെൺമണി മാർത്തോമാ സ്കൂൾ ലൈബ്രറിക്ക് ഗ്രന്ഥശേഖരം നൽകിയതിന്റെയും അദ്ദേഹത്തിന്റെ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ മൂന്നാംഘട്ട അലോട്ട്മെന്റ് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ നാളെ മുതൽ ജൂലൈ 2 വരെ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എൽ മത്സരത്തിൽ ഇംഗ്ലണ്ട് പനാമയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഘാനയെ 1-0 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ലോകകപ്പിന്റെ ഗ്രൂപ്പ് എല്ലിൽ ഇന്നലെ രാത്രി നടന്ന ആവേശപ്പോരിൽ പനാമയെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് വീഴ്ത്തി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ഇംഗ്ലണ്ടിന്റെ നോക്കൌട്ട് പ്രവേശം. കരുത്തരായ എതിരാളികളെ പിടിച്ചുകെട്ടാൻ ശ്രമിച്ച പനാമയുടെ വലയിൽ 2 പകുതിയിലായിരുന്നു ബെല്ലിംഗ്ഹാമും ക്യാപ്റ്റൻ ഹാരി കെയ്നും പന്തെത്തിച്ചത്. 62-67 മിനിറ്റുകളിലായിരുന്നു ഇംഗ്ലണ്ടിന്റെ ഗോളുകൾ. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ പൊരുതി കളിച്ചിട്ടും ഘാനയ്ക്ക് വിജയം തൊടാനായില്ല. 31 മിനിറ്റിൽ ലീഡ് പിടിച്ച ക്രൊയേഷ്യക്കെതിരെ 73 മിനിറ്റിൽ ഘാന തിരിച്ചടിച്ചെങ്കിലും 10 മിനിറ്റിനുള്ളിൽ ക്രൊയേഷ്യ വിജയഗോൾ കണ്ടെത്തുകയായിരുന്നു. പരാജയപ്പെട്ടെങ്കിലും ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്ക് പിന്നാലെ ഘാനയും 4 പോയിന്റുമായി നോക്കൌട്ട് യോഗ്യത നേടി. ഇന്നത്തോടെ 48 ടീമുകളുടെയും ഗ്രൂപ്പ് തല മത്സരങ്ങൾ പൂർത്തിയായി. നോക്കൌട്ട് പോരാട്ട ചിത്രം വ്യക്തമാകും. ഇന്ന് രാത്രി 12:30 ലോസ് ആഞ്ചൽസിൽ നടക്കുന്ന ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയും കാനഡയും ഏറ്റുമുട്ടും.
0: ഗ്രൂപ്പ് കെ മത്സരങ്ങളിൽ കൊളംബിയ, പോർച്ചുഗൽ, കോംഗോ, ഉസ്ബെക്കിസ്ഥാൻ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ജെ മത്സരങ്ങളിൽ രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. FIH പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ലണ്ടനിൽ രാത്രി 8:30 മത്സരം. ബോസ്നിയയിൽ അന്താരാഷ്ട്ര സാറാജവോ GM മിക്സ് ചെസ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ മാസ്റ്റർ ഈതൻ വാസ് 3rd സ്ഥാനം നേടി. ഒപ്പം മത്സരിച്ച 10 പേരെ പിന്നിലാക്കിയാണ് 14-കാരനായ ഈതൻ ഈ നേട്ടം സ്വന്തമാക്കിയത്. കണ്ണൂരിൽ സമാപിച്ച സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് 334 പോയിന്റോടെ കിരീടം നേടി. 275 പോയിന്റുമായി തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് 2rd സ്ഥാനവും 193 പോയിന്റോടെ തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് 3rd സ്ഥാനവും കരസ്ഥമാക്കി. സമാപന സമ്മേളനം മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ അംഗങ്ങളും അണിചേരുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. ഇതിന്റെ പ്രഖ്യാപനം ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിൽ മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. എല്ലാ ജില്ലകളിലും പോലീസുമായി ചേർന്നായിരിക്കും വ്യാപാരികൾ ബോധവൽക്കരണ പരിപാടികൾ നടത്തുക. കോതമംഗലത്ത് വനം വകുപ്പ് കഴിഞ്ഞ ദിവസം റേഡിയോ കോളർ പിടിപ്പിച്ച് വനത്തിലേക്ക് വിട്ട കാട്ടാന ചരിഞ്ഞു. വ്യാഴാഴ്ചയാണ് കാട്ടാനയെ മയക്ക് വെടിവെച്ച് ചികിത്സ നൽകിയ ശേഷം കരിമ്പാനി വനമേഖലയിലേക്ക് തിരിച്ചുവിട്ടിരുന്നത്. കാട്ടിലേക്ക് തുറന്നുവിട്ട ശേഷം ആനയുടെ ചലനങ്ങൾ വനംവകുപ്പ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം റേഡിയോ കോളറിൽ നിന്ന് സിഗ്നലുകൾ ലഭിക്കാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വനത്തിനുള്ളിൽ ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ക്ഷയരോഗ നിവാരണം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന ടിബി മുക്ത് ഭാരത് ക്ഷയരോഗ മുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന 2025 ക്ഷയരോഗ മുക്ത് പഞ്ചായത്ത് പുരസ്കാരങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ വിതരണം ചെയ്തു. SNDP യോഗം വടകര യൂണിയൻ സെക്രട്ടറിയും വടകര ശ്രീനാരായണ കോളേജ് മാനേജറും SN ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗവുമായ PM രവീന്ദ്രൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. KK രമ MLA മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യ
2: ആകാശവാണി 102.7 മഞ്ചേരി FM.

സമയം 6 മണി കഴിഞ്ഞ് 55:35. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ FM ശുഭദിനത്തിന്റെ സമയം.

0: ആദ്യം വിദ്യാഭ്യാസ വാർത്തകൾ.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: മോളെ, എന്റെ ശരീരം മൊത്തം വേദന. കാൽമുട്ടിന്റെ തേയ്മാനാച്ച കൂടി കൂടി വരിക. എന്താ ചെയ്യാ?
3: അമ്മ, ഇനി വിഷമിക്കണ്ട. നമുക്ക് എടരിക്കോടുള്ള കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയറിൽ പോകാം. അവിടെ ആച്ച മുട്ടിന് മാത്രല്ല, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ തുടങ്ങിയ എല്ലാ വേദനകൾക്കും PRP പോലുള്ള അതിനൂതന ചികിത്സയുണ്ട്.
2: ഹാവു, ആശ്വാസമായി കുട്ടിയെ.
3: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ.
0: ഹയർ സെക്കൻഡറി വൊക്കേഷണൽ വിഭാഗം NSQF അധിഷ്ഠിത കോഴ്സുകളിലേക്കുള്ള ഒന്നാം വർഷ ഏകജാലക പ്രവേശനത്തിന്റെ അലോട്ട്മെന്റ് നാളെ മുതൽ സാധ്യമാകും വിധം https://admission.bhscportal.kerala.gov.in ൽ പ്രസിദ്ധീകരിക്കും. https://admission.bhscportal.kerala.gov.in ൽ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്ത് അലോട്ട്മെന്റ് റിസൾട്ട് എന്ന ലിങ്കിലൂടെ അപേക്ഷകർക്ക് വിവരങ്ങൾ മനസ്സിലാക്കി അലോട്ട്മെന്റ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാം. കേരള ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷിച്ചവർക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റിൽ പ്രൊഫൈൽ പരിശോധിക്കാനും ന്യൂനത പരിഹരിക്കാനുമുള്ള അവസരം മറ്റന്നാൾ വൈകിട്ട് 5 മണിവരെ ലഭ്യമാണ്. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന തൊഴിലധിഷ്ഠിത സ്കിൽ ഡിപ്ലോമ കോഴ്സുകളായ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, മോണ്ടിസോറി ആൻഡ് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിട്ടുണ്ട്. 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള ഈ കോഴ്സുകളിലേക്കുള്ള SSLC +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 7994449314. നമ്പർ ഒരിക്കൽ കൂടി 7994449314. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മഞ്ചേരി ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ ദ്വിവത്സര ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. SSLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷകളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയിട്ടുള്ളവർക്ക് പ്രായപരിധിയില്ലാതെ ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ www.polyadmission.org എന്ന പോർട്ടലിൽ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തി അടുത്ത മാസം 12-നകം ഓൺലൈനായി അപേക്ഷിക്കണം. ഫോൺ നമ്പർ 04832761565. ആവർത്തിക്കാം, 04832761565.
1: സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
5: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
6: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊരിമ എന്നും രാവിലെ 7:55.
7: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
0: സമയം 7 മണി.

ഇന്നത്തെ ചിന്താവിഷയം: സമാധാനത്തിലേക്ക് ഒരു പാതയില്ല, സമാധാനമാണ് പാത.

ചിന്താവിഷയം ആവർത്തിക്കാം. സമാധാനത്തിലേക്ക് ഒരു പാതയില്ല, സമാധാനമാണ് പാത. ഇത് ഗാന്ധിജിയുടെ വാക്കുകൾ. ഇനി ഇന്നത്തെ ചോദ്യം, ഒളിമ്പിക് ചിഹ്നത്തിൻ്റെ വളയങ്ങൾ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ചോദ്യം ആവർത്തിക്കാം. ഒളിമ്പിക് ചിഹ്നത്തിൻ്റെ വളയങ്ങൾ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം FM ശുഭദിന പരിപാടിയുടെ അവസാന സമയത്ത്.

0: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
1: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: നീ അറിഞ്ഞില്ലേ ഒന്നും, നീ അറിഞ്ഞില്ലേ. സിതാര കൃഷ്ണകുമാർ ആലപിച്ച ഗാനം. രചന കെ ചൈത്ര. സംഗീതം എൻ പി പ്രഭാകരൻ.

0: കെ ചൈത്രയുടെ വരികൾക്ക് എൻ പി പ്രഭാകരൻ ഈണം നൽകി സിതാര കൃഷ്ണകുമാർ ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിത പാഠം.
7: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
8: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
9: വെള്ളിയാഴ്ച രാവിലെ 7:50 ഐക്യു ഓപ്റ്റിക്കൽസ് സമകാലികം.
10: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐക്യു ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
11: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
12: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
11: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
12: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
11: ഫോൺ 9744550424.
13: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
14: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
13: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
14: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
15: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
16: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
17: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
16: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
17: അതെങ്ങനെ?
16: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
17: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
18: രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് സെൻസസ് 2027 നടപടികളുടെ ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് തങ്ങളുടെ വീടുകളുടെയും കുടുംബങ്ങളുടെയും സംബന്ധിച്ച വിവരങ്ങൾ ഔദ്യോഗിക പോർട്ടൽ വഴി സ്വയം ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സൌകര്യമാണിത്. ഈ മാസം 30 വരെയാണ് ഇതിനുള്ള അവസരം ഉണ്ടായിരിക്കുക. സെൻസസ് നടപടികൾ കൂടുതൽ വേഗത്തിലാക്കാനും എന്യൂമറേറ്റർമാരുടെ ജോലിഭാരം ലഘൂകരിക്കാനും ശേഖരിക്കുന്ന വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്താനുമാണ് ഈ സംവിധാനം. വീടുകളുമായി ബന്ധപ്പെട്ട 34 ചോദ്യങ്ങളാണ് ആദ്യഘട്ട ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇംഗ്ലീഷ് കൂടാതെ മലയാളം അടക്കം 15 ഇന്ത്യൻ ഭാഷകളിൽ വിവരങ്ങൾ രേഖപ്പെടുത്താൻ പോർട്ടലിൽ സൗകര്യമുണ്ട്.
17: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
19: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
20: ഇന്നത്തെ ഗാനം
19: എന്നും രാവിലെ 7:35
20: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ.
19: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
21: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
19: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
22: ട്രെയിൻ സമയം.
18: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 163-08 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, 226-10 കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി 8:27, 166-07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33, 166-09 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 163-05 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54, 206-31 മംഗലാപുരം തിരുവനന്തപുരം വന്ദേഭാരത് എക്സ്പ്രസ് 9:22 എത്തിച്ചേരുമെന്ന് കരുതുന്നു. അങ്ങാടിപ്പുറത്ത് 566-07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 563-22 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തുമെന്നാണ് കരുതുന്നത്.
22: സമയം.

0: സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ് 58 സെക്കൻഡ്.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യ ജാലകം.
2: പ്രായോജികർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഫോൺ 0499332622.
4: ആരോഗ്യ സംരക്ഷണത്തിന് അവധിയില്ല.
1: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഞായറാഴ്ചകളിലും.
4: ENT പീഡിയാട്രിക്സ് ദന്തരോഗ ചികിത്സകൾ, വന്ധ്യതാ നിവാരണ ചികിത്സ, ജനറൽ മെഡിസിൻ, അസ്ഥിരോഗ ചികിത്സകൾ, കുട്ടികളുടെ ദന്തരോഗ ചികിത്സകൾ എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനം ഇനി ഞായറാഴ്ചകളിലും.
1: വിളിക്കൂ 0499332622.
5: മഴക്കാല കൊതുകുജന്യ പകർച്ചാരോഗങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ.
6: ഈ സീസണിൽ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഡെങ്കിപ്പനി തന്നെയാണ്. കാരണം മഞ്ഞപ്പിത്തം പോലെ തന്നെ ഡെങ്കിപ്പനിയും ഒരു കൂട്ടത്തോടെയാണ് വരിക. അത് ഒരു രോഗി മാത്രമായിട്ടുണ്ടാവില്ല, ആ ഒരു ഏരിയയിൽ കുറേ പേർക്ക് ഒരുമിച്ച് രോഗം ബാധിക്കുന്നൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഡെങ്കി തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം വെള്ളം ഇടവിട്ടുള്ള മഴ പെയ്യുമ്പോൾ ആ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ കൊതുക് വളരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ മാത്രമല്ല ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചേഞ്ച്, നമ്മൾ ടെമ്പറേച്ചർ കൂടുന്നൊരു സാഹചര്യം ഉണ്ടായാലേ വർഷം ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയൊരു വർഷം കൂടിയാണ്. അപ്പോൾ ആ സമയത്ത് ഈ തരത്തിലുള്ള കൊതുകുകളുടെ പ്രചരണത്തിനും അവരുടെ അസുഖം പരത്താനുള്ള കഴിവും ഭയങ്കരമായിട്ട് ഈ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും ഒക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത കൂടി നമുക്ക് ഈ വരും വർഷങ്ങളിൽ നേരിടേണ്ടത് ഉണ്ട്. അപ്പോൾ ഡെങ്കു തന്നെയാണ് ഏറ്റവും വലിയ ത്രട്ട്. പിന്നെ കൂടാതെ വരുന്നത് നമുക്ക് മലേറിയ. മലേറിയ ഈ പറഞ്ഞ പോലെ വെള്ളക്കെട്ടുകൾ ഉണ്ടാവാനുള്ള സാഹചര്യം ഏറ്റവും കൂടുതലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മലേറിയ പരത്തുന്ന മോസ്കിറ്റോസ് ഇത്തരം വെള്ളക്കെട്ടുകൾ ഉണ്ടാവുകയും മലേറിയ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു സമയം. അപ്പോൾ മലേറിയയും ഇനി അങ്ങോട്ട് കുറച്ച് മാസങ്ങൾ ഒക്ടോബർ വരെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയം കൂടിയാണ്. ഈ ഒരു മഴക്കാലത്ത് പ്രധാനമായിട്ട് ഇത് രണ്ടും തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിന് മുന്നേ നമുക്ക് അറിയാം ജാപ്പനീസ് എൻകഫലൈറ്റിസും അതുപോലെ വെസ്റ്റ് നൈൽ ഫീവറും ഒക്കെ അതൊക്കെ പടരുന്നൊരു സീസൺ ആയിരുന്നു മഴക്കാലം തൊട്ട് മുന്നേ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഏകദേശം കഴിയാനായി. പക്ഷെ എന്നാലും ഇപ്പോഴും നമുക്ക് കേസുകൾ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡെങ്കിപ്പനിക്ക് വേൾഡ് വൈഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 0.25% മരണനിരക്ക് ഉണ്ടാവാറ്. അപ്പോൾ അതിലും കുറവാണ് ഉണ്ടാവാറ്. നമുക്കും നമ്മുടെ നാട്ടിലും അത്ര തന്നെയാണ് മരണനിരക്കുള്ളൂ. ഇതിൽ ചികിത്സ എന്ന് വെച്ചാൽ കുറേയൊക്കെ സെൽഫ് ലിമിറ്റിംഗ് ആണ്. നമ്മൾ കൂടുതൽ ചികിത്സിച്ച് വഷളാക്കാതെ നോക്കുകയാണ് ഡെങ്കിപ്പനിയിൽ വേണ്ടത്. കാരണം പലപ്പോഴും ആൾക്കാർക്ക് ക്ഷീണം നന്നായിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ വെള്ളം കുടിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അത് ഛർദിയൊന്നുമില്ല, വെള്ളം കുടിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ക്ഷീണം മാറുകയും ആ ഒരു ഇതുകൊണ്ടാണ് ബി പി കുറഞ്ഞ് വരുന്നത് കൊണ്ടാണ് പ്രധാനമായിട്ടും ക്ഷീണം തോന്നുന്നത്. അത് ശരിയാവേണ്ടതാണ്. പക്ഷെ പലപ്പോഴും ആൾക്കാരുടെ ഡിമാൻഡും കുറേയും കൂടി ഒരു അശാസ്ത്രീയ ചികിത്സ കാരണം കൂടുതലായിട്ട് ഫ്ലൂയിഡ് ഡിമാൻഡ് ചെയ്യുന്നത്, അതായത് IV ഫ്ലൂയിഡ്സ് ഗ്ലൂക്കോസ് ഇടുക എന്ന് പറയും, ഗ്ലൂക്കോസ് ഇടാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്യുകയും അതുവഴി ചിലപ്പോൾ എന്ന് വെച്ചാൽ ഫ്ലൂയിഡ് ഓവർലോഡ് വന്നിട്ട് രോഗം പെട്ടെന്ന് ഗുരുതരമാവാനും മരണപ്പെടാനുള്ള സാധ്യത ഡെങ്കിയിലുണ്ട്. അപ്പോൾ പലപ്പോഴും ശാസ്ത്രീയ ചികിത്സ കൊണ്ടാണ് പലപ്പോഴും ഡെങ്കിയിൽ പ്രശ്നം ഉണ്ടാകുന്നത്, അല്ലാതെ രോഗം കാരണമല്ല. ഡെങ്കിയിൽ അപകടം ഉണ്ടാകുന്ന സമയം എപ്പോഴാണെന്ന് വെച്ചാൽ ഡെങ്കുവിൽ ഈ പറഞ്ഞ പോലെ 4 സീറോ ടൈപ്സ് ഉണ്ട്, സീറോ വൈറസ് ഉണ്ട്. അതായത് ഡെങ്കു വൈറസ് 1, 2, 3, 4 ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് 2ഉം 3ഉം ആണ്. 2023 വലിയ ഔട്ട്ബ്രേക്സ് ഉണ്ടായത് ഡെങ്കു വൈറസ് 3 കൊണ്ടാണ്. പിന്നെ അതിന് ആ വർഷം തന്നെ നമുക്ക് ലാസ്റ്റിലേക്ക് ഡെങ്കു വൈറസ് 2 കൊണ്ടുള്ള ഔട്ട് ബ്രേക്സ് ഉണ്ടായി. 1ഉം 4ഉം നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാറില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 2 കൊണ്ട് ഡെങ്കി വന്ന ഒരാൾക്ക് വേറെ 4 കൊണ്ടോ അല്ലെങ്കിൽ 1 കൊണ്ടോ ഒക്കെ വരികയാണെങ്കിൽ അയാൾക്ക് കൂടുതൽ ഈ പറഞ്ഞ പോലെ രക്തക്കുഴലുകൾക്ക് തകരാറുണ്ടാവാനും അതിന് ലീക്കേജ് സംഭവിച്ചിട്ട് രക്തസ്രാവം ഉണ്ടാകുന്ന തരത്തിലുള്ള ഡെങ്കു ഹെമറാജിക് ഫീവറോ അല്ലെങ്കിൽ ഡെങ്കു ഷോക്ക് സിൻഡ്രോം ഒക്കെ ഉണ്ടായിട്ട് മരണം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഡെങ്കു അപ്പോഴാണ് റിസ്ക് ആവുന്നത്. രണ്ടാമത് ഇൻഫെക്ഷൻ വേറൊരു സിറോ കൊണ്ട് വരുമ്പോഴാണ് ഡെങ്കുവിൽ പ്രശ്നം വരുന്നത്. പക്ഷേ അസച്ച് ഡെങ്കു ശരിക്കും വലിയ പ്രശ്നമില്ല. നമ്മൾ കൂടുതൽ ചികിത്സിച്ച് അതിനെ പ്രശ്നമാക്കാതിരുന്നത്, കാരണം അത് ഈ പറഞ്ഞ പോലെ റെസ്റ്റ് എടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു 1-2 ആഴ്ച എടുക്കും പൂർണ്ണ റിക്കവറിക്ക്. ആ ഒരു സമയം കൊടുക്കുക, റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇതിലാണെങ്കിൽ നമ്മൾ അതിൻ്റെ രക്തസ്രാവം ഉണ്ടാവാനുള്ള സാധ്യത വരുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുകയാണ് ഡെങ്കുവിൽ ചെയ്യുന്നത്.
5: മഴക്കാല കൊതുകുജന്യ പകർച്ചാരോഗങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജികർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഫോൺ 0499332622.

0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
1: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
2: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
3: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
4: അൽറിഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്, ഇപ്പോൾ അൽറിഹാൻ കണ്ണാശുപത്രിയിൽ.
7: FM ശുഭദിനത്തിൽ കേൾക്കാമിനി നോവൽ വായന.
8: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
1: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
8: ഫോൺ 0483280500.
1: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
8: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം
1: ABC ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
8: ഫോൺ 0483280500.
9: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
10: എനിക്ക് സുഖമില്ല എന്നറിഞ്ഞാലും പോർച്ചുഗ എന്നെ കാണാൻ വരില്ല, കാരണം ഞങ്ങളത് പരസ്പരം വാക്കുകൊടുത്തതാണ്. അതാണ് ഞങ്ങളുടെ രഹസ്യ കരാർ. ദൈവത്തിനല്ലാതെ മറ്റാർക്കും ഞങ്ങളുടെ ചങ്ങാത്തത്തെപ്പറ്റി അറിയില്ല. തീവണ്ടി സ്റ്റേഷന്റെ എതിർഭാഗത്ത് പേസ്ട്രി ഷോപ്പിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ സുന്ദരമായ കാർ കിടപ്പുണ്ടായിരുന്നു. സന്തോഷത്തിന്റെ ആദ്യ കിരണം എന്റെ ഉള്ളിൽ പൊട്ടി വിരിഞ്ഞു. പോർച്ചുഗയെ കാണാനുള്ള കൊതിയുടെ പ്രേരണ കൊണ്ട് എന്റെ ഹൃദയം എനിക്ക് മുൻപേ തുള്ളി കുതിച്ചു ചാടി. എന്റെ യഥാർത്ഥ സുഹൃത്തിനെ കാണാൻ പോകുന്നു ഞാൻ. പക്ഷേ ആ സമയത്ത് എനിക്ക് രോമാഞ്ചമുണ്ടാക്കുന്ന മനോഹരമായ ഒരു ചൂളം വിളി സ്റ്റേഷനിൽ മുഴങ്ങി. അത് മാംഗോ രാജിബയുടെയായിരുന്നു. അക്രമാസക്തം, അഭിമാനപൂരിതം, ട്രാക്കിന്റെ യജമാനൻ. പെട്ടികളൊക്കെ ചമഞ്ഞ് കിലുങ്ങിക്കൊണ്ട് അത് കുതിച്ചു കടന്നുപോയി. ജനാലയ്ക്കരികെ ഇരുന്നവർ പുറത്തേക്ക് നോക്കി. യാത്ര ചെയ്യുന്നവർക്കൊക്കെ എന്ത് സന്തോഷമാണ്! ഞാനൊരു കുഞ്ഞായിരുന്നപ്പോൾ മാംഗോ രാജിബ കാണാൻ എനിക്കെന്ത് കൊതിയായിരുന്നു! ഞാനത് കടന്നുപോകും വരെ കൈവീശി കൈവീശി നിൽക്കുമായിരുന്നു. ചക്രവാളത്തിൽ ആ വണ്ടി അപ്രത്യക്ഷമാകും വരെ ഞാൻ കൈവീശും. ഇപ്പോൾ ആ അവസ്ഥയിലൂടെ കടന്നുപോകുന്നത് ലൂയിസാണ്. ഞാൻ പേസ്ട്രി കടയിലേക്കും ചുറ്റുപാടും നോക്കി. അതാ അവിടെയുണ്ട്. കടന്നു വരുന്നവരെയൊക്കെ കാണാവുന്ന തരത്തിൽ അവസാനത്തെ മേശയിലാണ് പോർച്ചുഗ ഇരുന്നിരുന്നത്. ജാക്കറ്റ് ഇട്ടിട്ടില്ല. ചതുരക്കളങ്ങളുള്ള മനോഹരമായ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. അതിനു താഴെ വൃത്തിയുള്ള ഷർട്ടിന്റെ വെള്ളക്കൈകൾ കണ്ടു. എനിക്ക് പെട്ടെന്ന് തളർച്ച തോന്നി. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തുകയില്ല എന്ന് തോന്നി. ലാഡിസ് ലാവ് പെട്ടെന്ന് പറഞ്ഞുകൊടുത്തു, പോർച്ചുഗ ദേ ആരാ വന്നത് എന്ന് നോക്കൂ. അദ്ദേഹം പതുക്കെ തിരിഞ്ഞു. സന്തോഷത്തിന്റെ പുഞ്ചിരി മുഖത്ത് പരന്നു. കൈകൾ വിടർത്തിക്കൊണ്ട് എന്നെ ദീർഘമായി കെട്ടിപ്പിടിച്ചു. നീ ഇന്ന് വരുമെന്ന് എന്റെ ഹൃദയം എന്നോട് പറഞ്ഞു. എന്നിട്ട് പോർച്ചുഗ എന്നെ ഒരു നീണ്ട നോട്ടം നോക്കി. ഇത്രയും കാലം നീ എവിടായിരുന്നു? എനിക്ക് ഭയങ്കര അസുഖമായിരുന്നു. എനിക്ക് എന്താണെന്ന് ഇതിനകം അറിയാമായിരുന്ന പോർച്ചുഗ വെയിറ്ററെ വിളിക്കാൻ വിരൽ ഞൊടിച്ചു. സോഡയും പേസ്ട്രിയും എന്റെ മുമ്പിൽ കൊണ്ടുവച്ചെങ്കിലും ഞാൻ അതൊന്നും തൊട്ടില്ല. ഞാൻ തല കയ്യിൽ താങ്ങി വിഷാദവാനും ദുർബലനുമായി അങ്ങനെ ഇരുന്നു. നിനക്കിത് വേണ്ടേ? ഞാൻ മിണ്ടാതിരുന്നപ്പോൾ പോർച്ചുഗ എന്റെ മുഖമുയർത്തി നോക്കി. ഞാൻ എന്റെ ചുണ്ടുകൾ അമർത്തിക്കടിച്ചു. എന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഇതൊക്കെ എന്താ പീക്കിരി? നിന്റെ പഴയ കൂട്ടുകാരനോട് പറയില്ലേ? എനിക്ക് പറ്റില്ല ഇവിടെ വെച്ച്. ഒന്നും മനസ്സിലാവാത്ത പോലെ സിയു ലാഡിസ് ലാവ് തലകുലുക്കിക്കൊണ്ടിരുന്നു. ഞാനൊരു കാര്യം പറയാൻ ഒരുങ്ങി. പോർച്ചുഗ, കാർ ഇപ്പോഴും നമ്മുടെയാണോ? ആണല്ലോ, സംശയമുണ്ടോ? എന്നാ എന്നെ ഒരു സവാരി കൊണ്ടുപോവോ? ആ ആവശ്യം പോർച്ചുഗയെ അത്ഭുതപ്പെടുത്തി. പിന്നെന്താ, നീ പറഞ്ഞതല്ലേ. ഇപ്പോഴും എന്റെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞിരിക്കുകയാണെന്ന് പോർച്ചുഗ കണ്ടു. എന്റെ കൈപിടിച്ച് കാറു വരെ കൊണ്ടുപോയി. പാസഞ്ചർ സീറ്റിലേക്ക് എന്നെ എടുത്തുയർത്തി വെച്ചു. ബില്ല് കൊടുക്കാൻ വേണ്ടി പോർച്ചുഗ തിരിച്ചുപോയി. മൂപ്പര് സിയു ലാഡിസ് ലാവിനോട് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. അവന്റെ കുടുംബത്തിലാരും അവനെ മനസ്സിലാക്കുന്നില്ല. ഇത്രയധികം ലോല മനസ്സുള്ള ഒരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല.
9: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ, ശബ്ദം ബോബി.
8: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.

0: നോവൽ വായന സമാപിക്കുന്നു.
1: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483-280-5000.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
5: രംഗഗീതം
4: ബുധൻ രാവിലെ 8:20.
6: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
4: 9847341588.
7: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
8: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
7: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744555-0424.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
12: പുല്ലാനൂർ ഗവൺമെന്റ് VHS സ്കൂളിലെ VHSC വിഭാഗത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ വൊക്കേഷണൽ ടീച്ചറുടെ താൽക്കാലിക ഒഴിവിലേക്ക് അടുത്തമാസം 1 രാവിലെ 10 അഭിമുഖം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം VHSC പ്രിൻസിപ്പൽ മുൻപാകെ ഹാജരാകണം. കോടൂർ പഞ്ചായത്ത് പരിധിയിലുള്ള അംഗണവാടികളിലെ ഹെൽപ്പർ തസ്തികയിലെ ഒഴിവുകളിലേക്ക് നിർദ്ദിഷ്ട യോഗ്യതയുള്ള സേവന സന്നദ്ധരായിട്ടുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകർ പ്രസ്തുത തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പരിധിയിൽ സ്ഥിര താമസക്കാരായിരിക്കണം. അംഗണവാടി ഹെൽപ്പർ തസ്തികയ്ക്ക് 10-ാം ക്ലാസ് പാസ്സാകാത്തവരായിരിക്കണം. പ്രായപരിധി 18-ഉം 46-ഉം ഇടയിൽ. അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, ജാതി, സ്ഥിര താമസം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം പൂരിപ്പിച്ച അപേക്ഷകൾ അടുത്ത മാസം 31 വൈകിട്ട് 5 ലഭ്യമാക്കണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 7025127584. നമ്പർ ഒരിക്കൽ കൂടി 7025127584. മലപ്പുറം ഗവൺമെന്റ് വനിതാ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇംഗ്ലീഷ് വിഷയത്തിൽ അതിഥി അധ്യാപക നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം നാളെ രാവിലെ 10 നടക്കും. UGC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ള കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി അഭിമുഖത്തിന് ഹാജരാകണം.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
12: സമയം 7 കഴിഞ്ഞ് 24:32. ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സെയ്ഷൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടി രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. കൈലാസ് മാനസ

0: സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. സെയ്ഷൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം വിലയിരുത്തുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. ഒരു റിപ്പോർട്ട്.
1: മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിൽ എത്തിയത്. സെയ്ഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രവാസി ഇന്ത്യക്കാരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. തുടർന്ന് റോച്ചെ കൈമാനിൽ നടക്കുന്ന ദേശീയ ദിനാഘോഷങ്ങളിൽ ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കും. രണ്ട് ഇന്ത്യൻ നാവികസേനാ കപ്പലുകൾക്കൊപ്പം ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകൾക്ക് പുറമെ AIR ന്യൂസ് വെബ്സൈറ്റ്, ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ് തുടങ്ങിയവയിലും പരിപാടി തത്സമയം ലഭ്യമാകും. AIR ന്യൂസ്, DD ന്യൂസ്, PMO എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് ലഭിക്കും. സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർ മുഖേന കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി വിദേശകാര്യ മന്ത്രാലയം മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. വിസയും പ്രവേശനാനുമതിയും ഇല്ലാതെ നേപ്പാളിലൂടെ യാത്ര തിരിച്ചതിനെ തുടർന്ന് നിരവധി ഇന്ത്യൻ പൌരന്മാർ കുടുങ്ങിയതിനെ തുടർന്നാണ് മുന്നറിയിപ്പ്. യാത്രയ്ക്കാവശ്യമായ എല്ലാ രേഖകളും ലഭിച്ച ശേഷമേ യാത്ര ആരംഭിക്കാവൂ എന്ന് മന്ത്രാലയം വ്യക്തമാക്കി. രേഖകൾ പിന്നീട് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ യാത്ര തുടങ്ങുന്നത് വിദേശത്ത് കുടുങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. തീർത്ഥയാത്രയ്ക്ക് പോയ 52 ഇന്ത്യൻ പൌരന്മാർ കാഠ്മണ്ഡുവിൽ കുടുങ്ങിയതായും തുടർയാത്ര നടത്താൻ അടിയന്തര സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് 2025 ജൂലൈ 28 പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ചില സമൂഹ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതായി പ്രതിരോധ മന്ത്രാലയം. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് സൈനിക മരണം ഉണ്ടായില്ലെന്ന് മന്ത്രി പറഞ്ഞതായി വരുത്തി തീർക്കാൻ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുന്നത് തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്നതും വസ്തുതാവിരുദ്ധവുമാണെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. രാജ്യരക്ഷയ്ക്കായി ജീവൻ ബലിയർപ്പിച്ച പ്രതിരോധ സേനയിലെ ഓരോ അംഗത്തിന്റെ പരമോന്നത ത്യാഗത്തെ എക്കാലവും രാജ്യം അനുസ്മരിക്കുമെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന് നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി വീടുകളിലെത്തി വാക്സിൻ നൽകും. ലക്ഷദ്വീപിൽ തീരസംരക്ഷണ സേനയുടെ നേതൃത്വത്തിൽ നടത്തിയ മെഡിക്കൽ രക്ഷാദൌത്യം വിജയകരം. കോസ്റ്റ്ഗാർഡും കവരത്തി ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സും കൊച്ചിയിലെ സിജി എയർ എൻക്ലേവും ലക്ഷദ്വീപ് ഭരണകൂടവുമായി ചേർന്നാണ് ദൌത്യം നിർവഹിച്ചത്. അഗത്തിയിൽ നിന്ന് 60ഉം 66ഉം വയസ്സുള്ള ഗുരുതരാവസ്ഥയിലായ 2 രോഗികളെ സുരക്ഷിതമായി കൊച്ചിയിലെത്തിക്കാൻ സാധിച്ചു. പ്രതികൂല കാലാവസ്ഥയെയും അവഗണിച്ചുകൊണ്ടായിരുന്നു ദൌത്യം. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാവിലെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പേർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓർ

0: 5 ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ആരോഗ്യമേഖലയിൽ ഗണ്യമായ പുരോഗതി ഇന്ത്യ കൈവരിച്ചതായി കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. എല്ലാ പൌരന്മാർക്കും കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കിക്കൊണ്ട് സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്ന ലക്ഷ്യത്തിലേക്കാണ് രാജ്യം മുന്നേറുന്നതെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ മാധ്യമം സംഘടിപ്പിച്ച 9th ഡോക്ടേഴ്സ് ഡേ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി.
1: We have a new national health policy in place. It brings a transformative shift from sick care to wellness and a shift from curative health care to comprehensive health care where prevention remains at the heart of our approach. There are several schemes that Government of India has rolled out in these 12 years and one of the most transformative one is our flagship initiative of Ayushman Bharat Pradhan Mantri Jan Arogya Yojana. It's lauded as the world's biggest health assurance program which brings in its ambit as many as 62 crore individuals.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. എതിരില്ലാത്ത 2 ഗോളിനാണ് ഇംഗ്ലണ്ട് പനാമയെ പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഖാനയെ 2-1 പരാജയപ്പെടുത്തി. ഇന്ന് പുലർച്ചെ നടന്ന കൊളംബിയ പോർച്ചുഗൽ മത്സരം സമനിലയിൽ കലാശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ കോംഗോ 3-1 വിജയിച്ചു. അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ, അർജന്റീന മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ലോകകപ്പിലെ നോക്കൌട്ട് പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ലോങ് ജമ്പിൽ 22 വർഷം മുൻപ് അഞ്ജു ബോബി ജോർജ് കുറിച്ച റെക്കോർഡ് തിരുത്തി തൃശൂർ സ്വദേശിനി ആൻസി സോജൻ. 2004 ഏഥൻസ് ഒളിമ്പിക്സിൽ അഞ്ജു ബോബി ജോർജ് കുറിച്ച 6.83 മീറ്ററിന്റെ റെക്കോർഡ് 6.88 മീറ്റർ ദൂരത്തിൽ ചാടിയാണ് ആൻസിയുടെ പുതിയ റെക്കോർഡ്. ഭുവനേശ്വറിൽ നടക്കുന്ന ഇന്റർ സ്റ്റേറ്റ് സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഏഷ്യൻ അത്ലറ്റിക്സ് ചരിത്രത്തിലെ 8th മികച്ച ദൂരവും സ്വന്തം പേരിൽ കുറിക്കാൻ ആൻസിക്ക് സാധിച്ചു. ഐസിസി വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മണിക്കാണ് മത്സരം. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശാനുസരണം ഇറാനെതിരെ വീണ്ടും ആക്രമണം നടത്തിയതായി അമേരിക്കൻ സൈന്യം. ഇറാനിലെ സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ, ഡ്രോൺ സൂക്ഷിപ്പ് കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായതെന്ന് US സെൻട്രൽ കമാൻഡ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. അതേസമയം കിക്ക് എന്ന ഓയിൽ ടാങ്കറിന് നേരെയുണ്ടായ ആക്രമണമാണ് യുഎസിനെ തിരിച്ചടിക്കാൻ പ്രേരിപ്പിച്ചത്. വെടിനിർത്തൽ കരാറിനെ ഇറാൻ വകവയ്ക്കുന്നില്ലെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3rd അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകുന്ന വിധം പ്രസിദ്ധീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സെയ്ഷെൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. മൻ കി ബാത്തിന്റെ 135th പതിപ്പിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടി രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. FM ശുഭദിന പരിപാടികൾ തുടരുകയാണ്. ഇനി ഇന്നത്തെ ഗാനം.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
4: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആരോഗ്യ പരിരക്ഷാ പദ്ധതി കരുതലിന് കീഴിൽ സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ്.
4: നോർമൽ പ്രസവം 6000 രൂപ, സിസേറിയൻ 12000 രൂപ.

0: കൂടുതൽ വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഫോൺ 0493-298300.
2: ഇന്നത്തെ ഗാനം.
3: പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭാസ്പർശത്താൽ രണ്ടു ദശാബ്ദത്തിലേറെ കാലം മലയാള ചലച്ചിത്രവേദിയെ പ്രഭാപൂരമാക്കിയ ലോഹിതദാസിന്റെ 17th ചരമവാർഷിക ദിനമാണ് ഇന്ന്. 46 സിനിമകൾക്ക് തിരക്കഥ, ഇതിൽ 10 സിനിമകൾക്ക് സ്വന്തം സംവിധാന നിർവഹണം, ഇവയിൽ തന്നെ 3 സിനിമകൾക്ക് ഗാനരചനയും, മികച്ച നാടകകൃത്ത്, ചെറുകഥാകൃത്ത്. മലയാള തിരക്കഥാരംഗത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാന്നിധ്യമായി ലോഹിതദാസിന്റെ നിരവധി സൃഷ്ടികൾ. അതിൽ സിബി മലയിലിനോടൊപ്പം മാത്രം ചെയ്ത തനിയാവർത്തനം, ദശരഥം, കിരീടം, ഹിസ് ഹൈനസ് അബ്ദുള്ള, ഭരതം, ധനം, കമലദളം, ചെങ്കോൽ തുടങ്ങിയവയെല്ലാം സൂപ്പർ ഹിറ്റുകൾ. കൂടാതെ മറ്റ് സംവിധായകർക്ക് വേണ്ടി എഴുതിയ കുടുംബപുരാണം, ജാതകം, മഹായാനം, മൃഗയ, മാലയോഗം, രാധാമാധവം, സസ്നേഹം, വെങ്കലം, വാത്സല്യം, പാഥേയം, തൂവൽ കൊട്ടാരം, അങ്ങനെ ലിസ്റ്റുകൾ നീളുന്നു. ആ മഹാപ്രതിഭയുടെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് കേൾക്കാം അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ പിറന്ന കസ്തൂരിമാൻ എന്ന സിനിമയിലെ ഈ ഗാനം, ഇന്നത്തെ ഗാനമായി.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് ടി പി വിനയ്കുമാർ, അവതരണം ജയൻ മുത്തേരി.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും

0: പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
0: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
2: ഇന്ന് കുരുമുളകിന്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായി വിരമിച്ച ഡോക്ടർ സയ്യിദ് മുഹമ്മദ് സലീം, KP.
3: കറുത്തപൊന്ന് എന്ന് വിശേഷണമുള്ള കുരുമുളക് ഏറ്റവും പുരാതനകാലം മുതലേ ഭക്ഷ്യവസ്തുക്കളിൽ ഉപയോഗപ്പെടുത്തി വരുന്ന സുഗന്ധവ്യഞ്ജനമാണ്. പെപ്പറേസിയ കുടുംബത്തിലെ അംഗമായ കുരുമുളകിന്റെ ശാസ്ത്രീയ നാമം പൈപ്പർ നൈഗ്രം എന്നാണ്. കുരുമുളകിന്റെ ജന്മഭൂമി കേരളമാണെന്ന് കരുതുന്നു. കൃഷ്ണ, മരിച, ഊഷണം മുതലായ പേരുകളിലാണ് ആയുർവേദത്തിൽ ഇതിനെ പരാമർശിക്കുന്നത്. ആയുർവേദത്തിലെ ത്രികടു ഗണത്തിലെ അംഗമാണ് കുരുമുളക്. കടു എന്നാൽ എരിവ് എന്നാണ് അർത്ഥം. ചുക്ക്, തിപ്പലി എന്നിവയാണ് ത്രികടു ഗണത്തിലെ മറ്റു രണ്ടു മരുന്നുകൾ. ഉഷ്ണവീര്യമുള്ളതാണ് കുരുമുളക്. കുരുമുളകിന്റെ പുറന്തൊലിയിൽ പൈപ്പറിൻ, പൈപ്രിഡിൻ എന്നീ ആൽക്കലോയിഡുകൾ അടങ്ങിയിട്ടുണ്ട്. കായയിൽ പൈപ്രിറ്റിൻ എന്ന ആൽക്കലോയിഡും അടങ്ങിയിരിക്കുന്നു. ഈ ആൽക്കലോയിഡുകളാണ് കുരുമുളകിന് എരിവുരസം നൽകുന്നത്. തയമിൻ, റിബോഫ്ലാവിൻ എന്നീ വിറ്റാമിനുകളും കുറഞ്ഞ അളവിൽ കുരുമുളകിൽ കാണപ്പെടുന്നു. പനി കുറക്കുന്നതിനും ചുമ, ജലദോഷം എന്നിവ ശമിപ്പിക്കുന്നതിനും അർശസ്, ഫാറ്റി ലിവർ എന്നിവ ഇല്ലാതാക്കുന്നതിനും കുരുമുളക് ഉത്തമമാണ്. ദഹനരസങ്ങളെ ഉത്തേജിപ്പിച്ച് ആഹാരപചനത്തെ ത്വരിതപ്പെടുത്തുന്നു. പ്രമേഹ രോഗത്തെ നിയന്ത്രിക്കുന്നതിനും ശുക്ലവർദ്ധനവിനും സഹായിക്കുന്ന ഒന്നാണ് കുരുമുളക്. ചില ഔഷധങ്ങളുടെയും ഭക്ഷണപദാർത്ഥങ്ങളുടെയും ആഗിരണം എളുപ്പമാക്കുന്നതിനോ വർദ്ധിപ്പിക്കുന്നതിനോ കുരുമുളകിന് കഴിവുണ്ട്. ഉദാഹരണമായി, മഞ്ഞളിലെ പ്രധാന ഔഷധഘടകമായ കുർക്കുമിൻ വളരെ കുറഞ്ഞ അളവിലെ കുടലിൽ നിന്നും ആഗിരണം ചെയ്യുകയുള്ളൂ. കുർക്കുമിൻ്റെ ആഗിരണം 2,000 മടങ്ങ് വരെ വർദ്ധിപ്പിക്കുവാൻ കുരുമുളക് ചേർത്ത് ഉപയോഗിക്കുന്നതിന് സഹായിക്കുന്നു. ചില ഔഷധ പ്രയോഗങ്ങൾ പരിചയപ്പെടാം. കുരുമുളക് കഷായം വെച്ച് ചെറു ചൂടോടുകൂടി പല പ്രാവശ്യം കവിൾക്കൊണ്ടാൽ തൊണ്ട ചൊറിച്ചിൽ, തൊണ്ടനീര് എന്നിവ ശമിക്കും. സ്വരഭേദം, ചുമ, എന്നിവയ്ക്ക് ആശ്വാസം നൽകും. ത്രികടു അഥവാ ചുക്ക്, കുരുമുളക്, തിപ്പലി ഇവ തുല്യമായി എടുത്ത് 8 ഇരട്ടി വെള്ളത്തിൽ കഷായം വെച്ച് 20 മില്ലി വീതം 2 നേരം കുടിക്കുന്നത് പനി കുറയ്ക്കുന്നതിനും ചുമ, കഫക്കെട്ട് എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നതിനും സഹായിക്കും. കുരുമുളക് ഇട്ട് കാച്ചിയ വെളിച്ചെണ്ണ അസഹ്യമായ ചൊറിച്ചിലുള്ള ഭാഗത്ത് പുരട്ടിയാൽ ഫംഗസ് ബാധ മൂലമുള്ള ചൊറിച്ചിൽ ശമിക്കുന്നതാണ്. എള്ളെണ്ണയിൽ കുരുമുളക് ഇട്ട് കാച്ചി തേച്ചാൽ വാദസംബന്ധമായ വേദനകൾക്ക് ആശ്വാസം ലഭിക്കും. തക്കാളി അരിഞ്ഞ് അതിൽ കുരുമുളക് കൂടി ചേർത്ത് രാവിലെ വെറും വയറ്റിൽ 3-4 ദിവസം കഴിക്കുന്നത് കൃമിശല്യം ഒഴിവാക്കുന്നതിന് സഹായിക്കും. മരിചാതി എണ്ണ, അഷ്ടചൂർണം, ഗുൽഗുലു മരിചാതി എണ്ണ, ദശമൂലക്കടുത്രയം, കഷായം എന്നിവയിൽ കുരുമുളക് ചേർന്ന ഔഷധങ്ങളിൽ ചിലതാണ്.
2: കുരുമുളകിന്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായി വിരമിച്ച ഡോക്ടർ സയ്യിദ് മുഹമ്മദ് സലീം, KP.
1: അലോഹ ഹോസ്പിറ്റൽ, കിഴിശേരി. ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ:
0: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
0: അലോഹ ഹോസ്പിറ്റൽ, കിഴിശേരി.
1: ഫോൺ 9946-8000.
4: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
5: എന്നും രാവിലെ 7 മണിക്ക്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഐക്യ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
5: തിങ്കൾ രാവിലെ 8:20.
6: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
5: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐക്യ ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. എന്നും രാവിലെ 6:30.
0: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
7: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
8: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും.
7: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
8: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
7: മൈജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
9: സമയം 7:45.
10: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രായോജകർ: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
11: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
12: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
11: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
12: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്.
1: ഫോൺ 7025-13119.
13: കാവ്യധാര.

0: കാലത്തിലെ കാലാധിവർത്തിയായ കവിതകളുടെ ആലാപനം.
1: പ്രഭാവർമ്മ എഴുതിയ ഊഞ്ഞാൽ എന്ന കവിതയാണ് കാവ്യധാരയിൽ ഇന്ന് ചൊല്ലുന്നത്. എ.എസ്. പ്രശാന്ത് കൃഷ്ണൻ.

കുതുകമോടേറെ വാശി തന്നൂഞ്ഞാലിൽ അധികനേരമായാടുന്ന കുഞ്ഞിൻ്റെ

വിഫല സ്വപ്നങ്ങൾ പ്രത്യാനയിക്കുവാൻ, അതു പുലർന്നാവു മണ്ണിൽ മനസ്സിലും പുതിയ പൂവിളിപ്പാട്ടുകൾക്കൊപ്പമായി. ഇതിലഭാഗമായെന്തുള്ളു മാബലി.

പോലെ പോയി മറഞ്ഞിടുന്നു. ഇവിടെ നമ്മൾക്കു തങ്ങുവാനില്ലേറെ സമയം, ഇപ്പോൾ തിരിച്ചു പോകേണ്ടയോ?

0: എങ്കിലും തൊടിയിലൂഞ്ഞാലു കെട്ടണം ചൊല്ലു നീ പുലരിയാകുന്നു കുഞ്ഞിന്റെ പൂമുഖം.
1: പ്രഭാവർമ്മ എഴുതിയ ഊഞ്ഞാൽ എന്ന കവിതയാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് A.S. പ്രശാന്ത് കൃഷ്ണൻ.
2: കാവ്യധാര
3: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി. സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം ജാഗ്രത. പ്രായോജകർ
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കുന്നംകുളം. ഫോൺ 04885227701. ടീച്ചറെ, നമുക്ക് എപ്പോഴാ വയസ്സായി തുടങ്ങി എന്നുള്ള ചിന്ത വരുന്നതെന്നറിയോ?
5: ഇല്ല.
4: നമ്മുടെ കാഴ്ച മങ്ങി തുടങ്ങുമ്പോ.
5: അപ്പൊ പിന്നെ ഞാൻ പേടിക്കേണ്ടതില്ല മാഷേ.
4: അതെന്താ?
5: ഞാൻ കഴിഞ്ഞ കുറെ നാളായി സൈമൺസ് കണ്ണാശുപത്രിയെ വിശ്വസിക്കുന്നു. അതിനാൽ എനിക്ക് കാഴ്ച കുറയുന്നുള്ള ഭയമില്ല. അത്രയ്ക്ക് മികച്ചത് അവരുടെ സേവനം.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കുന്നംകുളം.
6: ആകാശവാണി മഞ്ചേരി FM നിലയത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ജാഗ്രതയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കെസ്രു പദ്ധതി അഥവാ കേരള സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീം ഫോർ രജിസ്റ്റേർഡ് അൺഎംപ്ലോയ്ഡ് മൾട്ടിപർപ്പസ് ജോബ് ക്ലബുകൾ, ഇവയെക്കുറിച്ച് ഇന്ന് ജാഗ്രതയിൽ സംസാരിക്കുന്നത് മലപ്പുറം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ സ്വയം തൊഴിൽ വിഭാഗത്തിന്റെ ചുമതലയുള്ള എംപ്ലോയ്മെന്റ് ഓഫീസർ നസീമ കപ്രകാടൻ.
7: ₹100,000 വരെ ഈ പദ്ധതി പ്രകാരം ബാങ്ക് വായ്പ ലഭിക്കും. പദ്ധതി തുകയുടെ 20%, അതായത് ₹100,000, 20,000 സബ്സിഡി ലഭിക്കും. ഇത് ഗുണഭോക്താവിന്

0: അക്കൗണ്ടിലേക്ക് വകുപ്പ് നേരിട്ട് നിക്ഷേപിക്കുന്നതാണ് പതിവ്. എന്തെങ്കിലും ഒരു സംരംഭം ആരംഭിക്കുന്നതിനുള്ള ധനസഹായമായിട്ടാണ് ഈ തുക നൽകുന്നത്. തിരിച്ചടവ് നടത്തേണ്ടതും ബാങ്കുകൾ മുഖേനയാണ്. ഇതിന്റെ പ്രായപരിധി 21-നും 50-നും ഇടയിലായിരിക്കണം. അപേക്ഷകൾ വിദ്യാർത്ഥികളായിരിക്കാൻ പാടില്ല എന്നതാണ് ഇതിന്റെ ഒരു വ്യവസ്ഥ. അതായത് ഗുണഭോക്താക്കൾ ഒരു റെഗുലർ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാവരുത്. കുടുംബ വാർഷിക വരുമാനം 100,000 രൂപയിൽ കവിയരുത്. ഈ പദ്ധതിയിൽ ഗുണഭോക്താക്കളാവാൻ പ്രത്യേക വിദ്യാഭ്യാസ യോഗ്യതയൊന്നും നിർബന്ധമില്ല. എന്നിരുന്നാലും ഡിഗ്രി ഹോൾഡേഴ്സ്, പ്രൊഫഷണൽ ഡിഗ്രിയുള്ളവർ, ടെക്നിക്കൽ യോഗ്യതയുള്ളവർ, ITI-കളിൽ നിന്ന് ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ളവർ, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ളവർ എന്നിവർക്ക് മുൻഗണനയുണ്ട്. ഒരേ സംരംഭം തന്നെ രണ്ടു പേർ ചേർന്ന് നടത്താവുന്ന സംയുക്ത സംരംഭങ്ങളും കിസ്രു പദ്ധതി പ്രകാരം അനുവദിക്കുന്നതാണ്. സംയുക്ത സംരംഭങ്ങളിൽ ഓരോരുത്തർക്കും 1,00,000 രൂപ വീതം വായ്പ ലഭിക്കുന്നതും 20,000 രൂപ സബ്സിഡി ലഭിക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് മൾട്ടി പർപ്പസ് ജോബ് ക്ലബ്ബുകൾ. ഇതിലെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജോബ് ക്ലബ്ബുകൾ ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതൊരു സംയുക്ത സ്വയം തൊഴിൽ പദ്ധതിയാണ്. ഇതിൽ കുറഞ്ഞത് 2 പേരും കൂടിയത് 5 പേരും ഉൾപ്പെടാം. ഇതിൽ ഒരാൾ ഗ്രൂപ്പ് ലീഡറും മറ്റുള്ളവർ മെമ്പർമാരുമായിരിക്കും. 10,00,000 രൂപ വരെയാണ് ഈ പദ്ധതി പ്രകാരം ബാങ്ക് വായ്പയായി ലഭിക്കുന്നത്. 25% തുക സബ്സിഡിയായി ലഭിക്കും. സബ്സിഡി തുക മാക്സിമം 2,00,000 രൂപയാണ്. ലോൺ തുകയുടെ 10% അക്കൗണ്ടിൽ തന്നെ നിക്ഷേപിക്കേണ്ടതും ലോൺ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ തുക റിലീസ് ചെയ്യുന്നതുമാണ്. ഈ പദ്ധതിയുടെ ഗുണഭോക്താവാകാനുള്ള അർഹത ആർക്കൊക്കെയെന്ന് പരിശോധിക്കാം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളയാളാവണം. പ്രായം 21-നും 45-നും മധ്യേ ആയിരിക്കണം. ഇതിൽ SC/ST വിഭാഗത്തിന് 5 വർഷത്തെ വയസ്സളവും OBC-ക്കാർക്ക് 3 വർഷത്തെ വയസ്സളവും ഉയർന്ന പ്രായപരിധിയിൽ ലഭിക്കും. കുടുംബ വാർഷിക വരുമാനം 100,000 രൂപയിൽ കവിയാൻ പാടില്ല. കിസ്രു പദ്ധതി പോലെ തന്നെ ഡിഗ്രി ഹോൾഡേഴ്സിനും പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷനുള്ളവർക്കും ഇതിൽ മുൻഗണനയുണ്ട്. അപേക്ഷയോടൊപ്പം ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ടും ഉൾപ്പെടുത്തേണ്ടതാണ്.
1: ഇതുവരെ സംസാരിച്ചത് മലപ്പുറം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ സ്വയം തൊഴിൽ വിഭാഗത്തിന്റെ ചുമതലയുള്ള എംപ്ലോയ്മെന്റ് ഓഫീസർ നസീമ കപ്രകാടൻ.

0: ജാഗ്രത സമാപിക്കുന്നു. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം ശ്രീലത പുരുഷോത്തമൻ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത. പ്രായോജകർ
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ. ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 04885-22-7701.
3: ഈ മഴ എത്ര ദിവസം നിൽക്കും?
4: നാല് ദിവസം നീർത്താതെ പെയ്യും.
5: മൈ ജി ലാഭമഴ 4 ഡേ സെയിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കും.
4: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
6: എഡ്യൂക്കേഷൻ മാൾ, മഞ്ചേരി, തൂലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
7: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
6: EDU, സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
8: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
9: പ്രായോജകർ
10: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
11: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
12: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
13: ആകെ പേടിയാവുന്നു ഡോക്ടർ.
12: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
14: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
12: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
8: ഇന്ന് ഐവർ കളിപ്പാട്ട് കേൾക്കാം. പ്രധാനമായും കാളീചരിതം പ്രതിപാദിച്ച് വള്ളുവ നാടൻ പ്രദേശങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്ന അനുഷ്ഠാന കലയാണ് ഐവർ കളി. പാണ്ഡവർ കളി, ഐവർ നാടകം, തട്ടിന്മേൽ കളി, കണ്ണിൽ കുത്തിക്കളി എന്നീ പേരുകളിലും ഈ കളി അറിയപ്പെടുന്നു. രാമായണത്തിലെയോ

0: പൂവത്തും ചോലയിൽ കുഞ്ഞിരാമനും സംഘവും അവതരിപ്പിച്ച ഐവർ കളിപ്പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
2: സമയം 8:00.

0: FM പ്രധാന വാർത്തകൾ.
1: നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11 ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ആരോഗ്യ സംരക്ഷണത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. പൌരന്മാർക്ക് പ്രാപ്യവും ഗുണനിലവാരമുള്ളതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും അവർ പറഞ്ഞു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3-ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ നാളെ മുതൽ ജൂലൈ 2 വരെ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു.

0: അറിയിച്ചു. ലഹരിക്കെതിരെ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ അംഗങ്ങളും അണിചേരുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. ഇതിന്റെ പ്രഖ്യാപനം ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിൽ മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. കണ്ണൂരിൽ സമാപിച്ച സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് 334 പോയിന്റോടെ കിരീടം നേടി. തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് രണ്ടാം സ്ഥാനവും തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. കോഴിക്കോട് മുക്കം മണാശ്ശേരിക്ക് സമീപം വിദ്യാർത്ഥി കുളത്തിൽ വീണു മരിച്ചു. ചേന്ദമംഗലൂർ അൽ ഇസ്ലാഹ് ഇംഗ്ലീഷ് സ്കൂൾ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി അബ്ദുല്ല ബസാം ആണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. FIH പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ലണ്ടനിൽ രാത്രി 8:30 മത്സരം.
1: FM പ്രധാന വാർത്തകൾ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
2: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുമ്പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
5: തീവണ്ടി സമയം. പ്രായോജകർ
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
6: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
4: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
4: ഫോൺ 8129110087.
5: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
4: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 226/10 കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് 8:27, 166/07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33, 166/09 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 163/05 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54, 206/31 മംഗലാപുരം തിരുവനന്തപുരം വന്ദേഭാരത് എക്സ്പ്രസ് 9:22 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് കരുതുന്നു. അങ്ങാടിപ്പുറത്ത് 563/23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
5: തീവണ്ടി സമയം. പ്രായോജകർ
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
8: സ്റ്റേഡിയം എഫക്ടിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
11: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
12: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി. മൾജി ലാബ് മഴ 4-day സെയിൽ.
13: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, TV, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
12: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
14: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
15: വാക്കും
14: പൊരുളും. പ്രായോജകർ
15: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
14: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
12: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈജിയിലേക്ക് പോകാം.
13: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ June 28 വരെ.
16: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
17: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
16: CH സെന്റർ മഞ്ചേരി.
17: മഞ്ചേരി CH സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
16: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന OP കൾ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ.
17: ബുക്കിംഗിന് വിളിക്കൂ

0: കരിയർ ടിപ്സ്. കരിയർ ടിപ്സിൽ ഇന്ന് കേൾക്കാം എക്സാം ക്യാപ്സ്യൂൾ. ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും അസിസ്റ്റന്റ് പ്രൊഫസറാകാനും PhD പ്രവേശനത്തിനും ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നേടാനുമുള്ള ദേശീയ നിലവാരത്തിലുള്ള യോഗ്യതാ പരീക്ഷയാണ് നെറ്റ് അഥവാ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. ഈ പരീക്ഷയെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു കരിയർ വിദഗ്ധൻ ഡോക്ടർ സിദ്ദീഖ് മേൽമുറി. 3 തവണ JRFന് അർഹത നേടിയ വ്യക്തിയാണ് അദ്ദേഹം.
1: കട്ട് ഓഫ് ആൻഡ് ക്വാളിഫയിങ് ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, മിനിമം ക്വാളിഫയിങ് മാർക്ക് Paper 1 and Paper 2, അതായത് കോർ പേപ്പറും ജനറൽ പേപ്പറായ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് ജനറൽ കാറ്റഗറിയിൽ 40% അഗ്രിഗേറ്റ് മാർക്കും റിസർവേഷൻ കാറ്റഗറിക്ക് 35% അഗ്രിഗേറ്റും ലഭിക്കേണ്ടതുണ്ട്. ഇതിൽ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് 35% അല്ലെങ്കിൽ 40% കിട്ടിയത് കൊണ്ട് മാത്രം UGC നെറ്റ് JRF ക്വാളിഫൈ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ പെർസെൻറ്റേജ് അല്ലെങ്കിൽ നമ്മൾ മെറിറ്റ് ലിസ്റ്റ് ആണ്. ഈ ക്വാളിഫൈ ചെയ്ത ആളുകളുടെ റാങ്ക് ലിസ്റ്റിൽ നിന്നും ടോപ്പിൽ വരുന്ന നമുക്ക് അതിൻ്റെ ഒരു സെലക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കണ്ടുവരുന്നത് അല്ലെങ്കിൽ UGCയുടെ ഒരു പോളിസി, ടോപ്പിൽ വരുന്ന ഏകദേശം 6% ആളുകളെയാണ് UGC നെറ്റ് അല്ലെങ്കിൽ ക്വാളിഫൈഡ് ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. അതായത് അവരാണ് അസിസ്റ്റന്റ് പ്രൊഫസറാണ് ക്വാളിഫൈ ചെയ്ത ആളുകൾ. ഇതിൽ നിന്ന് ടോപ്പിൽ ഏകദേശം 0.5% to 1% വരെ അപ്ലിക്കൻസിനാണ് അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്ത ആളുകളാണ് JRF ക്വാളിഫൈ ചെയ്യുന്നത്. ഏകദേശം ഒരു 10 to 14 or 15% വരെ ആസ്പിരൻസ് PhD ക്വാളിഫൈ ചെയ്യും, അതായത് PhD എൻട്രൻസ് ചെയ്താതെ PhD അഡ്മിഷൻ എടുക്കാനുള്ള ക്വാളിഫിക്കേഷൻ അവർക്ക് നേടുന്നുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ അഥവാ നെറ്റ് എലിജിബിലിറ്റി എന്നുള്ളത് ലൈഫ് ലോങ് ആണ്, അതായത് അതിന് കാലാവധിയില്ല. JRF എന്ന് പറയുന്നതിൽ ഒരു ആസ്പിരന്റ് അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ്സ് JRF ക്വാളിഫൈ ചെയ്ത് 3 വർഷത്തിനുള്ളിൽ JRF വെച്ചിട്ട് PhD ജോയിൻ ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ ഇവരുടെ JRF അസാധുവായിരിക്കുന്നു. അതായത് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഈ ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം ഫെലോഷിപ്പ് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. പക്ഷേ JRF ക്വാളിഫൈ ചെയ്തു എന്ന് പറഞ്ഞാൽ നെറ്റ് ക്വാളിഫൈ ചെയ്തു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇവർക്ക് PhD അഡ്മിഷൻ എടുക്കാവുന്നതാണ്. PhD അഡ്മിഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ക്വാളിഫൈ ചെയ്ത ഒരാൾക്ക് 1 വർഷത്തിനുള്ളിൽ PhD ഏതെങ്കിലും ഇന്ത്യയിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം 600,000 to 1,200,000 വരെ ആളുകൾ, അത് വ്യത്യസ്ത വർഷങ്ങളിൽ വ്യത്യസ്ത സൈക്കിളിൽ വേരി ചെയ്യുന്നുണ്ട്, അപ്ലിക്കൻസ് ഉണ്ടാവാറുണ്ട്. ഇതിൽ 500,000 to 800,000 വരെ ആളുകൾ ഓരോ സൈക്കിളിലും പരീക്ഷ എഴുതുന്നുണ്ട്. ഇതിലാണ് ഞാൻ പറഞ്ഞത് 1% around 1% ആളുകളാണ് JRF ക്വാളിഫൈ ചെയ്യുന്നത്. 6% ആണ് അസിസ്റ്റന്റ് പ്രൊഫസർ ആയി ജോലിയിൽ പ്രവേശിക്കാനുള്ള നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത്. JRFന്റെ ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫെലോഷിപ്പ് കിട്ടും എന്നുള്ളത് തന്നെയാണ്. ഒരു സ്റ്റുഡന്റിന് PhD ചെയ്യാൻ ആദ്യത്തെ 2 വർഷം 37,000+ HRA+ contingency allowance എന്ന രീതിയിൽ ഏകദേശം 50,000-ത്തിനടുത്ത് ഫെലോഷിപ്പ് ആദ്യത്തെ 2 വർഷം കിട്ടും. 3rd വർഷം മുതൽ ഓട്ടോമാറ്റിക്കലി സീനിയർ റിസർച്ച് ഫെലോ ആയി 42,000+ HRA+ contingency allowance എന്ന രീതിയിൽ ഫെലോഷിപ്പ് 5 വർഷത്തേക്ക് മൊത്തം കിട്ടുന്നു എന്നുള്ളതാണ്. ഏകദേശം ഒരു 2,500,000 രൂപ വരെ മിനിമം 5 വർഷം വെച്ച് കംപ്ലീറ്റ് ചെയ്യുന്നൊരു കുട്ടിക്ക് ഫെലോഷിപ്പ് ആയിട്ട് കിട്ടുന്നതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ.
0: ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും അസിസ്റ്റന്റ് പ്രൊഫസറാകാനും PhD പ്രവേശനത്തിനും ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നേടാനുമുള്ള ദേശീയ നിലവാരത്തിലുള്ള യോഗ്യതാ പരീക്ഷയാണ് നെറ്റ് അഥവാ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. ഈ പരീക്ഷയെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചത് കരിയർ വിദഗ്ധൻ ഡോക്ടർ സിദ്ദീഖ് മേൽമുറി. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ പറയാം: 9947583655.
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി. കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്.
1: ആയിഷ ഗർഭിണിയാണോലേ?
2: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
1: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
3: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
1: തന്നെയോ? അതേതായാലും നന്നായി.
3: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
1: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
4: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
6: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
5: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744550424.
7: മഴയും ചായയും പിന്നെ OTT ഒരു സൂപ്പർ സിനിമയും.
8: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും IG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
7: രസം നാലിരട്ടി.
8: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി IG ലാഭമഴ.
9: പ്രിയമുള്ളവരെ, ഇന്ന് FM ശുഭദിനത്തിന് ശേഷം ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഇതിലേക്കായി വിളിക്കേണ്ട നമ്പറുകൾ 0483 29 50 300, മറ്റൊരു നമ്പർ 29 50 800. ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി, FM ശുഭദിനത്തിന് ശേഷം.
6: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
10: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം. എന്നും രാവിലെ 6:30.
6: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
10: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
6: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
10: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
11: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
12: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
11: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്ക.
13: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നേ? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാ മതിയല്ലോ.
11: കുട്ടികൾ കളിക്കട്ടെ.
12: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
11: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
14: സൈബർ ജാലകം.
15: ഫുട്ബോൾ ലോകകപ്പ് ഫ്രീ ആയി കാണാനുള്ള ലിങ്ക് കിട്ടിയോ? എങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇത് കേൾക്കൂ.
16: ഫുട്ബോൾ ആവേശം അതിന്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന ഈ വേളയിൽ ആർക്കും കൊതി തോന്നും ഒന്ന് കളി കാണണം എന്ന്. എന്നാൽ ഈ ആഗ്രഹത്തെ മുതലെടുക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന തട്ടിപ്പുകാരുണ്ട് എന്നൊരിക്കലും മറക്കരുത്. അർജന്റീനയുടെയും ബ്രസീലിന്റെയും പോർച്ചുഗലിന്റെയും ജർമ്മനിയുടെയും ഒക്കെ തകർപ്പൻ കളികൾ കാണാൻ നമ്മളിൽ പലരും രാത്രി ഉറക്കമൊഴിച്ചിരിക്കുകയാണല്ലേ. നിങ്ങളുടെ വാട്സാപ്പിലോ ടെലിഗ്രാമിലോ ഇങ്ങനെയൊരു മെസ്സേജ് വന്നിരുന്നോ? വേൾഡ് കപ്പ് മത്സരങ്ങൾ സൗജന്യമായി ഹൈ ഡെഫിനിഷനിൽ ഒരു രജിസ്ട്രേഷനും കൂടാതെ തത്സമയം കാണാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ. വന്നിട്ടുണ്ടാകുമല്ലേ. എന്നാൽ കേട്ടോളൂ, അത് ഒരു കെണിയാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിനെയും കമ്പ്യൂട്ടറിനെയും ഒക്കെ തകർത്തു കളയുവാൻ, നിങ്ങളുടെ ഡാറ്റയിലേക്ക് കടന്നു കയറുവാനുള്ള ഒരു കെണി. ഒരിക്കലും ആ കെണിയിൽ വീണുപോകരുത്. സൈബർ സെക്യൂരിറ്റി വിദഗ്ധരായ കാസ്പേസ്കിയും മാൽവെയർ ബൈറ്റ്സും ഈ ലോകകപ്പ് കാലത്ത് വലിയൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൗജന്യമായി കളി കാണിച്ചു തരാമെന്ന് പറയുന്ന മിക്കവാറും എല്ലാ വെബ്സൈറ്റുകളും തന്നെ കളി കാണിക്കുവാനല്ല, പകരം നിങ്ങളുടെ ഫോണും ഡാറ്റയും മോഷ്ടിക്കുവാനാണ് ഇരിക്കുന്നതെന്ന്. ഇത്തരം വ്യാജ സൈറ്റുകൾ കാണുമ്പോൾ ഒറിജിനൽ

0: ാണെന്നേ തോന്നൂ. ഒരു വീഡിയോ പ്ലെയറും ലൈവ് സ്ട്രീം അവൈലബിൾ എന്നൊരു ബോർഡും ഒക്കെ ഉണ്ടാകും. എന്നാൽ നമ്മൾ ആ വാച്ച് ലൈവ് അല്ലെങ്കിൽ പ്ലേ ബട്ടണിൽ ഞെക്കുന്നതോടെ കളി മാറും. ആദ്യത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നിനു പുറകെ ഒന്നായി പരസ്യങ്ങളും മറ്റ് അനാശാസ്യ വെബ്സൈറ്റുകളും തുറന്നു വരും. ചില വെബ്സൈറ്റുകൾ കളി കാണിക്കണമെങ്കിൽ നിങ്ങളുടെ പേര്, നാഷണൽ ഐ ഡി കാർഡ് നമ്പർ അഥവാ ആധാർ കാർഡ് നമ്പർ, ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ എന്നിവയൊക്കെ ആവശ്യപ്പെടും. മാത്രമല്ല ഒരു പാസ്വേഡ് ഉണ്ടാക്കാനും പറയും. ഇങ്ങനെ പറയുമ്പോൾ നമ്മിൽ പലരും സ്ഥിരമായി ഉപയോഗിക്കുന്ന അതേ പാസ്വേഡ് തന്നെയായിരിക്കും അവിടെയും കൊടുക്കുക. അതോടെ തീർന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങളുടെ ഡിജിറ്റൽ ജീവിതത്തിൻ്റെ താക്കോൽ നിങ്ങൾ തന്നെ ഹാക്കർമാർക്ക് എറിഞ്ഞു കൊടുക്കുന്നതിന് തുല്യമാണത്. ചില കെണികൾ ഇതിലും കഷ്ടമാണ്. കളി കാണാൻ ചെറിയൊരു തുക ക്രിപ്റ്റോ കറൻസി വഴിയോ യു പി ഐ വഴിയോ അടക്കാൻ ആവശ്യപ്പെടും. പൈസ പോകുമെന്ന് മാത്രമല്ല കളിയൊട്ട് കാണാനും പറ്റില്ല. ലോഡിംഗ്, റീട്രൈ എന്നൊക്കെ സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു കാര്യം ഓർക്കുക. കോടികൾ മുടക്കിയാണ് കമ്പനികൾ ലോകകപ്പിന്റെ സംപ്രേഷണാവകാശം വാങ്ങുന്നത്. അതാരെങ്കിലും വെറുതെ ഫ്രീ ആയി തരും എന്ന് കരുതുന്നത് തന്നെ വിഡ്ഢിത്തമല്ലേ. അംഗീകൃത മാർഗങ്ങളിലൂടെ മാത്രം കളി കാണുക. വ്യാജലിങ്കുകൾ കണ്ടാൽ അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യുക. സുരക്ഷിതരായിരിക്കൂ, കളി ആസ്വദിക്കൂ. ഇനി അഥവാ ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾ തട്ടിപ്പിനിരയായി സാമ്പത്തിക നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും വൈകാതെ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പരിലോ https://cybercrime.gov.in എന്ന ദേശീയ സൈബർ ക്രൈം പോർട്ടലിലോ പരാതി നൽകുക. 1930 ആണ് ഫോൺ നമ്പർ. സൈബർ ക്രൈം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് പോർട്ടൽ അഡ്രസ്.
1: സൈബർ ജാലകം. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ. സൈബർ ജാലകം. പ്രായോജകർ
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
5: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ആരോഗ്യജാലകം. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
6: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
7: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
8: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
7: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
9: നമുക്കിന്ന് അയല കൊണ്ട് ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. കട്ട്ലറ്റ് ഉണ്ടാക്കാൻ ആദ്യം തന്നെ 6 അയല വൃത്തിയാക്കിയെടുക്കണം. ഇനി 5 ഉരുളക്കിഴങ്ങ്, 4 സവാള, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 8 അല്ലി വെളുത്തുള്ളി, 8 പച്ചമുളക്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 4 കഷ്ണം ബ്രെഡ്, 2 മുട്ട, പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞ നീരും, ആവശ്യത്തിന് കറിവേപ്പില, ഉപ്പ്, എണ്ണ എന്നിവയുമാണ്. ഇനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ആദ്യം അയല ഉപ്പും വിനാഗിരിയും പുരട്ടി വേവിച്ചെടുക്കണം. തണുത്തു കഴിഞ്ഞാൽ തൊലിയും മുള്ളും നീക്കി കൈകൊണ്ട് പൊടിച്ചു മാറ്റിവെക്കണം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞ് പൊടിച്ച് കുരുമുളക് പൊടിയും ചേർത്തിളക്കി നന്നായി യോജിപ്പിച്ചു വെക്കണം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊഴിച്ച് പൊടിപൊടിയായി അരിഞ്ഞുവെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവയിട്ട് വഴറ്റണം. ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന മീനും ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം. തണുക്കുമ്പോൾ ഈ കൂട്ട് കുറേശ്ശെ എടുത്ത് കട്ട്ലറ്റിന്റെ രൂപത്തിൽ

0: അരത്തി വെക്കണം. ഇനി നമുക്ക് ബ്രെഡ് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. മുട്ട നന്നായി പതപ്പിച്ചു വെക്കണം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന കട്ട്ലറ്റ് ആദ്യം മുട്ടയിൽ മുക്കി പിന്നീട് പൊടിച്ച ബ്രെഡ് പൊതിഞ്ഞ് മാറ്റിവെക്കാം. ഇനി ഒരു ഫ്രൈയിങ് പാനിൽ എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ കട്ട്ലറ്റ് അതിലിട്ട് ബ്രൗൺ നിറമാകുന്നതുവരെ മൂപ്പിച്ച് കോരിയെടുക്കണം. നമ്മുടെ അയല കട്ട്ലറ്റ് റെഡിയായിട്ടുണ്ട്. ഈ അയല കട്ട്ലറ്റിന്റെ പാചകക്കുറിപ്പ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് ആരാണെന്നറിയണ്ടേ? വള്ളുവമ്പുറത്ത് നിന്ന് സമീറ ഫാറൂഖാണ്. ഇനി അയല വാങ്ങുന്ന സമയത്ത് നിങ്ങളും ഈ കട്ട്ലറ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുമല്ലോ.
1: രസമുകുളം

0: ദിവസവും കാലത്ത് 6:35
1: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ് ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
2: സുബ്നാപാം മൾട്ടിറപ്പ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
3: സുബ്നാപാം ഉണ്ടെങ്കിൽ വീട്ടിലൊരു ഡോക്ടറുണ്ട്.
2: സുബ്നാപാം
4: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
5: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. ഫോൺ 7510733334.
6: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിളിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
7: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഈസിയായി ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
6: 4,000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ
7: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
8: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
9: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
8: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
10: ഇന്ന് FM ശുഭദിനത്തിന് ശേഷം ചിത്രമഞ്ജരിയാണ് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. നിങ്ങൾക്കും വിളിക്കാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, കേൾക്കാം ഇഷ്ടഗാനങ്ങൾ. വിളിക്കുന്ന നമ്പറുകൾ 0483 2950 50 300, മറ്റൊരു നമ്പർ 2950 800.

0: കളിക്കൂട്ടം.
1: പ്രകാശേട്ടാ,
2: എന്താ സുലു?
1: ഇക്കാര്യത്തിൽ ഇപ്പൊ തന്നെ ഒരു തീരുമാനം എടുക്കണം.
2: എക്കാര്യത്തിൽ? എപ്പോ?
1: ഈ പ്രകാശേട്ടന് എന്ത് പറഞ്ഞാലും ഒരു തമാശ. ചാർലി ചാപ്ലിനാന്നാ വിചാരം.
2: ഓ,
1: ബാക്കിയുള്ളവര് ഇവിടെ തീ തിന്ന.
2: ചാർലി ചാപ്ലിൻ ഒന്ന് എന്നെ വിളിക്കല്ലേ. പിന്നെ ശരിക്കും തീ തിന്നാൻ പറ്റൂ?
1: പ്രകാശേട്ടാ,
2: നീ വ്യക്തമായി പറ സുലു.
1: മോന് വയസ്സ് 30 ചിങ്ങത്തിൽ തികയാൻ പോണത്.
2: ഓഹോ,
1: ഇപ്പോ നല്ല പെൺകുട്ടികളൊക്കെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചു പോവും. നമ്മുടെ കാലശേഷം അവൻ ആരാ ഉണ്ടാവുക?
2: എന്റെ സുലു, നിനക്ക് എന്തിന്റെ കുഴപ്പാ? അങ്ങനെ കടമുടാന്ന് നടത്തേണ്ടതാണോ ഈ കല്യാണം എന്ന് പറയുന്നത്? അങ്ങനെ പൊരുത്തൊക്കെ നോക്കാതെ കെട്ടിയത് കൊണ്ടല്ലേ ബാക്കിയുള്ളവരിപ്പോ അനുഭവിക്കുന്നത്.
1: അതേ, റിട്ടയർ ചെയ്ത മനുഷ്യന്മാര് ഇമ്മാതിരി വകതിരിവില്ലാത്തവരാകുമെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഒന്നും ചെയ്യാത്തവന്റെ തല ചെകുത്താന്റെ വീടാന്ന് പണ്ടുള്ളവര് പറഞ്ഞത് വെറുതെ അല്ല.
2: ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ തമാശ നിർത്തി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആട്ടെ, ഞാനിപ്പോ എന്താ വേണ്ടത്?
1: എത്ര മാട്രിമോണി സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടാ ഒടുവിൽ ഒരു കേസ് ഒത്തുവന്നത്?
2: ശരിയാ,
1: 10-8 പൊരുത്തുണ്ടെന്നല്ലേ മോഹൻദാസ് പണിക്കര് പറഞ്ഞത്? നമുക്കിത് അങ്ങോട്ട് ആലോചിച്ചാലോ.
2: ഇന്നലെ ഉച്ചക്ക് 2 വരെ ആ വിചാരം തന്നെയായിരുന്നു എനിക്കും.
1: ഉച്ചക്ക് 2 എന്താ നിങ്ങക്ക് കിളി പോയോ?
2: സത്യ നീ പറഞ്ഞത്, പോയ കിളി ഇനിയും തിരിച്ചു വന്നിട്ടില്ല.
1: നിങ്ങൾ തെളിച്ചു പറ.
2: ഇന്നലെ അനൂപിന്റെ വുഡ്ബി ഉണ്ടല്ലോ മായ, എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് ഇട്ടിരുന്നു. അതിൽ ചില ഡിമാൻഡുകളൊക്കെ വെച്ചിട്ടുണ്ട്.
1: ഡിമാൻഡുകള് ചെറുക്കന്റെ വീട്ടുകാരല്ലേ വെക്ക?
2: അതൊക്കെ പണ്ട്, ഇപ്പോഴേ സ്ത്രീയും പുരുഷനും തുല്യരല്ലേ. നമുക്ക് പെൺകുട്ടികളുടെ വീട്ടുകാരുടെ മേല് യാതൊരു മേൽക്കോയ്മയില്ല.
1: ആട്ടെ, എന്തൊക്കെയാ ഡിമാൻഡുകള്?
3: അച്ഛാ, ഉറക്കെ വായിച്ചേ. ഞാൻ

0: കേക്കട്ടെ.
1: ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നോ?
0: ഇന്ന് ഒഴിവല്ലേ?
1: നിങ്ങൾ ആ ഫോൺ ഇങ്ങോട്ട് തന്നെ.
2: പിടിച്ചു വലിക്കാതെ
1: ഞാൻ തന്നെ വായിക്കാം. നോക്കട്ടെ. നമ്പർ 1, കല്യാണം കഴിക്കുന്നയാൾ ഒറ്റ കുട്ടിയായിരിക്കണം.
2: ഈ കുട്ടിക്ക് ഫാമിലി പ്ലാനിംഗ് വകുപ്പിലാണോ ജോലി?
0: അപ്പോ വേറൊരു കുട്ടി ഉണ്ടെങ്കിൽ തട്ടിക്കളയണോ?
1: നീ തോക്ക് കയറി വെടിവെക്കാതെ ഞാൻ വായിക്കട്ടെ. കല്യാണ ശേഷം നിങ്ങളുടെ അച്ഛനോ അമ്മയോ നമ്മുടെ കൂടെ താമസിക്കാൻ പാടില്ല.
2: ഇങ്ങനെയുള്ള ഭദ്രകാളികളുടെ കൂടെ ജീവിക്കാനേ എന്റെ ഡോഗ് വരും.
0: അപ്പോ ഇങ്ങനെയുള്ള ഭദ്രകാളിയുടെ കൂടെ ഞാൻ ജീവിക്കണത് എങ്ങനെയാ?
2: അത് നിന്റെ വിധി.
0: അച്ചോ,
2: ഓ,
0: ഞാനേ കെട്ടാനും പോണില്ല, കൂടെ ജീവിക്കാനും പോണില്ല.
2: അപ്പോ ലിവിൻ ടുഗദറാ? വേണ്ട വേണ്ട.
0: അച്ഛാ, വെറുതെ മോഹിപ്പിക്കല്ലേ.
1: നിനക്ക് ഒന്ന് കിട്ടാത്തതിന്റെ കുഴപ്പാ?
2: അല്ല, ഈ പെൺകുട്ടികൾക്ക് എന്തിന്റെ കുഴപ്പാ? പ്രായമായവരെ നോക്കാൻ അവരൊന്നും തയ്യാറല്ല.
1: അതിപ്പോ ഞാൻ എന്റെ അച്ഛനെയും അമ്മയും എത്ര കൊല്ലാ നോക്കിയത്, അതിനൊക്കെ കണക്ക് പറയാൻ പാടുണ്ടോ?
2: ഇക്കണക്കിന് ഇവർക്ക് മക്കളുണ്ടായാൽ അവരാര് നോക്കും?
0: എൽ ടി എൻ സി എന്ന അച്ഛൻ കേട്ടിട്ടുണ്ടോ?
2: എൽ ടി എൻ സിയോ?
0: ലിവിംഗ് ടുഗദർ നോ ചിൽഡ്രൻ.
2: അങ്ങനെ ഞങ്ങൾ വിചാരിച്ചിരുന്നെങ്കിലേ നിങ്ങളൊന്നും ഉണ്ടാവുമായിരുന്നില്ലല്ലോ.
0: അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ, ഇപ്പോ അതാ ട്രെൻഡ്. അച്ഛന് വേറൊരു കാര്യം അറിയോ?
2: എന്താ?
0: എന്റെ ഫ്രണ്ട് ശ്യാമേ ഡൈവോഴ്സ് ചെയ്തത് ഒരു ചായയുടെ പേരിലാ.
2: എന്ത്, ചായക്കോപ്പയില് കൊടുങ്കാറ്റോ?
0: അല്ല, ശ്യാമിന്റെ ഭാര്യ ഐ ടി ജോലിക്കാരിയായിരുന്നു.
2: ഓഹോ.
0: അവന്റെ കൂടെയായിരുന്നു അവന്റെ പാരന്റ്സ്. ഒരു ദിവസം രാവിലെ അവന്റെ ഭാര്യ എണീറ്റ് അവൾക്ക് മാത്രമായി ചായ ഉണ്ടാക്കിയത്രേ. അച്ഛനമ്മക്കും ചായ വേണമെന്ന് പോലും ചോദിച്ചില്ല. അവൾ പറഞ്ഞത് അവർക്ക് ചായ വേണമെങ്കിൽ പറയാമായിരുന്നില്ല എന്നത്രേ.
1: ഓ, അതൊക്കെ അറിഞ്ഞു ചെയ്യേണ്ടതല്ലേ.
0: അച്ഛനോടും അമ്മയോടും ഈ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഭാര്യ വേണ്ടാന്ന് ശ്യാം അങ്ങ് തീരുമാനിച്ചു.
2: അവൻ രക്ഷപ്പെട്ടു.
0: എല്ലാരും അങ്ങനെ രക്ഷപ്പെടണമെന്നില്ല അച്ഛാ. ഞാനേ ഒന്ന് തീരുമാനിച്ചു.
2: എന്ത്?
0: ഇങ്ങനെ ഡിമാൻഡുകൾ വെക്കണ പെൺകുട്ടി വേണ്ടേ വേണ്ട. കല്യാണം കഴിച്ചില്ലെങ്കിൽ ലോകം അവസാനിക്കുന്നില്ലല്ലോ. ഇനി കല്യാണം എന്ന് പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. ഗുഡ് ബൈ.
3: കളിക്കൂട്ടം സമാപിക്കുന്നു. രചനാ സംവിധാനം സി കൃഷ്ണകുമാർ. അവതരണം മഞ്ജു അസ്കർ, സി കൃഷ്ണകുമാർ.
4: കളിക്കൂട്ടം.
5: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
6: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
5: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744555024.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
8: എന്നും രാവിലെ 8:30.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
9: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
8: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
9: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ. നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
8: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
9: ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാരന് താങ്ങാവുന്ന നിരക്കിൽ.
8: പ്രശസ്ത നേത്രരോഗ വിദഗ്ധന്റെ നേതൃത്വത്തിൽ കണ്ണു പരിശോധനയും ചികിത്സയും. ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
9: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
8: ശ്രീകാന്ത് നേത്രാലയ.
10: ഒളിമ്പിക് ചിഹ്നത്തിന്റെ വളയങ്ങൾ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. ഉത്തരം: ഒളിമ്പിക്സ് പതാകയിലെ പരസ്പരം കോർത്തിണക്കിയിരിക്കുന്ന 5 വളയങ്ങൾ ലോകത്തെ 5 പ്രധാന ഭൂഖണ്ഡങ്ങളായ ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക, യൂറോപ്പ്, ഓഷ്യാനിയ എന്നിവയെയും അവ തമ്മിലുള്ള ഐക്യത്തെയും സൂചിപ്പിക്കുന്നു. നീല, മഞ്ഞ, കറുപ്പ്, പച്ച, ചുവപ്പ് എന്നിവയാണ് വളയങ്ങളുടെ നിറങ്ങൾ.
8: ഇതുവരെ കേട്ടത്
9: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
8: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
9: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
10: പ്രിയമുള്ളവരെ, ഇന്നത്തെ FM ശുഭദിന പരിപാടികൾ സമാപനത്തോടടുക്കുമ്പോൾ ഒന്നുകൂടി ഓർക്കാം ഇന്നത്തെ ചിന്താവിഷയം. സമാധാനത്തിലേക്ക് ഒരു പാതയില്ല, സമാധാനമാണ് പാത. ഇത് ഗാന്ധിജിയുടെ വാക്കുകൾ.

ഇന്ന് എഫ് എം ശുഭദിനത്തിൽ നിങ്ങളുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നത് ഞാൻ എം വി രവീന്ദ്രൻ, കൂടെ മഞ്ജു. മഞ്ചേരി എഫ് എമ്മിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. എഫ് എം ശുഭദിനം വീണ്ടും നാളെ ഇതേ സമയത്ത്.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 33 മിനിറ്റ് 19 സെക്കൻഡ്.
1: ചിത്രമഞ്ചരി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: ചിത്രമഞ്ചരി. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ചിത്രമഞ്ചരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

മഴ ഇപ്പോൾ അതിന്റെ ഏറ്റവും സുന്ദരമായ ഭാവത്തിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. മഴക്കാലം എന്ന് പറയുന്നത് നമുക്ക് കാലാവസ്ഥയിൽ വരുന്ന ഒരു മാറ്റം മാത്രമല്ല, നമ്മൾ ജീവിച്ചു തീർത്ത കാലത്തിൻ്റെ, നഷ്ടപ്പെട്ടുപോയ ഇന്നലകളുടെ ഒക്കെ ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഒരു കപ്പ് ചൂട് ചായയുമായി ഉമ്മറത്ത് മുറ്റത്ത് പെയ്യുന്ന മഴയും നോക്കിയിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? നനഞ്ഞു തീർന്ന ഇടവപ്പാതികളുടെ ഗൃഹാതുരതയാണോ, അതോ കർക്കിടകത്തിൻ്റെ വരവറിയിക്കുന്ന ഈ മഴ തരുന്നത് ഒരു ചെറിയ നൊമ്പരത്തിൻ്റെ ഓർമ്മയാണോ? എന്തൊക്കെയായാലും തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നമുക്ക് കുറച്ചു നേരം ഒരുമിച്ചിരിക്കാം. മഴക്കാല അനുഭവങ്ങളും ഓർമ്മകളും മറ്റു വിശേഷങ്ങളുമൊക്കെ ഇപ്പോൾ ചിത്രമഞ്ജരിയിലൂടെ പങ്കുവയ്ക്കാം. അതിനായിട്ട് വിളിക്കേണ്ട നമ്പറുകൾ നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ പറഞ്ഞു തരാം, കുറിച്ചെടുത്തോളൂ. 04-83-29-50-300. മറ്റൊരു നമ്പർ 29-50-800. 04-83 എന്ന STD കോഡ് ചേർത്ത് വിളിക്കാം. ഇനിയൊരു മൊബൈൽ നമ്പർ കൂടിയുണ്ട്, 94-95-05-06-00. പ്രിയപ്പെട്ടവരെ, ഇന്ന് ചിത്രമഞ്ജരിയിൽ നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ പി മഞ്ജുവാണ്. സ്റ്റുഡിയോ സഹായമൊരുക്കുന്നത് MV രവീന്ദ്രൻ, സാങ്കേതിക സഹായമൊരുക്കുന്നത് ലിജേഷ് കിഴിശ്ശേരി, മുരുകേശൻ കോട്ടയ്ക്കൽ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ.

0: ആരാണ് ആദ്യമായിട്ട് നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് എത്തിയിട്ടുള്ളത്? ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ചിത്രമഞ്ജരിയാണ്.
1: ഓക്കെ,
0: ഇതാരാണ്?
1: അനിത, ചെറുകോടുന്ന്.
0: ചെറുകോട്. ആ, എന്തൊക്കെയാണ് അനിതയ്ക്ക് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത്?
1: നല്ല മഴയാണ്.
0: നല്ല മഴയാണ്. നല്ല രസമുണ്ടോ മഴയത്ത്? ഇങ്ങനെ
1: നല്ല മഴയാണ്.
0: മഴയത്ത് ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയാണോ? മഴ ആസ്വദിച്ചോണ്ട്?
1: മടി പിടിക്കല്ല, ഇന്നിപ്പോ അവധി ദിവസല്ലേ.
0: അതിന്റെ ഒരു ചെറിയ മടിയുണ്ട് അല്ലേ. ആരൊക്കെയല്ലേ വീട്ടില്?
1: വീട്ടില് ഹസ്ബൻഡ്, രണ്ട് കുട്ടികള്, മോളെ കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് ആൺകുട്ടികളുണ്ട്. അവര് രണ്ടുപേരും പന്തുകളി ആണ് ക്ലബ്ബിൽ പോയതാണ്.
0: ഇനിയിപ്പോ അവര് പന്തുകളി ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആക്കണം. നിങ്ങൾ കളിയൊന്നും കാണാറില്ലേ?
1: കളിയൊന്നും കാണാന് ഒന്നാമത് ടൈമില്ല. രാത്രിയൊക്കെ ആവുമ്പോ ഉറക്കം വെച്ചിരുന്ന, രാവിലെ ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടാവും.
0: ഭർത്താവിന് താല്പര്യല്ലേ?
1: ഭർത്താവ് കുറച്ചു നേരൊക്കെ ഇരിക്കും.
0: എന്താ അങ്ങേരുടെ പേര്?
1: അങ്ങേരുടെ പേര് ഗോപിനാഥ്.
0: അപ്പൊ എന്താ ജോലി ചെയ്യുന്ന നിങ്ങളൊക്കെ?
1: ഞാൻ അംഗനവാടിയിലാണ്.
0: അംഗനവാടി ടീച്ചറാ? ഭർത്താവ്?
1: ഭർത്താവ് പിന്നെ ഇങ്ങനെ വെപ്പൂണിക്കൊക്കെ പോണ ആളാണ്. നമ്മളെ കാറ്ററിംഗ് ഒക്കെ നടത്തി.
0: നല്ലൊരു പാചകക്കാരനാണ് അല്ലേ?
1: അതെ അതെ അതെ.
0: അപ്പൊ ആ കലയൊക്കെ വീട്ടിലും പ്രയോഗിക്കാറുണ്ടോ?
1: ഓ,
0: നമുക്ക് വലിയൊരു ഉപകാരമായിരിക്കും അല്ലേ. അതിഥികളൊക്കെ വരുമ്പോ പൊതുവെ വീട്ടമ്മമാർക്കാണല്ലോ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവുക. ഇതിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇല്ല, ഒക്കെ ആളന്നെ ഉണ്ടായിക്കോളൂ അല്ലേ. എന്റെ പേര് മഞ്ജു. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ വിഭവം? എന്തെങ്കിലും ഉണ്ടോ പേര് കേട്ട?
1: അങ്ങനെ സ്പെഷ്യൽ വിഭവം തന്നെ. നമ്മളെ നാടൻ പിന്നെ സദ്യ പരിപാടിയാണ് കൂടുതൽ.
0: അത് ശരി. ആളിപ്പോ ഉണ്ടല്ലേ വീട്ടില്?
1: ഉണ്ട്. ഇപ്പൊ ഇവിടെ പറമ്പില് കുറച്ച് പണിയുണ്ട്. അപ്പൊ പണിക്കാരുണ്ട്. അപ്പൊ അതിനാണ് പോയതാണ്.
0: അത് ശരി. പിന്നെന്താണ് പറയാനുള്ളത്?
1: പിന്നെന്താ, സുഖം.
0: അപ്പോ ഇന്നിപ്പോ മഴ ആസ്വദിച്ചതിനോട്
1: കൂടുതൽ താല്പര്യാണ്.
0: അപ്പൊ ഈ നല്ല മഴയത്ത് ആസ്വദിക്കാൻ തോന്നുന്ന പാട്ട്
1: ഏതാണ്?
0: രണ്ടു പേരൊക്കെ ഇങ്ങനെ മോളും എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ.
1: അപ്പൊ
0: ഞങ്ങള് റെഡിയാണ് അത് കേൾക്കാൻ.
1: ഇന്ന് ആവശ്യപ്പെട്ട് നിന്നും കണ്ണേട്ടന്റെ സിനിമയിലെ ദേവദന്തുതി
0: ആ വരിയെന്നെയാണോ ഞങ്ങൾക്ക് വേണ്ടി പാടി തരുന്നത്?
1: അതെ അതെ.
0: എന്നാ പെട്ടെന്നായിക്കോട്ടെ.

0: ഹലോ.
1: ഹലോ.
0: അപ്പൊ വളരെ മനോഹരായിട്ടുണ്ട് കേട്ടോ.
1: ഓക്കെ.
0: ഇതാണ് ചെറുതായിട്ട് മൂളെന്നൊക്കെ പറഞ്ഞത് അല്ലേ. അപ്പൊ ഇനി നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ.
1: ഓക്കെ ഓക്കെ.
0: അപ്പൊ മക്കളൊക്കെ കളി കണ്ട് വരുമ്പോ പറയൂ നമ്മുടെ അന്വേഷണത്തിന്.
1: ഓക്കെ
0: ഓക്കെ ശരി.
1: കഴിഞ്ഞ പ്രാവശ്യം കിട്ടാഞ്ഞതിൽ ഭയങ്കര സങ്കടമായി.
0: അതെല്ലേ, ഇപ്പൊ സങ്കടമൊക്കെ മാറി. സംസാരിക്കുക മാത്രമല്ല പാട്ടും പാടി.
1: ഓക്കെ
0: ഓക്കെ ശരി എന്നാ.
1: ശരി.

0: പ്രിയപ്പെട്ടവരെ, ചെറുകോട് നിന്ന് വിളിച്ച അനിത ആവശ്യപ്പെട്ട ഗാനം കേട്ടല്ലോ, എന്നെന്നും കണ്ണേട്ടന്റെ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, സതീഷ് ബാബു, സുനന്ദ എന്നിവർ പാടിയ ഗാനമാണിത്. ചിത്രമഞ്ജരിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
2: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
1: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ, ഒക്കെ ശരിയാവൂടോ?
3: എന്താ, രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
1: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു.
3: ഹാ, എന്നാ അതിനിപ്പോ സമയായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
1: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
4: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ട് ആക്കാം.
5: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ,
4: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
5: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
0: ഹലോ.
6: ഹലോ,
0: നമസ്കാരം.
6: നമസ്കാരം.
0: ഇത് ആരാണ്?
6: എന്റെ പേര് രേണുക. ഞാൻ പാലക്കാട്.

0: ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്തിന് അടുത്തുള്ള മണ്ണമ്പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വിളിക്കുന്നത്.
1: അപ്പൊ എന്തൊക്കെയാണ്?
0: ഒരുപാട് നാളത്തെ പ്രയത്നത്തിന് ശേഷം ഇടയ്ക്ക് ഒരു ദിവസം കിട്ടിയിരുന്നു, പക്ഷെ കോൾ ഇടയ്ക്ക് കട്ടായി പോയി.
1: അയ്യോ, സംസാരിച്ച് മുഴുവനാക്കാൻ പറ്റിയില്ല.
0: അപ്പോ
1: അപ്പൊ നമുക്കും ഇന്നത്തെ പാട്ട് ഏതാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങാം.
0: എനിക്ക് എന്റെ പാട്ട് ഈ കളിയിൽ അല്പം കാര്യം എന്നുള്ള മൂവിയില് മനതാരിൽ എന്നും തുടങ്ങുന്നു. മനതാരിക്കൽ കൊണ്ടുവാശ്വരി മമ ജീവനി, അങ്ങനെ തുടങ്ങുന്ന പാട്ട്.
1: ഒരുപാട് ഇഷ്ടമുള്ള പാട്ട്. നല്ലൊരു പാട്ടാണ് അല്ലേ? ഈ ചിത്രം കണ്ടിട്ടുണ്ടോ?

0: ഡോക്ടറിന്റെ പാട്ട്, ഈ കളിയിൽ അല്പം കാര്യം എന്നുള്ള മൂവിയിലെ മനതാരിൽ എന്നും തുടങ്ങുന്നു. മനതാരിൽ എന്നും കൊണ്ടുവാശ്വരി മമ ജീവനി, അങ്ങനെ തുടങ്ങുന്ന പാട്ട്.
1: നല്ലൊരു പാട്ടാണ് അല്ലേ. ഈ ചിത്രം കണ്ടിട്ടുണ്ടോ?
0: ചിത്രം കണ്ടിട്ടില്ല. ഞാൻ ഈ പാട്ട് കേട്ട് കേട്ടിട്ട് അതിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയതാ.
1: മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ള ചിത്രമാണ് അല്ലേ?
0: ആ, മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ള സത്യനന്ദിക്കാരാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ഇഷ്ടം തോന്നി അങ്ങനെ കേട്ടത്.
1: അപ്പൊ ഇനി മറ്റു വിശേഷം. എന്റെ പേര് മഞ്ജു.
0: മഞ്ജു മാഡം,
1: എന്താ ചെയ്യുന്നേരേണുക?
0: ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലാണ്, ഒറ്റപ്പാലം സബ് കളക്ടറുടെ ഓഫീസിൽ സീനിയർ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യാണ്.
1: ഓ, അത് ശരി. ഒറ്റപ്പാലം. അപ്പോ കുറച്ച് യാത്ര ഉണ്ടാവില്ലേ ശ്രീകൃഷ്ണപുരത്തു നിന്ന് ഒറ്റപ്പാലത്തേക്ക്?
0: ശ്രീകൃഷ്ണപുരത്തു നിന്ന് ഒരു ഒരു മണിക്കൂർ ബസ് യാത്രയുണ്ട്. കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു.
1: എന്നും പോയി വരും അല്ലേ?
0: എന്നും പോയി വരും.
1: അപ്പൊ ജോലിയൊക്കെ എങ്ങനെ, തിരക്കുണ്ടോ?
0: ജോലി തിരക്ക്, തിരക്ക് അങ്ങനെ ഉണ്ട്. നമ്മള് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ കൂടെ ഓഫീസല്ലേ, അതിന്റേതായ തിരക്കുകളൊക്കെ വരും.
1: കുഴപ്പമില്ല, നമ്മൾ ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റു വിശേഷങ്ങളൊക്കെ എന്താ?
0: വീട്ടില് ഹസ്ബൻഡ്, രണ്ട് മക്കള്, പിന്നെ അമ്മയൊക്കെ അടുത്ത് തന്നെയാണ് വീട്. അമ്മാച്ചൻ, ബ്രദറ്, ബ്രദറിന്റെ വൈഫ്, അത് കുഞ്ഞു മോളുണ്ടായിരിക്കും. എന്റെ വീട്ടില് ഹസ്ബൻഡ് പ്രിയൻ, മക്കള് യുവൻ, ധ്രുവൻ. യുവൻ ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, കേന്ദ്രീയ വിദ്യാലയ ഒറ്റപ്പാലത്താണ്. ചെറിയ ആള് ധ്രുവൻ യു കെ ജി ആണ്, ഇവിടെ സെന്റ് ഡൊമിനിക്കൽ.
1: പിന്നെ
0: ഹസ്ബൻഡ് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. സുഖമായി പോകുന്ന. എല്ലാവരും ഈ റേഡിയോ കേൾക്കുന്ന
1: കൂട്ടത്തിലാണ്. റേഡിയോ കേൾക്കാൻ
0: കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. ഞങ്ങളുടെ ഈ ടൈമിംഗ് ഇത് വെച്ചിട്ടാ, രാവിലെ മോന്റെ ബസ് 7 മണിക്കാ വരിക. അപ്പൊ ഞങ്ങള് ഈ 6:30 വാർത്ത എപ്പോഴും കഴിയാം, അത് കഴിഞ്ഞിട്ട് ഒരു മ്യൂസിക് വരും, അപ്പോഴാണ് അവൻ വീട്ടിൽ നിന്ന്
1: ഇറങ്ങുക.
0: അതുപോലെ തന്നെ ചെറിയ ആൾക്ക് ആ ഒരു 8:30 ആ സമയം വരെ അവന് ആ ഒരു ഇത് വെച്ചിട്ടാ ടൈം പിടിക്കുക. ഏകദേശം ആയി. ഇത് രാവിലെ തന്നെ ഞാൻ റേഡിയോ വെക്കും, ഇത് 8:30-9 വരെ കേൾക്കും.
1: പരിപാടികൾ
0: ഇഷ്ടം. ആ, ചിത്രമഞ്ജരി ഇഷ്ടമാണ്. ഒരുപാട് നോവൽ വായന കേൾക്കും, ഒരുപാട് ഇഷ്ടം. എല്ലാ പരിപാടികളും നല്ല രസമുണ്ട് കേൾക്കാൻ. മഴ ഇപ്പൊ ചാറ്റൽ മഴയുള്ളു കേട്ടോ. ആ, രാവിലെ നന്നായി ഒന്ന് പെയ്തു, പിന്നെ ഇപ്പൊ ചാറ്റൽ മഴ. അപ്പൊ എന്നാലും പൊതുവെ മഴ കുറവാണ്.
1: പൊതുവെ കുറവാണ്, പക്ഷെ ഇന്ന് തൊട്ട് നമുക്കൊരു അത്യാവശ്യം മഴ കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, അപ്പൊ സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷം. കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ?
0: കൂടുതൽ എനിക്ക് ചിത്രമഞ്ജരി, ഞാൻ ഒരു ചെറിയ ക്ലാസ് മുതൽ കേൾക്കുന്നതാണ്. അന്ന് ചിത്രമഞ്ജരിയുടെ പേര് ഇതായിരുന്നെങ്കിലും ഒരു സിനിമയെ കുറിച്ചൊക്കെ പറയുന്ന ഒരു പരിപാടിയായിരുന്നു എന്റെ ഓർമ്മ. ആദ്യമൊക്കെ ആകാശവാണി തൃശ്ശൂരാ, ചെറിയ കുട്ടിയാകുമ്പോ കേട്ടിരുന്നു. പിന്നെ ഇപ്പോഴും ഈ റേഞ്ച് ഇഷ്യൂസ് ഒക്കെ വന്നപ്പോ അങ്ങനെ മഞ്ചേരി എഫ്എം
1: കിട്ടിയതാ.
0: നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പൊ അന്നൊക്കെ വൈകുന്നേരങ്ങളിലാണ് മഞ്ചേരി എഫ്എം ഉണ്ടായിരുന്നത്. ഒരു നരേന്ദ്രൻ സാറിനെ എപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക്.
1: ആയിക്കോട്ടെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ?
0: അപ്പൊ
1: വിളിച്ചതിൽ വളരെ സന്തോഷം. തുടർന്ന് ഞങ്ങളുടെ പരിപാടികളൊക്കെ കേട്ടുകൊണ്ടിരിക്കണം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഇതുപോലെ ഇടയ്ക്ക് വിളിക്കുകയും ചെയ്യണം കുറച്ച് ഇടവേളകൾക്ക് ശേഷം.
0: ഓക്കെ,
1: ഓക്കെ, താങ്ക് യു.

0: ശ്രീകൃഷ്ണപുരത്ത് നിന്ന് വിളിച്ച രേണുക ആവശ്യപ്പെട്ട ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. കളിയിൽ അല്പം കാര്യം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. സത്യൻ അന്തിക്കാടിന്റെ വരികളാണ്, സംഗീതം നൽകിയത് രവീന്ദ്രൻ. പ്രിയപ്പെട്ടവരെ, ചിത്രമഞ്ജരിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
2: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
1: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 181000.

0: हेलो हेलो,
1: हाय, गुड मॉर्निंग।
0: गुड मॉर्निंग। ഇത് ആരാണ്?
1: ഞാൻ സി കെ മുഹമ്മദ് വാണിയമ്പലം.
0: വാണിയമ്പലം.
1: അതെ.
0: അപ്പൊ കേൾക്കട്ടെ വർത്തമാനങ്ങളൊക്കെ.
1: ഞാനൊരു പഴയ ശ്രോതാവാണ്, ചെറുപ്പത്തിലേ കേൾക്കുന്നതാണ്. ഞാൻ വിദേശത്ത് പോയപ്പം എഫുമായിട്ട് ബന്ധപ്പെടാൻ എനിക്ക് ബഹ്റൈൻ റേഡിയോ സമ്മാനം കിട്ടിയിട്ടുണ്ട്.
0: ഓ, അത് ശരി. ബഹ്റൈനിലായിരുന്നു ഉണ്ടായിരുന്നത്.
1: കുറച്ചാൾ വേറെയുണ്ടായിരുന്നു. അപ്പം അതിൽ ഞാൻ മലയാളി എന്ന് പറഞ്ഞൊരു
0: പരിപാടിയുണ്ട്.
1: അപ്പം സംസാരിക്കുന്ന ആളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ മലയാളേ പറയാൻ പാടില്ല, ഇംഗ്ലീഷ് പറയാൻ പാടില്ല, വേറൊരു ഭാഷയും പറയാൻ പാടില്ല.
0: അത് ശരി.
1: അപ്പം നമ്മൾ കൂടുതൽ സംസാരിക്കുന്ന എന്തെങ്കിലും ഇംഗ്ലീഷ് വാക്ക് അയാളെ കുറേ കൊടുക്കാൻ നോക്കി. അങ്ങനെ ഒരു അവസാനം ഒരു പ്രഖ്യാപിച്ചു, നിങ്ങൾ മലയാളി എന്ന് പറഞ്ഞിട്ട് സമ്മാനം.
0: അവിടെ അവിടെ നമ്മുടെ മലയാള ഭാഷയോടുള്ള ഇഷ്ടം കൂടി വ്യക്തമാക്കാൻ പറ്റി നമുക്ക് അല്ലേ? അപ്പൊ എന്തായാലും സന്തോഷം. ഇവിടുന്ന് പോയപ്പോഴും ഇവിടുന്ന് പോണ വരെ റേഡിയോ ശ്രോതാവായിരുന്നു, അവിടെ പോയപ്പോഴും റേഡിയോയെ വിട്ടിട്ടില്ല അല്ലേ?
1: അത്
0: ശരി.
1: അത്
0: ശരി. ഇപ്പോ നാട്ടിൽ തിരിച്ചെത്തിയിട്ട് എത്ര കാലായി?
1: ഞാൻ 2021 ഞാൻ പിന്നെ അവസാനമായിട്ട് സൗദിയിലായിരുന്നു. 2021 തിരിച്ചു വന്നു, കുറച്ച് ആരോഗ്യ പ്രശ്നമായി. അപ്പൊ അതിന്റെ സർജറി കഴിഞ്ഞു കിട്ടിയിരിക്കുകയാണ്.
0: ഓ, അത് ശരി. അപ്പൊ ചെറിയൊരു
1: റേഡിയോ കേൾക്കാൻ സ്ഥിരം ഒരു ഹോബി.
0: തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമാണ് അത് അല്ലേ? നമുക്ക് എങ്ങനെ അല്ല, ജോലി എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് അതിനായിട്ടൊരു പ്രത്യേക സമയം വേണ്ടല്ലോ. വേറെ എന്ത് ജോലി വേണമെങ്കിലും അതിന്റെ കൂടെ ചെയ്യാന്നുള്ളൊരു ഗുണം കൂടി ഉണ്ടല്ലോ. അപ്പോഴേ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നല്ല മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ടോ? നിന്നു. എന്നാലും ഒരു ആ ഒരു അന്തരീക്ഷമാണ് അല്ലേ? നല്ല സുഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അല്ലേ? ഇങ്ങനെ ഇരിക്കുമ്പോ അങ്ങക്ക് കുട്ടിക്കാലത്തെ മഴയെ കുറിച്ചുള്ള എന്തെങ്കിലും ഓർമ്മയൊക്കെ വരുന്നുണ്ടോ മനസ്സിലേക്ക്?
1: തീർച്ചയായിട്ടും.
0: അങ്ങനെ എന്തെങ്കിലും ഞങ്ങളോട് പങ്കുവെക്കാൻ പറ്റുമോ?
1: അന്നൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര മഴയായിരുന്നു. സമയത്ത് കുഴയുണ്ടാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നനഞ്ഞു നനഞ്ഞു ചില ഭയങ്കരമായ ഇടിവെട്ടുകളൊക്കെ പീഡിച്ച് ചില കടമുറിയിലോട്ട് കയറി.
0: പിന്നെ വാഴയിലേക്ക് ചൂടി പോയിട്ടുണ്ടോ സ്കൂളിലേക്ക്?
1: ഇങ്ങനെ ഇല ചൂടി പോയിട്ടുണ്ട്. കണ്ട മറ്റുള്ളവരുടെ കൂടെ ഷെയർ ചെയ്ത് പോയിട്ട് കുട.
0: അതാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലേ? അന്നൊന്നും ഇപ്പൊ എല്ലാവരുടെ കയ്യിലൊന്നും കൊടയൊന്നും ഉണ്ടാവില്ല അല്ലേ? കൊറേ നല്ല ഓർമ്മകളും ഉണ്ടാവും, കൊറേ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നൊരു സമയമാണ് അല്ലേ ഈ മഴക്കാലം എന്ന് പറയുമ്പോ? ഓ, അപ്പൊ
1: അതുണ്ടാവും.
0: അതാണ് പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്കൊക്കെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ടാവും അല്ലേ? വെള്ളം കയറുമോ എന്നുള്ളതും അതുപോലെ അപകടത്തിൽ കുട്ടികൾ അപകടത്തിൽ പെടുമോ എന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ
1: വരും.
0: അതാണ്, അതൊക്കെ ശ്രദ്ധിക്കണം. ആയിക്കോട്ടെ, അങ്ങേക്ക് ഇന്നിപ്പോ ഏത് പാട്ടാ കേൾക്കേണ്ടത്? നെല്ല് എന്നുള്ള ചിത്രത്തില് അല്ലേ? അപ്പൊ ആ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം.
1: അപ്പൊ
0: അസുഖമൊക്കെ പെട്ടെന്ന് മാറി പൂർണ്ണ ആരോഗ്യവാനായി മാറട്ടെ എല്ലാ ആശംസകളും ഞങ്ങളുടെ കേട്ടോ.
1: അപ്പൊ
0: നമ്മുടെ ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടാലോ?
1: ഓക്കെ,
0: താങ്ക് യു.

0: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
1: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലമായി ശ്രമിക്കുന്നു. പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
0: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ, ഒക്കെ ശരിയാവൂടോ?
2: എന്താ, രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
0: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കായിരുന്നു.
2: ഹാ, എന്നാ അതിനിപ്പോ സമയായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
0: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810000.
3: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
6: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും.
5: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ്, എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
6: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
5: മൈജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
7: ചിത്രമഞ്ജരി നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ചിത്രമഞ്ജരി.
9: പ്രിയപ്പെട്ടവരെ, ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 04-83-29-50-300. മറ്റൊരു നമ്പർ 04-83-29-50-800.

ഒരു മൊബൈൽ നമ്പർ കൂടിയുണ്ട്, 9495050606. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 7:17 സെക്കൻഡുമായിരിക്കുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം അടുത്ത സുഹൃത്തിനെ.

0: ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ആ നമസ്കാരം, ഇത് ആരാണ്?
1: സുഹറ
0: സുഹറ, എവിടുന്നാ വിളിക്കുന്നേ?
1: വെള്ളാമ്പ്രം.
0: ആ എന്തൊക്കെയാണ് വെള്ളുവമ്പ്രത്തെ വിശേഷങ്ങളൊക്കെ?
1: കുറച്ച് ദിവസം മഴ ഇല്ലേനു, ഇപ്പൊ മഴ കണ്ട്.
0: ഇനി അങ്ങനെ മഴ കുറച്ച് കിട്ടട്ടെ നമുക്ക്, അല്ലേ?
1: ആ
0: മഴ തീരെ ഇല്ലെങ്കിലും
1: ഉണ്ടാവട്ടെ.
0: പറ്റില്ലല്ലോ.
1: അതെ അതെ അതെ.
0: അവിടെ വെള്ളത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നോ?
1: ഇല്ല, അങ്ങനെ ഒരു ഏരിയ അല്ല ഞങ്ങളത്. മെസ്സി കോളേജിന്റെ അതിൽ അങ്ങനത്തെ അവിടെ.
0: അപ്പോ എന്തൊക്കെയാണ് ഇന്നത്തെ വർത്തമാനങ്ങളൊക്കെ? അടുക്കള വിശേഷമൊക്കെ എന്താ?
1: അടുക്കളയിൽ ഒന്നും നോക്കിട്ടില്ല, ഞാൻ തണ്ടല്ലേ. അപ്പൊ എന്താ വെച്ചാല് ഫോണിനും വേണ്ടി കിട്ടണത് കിട്ടാൻ വേണ്ടിട്ട്, റേഡിയോ കിട്ടാൻ വേണ്ടിട്ട് ആ ഒരു സന്തോഷത്തിലാണ് പറയാൻ കാലം ട്രൈ തുടങ്ങിയിട്ട്.
0: വീട്ടിലുള്ളവരൊക്കെ ഇപ്പൊ ഞങ്ങളെ പഴിക്കോ? ചിത്രമഞ്ജരി
1: രാവിലെ പിന്നെ ഹസ്ബൻഡും കുട്ടികളൊക്കെ ഒക്കെ പോയിക്കണ്, ചായങ്കടി ഒക്കെ ഉണ്ടാക്കിട്ട്. പക്ഷെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ സണ്ടായതുകൊണ്ട് ഇങ്ങനെ സാവധാനം ഉണ്ടാക്കരുതി.
0: അപ്പൊ അവരൊക്കെ എന്ത് കഴിച്ചിട്ടാ പോയത്?
1: അവരൊന്ന് പത്തിരി ഒക്കെ ഉണ്ടാക്കിയെടുത്തു, മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി.
0: അതൊക്കെ രാവിലെ
1: രാവിലെ 4:30 നീക്കും.
0: ഓ, അത് ശരി.
1: ഞങ്ങൾ ഇവിടെ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്, ക്രേഡൽ ഫാക്ടറി പറഞ്ഞിട്ട് തൊട്ടില് കമ്പനി ഉണ്ട്. ഞങ്ങൾ 10-12 ആൾക്കാരുണ്ട്.
0: ഉണ്ട്. അപ്പൊ എന്തായാലും 4:30 എണീറ്റ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് പോയി ശീലായി.
1: അതെ അതെ.
0: ഇന്ന് പക്ഷെ ഞായറാഴ്ച ആയതുകൊണ്ട് പോകണ്ടല്ലോ.
1: ആ ഇല്ല, അതാണ് ഇന്ന് ഞങ്ങള് കമ്പനിയിലുണ്ട്, പിന്നെ റേഡിയോ FM. അപ്പൊ ഞങ്ങൾ ഇതിങ്ങനെ കേൾക്കുമ്പോ ഞങ്ങൾ പറയും, നിങ്ങളെല്ലാരും വിളിച്ച് ഞങ്ങക്ക് പറയണം എന്ന് അങ്ങനെ പറയുന്നുണ്ട് ഞങ്ങള്.
0: അപ്പൊ ഇന്ന് ആ കാര്യം ഇങ്ങോട്ട് സാധിച്ചു അല്ലേ?
1: സാധിച്ചു സാധിച്ചു.
0: അല്ല, ഏത് പാട്ടാ ഇന്ന് കേൾക്കണ്ടേ?
1: പാട്ട് ഞങ്ങള് മയനെ പറ്റിയാലും മതി, പിന്നെ ഞങ്ങളെ കമ്പനിയിൽ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ പറ്റിയൊരു പാട്ടായാലും മതി.
0: എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക്
1: കൂട്ടുകാരികൾക്ക് വേണ്ടിട്ടും.
0: അപ്പൊ ബാക്കി വർത്തമാനങ്ങളൊക്കെ കേക്കട്ടെ.
1: ബാക്കി ഞാൻ ചെറുതിലെ റേഡിയോ കേൾക്കുന്ന ആളായിരുന്നു, പിന്നെ കല്യാണം കഴിഞ്ഞു, പിന്നെ TV ആയില്ലേ, TV കഴിഞ്ഞു. പിന്നെ ഇപ്പൊ അമ്മക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുമ്പോ TV കണ്ടെത്തിറക്കാൻ സമയമില്ലല്ലോ. പിന്നെ അങ്ങനെ റേഡിയോ എനിക്ക് വന്നു. എനിക്ക് എന്റെ ഹസ്ബൻഡ് എന്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ആയിട്ട് റേഡിയോ തന്നു.
0: നല്ല അർത്ഥവത്തായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് എന്തായാലും തന്നത് അല്ലേ.
1: ഞാന് റേഡിയോന്റെ ഒരാളായിരുന്നു, പണ്ടൊക്കെ ടൈപ്പ് അല്ലേ, ഇനി അന്നാ റേഡിയോ ടൈപ്പിലേന് വെച്ച് തിരിച്ചിരുന്നതൊക്കെ അങ്ങനെ തിരിച്ച് പൊട്ടി. അപ്പൊ ഈ FM മഞ്ചേരി വന്ന ഉച്ചന്റെ ശേഷം ആദ്യമൊക്കെ കിട്ടാൻ വേണ്ടിട്ട് ലിസ്റ്റ് പൊട്ടിയത്. അപ്പൊ സങ്കടം കണ്ടാണ്ട് കൊണ്ടുവന്ന, പിന്നെ അതും കേടുന്നു. പിന്നെ ഞങ്ങള് കുടുംബശ്രീന്ന് പിന്നെ എന്റെ മക്കളെ കല്യാണം. അപ്പൊ ഞങ്ങൾ ഗിഫ്റ്റ് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊടുക്കും, എന്തെങ്കിലും പരിപാടിക്ക് ഒക്കെ ആയിട്ട്. അസുഖം വന്നാലും അങ്ങനെ അങ്ങനെ കൂട്ടായ്മ ഉണ്ട്.
0: അങ്ങോട്ട് സഹായിക്കും.
1: അതെ അതെ. അപ്പൊ എനിക്ക് പറഞ്ഞു, എനിക്ക് റേഡിയോ മതി, എനിക്ക് എന്റെ റേഡിയോ കേടുന്നു പറഞ്ഞേ. അപ്പൊ അങ്ങനെ എനിക്ക് റേഡിയോ ഇപ്പൊ അതിലൂടെയാണ് ഇപ്പൊ ഞാൻ കേൾക്കുന്നത് ഇപ്പൊ.
0: അത് ശരി. അപ്പൊ അവിടെ കൂടെ വർക്ക് ചെയ്യുന്നവരായിരിക്കാ, അവരുടെ പേരൊക്കെ? കൊറേ പേരുണ്ട് അല്ലേ?
1: 10-12 ആളുണ്ട്. സത്യേച്ചി, സ്മിത, ധന്യ, പിന്നെ രമ്യ, പിന്നെ ഷെരീഫ, ശോഭ, പിന്നെ മിനിച്ചേച്ചി, അങ്ങനെ കൊറേ ആൾക്കാരുണ്ട്.
0: എല്ലാ കൂട്ടുകാർക്കും മഞ്ചേരി FM-ന്റെ വക ഒരു ഹായ്.
1: ഹായ്.
0: എല്ലാരും കേൾക്കുന്നുണ്ടാവും അല്ലേ?
1: ആ ചിലർക്കൊക്കെ ഉണ്ട് റേഡിയോ, ഞാൻ അങ്ങനെ പറയാൻ കേട്ടുന്ന. പിന്നെ ബാക്കി ഞങ്ങൾ 9 മണിയാണ്, ഞാൻ റേഡിയോ തുറന്ന് വെക്കലാണ്. ഒരു പിന്നെ 6 മണിയാകുമ്പോ തുറന്നു വെക്കും. അപ്പൊ എല്ലാ വാർത്തയും ഇഷ്ടമാണ്, ആ കഥ നോവൽ വായനക്ക്. അതൊക്കെ കഴിഞ്ഞൊക്കെ കഴിഞ്ഞാൽ അത് തുറന്നു വെക്കുന്നോണ്ട് സമയം തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ വേഗണ്ട്. അപ്പൊ 9:00 ആകുമ്പോ എനിക്ക് അവിടെ പഞ്ചിങ് ഉണ്ട്. അപ്പൊ കൂട്ടിയാണ്ട് പോയിട്ട് പിന്നെ അവിടെ കമ്പനിയിൽ റേഡിയോ ഉണ്ട്. അതെ അതെ അതെ, 5 മണിവരെ അവിടെ വെക്കും.
0: ഓ, അത് ശരി. അപ്പൊ വലിയ സന്തോഷം, ഒരു മഞ്ചേരി FM-ന്റെ ഒറ്റ സുഹൃത്തിനെ അവിടെ സംസാരിക്കാൻ പറ്റിയില്ല, വലിയ സന്തോഷം.
1: അപ്പൊ കാലായി ഞങ്ങള് കമ്പനിയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിട്ട്. അവരൊക്കെ പറയും, എനിക്ക് കിട്ടിയാൽ ഞങ്ങളെല്ലാരും പറയും. അപ്പൊ ഞാൻ പറയും, എനിക്ക് കിട്ടിയാൽ ഞാൻ നിങ്ങളെല്ലാരും പറയുന്നൊക്കെ പറയും.
0: അപ്പൊ എല്ലാവരോടും നമ്മുടെ ഒരു പ്രത്യേക സ്നേഹം അറിയിക്കുകയാണ്. എന്നാൽ നമുക്ക് പാട്ട് കേട്ടാലോ?
1: ഓക്കെ
0: ഓക്കെ. അപ്പൊ വിളിച്ചതിലും സംസാരിക്കാൻ സാധിച്ചതിലും ഒക്കെ വളരെ സന്തോഷമുണ്ട് കേട്ടോ.
1: സന്തോഷം.
0: ഓക്കെ, ആ ശരി എന്നാ.
1: ഓക്കെ.

0: ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിലെ ഉണ്ണിമേനോൻ പാടിയ ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഗാനരചന അനൂപ് മേനോൻ, സംഗീതം രതീഷ് വേഗ.
1: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
2: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
1: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
2: മൈജി ലാഭമഴ,
1: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
3: മുത്തശ്ശാ, ഇതേ ഏതു പ്ലാന്റ് ആണ്?
4: ടാഞ്ചറീൻ, നല്ല മധുരം ഉണ്ടാകും. പൊട്ടിക്കല്ലേ. ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്, ഇപ്പോ ചെയ്യാം.
3: മുത്തശ്ശാ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ.
4: എന്തേ
3: ഇത്? എസ് എം എസ് സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
4: ഓ താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
5: ആർ ബി ഐ പറയുന്നു, സ്മാർട്ട് ആകൂ.
6: ഈ മഴ എത്ര ദിവസം നിൽക്കും?
7: 4 ദിവസം നിർത്താതെ പെയ്യും.
8: മൈജി ലാഭമഴ 4 ഡേയ്സിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കും.
7: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ ജൂൺ 28 വരെ.

0: ഹലോ ഹലോ
1: ഹലോ
0: ആ
1: ഹലോ
0: ചിത്രമഞ്ചേരിയാണ്.
1: ആ
0: ഇത് ആരാ?
1: ഇത് അബ്ദുൽ കരീം മുണ്ടമ്പറമ്പ്.
0: ഓ, മുണ്ടമ്പറമ്പ് എന്ന് പറയുമ്പോ എവിടെയാ?
1: മുണ്ടമ്പറമ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ കീഴ്ശേരി,
0: ആ കീഴ്ശേരി അടുത്തുള്ള
1: അരീക്കോട്, അരീക്കോട് കീഴ്ശേരി, കൊണ്ടോട്ടി കീഴ്ശേരി എന്നൊക്കെ പറയും.
0: ആ അവിടെ അടുത്തുള്ള സ്ഥലമാണ്. ഹലോ, അപ്പൊ പെട്ടെന്ന്. ഹലോ, ഇല്ലില്ല, കട്ടായിട്ടില്ല, പറഞ്ഞോളൂ, വർത്തമാനങ്ങളൊക്കെ പറഞ്ഞോളൂ പെട്ടെന്ന്.
1: എന്താ, വളരെ സുഖാണ്. ഇപ്പോഴും ഇടക്കൊക്കെ പ്രോഗ്രാമിന് പോവാറുണ്ട്.
0: ആ, ഗായകനാണ് അല്ലേ?
1: പോകുന്ന ആളാണ്.
0: പക്ഷെ എന്താണെന്നറിയോ, ഇന്നിപ്പോ നമ്മുടെ ലാസ്റ്റ് കോളറാണ്, നമ്മുടെ സമയം ഇതാ തീർന്നു. ഇന്നത്തെ പാട്ട് ഏതാണ് പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതങ്ങോട്ട് കേൾക്കാം.
1: ആയിക്കോട്ടെ. പിന്നെ കടത്തനാട്ടുമാക്കം എന്ന ചിത്രത്തിൽ ഇളയുന്നൂർ മഠത്തില് എന്ന ഗാനം.
0: ആയിക്കോട്ടെ, ആ പാട്ട് വെച്ചുതരാം. നമുക്ക് വർത്തമാനങ്ങളൊക്കെ മറ്റൊരവസരത്തിൽ വിളിക്കുമ്പോൾ പറയാം കേട്ടോ. ആയിക്കോട്ടെ, അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് കടത്തനാട്ടുമാക്കം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം.

0: സ്റ്റേഷനിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി. മൾജി ലാബ് മഴ ഫോർ ഡേ സെയിൽ.
1: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, ടിവി, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, എസി, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
0: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555-0424.
4: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിലിൽ 10 ഡേയ്സ് 10 സ്കീംസ് മൺസൂൺ EMI ഫെസ്റ്റ്.
5: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ECI ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
4: 4,000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ
5: പിട്ടാപ്പിലിൽ ഏജൻസീസ്.
6: പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ചിത്രമഞ്ജരിയുടെ സമയം ഇവിടെ തീരുകയാണ്. ഈ പരിപാടിയിൽ ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ പി മഞ്ജു. സാങ്കേതിക സഹായം ഒരുക്കിയത് ലിജേഷ് കിഴിശ്ശേരി, മുരുകേശൻ കോട്ടയ്ക്കൽ. സ്റ്റുഡിയോ സഹായം നൽകിയത് MV രവീന്ദ്രൻ. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്മ നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി ചർച്ച നടത്തും. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മോദി മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ പേരിൽ സാമൂഹ്യമാധ്യമത്തിൽ പ്രചരിക്കുന്നത് വ്യാജവാർത്തയാണെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം. ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു ഇന്ത്യൻ ജവാനും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന തരത്തിൽ കഴിഞ്ഞ വർഷം July 28 രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ പ്രസ്താവിച്ചു എന്ന വാർത്തയാണ് സാമൂഹ്യമാധ്യമത്തിൽ പ്രചരിച്ചത്. വെനസ്വേലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1430 റിക്ടർ സ്കെയിലിൽ 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഇരട്ട ഭൂകമ്പങ്ങളിൽ രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടെയാണ് പുതിയ കണക്കുകൾ പുറത്തുവന്നത്. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന് 3-ാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. July 3 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ സെൽഫ് എനുമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഇന്നലെ അന്തരിച്ച തമിഴ് നടനും സംവിധായകനുമായ കെ ഭാഗ്യരാജിന്റെ സംസ്കാരം ഇന്ന് ചെന്നൈയിൽ. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു 73-കാരനായ ഭാഗ്യരാജിന്റെ അന്ത്യം. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയും മേഴ്സി കോളേജ് NSS യൂണിറ്റും ചേർന്ന് ഹെലൻ കെല്ലർ ദിനം ആചരിച്ചു. വിദ്യാർത്ഥിനികൾക്ക് ബോധവൽക്കരണ ക്ലാസും ബ്രെയിൻ പ്രദർശനവും സംഘടിപ്പിച്ചു. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം.
7: FM പ്രധാന വാർത്തകൾ.
8: ട്രെയിൻ സമയം.
6: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന വണ്ടികളുടെ സമയം. ട്രെയിൻ നമ്പർ 16345 ലോകമാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 10:28, 16610 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 5 മിനിറ്റ് വൈകി 11:04, 16606 തിരുവനന്തപുരം മംഗളൂരു ഏർനാട് എക്സ്പ്രസ് 11:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 5

0: 6610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: സംസ്ഥാന വ്യാപകമായി പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ ഭാഗമായി 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ള തുള്ളിമരുന്ന് വിതരണം ഇന്ന് നടത്തും. മലപ്പുറം ജില്ലയിലെ 3,92,466 കുട്ടികൾക്ക് പ്രത്യേകം സജ്ജീകരിച്ച 3,925 ബൂത്തുകൾ വഴി പോളിയോ തുള്ളിമരുന്ന് നൽകുമെന്ന് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ ഷിബുലാൽ അറിയിച്ചു. ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ 66 കേന്ദ്രങ്ങൾ, 34 മൊബൈൽ ടീം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ബൂത്തിൽ എത്താത്തവർക്ക് നാളെയും മറ്റന്നാളുമായി ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകും. ഇതിനായി പ്രത്യേകം പരിശീലനം ലഭിച്ച 441 സൂപ്പർവൈസർമാരെയും 8,096 വോളണ്ടിയർമാരെയും ചുമതലപ്പെടുത്തിയതായും DMO അറിയിച്ചു. ലഹരിക്കെതിരെ സംസ്ഥാന സർക്കാർ ശക്തമായ നടപടികൾ തുടരുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള രാജ്യാന്തര ലഹരിവിരുദ്ധ ദിനാചരണം മലപ്പുറം ജില്ലാതലത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പരിപാടിയുടെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികളും എക്സൈസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഫൺറൺ മലപ്പുറം KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ സമാപിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പ്രദീപ് റാവു ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP സ്മിജി അധ്യക്ഷയായി. വിമുക്തി റിസോഴ്സ് പേഴ്സൺ K ഗണേശൻ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ശ്രവണ പരിമിതർക്ക് വേണ്ടി മാത്രമായി പ്രവർത്തിക്കുന്ന എബിലിറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥികളുടെ ബിരുദ സമർപ്പണ ചടങ്ങ് ആഘോഷമായി. TP അഷ്റഫ് അലി MLA ഉദ്ഘാടനം ചെയ്തു. എബിലിറ്റി ഫൌണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ K അഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. ബിരുദ കോഴ്സ് പൂർത്തിയാക്കിയ 53 വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകി.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 27 സെക്കൻഡ്.

0: പരസ്പരം
1: ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ.
2: ഏതൊരാളുടെ വിജയത്തിന് പിന്നിലുമുണ്ട് കാണാതെ പോകുന്ന മറ്റൊരാളുടെ സഹനം. ഒരു വില്ല് എത്ര വളഞ്ഞിട്ടാണ് അമ്പ് അതിൻ്റെ ലക്ഷ്യത്തിലെത്തുന്നത്? പ്രിയ ശ്രോതാക്കളെ, അലി കടുകശ്ശേരിയുടെ വിസ്മൃതം എന്ന കവിതയിലെ വരികളാണിത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, പലരും നമുക്ക് വേണ്ടി ഏറെ വളഞ്ഞതുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് നമ്മളിരിക്കുന്നിടത്ത് എത്തിയിട്ടുള്ളത്? ആരൊക്കെയോ ചുമലുകൾ കാണിച്ചു തന്നതുകൊണ്ടല്ലേ നമുക്ക് പടവുകളൊന്നായി ചവിട്ടി കയറുവാൻ പറ്റിയത്? നന്ദി ഉണ്ടാവട്ടെ മനസ്സിൽ, സ്നേഹം പൂക്കട്ടെ എങ്ങും. സ്നേഹത്തോടെ എല്ലാവർക്കും പരസ്പരത്തിലേക്ക് സ്വാഗതം. സ്നേഹപ്പൂക്കളുമായി എത്തിയ കത്തുകൾ നന്ദിയോടെ ഞങ്ങൾ തുറക്കട്ടെ. പ്രിയരെ, നിങ്ങൾക്കൊപ്പം സ്റ്റുഡിയോയിൽ ഞാൻ മുനി രാമയൂർ,
3: ഞാൻ എം ജുഷ. ആദ്യത്തെ കത്ത് വായിക്കാം. അയച്ചിരിക്കുന്നത് പടിഞ്ഞാറ്റുമുറിയിൽ നിന്ന് കെ ടി വത്സലയാണ്. ജൂൺ 3 കഴിഞ്ഞിട്ട് 2 ആഴ്ചയായി, എന്നിട്ടും ഷെഫീഖ് മാസ്റ്റർ അവതരിപ്പിച്ച എന്റെ ഗാനം മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ അവതരണ ശൈലി, കുട്ടികളോടുള്ള പെരുമാറ്റം, പഠിത്തത്തിൽ കലയും കവിതയുമെല്ലാം കൂട്ടിക്കലർത്തിയുള്ള രീതി, കൂട്ടത്തിൽ ഹൃദ്യമായ

0: ഗാനങ്ങളും എല്ലാം അങ്ങനെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഇനിയും കുറേ കാലം കുട്ടികളോട് കൂട്ടുകൂടി ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആകാശവാണി മഞ്ചേരി FM-ന്റെ എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മികവുറ്റതാണ്. പിന്നെ എന്റെ ഒരു അപേക്ഷയുണ്ട്. വടക്കൻ പാട്ടുകൾ ഉൾക്കൊള്ളിച്ച് ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിയാൽ നന്നായിരുന്നു. എന്തായാലും എല്ലാ അണിയറ പ്രവർത്തകർക്കും എന്റെയും കുടുംബത്തിന്റെയും അഭിനന്ദനത്തിന്റെ റോസാപ്പൂക്കൾ.
1: ചേച്ചിക്കുള്ളിൽ കുട്ടികളുടെ മനസ്സുള്ളത് കൊണ്ടായിരിക്കണം അധ്യാപനാനുഭവങ്ങളും സ്കൂൾ അനുഭവങ്ങളുമായി എത്തിയ ആ എന്റെ ഗാനം മനസ്സിൽ മായാത്ത മുദ്രകൾ തീർക്കുന്നത്. വടക്കൻ പാട്ടുകൾ ഉൾക്കൊള്ളിക്കാമല്ലോ. ഗാനാമൃതം പരിപാടിയിൽ പല ദിവസങ്ങളിലും പല പല പ്രമേയങ്ങളിലുള്ള ഗാനങ്ങൾ ഉൾപ്പെടുത്താറില്ലേ? ഒരു ദിവസം നമുക്കിങ്ങനെയും ആകാം. പ്രതീക്ഷയോടെ കാത്തിരിക്കൂ. പിന്നെ ഇന്ന് തുടക്കത്തിൽ നമ്മൾ പൂക്കളെക്കുറിച്ച് പറഞ്ഞതേയുള്ളൂ, അല്ലേ?
0: അതെ.
1: അപ്പോഴേക്കിതാ സ്നേഹത്തിൻ്റെ റോസാപ്പൂക്കൾ ചേച്ചി അയച്ചിരിക്കുന്നു. ഹൃദയപൂർവ്വം സ്വീകരിച്ച് ഇതാ നമ്മുടെ കൂടയിലിട്ടാലോ?
0: ഇടാലോ. അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് സരോജിനി നാരായണൻ വെള്ളരിച്ചാലിൽ ഒറവമ്പുറത്ത് നിന്നാണ്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് ചെറിയ ക്ലാസുകളിൽ കോപ്പി എഴുതിയത് ഓർമ്മ വന്നു. June 18 PAM അബ്ദുൽ ഖാദർ അവതരിപ്പിച്ച സുഭാഷിതത്തിൽ ചങ്ങാതിമാരെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ ചൊല്ല ഓർത്തത്. കൂട്ടുകാർ ധാരാളമുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നല്ലതായി ഒരാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സുഭാഷിതക്കാരൻ ഉദാഹരണമായി ധാരാളം കാര്യങ്ങൾ പറഞ്ഞു തന്നു. കുറച്ചു ദിവസമായി യോഗയെക്കുറിച്ചുള്ള പ്രഭാഷണവും കേൾപ്പിക്കുന്നു. അതും വളരെ നല്ല പാഠം തന്നെയാണ്. മഞ്ചേരി FM-ന് നന്ദി അറിയിക്കട്ടെ.
1: നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ നല്ല ചിന്തകൾ ഉണ്ടാകുന്നു. നല്ല ചിന്തകൾ ഉണ്ടാകുമ്പോൾ നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു. നല്ല വാക്കുകൾക്ക് കാതോർക്കുന്നതിന്, ആ നല്ല വാക്കുകളെക്കുറിച്ച് എഴുതുന്നതിന് നന്ദി.
0: നീറാട് റേഡിയോ കുടുംബം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. നിലയത്തിന്റെ ചിത്രമഞ്ജരി പരിപാടി ശ്രോതാവും അവതാരകരും തമ്മിലുള്ള അഭിമുഖമല്ല, അത് ചെറിയൊരു പരിചയപ്പെടലും ഇഷ്ടഗാനം കേൾക്കാനുമുള്ള അവസരവുമാണല്ലോ. ഇത്രയേറെ വർഷത്തിനിടയിലും അതിലേക്കൊന്ന് വിളിച്ചു കിട്ടാൻ വേണ്ടി നോമ്പും നോറ്റു കാത്തിരിക്കുന്ന ഒട്ടേറെ ശ്രോതാക്കൾ നിലയത്തിന് ഇനിയുമുണ്ടെന്ന് ലൈവ് പരിപാടികളിൽ വരുന്ന അവതാരകർ ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. പിന്നെ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഈ വർഷത്തെ ഫുട്ബോൾ അവതരണം മഞ്ചേരി നിലയം തൂക്കും എന്നതിൽ ഒരു സംശയവുമില്ല.
1: ചിത്രമഞ്ചേരിയിലേക്കും ആകാശവാണി മഞ്ചേരി FM-ന്റെ മറ്റ് തത്സമയ ഫോണിൻ പരിപാടികളിലേക്കുമൊക്കെ ശ്രോതാക്കൾ ഏറെ വിളിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ സ്നേഹത്തിന്റെ അടയാളം തന്നെയാണ്. ആ സ്നേഹത്തെ തീർച്ചയായും ഞങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങൾ ശ്രോതാക്കളെയും ആകാശവാണി മഞ്ചേരി FM ഏറെ സ്നേഹിക്കുന്നു. ചിത്രമഞ്ചേരിയിൽ കൂടുതൽ ശ്രോതാക്കൾക്ക് പങ്കെടുക്കുവാൻ അവസരം ലഭിക്കത്തക്ക വിധത്തിൽ സംഭാഷണം ക്രമീകരിക്കണം എന്ന നിർദ്ദേശം തീർച്ചയായും പരിഗണിക്കാം. പിന്നെ ഫുട്ബോളിന് നെഞ്ചേറ്റിയ മലപ്പുറത്തിന്റെ മണ്ണിലാകുമ്പോൾ മഞ്ചേരി FM-ന് എങ്ങനെയാണ് ഉറങ്ങുവാനാകുക?
0: അടുത്ത കത്തയച്ചിരിക്കുന്നത് ചിക്കോട് നിന്ന് കെ ഗോവിന്ദനാണ്. June 10 ശ്രീലക്ഷ്മി ഗംഗാധരൻ വലമ്പൂർ അവതരിപ്പിച്ച സുഭാഷിതം കേട്ടു. പലകുറി വീഴുമ്പോൾ നടക്കാൻ പഠിക്കും. പ്രതിസന്ധി നേട്ടങ്ങളാക്കി മുന്നേറിക്കൊണ്ടിരിക്കുക. പരീക്ഷണം പരാജയപ്പെടുമ്പോൾ അബ്ദുൽ കലാം പറഞ്ഞ വാക്കുകളാണ് എന്റെ ഹൃദയം ദുഃഖത്താൽ നീറുന്നു എന്ന്. നെഗറ്റീവായി ചിന്തിക്കാതെ പരാജയങ്ങൾ കീഴടക്കിക്കൊണ്ട് മുന്നേറണം. ചെറിയ പരാജയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. അപ്പോൾ തളരാതെ വളരാനുള്ള അവസരമാക്കണം. പരാജയം എന്നത് ഉയർത്തെഴുന്നേൽക്കാനുള്ള പടവാളാണ്. വിജയത്തിൽ മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. പരാജയപ്പെടുമ്പോഴും ആത്മവിശ്വാസത്തോടെ വിജയത്തിലേക്ക് കുതിക്കുക. ആ സുഭാഷിതം നല്ലൊരു സന്ദേശമാണ് നൽകിയത്. 11 PAM അബ്ദുൽ ഖാദർ അവതരിപ്പിച്ച സുഭാഷിതം കേട്ടു. അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികൾക്ക് പ്രചോദനമാകണം. അധ്യാപകൻ ബോർഡിൽ പക്ഷിയെ വരച്ചത് കണ്ട് എന്റെ സ്വപ്നങ്ങൾ ഞാൻ കരസ്ഥമാക്കുമെന്ന് പറഞ്ഞത് APJ അബ്ദുൽ കലാമാണ്. പാഠപുസ്തകങ്ങൾ മാത്രം ലക്ഷ്യമാക്കിയാവരുത് അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. കുട്ടികളെ സംശുദ്ധ വിദ്യാഭ്യാസത്തിന്റെ ഉടമകളാക്കി മാറ്റുമ്പോഴേ അധ്യാപകർ റോൾ മോഡലാവുകയുള്ളൂ. പാഠപുസ്തകം മാത്രം ലക്ഷ്യമാക്കാതെ ജനറൽ നോളജ് കൂടി വിദ്യാർത്ഥികൾക്ക് കരസ്ഥമാകുന്ന രീതിയിലായിരിക്കണം പഠനരീതികൾ. കാവ്യധാരയിൽ വള്ളത്തോൾ നാരായണമേനോന്റെ മാതൃവന്ദനം എന്ന കവിത കേട്ടു. വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം രോഗി മരിക്കാനിടയായ സംഭവത്തിൽ മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കോടതി രോഗിയുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം നൽകാനായി വിധിച്ച സംഭവത്തെക്കുറിച്ച് 13 ജാഗ്രതയിൽ കേട്ടു. ഇത് ഒരു നല്ല അറിവായിരുന്നു. ഇങ്ങനെയൊരാവശ്യം വരികയാണെങ്കിൽ എങ്ങനെ നിയമപ്രകാരം നേരിടാം എന്നത് ശ്രോതാക്കൾക്ക് അറിവ് നൽകുന്ന നല്ലൊരു പരിപാടി കൂടിയായി. 16 കാവ്യധാരയിൽ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ജാതിക്കുമ്മി എന്ന കവിത മൃദുലയുടെ ആലാപനം വളരെയധികം ഹൃദ്യമായി. ഏതു കവിതയും

0: ചൊല്ലുമ്പോൾ അതിനൊരു രീതിയുണ്ട്. ആ രീതിയിൽ ആലപിക്കുമ്പോഴാണ് കവിതയുടെ ഭംഗി ആസ്വദിക്കാനാവുക. മനസ്സ് കടിഞ്ഞാണില്ലാത്ത കുതിരയാണ് എന്ന് പറയുന്നു. നിറഞ്ഞ പാത്രത്തിലേക്ക് വെള്ളമോ ഭക്ഷണമോ ഒഴിച്ചാൽ നിറഞ്ഞു തുളുമ്പും. അതുപോലെ അനാവശ്യമായ ചിന്തകൾ മനസ്സിൽ കയറിക്കൂടിയാൽ മനസ്സ് നിറഞ്ഞിരിക്കും. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കിയാൽ മനസ്സ് ശാന്തമാകും. ഇതേക്കുറിച്ചായിരുന്നു ജൂൺ 6-ാം തീയതി ഡോക്ടർ മൻസൂർ ഒദായി സുഭാഷിതത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തെ ഓർമ്മിപ്പിച്ച് കോട്ടയ്ക്കൽ ആയുർവേദ വെൽനസ് ആശുപത്രിയിലെ ഡോക്ടർ വി പ്രസീതയുടെ പ്രഭാഷണം യോഗയെക്കുറിച്ച് മനസ്സിലാക്കാനും യോഗ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞുവെക്കാനും സഹായിച്ചു. യോഗ എന്ന പദത്തിന് ഐക്യപ്പെടുക എന്നർത്ഥം. നല്ലൊരു അറിവ് നൽകിയ ഡോക്ടർ വി പ്രസീതയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. 17-ാം തീയതി അനീസ അനി അവതരിപ്പിച്ച സുഭാഷിതം കേട്ടു. വെറുപ്പ് എന്ന വികാരം നമ്മുടെ ജീവിതത്തിൽ പ്രത്യാഘാതമുണ്ടാക്കും. വെറുപ്പ് ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന വിദ്വേഷമാണ്. വെറുപ്പ് എന്ന വിഷം മനസ്സിൽ നിന്ന് ഒഴിവാക്കുക എന്ന സന്ദേശമാണ് ആ സുഭാഷിതത്തിലൂടെ അനീസ അനി ശ്രോതാക്കൾക്ക് നൽകിയത്.
1: ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ചു വെക്കുന്നതാണ് അല്ലേ?
0: അതെ.
1: അങ്ങനെയെങ്കിൽ വെറുപ്പിന്റെ അന്ധകാരത്തെ അകറ്റുവാനുള്ള മാർഗം സ്നേഹത്തിന്റെ പുതുവെളിച്ചം നിറയ്ക്കുക എന്നതല്ലേ? സ്നേഹത്തിന്റെ വെളിച്ചം നിറയ്ക്കുവാൻ നല്ല ചിന്തകൾക്കാകും. നല്ല ചിന്തകളേകുന്ന സുഭാഷിതങ്ങൾ ശ്രവിച്ച് ഓരോന്നും സംഗ്രഹിച്ച് എഴുതി അയച്ചിരിക്കുകയാണ് ഈ ശ്രോതാവ്. അഭിനന്ദനങ്ങൾ.
0: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് കാക്കൂരിൽ നിന്ന് എം കെ രാധാകൃഷ്ണനാണ്. ജൂൺ 19 വായനാ ദിനത്തിൽ മഞ്ചേരി FM പരിപാടികൾക്ക് പതിവിൽ കവിഞ്ഞൊരു മൊഞ്ച് അനുഭവപ്പെട്ടു. സുഭാഷിതം വളരെ ഹൃദ്യമായിരുന്നു. മധുരം ഗീതത്തിൽ നടക്കാവ് സന്തോഷ് കുമാർ രചിച്ച ഗാനം കാതിൽ തേന്മഴ ചൊരിഞ്ഞു. അന്നുതന്നെ വൈകിട്ട് 3:15 സ്നേഹദൂതും വളരെയധികം ഇഷ്ടപ്പെട്ടു. മഞ്ചേരി നിലയവും ശ്രോതാക്കളും പരസ്പരം മനസ്സു തുറക്കുന്ന പരിപാടിയായ പരസ്പരം വളരെ ഹൃദ്യമാവുന്നു. ഓർമ്മയിലൊരു പാട്ട് ഏറെ നന്നാവുന്നുണ്ട്. പിന്നെ 2027 സെൻസസിന്റെ ഭാഗമായി ധാരാളം ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറെ പ്രസക്തി ആകാശവാണി ശ്രോതാക്കളെ സംബന്ധിച്ചുണ്ട്. ചോദ്യം ഇതാണ്, താങ്കളുടെ വീട്ടിൽ ട്രാൻസിസ്റ്റർ റേഡിയോ ഉണ്ടോ? ആ ചോദ്യം ഇങ്ങനെയാക്കി മാറ്റിയാൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു. താങ്കൾ റേഡിയോ ശ്രവണം നടത്താറുണ്ടോ? ഉണ്ടെങ്കിൽ റേഡിയോ സെറ്റിൽ നിന്നോ മൊബൈൽ ആപ്പ് വഴിയോ? ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യമുള്ള ഈ വാണി പ്രക്ഷേപണത്തിന്റെ 90 പിന്നിട്ട് കഴിഞ്ഞു. സംഭാഷണം, സഹിഷ്ണുത, സമാധാനം എന്നീ ഗുണങ്ങളിൽ നിലകൊള്ളുന്ന വാണിക്ക് ഒരു ഗ്ലാനിയും സംഭവിക്കാതിരിക്കട്ടെ. സംസ്കൃതിയുടെ ഈ ശേഷിപ്പ് നിലനിൽക്കട്ടെ.
1: പരിപാടികൾ കേട്ട് അഭിപ്രായങ്ങൾ പങ്കിടുന്നതിൽ ഏറെ സന്തോഷം. പിന്നെ 2027 സെൻസസിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞല്ലോ. സെൽഫ് എന്യൂമറേഷൻ എല്ലാം തുടങ്ങിക്കഴിഞ്ഞു അല്ലേ? അതിൽ ഒരു ചോദ്യം ഇങ്ങനെ തന്നെയാണ്, താങ്കളുടെ വീട്ടിൽ റേഡിയോ അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ഉണ്ടോ എന്ന്. ഇത് റേഡിയോ ശ്രോതാക്കളുടെ എണ്ണമെടുക്കാനുള്ള സർവേ അല്ല, മറിച്ച് ഒരു വ്യക്തിക്കും എത്രത്തോളം സൗകര്യങ്ങളും അസറ്റുകളുമുണ്ട് എന്ന് വിലയിരുത്തുവാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കെടുപ്പാണ്. യഥാർത്ഥത്തിൽ റേഡിയോ ശ്രോതാക്കൾ എത്രത്തോളം ഉണ്ട് എന്ന് അറിയണമെങ്കിൽ ശ്രോതാവ് പറഞ്ഞതുപോലെ ഒരു പ്രത്യേക സർവേ തന്നെ വേണം. ആപ്പിലൂടെ കേൾക്കുന്നവരും കാറിൽ കേൾക്കുന്നവരും ഇനി ഇതൊന്നുമല്ലാതെ പല രൂപത്തിൽ കേൾക്കുന്നവരുമുണ്ടാകും. ചിലയിടത്താണെങ്കിൽ റേഡിയോ കിയോസ്കുകളുമുണ്ട്. അതായത് ചില പാർക്കുകളിൽ ഉച്ചത്തിൽ റേഡിയോ വയ്ക്കും, അവിടെ വന്ന് നടന്ന് പോകുന്നവരെല്ലാം റേഡിയോ ശ്രവിക്കും. ചില ബസ് സ്റ്റാൻഡുകളിൽ റേഡിയോ വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിൽ പലയിടങ്ങളിൽ നിന്നായി റേഡിയോ ശ്രവിക്കുന്നുണ്ട്. കാരണം പ്രിയപ്പെട്ട ശ്രോതാക്കളോട് അത്രത്തോളം അടുത്തു നിൽക്കുന്ന ഒരു മാധ്യമമല്ലേ റേഡിയോ. എന്തായാലും ശ്രോതാവിൻ്റെ വികാരം മനസ്സിലാക്കുന്നു. രണ്ടും രണ്ട് പർപ്പസിനാണ് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം വന്നിരിക്കുന്നത്. പിന്നെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ.
0: എന്താണ്?
1: അല്ല, സെൽഫ് എന്യൂമറേഷൻ ചെയ്തോ?
0: ഇല്ല.
1: എങ്കിൽ ഒരു വിലാസം പറയട്ടെ?
0: പറഞ്ഞോളൂ.
1: https://sc.census.gov.in ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആർക്കും സുഖമായിട്ട് സെൽഫ് എന്യൂമറേഷൻ ചെയ്യാം. അതായത് അവനവന്റെ കുടുംബത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാം. പിന്നീട് സെൻസസിന്റെ ഉദ്യോഗസ്ഥർ വരുമ്പോൾ ഇത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ID കൈമാറിയാൽ മാത്രം മതിയാകും. എളുപ്പത്തിൽ നമുക്ക് നമ്മെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം കൃത്യമായി വരുന്നു എന്ന് ഉറപ്പാക്കുവാൻ ഈ രീതി സഹായിക്കും.
0: അതെ അതെ.
1: പിന്നെ അങ്ങനെ കൊടുക്കുമ്പോൾ റേഡിയോ ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ.
0: ഉറപ്പായും ഇല്ല. ആ വിലാസം ഒന്നുകൂടെ പറയാമോ?
1: പറയാമല്ലോ. SE.census.gov.in.
0: രമണി സി ചേലാട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. എല്ലാ പ്രഭാതത്തിലും ആകാശവാണി ശ്രോതാക്കൾക്കായി സുഭാഷിതങ്ങൾ വഴി

0: നൽകുന്ന ഓരോ സന്ദേശവും ഗുണപാഠങ്ങളാണ്. അവ ആത്മാവിലേക്ക് പ്രവേശിച്ച് വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കുന്നവയാണ്. ഗതകാല റേഡിയോ നാടകസ്മരണകളെ ഉണർത്തിക്കൊണ്ടുവന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച നാടകങ്ങളെക്കുറിച്ച് വിശദമായ പഠനം നടത്തി രമേശൻ കോട്ടയ്ക്കൽ അയച്ച കത്ത് ഏറെ ഹൃദ്യമായിരുന്നു. ബിഷ്ണോയ് പ്രസ്ഥാനത്തെക്കുറിച്ച് അഞ്ജലി കൃഷ്ണൻ തയ്യാറാക്കിയ ഹരിതം പരിപാടിയിൽ പരിസ്ഥിതിയുടെ സുസ്ഥിരതയെയും സന്തുലിതാവസ്ഥയെയും കുറിച്ച് വ്യക്തമായ ഒരറിവ് പകർന്നു. ഒരുപാട് നല്ല ഗാനങ്ങളുമായി സ്വാനുഭവങ്ങളെ കോർത്തിണക്കി ബുധനാഴ്ചകളിൽ വരുന്ന എന്റെ ഗാനം വളരെ ഹൃദ്യമാവുന്നു. ഓരോരുത്തരുടെയും അനുഭവങ്ങൾ കേൾക്കുമ്പോൾ സ്വന്തം അനുഭവമായി അത് മാറുകയാണ്. ജാനകി കാവനൂർ അവതരിപ്പിച്ച എന്റെ ഗാനം ഏറെ ശ്രദ്ധേയമായി. കണ്ടുകൊണ്ടിരുന്ന കാഴ്ച നഷ്ടപ്പെട്ടിട്ടും അകക്കണ്ണുകൊണ്ട് പോരായ്മയെ നികത്തി സന്തോഷത്തോടെ ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങളെ നേരിടാനുള്ള മനസ്സിന്റെ കരുത്ത് കേൾവിക്കാരായ നമുക്കും ഒരു പോസിറ്റീവ് എനർജിയാണ് നൽകുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ പ്രിയങ്കരനായ ഷെഫീഖ് മാഷിന്റെ എന്റെ ഗാനാവതരണവും ഏറെ ഇഷ്ടപ്പെട്ടു. ഓരോ ശ്രോതാവിനെയും ക്ലാസ് റൂമിലിരിക്കുന്ന കൊച്ചു കുട്ടികളായി ആണ് കണ്ടത് എന്ന തോന്നലാണ് ആ പരിപാടി ഉണ്ടാക്കിയത്.
1: പരിപാടികൾ ശ്രവിച്ച് വിശദമായി അഭിപ്രായങ്ങൾ കുറിച്ച് അറിയിച്ചതിൽ സന്തോഷം.
0: അടുത്ത കത്തയച്ചിരിക്കുന്നത് കോട്ടയ്ക്കൽ പറങ്കിമൂച്ചിക്കൽ നിന്ന് രമേശൻ, അജിത, സൂരജ്, മൃദുല സൂരജ്, ഡോക്ടർ ജ്യോതിഷ്, ഡോക്ടർ ദേവി എന്നിവരാണ്. 17-ാം തീയതി പ്രകാശധാരയിൽ ആരോഗ്യകരമായ പ്രായമാകൽ യോഗയിലൂടെ എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ആതിര സംസാരിച്ചത് കേട്ടു. ആ പരിപാടി ഏറെ പ്രയോജനപ്രദമായി തോന്നി. MS ബാബുരാജിനെ ഓർത്തുകൊണ്ടുള്ള പരിപാടിയിൽ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയത് വളരെ ഉചിതമായി. സസ്നേഹത്തിൽ രാമു കാര്യാട്ടിനെ അദ്ദേഹത്തിന്റെ മകൻ സുധീർ കാര്യാട്ട് ഓർമ്മിച്ചെടുത്തതും സംഭാഷണങ്ങളുമെല്ലാം ഉന്നത നിലവാരം പുലർത്തി. നേർമൊഴിയിൽ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N. പ്രശാന്തുമായി ദിലീപ് MK നടത്തിയ അഭിമുഖം അതിഗംഭീരമായി. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് വളരെ വളരെ നല്ല ഒരു പരിപാടിയാണ് മഞ്ചേരി FM ശ്രോതാക്കളിലേക്ക് എത്തിച്ചത്. വൈദ്യരത്നം PS വാര്യർ ആയുർവേദ കോളേജിലെ നാഷണൽ ആയുഷ് മിഷന്റെ കീഴിലുള്ള വെൽനസ് സെന്ററിലെ ഡോക്ടർ V. പ്രസീത യോഗയെപ്പറ്റി വളരെ വിശദമായി തന്നെ പറഞ്ഞു തന്നു. യോഗ ശരീരത്തെയും മനസ്സിനെയും എങ്ങനെ ബലപ്പെടുത്തുന്നു, പ്രായഭേദമന്യേ ആരോഗ്യം നിലനിർത്താൻ യോഗ എങ്ങനെ സഹായിക്കുന്നു, പ്രാണായാമം എങ്ങനെ ചെയ്യണം എന്നെല്ലാം അവർ വളരെ വിശദമായി തന്നെ പറഞ്ഞു തന്നു. ഈ യോഗാ ദിനത്തിൽ നമുക്കും പ്രതിജ്ഞ ചെയ്യാം, ദിവസവും കുറച്ചു സമയം എനിക്കുവേണ്ടി ഞാൻ മാറ്റിവെക്കും, എന്റെ ശരീരത്തെ ഞാൻ ആദരിക്കും, എന്റെ മനസ്സിനെ ഞാൻ പരിപാലിക്കും, യോഗ എന്റെ ജീവിതശൈലിയാക്കി മാറ്റും, ഞാൻ മാറിയാൽ എന്റെ കുടുംബം മാറും, ഒരു കുടുംബം മാറിയാൽ സമൂഹം മാറും, സമൂഹം മാറിയാൽ രാജ്യം മാറും, രാജ്യം മാറിയാൽ ലോകം മാറും, അങ്ങനെ നമ്മുടെ ഈ ലോകത്തെ മനോഹരമായി തീർക്കാൻ യോഗയിലൂടെ സാധിക്കുമെന്ന് ഡോക്ടർ V. പ്രസീത വ്യക്തമാക്കി തന്നു. അവർക്കും മഞ്ചേരി FM അഭിനന്ദനങ്ങൾ. ശനിയാഴ്ച 8 മണിക്കുള്ള നാടകത്തിൽ ഒരു ഗോവ യാത്ര വളരെ രസകരമായി അഭിനയിച്ച എല്ലാവർക്കും നന്ദി. പിന്നെ തൂലികയിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഉപ്പുപ്പാക്കൊരാനയുണ്ടായിരുന്നു എന്ന നോവലിനെ കുറിച്ച് S. സുകൃത തയ്യാറാക്കിയ അവലോകനം M. ജിഷ വായിച്ച് അവതരിപ്പിച്ചത് വളരെ ഹൃദ്യമായി. പിന്നെ നോവൽ വായനയുടെ കാര്യം പറയാനേയില്ല, അത്രയും നല്ല രസകരമായി അത് പോകുന്നു.
1: അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് പല പരിപാടികൾ ആകാശവാണി മഞ്ചേരി FM ശ്രോതാക്കളിലേക്ക് എത്തിച്ചിരുന്നു. അവയിലൊന്നായിരുന്നു ആയുരാരോഗ്യം. ആയുരാരോഗ്യത്തിൽ ഡോക്ടർ V. പ്രസീത സംസാരിച്ചത് ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ സന്തോഷം. ആരോഗ്യത്തോടെ പ്രായമാകലിനെ പുഞ്ചിരിയോടെ സ്വീകരിക്കുവാൻ യോഗ സഹായിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണല്ലോ ഇത്തവണത്തെ പ്രമേയം. ആരോഗ്യത്തോടെ പുഞ്ചിരിയോടെ ആകാശവാണി മഞ്ചേരി FM കേട്ട പരിപാടികളെല്ലാം ആസ്വദിച്ചു എന്നറിയുന്നതിൽ നിറഞ്ഞ സന്തോഷം.
0: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് രാജി മരത്തങ്കോടാണ്. June 17-ാം തീയതി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഓർമ്മ ദിനം. ഇപ്പോഴും മലയാളികൾ ഇഷ്ടപ്പെടുന്ന വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി എന്ന ഗാനം ഇന്നത്തെ ഗാനത്തിലൂടെ കേൾപ്പിച്ചത് അദ്ദേഹത്തിനുള്ള ആദരാഞ്ജലിയായി. അന്നത്തെ സ്മൃതിഗീതങ്ങൾ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ എല്ലാം നല്ല പഴയകാല ചലച്ചിത്ര ഗാനങ്ങളായിരുന്നു. അവതരിപ്പിച്ച രവി മേലാറ്റൂരിന് അഭിനന്ദനങ്ങൾ. June 18-ാം തീയതി S. രമേശൻ നായരുടെ ഓർമ്മ ദിനത്തിൽ പൂമുഖവാതിൽക്കൽ എന്ന ഗാനം ഇന്നത്തെ ഗാനത്തിലൂടെ കേൾപ്പിച്ചത് അദ്ദേഹത്തിനുള്ള സ്മരണാഞ്ജലിയായി. ഓർമ്മച്ചെപ്പ് MS ബാബുരാജ് പാട്ടുകൾ കേട്ടു. സസ്നേഹത്തിൽ രാമു കാര്യാട്ടിന്റെ മകൻ സുധീർ കാര്യാട്ടുമായി നടത്തിയ അഭിമുഖ സംഭാഷണം കേട്ടു. കാവ്യധാരയിൽ ബാലാമണി അമ്മയുടെ കുട്ടികൾക്കിടയിൽ എന്ന കവിത ഷർമിള സന്ദീപ് ആലപിച്ചത് വളരെ ഹൃദ്യമായി. ഗാനമാധുരിയിൽ KP ഉദയഭാനു സംഗീതം ചെയ്ത കായാമ്പൂമിഴികളിൽ എന്ന ഗാനം കേൾപ്പിച്ചത് ഇഷ്ടമായി. P. ഷാജി അവതരിപ്പിച്ച ചിത്രമഞ്ജരി ഇഷ്ടപ്പെട്ടു. നല്ല പാട്ടുകളും നല്ല അവതരണവുമായിരുന്നു.

0: സന്തോഷം.
1: അടുത്ത കത്തയച്ചിരിക്കുന്നത് ഒറ്റപ്പാലം മുളഞ്ഞൂരിൽ നിന്ന് പി എം വാസുദേവൻ നമ്പൂതിരിയാണ്. ആകാശവാണി മഞ്ചേരി എഫും നിത്യവും രാവിലെ 6:10 പ്രക്ഷേപണം ചെയ്യുന്ന സുഭാഷിതം ശ്രോതാക്കൾക്ക് പുതിയ ഉന്മേഷവും ഊർജവും ഉത്സാഹവുമാണ് നൽകുന്നത്. നിലവിളക്കിലെ അണയാൻ പോകുന്ന നാളത്തിന് എണ്ണ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പുതിയ പ്രകാശം പോലെയാണ് അത്. June 22 തിങ്കളാഴ്ച കെ നജാത്തുള്ള അവതരിപ്പിച്ച സുഭാഷിതം ഏറെ ശ്രദ്ധേയമായി.
0: അഭിപ്രായങ്ങൾ പങ്കിട്ടതിൽ സന്തോഷം.
1: ഇനി മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര അയച്ച സന്ദേശങ്ങൾ വായിക്കാം. മനുഷ്യന്റെ ഏറ്റവും തീവ്രവും സങ്കീർണവുമായ നിഷേധാത്മക വികാരങ്ങളിൽ ഒന്നാണ് വെറുപ്പ്. ഒരാശയത്തോടോ അല്ലെങ്കിൽ ഒരു വസ്തുവിനോടോ തോന്നുന്ന കടുത്ത എതിർപ്പും വിമുഖതയുമാണ് വെറുപ്പ്. ഒരാളുടെ ഉള്ളിലുള്ള അപകർഷതാ ബോധമോ അരക്ഷിതാവസ്ഥയോ ആണ് പലപ്പോഴും മറ്റുള്ളവരോടുള്ള വെറുപ്പായി പുറത്തുവരുന്നത്. വ്യക്തികൾ തമ്മിലുള്ള

0: പലപ്പോഴും മറ്റുള്ളവരോടുള്ള വെറുപ്പായി പുറത്തു വരുന്നത്. വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളെ തകർക്കാനും സമൂഹത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാനും വെറുപ്പ് കാരണമാവുന്നു. 17-ാം തീയതി അനീസ അനി അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. അസാധ്യം എന്ന് നാം കരുതുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ സാധ്യമാക്കാൻ കഴിയും. മനുഷ്യന്റെ ചിന്തകളിലെ പരിമിതികളാണ് പലപ്പോഴും വലിയ പ്രതിസന്ധികളായി മാറുന്നത്. കഠിനമായ പരിശീലനത്തിലൂടെ ഏതൊരു കഴിവും നേടിയെടുക്കാൻ കഴിയും. നല്ല ചിന്തകൾ പുതിയ വഴികൾ തുറന്നു തരുന്നു. കൃത്യമായ ലക്ഷ്യം നിശ്ചയിച്ച് മുന്നേറുക. ചരിത്രത്തിൽ പലരും അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങൾ പിന്നീട് ലോകം അത്ഭുതപ്പെടുന്ന രീതിയിൽ സാധ്യമാക്കിയിട്ടുണ്ട്. പുതിയ ആശയങ്ങളും വലിയ സ്വപ്നങ്ങളും കാണാൻ തുടങ്ങിയാൽ മാറ്റങ്ങൾ പ്രകടമാകും. മനുഷ്യ ശരീരത്തെ ഒരു ഓട്ടയന്ത്രമാക്കി കണക്കാക്കിയ 4 മിനിറ്റിനുള്ളിൽ 1 മൈൽ ഓടിയ റോജർ ബാനിസ്റ്റർ എന്ന ഡോക്ടർ കൂടിയായ അത്ലറ്റിന്റെ ജീവിതം പുതുതലമുറയ്ക്ക് ഒരു പാഠമാകേണ്ടതാണ്. 17-ാം തീയതിയിലെ ജീവിത പാഠം ഇഷ്ടപ്പെട്ടു. ചെടികൾക്ക് രോഗം വരാതിരിക്കാനും അവയെ ആരോഗ്യത്തോടെ സംരക്ഷിക്കാനും ഈ മഴക്കാലത്ത് അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. ചെടികൾക്ക് രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ആവശ്യമായ മരുന്നുപയോഗത്തെക്കുറിച്ചും 16-ാം തീയതി കാർഷിക വൃത്താന്തത്തിൽ ഡോക്ടർ P.R. രമ്യ വിവരിച്ചത് വളരെ ഉപകാരപ്രദമായിരുന്നു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഏറനാട് വനമേഖലകളിൽ ജീവിക്കുന്ന ഗോത്രവർഗ ജനവിഭാഗമായ അരനാടൻ, ചോലനായ്ക്കർ, കാട്ടുനായ്ക്കർ, പണിയൻ, കുറുമ, മലമുത്തൻ, മലപ്പണിക്കർ എന്നീ വിഭാഗക്കാർ ഇന്നും ഗുഹകളിലും പാറയിടുക്കിലും ജീവിച്ചുകൊണ്ട് കേരളത്തിലെ ആദിമ മനുഷ്യരായി കഴിയുന്നത് ഒരത്ഭുതമാണ്. സർക്കാർ പ്രത്യേകം സംരക്ഷിക്കപ്പെടേണ്ടവരായി പ്രഖ്യാപിച്ചിട്ടുള്ള ഇവർ നിലനിൽക്കേണ്ടത് കാടിന്റെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണ്. 16-ാം തീയതി ഹരിതം പരിപാടിയിൽ മലപ്പുറത്തെ ഗോത്രവർഗ ജനതയെക്കുറിച്ച് നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്രം ഡയറക്ടർ ജയപ്രകാശ് നിലമ്പൂർ നടത്തിയ പ്രഭാഷണം ശ്രദ്ധേയമായി. വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച സ്കോളർഷിപ്പുകൾ, വിസ നിയമങ്ങൾ, റിസർച്ച് ചെയ്യാൻ കഴിയുന്ന സംവിധാനമുള്ള മികച്ച സർവകലാശാലകൾ എന്നിവയെക്കുറിച്ച് 15-ാം തീയതി കരിയർ ടിപ്സിൽ അമേരിക്കയിലെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ സൗത്ത് ഏഷ്യൻ ലാംഗ്വേജസ് ആൻഡ് സിവിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചരിത്ര ഗവേഷകനായ ഇഹ്സാനുൽ ഇൻതിസാം പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇത്തരം വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു. തേനിശലിൽ MS അബ്ദുറഹ്മാൻ പാടിയ മധുര മനോഹര ഗാനം വളരെയധികം ഇഷ്ടപ്പെട്ടു. പരാജയം എന്നത് അവസാനമല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള ആദ്യപടിയാണ്. തോൽവിയിൽ നിന്ന് ശരിയായ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നേറുന്നതിലൂടെ ജീവിതത്തിൽ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും. ഓരോ പരാജയവും നമ്മെ കൂടുതൽ ശക്തനും അനുഭവസമ്പന്നനുമാക്കുന്നു. ഈ അനുഭവങ്ങൾ നമ്മുടെ അടുത്ത നീക്കങ്ങളെ കൂടുതൽ കൃത്യമാക്കാൻ സഹായിക്കും. 12-ാം തീയതി ഈ ഉദയചന്ദ്രൻ അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. ശക്തമായ മഴയുള്ളപ്പോൾ വെള്ളക്കെട്ടുള്ള റോഡുകളിലൂടെയും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മലയോര മേഖലകളിലേക്കുമുള്ള യാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. വെള്ളക്കെട്ടുകളിൽ കുട്ടികളെ കളിക്കാൻ അനുവദിക്കാതിരിക്കുകയും പഴകിയ ഭക്ഷണങ്ങളും പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളും പരമാവധി ഒഴിവാക്കുകയും വേണം. മഴക്കാലത്തുണ്ടാകാവുന്ന രോഗങ്ങളെയും അപകടങ്ങളെയും കുറിച്ച് മുൻകൂട്ടി അറിയുകയും പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് വഴി നമുക്ക് സുരക്ഷിതരായിരിക്കുവാൻ കഴിയും. 12-ാം തീയതിയിലെ സമകാലികം അവസരോചിതമായി. ചരിത്രപരമായ മധുര മനോഹരമായ ഗാനങ്ങൾ കോർത്തിണക്കി അൻഷിത ജാസ്മിൻ അവതരിപ്പിച്ച മൈലാഞ്ചി മൊഞ്ച് വളരെയധികം ഇഷ്ടപ്പെട്ടു. ബസ് സ്റ്റാൻഡുകളിൽ ചില്ലറ സാധനങ്ങൾ വിൽപ്പന നടത്തി ജീവിതം മുന്നോട്ട് നയിക്കുന്ന കൊടിഞ്ഞി പാണ്ടിമുറ്റം സ്വദേശി അബ്ദുൾ ഗഫൂറിന്റെയും കുടുംബത്തിന്റെയും ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച 20-ാം തീയതിയിലെ ഉൾക്കാഴ്ച പരിപാടി ശ്രദ്ധേയമായി. നല്ല സൗഹൃദങ്ങൾ തെരഞ്ഞെടുക്കുന്നത് നമ്മുടെ മാനസിക സന്തോഷത്തിനും വ്യക്തിപരമായ വളർച്ചയ്ക്കും വളരെ പ്രധാനമാണ്. നമ്മുടെ ആശയങ്ങളും ലക്ഷ്യങ്ങളുമായി യോജിച്ചു പോകുന്ന ആളുകളെ കണ്ടെത്തിയാൽ പരസ്പരം മനസ്സിലാക്കാനും പിന്തുണയ്ക്കാനും സഹായിക്കും. തെറ്റുകൾ വരുമ്പോൾ തിരുത്താനും കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനും സാധിക്കുന്ന സൗഹൃദങ്ങൾ ദീർഘകാലം നിലനിൽക്കും. 18-ാം തീയതി PAM അബ്ദുൽ ഖാദർ അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി.
1: പരിപാടികളെക്കുറിച്ച് അഭിപ്രായങ്ങൾ പങ്കിട്ടതിൽ ഏറെ സന്തോഷം. ഇപ്പോൾ ഈ സന്ദേശത്തിൽ ശ്രോതാവ് ചൂണ്ടിക്കാണിച്ചതുപോലെ സൗഹൃദങ്ങൾക്ക് വല്ലാത്ത ഒരു മധുരമാണ്. സന്തോഷത്തെ ഇരട്ടിപ്പിക്കുവാനും സങ്കടത്തെ പകുതിയാക്കുവാനും കഴിയുന്ന ഒരു മാന്ത്രികതയുണ്ട് ഓരോ സൗഹൃദ കൂട്ടിലും. മഞ്ചേരി FM സൗഹൃദം സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പേനയെടുക്കൂ, കുറിക്കൂ നിങ്ങളുടെ ഹൃദയവികാരങ്ങൾ. അയക്കുവാനുള്ള വിലാസമിതാ:
0: പരസ്പരം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി മഞ്ചേരി, മഞ്ചേരി കോളേജ്, PO, പിൻകോഡ് 6761-2.
1: വാട്സ്ആപ്പ് നമ്പർ
0: 9495050600.
1: ഇമെയിൽ വിലാസം
0: allindiaradio.manjeriefm@gmail.com.
1: പ്രിയ ശ്രോത

0: ശ്രോതാക്കളെ തൽക്കാലം ഇടപെറയട്ടെ. ഇതുവരെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ മുനിരാമയൂർ,
1: ഞാൻ എം ജിഷ.
0: പ്രതികരിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
1: നമസ്കാരം. പരസ്പരം
2: ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
3: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23.
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
7: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
6: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ.
8: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
9: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
10: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
10: പിട്ടാപ്പള്ളി ഏജൻസീസ്.
12: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
13: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണം എന്നാ ആലോചിക്കുന്നത്.
12: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
13: ഏത്, നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
12: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
13: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
14: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
13: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
14: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
15: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
16: അതിനല്ലേ മൈ ജി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
15: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
16: മൈ ജി ലാഭമഴ,
15: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
1: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 50 സെക്കൻഡ്.
17: FM പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11 ആകാശവാണിയിലൂടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും സ്മരണാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രചരിത്രത്തിലെ നിർണായക ഘട്ടത്തിൽ രാജ്യത്തിന്റെ പുരോഗതിക്ക് നരസിംഹറാവു നൽകിയ സംഭാവനകൾ പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ അനുസ്മരിച്ചു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം തുടങ്ങി. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ വാഷിംഗ്ടണിൽ നടന്ന മാംഗോ ഫെസ്റ്റിവലിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചതെന്ന് അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ കൊത്ര. ലോകത്തിലെ ഏറ്റവും വലിയ മാങ്ങ ഉൽപ്പാദകരായ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് മാങ്ങ കയറ്റുമതിയിൽ ഈയിടെ വർധന രേഖപ്പെടുത്തിയിരുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭാരതീയ വിദ്യാനികേതൻ കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ സമ്മേളനം ഡൽഹി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോ. P. ശിവപ്രസാദ്

0: ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് എ കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീന ജോർദാനെ തോൽപ്പിച്ചു. ഒന്നിനെതിരെ 3 ഗോളുകൾക്കാണ് അർജന്റീനയുടെ വിജയം.
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
2: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
3: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
4: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
5: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
6: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
5: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
6: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
7: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിലിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
8: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ECI ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
7: 4000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ
8: പിട്ടാപ്പിലിൽ ഏജൻസീസ്.
9: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: ഇന്ന് രാവിലെ 10:15 കേൾക്കാം ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോൺ ഇൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. വിളിച്ച് കളികളെക്കുറിച്ച് വിലയിരുത്തലുകൾ നടത്താം, അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 04 83 29 50 300, മറ്റൊരു നമ്പർ 04 83 29 50 800. ഇന്ന് രാവിലെ 10:15 ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി.
11: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
12: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ,
11: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
12: സ്റ്റുഡന്റ്സിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈജിയിലെത്താം. മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
4: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
13: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
14: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന വണ്ടികളെ കുറിച്ചുള്ള സമയവിവരം. ട്രെയിൻ നമ്പർ 16345 ലോകമാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 10:28, 16610 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 8 മിനിറ്റ് വൈകി 11:07, 16160 മംഗളൂരു ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 11:38, 16606 തിരുവനന്തപുരം മംഗളൂരു ഏർനാട് എക്സ്പ്രസ് 9 മിനിറ്റ് വൈകി 11:42, 16323 കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ് 11:48 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
14: ട്രെയിൻ സമയം.
15: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം
16: എന്നും രാവിലെ 7 മണിക്ക്
15: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
16: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
17: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസി.
18: എല്ലാ LED TV പർച്ചേസിനൊപ്പം

0: ആയിരം രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
2: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
3: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
4: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
3: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744555024.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
6: എന്നും രാവിലെ 8:30.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
7: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
8: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും ഇഎംഐ സൗകര്യങ്ങളും,
7: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
8: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഐ ഡി കാർഡുമായി വരാം.
7: മൈ ജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
5: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744555024.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: ഈ മഴ എത്ര ദിവസം നിൽക്കും?
11: 4 ദിവസം നിർത്താതെ പെയ്യും.
12: മൈ ജി ലാഭ മഴ 4 ഡേ സെയിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കും.
11: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
13: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിലിൽ 10 ഡേയ്സ് 10 സ്കീംസ് മൺസൂൺ EMI ഫെസ്റ്റ്.
14: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ECI ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
13: 4,000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ
14: പിട്ടാപ്പിലിൽ ഏജൻസീസ്.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
3: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
15: ഇന്ന് ഉച്ചയ്ക്ക് 1:05 ചലച്ചിത്ര ഗാനങ്ങളിൽ ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സ്ആപ്പ് സന്ദേശമായും ആവശ്യപ്പെട്ട ഗാനങ്ങൾ കേൾക്കാം. ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയക്കേണ്ട നമ്പർ 9495055006000.
16: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി. മൈ ജി ലാബ് മഴ 4 ഡേ സെയിൽ.
12: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, ടിവി, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
11: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
2: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
17: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
13: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിലിൽ 10 ഡേയ്സ് 10 സ്കീംസ് മൺസൂൺ EMI ഫെസ്റ്റ്.
14: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ECI ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
13: 4,000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ
14: പിട്ടാപ്പിലിൽ ഏജൻസീസ്.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 10:15 ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം.

ശ്രവിക്കും മൻ കി ബാത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തോടായി നടത്തുന്ന പ്രക്ഷേപണം. തുടർന്ന് ഇതിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. ഒരു മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 ഗാനമഞ്ജുഷ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ, 3:15 സ്നേഹദൂത്. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:40 മൻ കി ബാത് പ്രത്യേക പരിപാടി. 6:50 മുതൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം ഭൂതല പ്രക്ഷേപണത്തിലും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെ മറ്റു പരിപാടികളും കേൾക്കാം. 8:00 ഭൂതല പ്രക്ഷേപണത്തിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം. തുടർന്ന് ഭൂതല പ്രക്ഷേപണത്തിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണവും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെ മറ്റ് പരിപാടികളും. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മാജിക് മഷ്റൂംസ് എന്ന ചിത്രത്തിലെ ഗാനം, പാടിയത് വിനീത് ശ്രീനിവാസൻ, ഖദീജ നാദിർഷാ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 14:40 ആയിട്ടുണ്ട്. ഇനി അല്പസമയത്തിനുള്ളിൽ കേൾക്കാം ഫുട്ബോൾ ബീറ്റ്സ്.

0: മലയാളം. സമയം 10 മണി കഴിഞ്ഞ് 17:08 അല്ലേ. ഇപ്പോൾ ഫുട്ബോൾ ബീറ്റ്സ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി അല്ലേ.
1: ഇതിലേക്ക് വിളിക്കാൻ രണ്ട് നമ്പറുകളുണ്ട്, 29 50 300, മറ്റൊരു നമ്പർ 29 50 800. STD കോഡ് 04 83
0: അല്ലേ. ഇന്ന് ഫുട്ബോൾ ബീറ്റ്സിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ പ്രമീള ചോലക്കൽ,
1: ഞാൻ MB രവീന്ദ്രൻ.
0: സ്റ്റുഡിയോ സഹായം നൽകുന്നത് മഞ്ജു ആണ്, സാങ്കേതിക സഹായം നൽകുന്നത് ലിജീഷും മുരുകേശൻ കോട്ടകലും കൂടിയാണ്. എന്തൊക്കെയാണ് മാഷെ ഇന്നലത്തെ കളിയെ കുറിച്ചുള്ള ഒരു അവലോകനം?
2: ഇന്നലെ ധാരാളം
0: നടന്നിട്ടുള്ളത്
2: ഗംഭീര കളികൾ. അതെ അതെ.

0: അതെങ്ങനെയാണ് സ്കോർ നില, എങ്ങനെയാണ്, ആരൊക്കെയാണ് ജയിച്ചത്?
1: അതിൽ നമ്മുടെ ജോർദാനും അർജന്റീനയും തമ്മിലുള്ള മത്സരം അല്ലേ, വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമായിരുന്നു.
0: ഇന്ന് രാവിലെ 7:30 അല്ലേ?
1: അതെ. അതില്
0: ചിലർക്ക് പിന്നെ നെറ്റ് എന്താ പറയാ, മഴ പെയ്തിട്ട് കളി ചെറുതായിട്ട് തടസ്സമൊക്കെ, ടിവിയിൽ കാണുന്നവർക്കൊക്കെ അല്ലേ,
1: കാണുന്നവർക്ക് കേബിളിന്റെ വില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയും വേണ്ട.
0: അതെ അതെ.
1: അപ്പൊ അതിൽ അർജന്റീന 3 ഗോളും ജോർദാൻ 1 ഗോളുമാണ് അടിച്ചത്.
0: പിന്നെ
1: അർജന്റീന വിജയിച്ചിരിക്കുന്നു.
0: പിന്നെ
1: അതില് പിന്നുള്ള കളികൾ കൊളംബിയ പോർച്ചുഗൽ,
0: അതില് എങ്ങനെയാണ് റിസൾട്ട്?
1: അതില് സമനിലയാണ്, കൊളംബിയ 0 പോർച്ചുഗൽ 0.
0: വേറെ കളിയോ?
1: വേറെ പിന്നെ അൾജീരിയ ഓസ്ട്രിയ 3-3, അതും സമനില.
0: 3-3 അല്ലേ?
1: അതെ അതെ, 3-3. ഈ കൊളംബിയ പോർച്ചുഗൽ മത്സരം വളരെ വേറിട്ട മത്സരമായിരുന്നു എന്നാണ്, വാശിയേറിയ മത്സരം. എന്നാലും കൊളംബിയയുടെ ഒരു മേധാവിത്വം അവിടെ ഉണ്ടായിരുന്നു, എങ്കിലും ഗോളാക്കാൻ കഴിഞ്ഞില്ല. അതാണ് അപ്പൊ മാത്രമല്ല, ഈ അർജന്റീനക്ക് ഇനി കുഞ്ഞൻ രാജ്യമുണ്ടല്ലോ, നമ്മൾ പറഞ്ഞില്ലേ കാബോ വെർദ, ആ രാജ്യവുമായിട്ടാണ് ഇനി
0: ലോകകപ്പിലേക്ക് വന്നത് അല്ലേ, വെറും ഒരു 5 ലക്ഷം ജനസംഖ്യയുള്ള.
1: തീർച്ചയായിട്ടും.
0: അപ്പോ അതില് ആ ഗോളിയൊക്കെ അല്ലേ നമ്മുടെ സ്റ്റാർ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ബോസിഞ്ഞ.
1: അതെ അതെ. അപ്പോ ഗോളറുണ്ട്,
0: ആരാണ്
1: നോക്കാം.
0: ഹലോ
2: ഹലോ
0: ഹലോ, നമസ്കാരം, ഫുട്ബോൾ ബീറ്റ്സ് ആണ്.
2: നമസ്കാരം.
0: ആരാണ്, പേര് പറയൂ.
1: പേര് പറയൂ.
2: ബാലൻ വെള്ളാമ്പ്രം.
1: വെള്ളാമ്പ്രം. ഏതൊക്കെ കളികളൊക്കെ കണ്ടോ ഇന്നലത്തെ രാത്രി?
2: കളികള് രാത്രി കാണില്ല, രാവിലൊക്കെ ഇങ്ങനെ റിയൽ തമ്മിലൊക്കെ കാണലാണ്, ഉറക്കിന്റെ പ്രശ്നം.
1: അതെ അതെ അതെ.
0: എന്താണ്, എങ്ങനെയാണ് കളിയെ കുറിച്ച്
1: വിലയിരുത്തുന്നത്?
0: എന്താണ് പറയാനുള്ളത്?
2: ഇപ്രാവശ്യം എല്ലാ ടീമുകളും ശക്തരാണ്. എന്നാലും ഞാനൊരു ബ്രസീൽ ആരാധകനാണ്.
1: ബ്രസീലിന്റെ കളികൾ ഇപ്പൊ ഉണ്ടായിട്ടില്ലല്ലോ, ഇപ്പൊ ഇന്നലത്തെ കളികളിലൊന്നും.
2: 98, 96, 94 ഇതാ കാലഘട്ടങ്ങളിലൊക്കെ കണ്ടതാണ്.
1: അന്ന് മുതലേ കണ്ടതാണ്. ശരി ശരി. ഓക്കെ.
2: അന്ന് ആദ്യം ബ്രസീൽ കപ്പ് കൊണ്ടുപോയി ഇറ്റലിനെ തോൽപ്പിച്ച്.
1: അതെ അതെ.
2: അവിടുന്ന് അങ്ങനത്തുള്ള ഒരു ആരാധകനായി പോയതാണ്.
1: അതെ.
0: പിന്നെ
2: മോശമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം കൊറേഷ്യയോട് പെനാൽറ്റിയിൽ പോയി കഴിഞ്ഞു പോയി. ഗോളി ഒരു പിന്നെ പ്രധാന ഘടകമാണ് നമ്മൾ വെച്ച് ഈ വേൾഡ് കപ്പിൽ.
1: തീർച്ചയായിട്ടും അത് ഗോളി ഒരു പ്രതിരോധ കവചം തന്നെ.
0: പറയണത് ബ്രസീൽ ആരാധകനാണ് അല്ലേ, അർജന്റീനയും മെസ്സിയെയും കുറിച്ച്.
2: പെനാൽറ്റിയെ കീപ്പ് ചെയ്യാൻ കഴിയുന്ന ഗോളി നിർബന്ധമാണ്. അത് ഇപ്പൊ അർജന്റീന ആട്ട അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഫ്രാൻസിനോട് ടൈം ബേക്കറിൽ അത് കീപ്പ് ചെയ്തോണ്ടാ ഞങ്ങൾ പോയതും ക്രൊയേഷ്യയോട് ടൈം ബേക്കറിലാണ് പോയത്. അപ്പൊ പെനാൽറ്റി കീപ്പ് ചെയ്യാന്നുള്ള ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ അന്ന് ബ്രസീൽ കൊണ്ടുപോകുന്ന കാലത്തും ബ്രസീലിന്റെ അന്ന് അന്നത്തെ ഗോളി അത്യാവശ്യം അന്ന് ഹോളണ്ടിനോടും ഇറ്റലിയോടൊക്കെ പുറത്തേക്ക് അടിച്ചതാണെങ്കിലും അന്ന് ആ ഗോളിയുടെ ഒരു മികവ് അന്നൊക്കെ പെനാൽറ്റി തന്നെയാണ് കളിയുടെ നിർണായക ഘട്ടങ്ങളായിട്ട് വന്നിട്ടുള്ളത്. ആ ഘട്ടത്തെ അതിജീവിക്കാൻ പറ്റിയ ഒരു ഗോളി നിർബന്ധമാണ് അങ്ങനത്തെ ഉള്ളവർക്കാണ്.
1: അപ്പൊ കഴിഞ്ഞ തവണത്തെ പോലെ ഖത്തറിലെ പോലെ അർജന്റീന കൊണ്ടുപോയില്ല എന്നാണ് പറയണത് അല്ലേ?
2: അർജന്റീന ടീമാണ്. അർജന്റീന നമ്മള് എപ്പോഴൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് നല്ല നല്ല ടീമായിട്ട് വന്നതായിരുന്നു. പക്ഷെ ആ ഘട്ടങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഗോളി ആയിരുന്നു അവരുടെ ഒരു വിഷയങ്ങള്. പല കളികളിലും ഒരു ടൈം ബ്രേക്കറിലാണ് പരാജയപ്പെട്ടിട്ടുള്ളത് അന്നൊക്കെ തന്നെ. അങ്ങനെ
0: പക്ഷെ ഇപ്പൊ ഈ കളിച്ച കളികളിലൊക്കെ അർജന്റീന അല്ലേ
2: നല്ല ടീം തന്നെ. ഞാൻ നല്ല ടീം കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ആ സൗദിയോട് തോറ്റോട് കൂടിയ ജീവിതത്തിൽ പാഠം പഠിച്ചു. ടീമിനെ ആരും ഇതൊക്കെ അങ്ങനെ മോശമായി കാണണ്ട എന്നുള്ള കാഴ്ചപ്പാടുള്ള എല്ലാ ടീമിലും കണ്ട് നല്ല രീതിയിൽ കപ്പ് കൊണ്ടുപോയി.
0: ഇനി ബ്രസീലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ബ്രസീൽ ഗ്രൂപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത്?
1: ബ്രസീലിന്റെ സാധ്യത
2: സാധ്യത പിന്നെ മുളക്കായിട്ടായിരുന്നു, കുഴപ്പമില്ല. രണ്ടും നല്ല ടീമായിരുന്നു. പിന്നെ അത് ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ബ്രസീലിന്റെ ഒരു സാധ്യത കൂടുതലാണ് കാണുന്നത്. എല്ലാ പ്രാവശ്യത്തെക്കാട്ടും കൂടി കൂടുതലുണ്ട്. ഈ
1: കൂടുതലുണ്ടെന്നാണ്
2: സാധ്യതയുണ്ട്.
1: ഈ ബ്രസീലിന്റെയും അർജന്റീനയുടെയും ഗോളിമാരെ മാത്രം താരതമ്യപ്പെടുത്തുമ്പോ എന്താണ് അഭിപ്രായം?
2: അത് അത് അർജന്റീനന്റെ ഗോളി തന്നെയാണ്. ഗോളി എന്ന് പറഞ്ഞാൽ കളിയിലെ ഫോം അല്ല, പെനാൽറ്റിയിലാണ് നമ്മൾ കാണുന്നത്.
1: അതെ അതെ.
2: പെനാൽറ്റിയാണ് പിന്നെ നമ്മളത്. പക്ഷേ മറ്റേ ഇതിൽ നോക്കുമ്പോ രണ്ടാളും കണക്ക് തന്നെയാണ് കളിയുടെ പെർഫോമൻസിൽ നോക്കുകയാണെങ്കിൽ.
1: പക്ഷെ പെനാൽറ്റിയിൽ ഗോളി തടയാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തന്നെ അല്ലേ?
2: ഗോളിക്കൊക്കെ ഉള്ള കഴിവ് തന്നെ.

0: ആയിരുന്നു. അതന്നെയാണ് അവരും കുറെ ഘട്ടങ്ങളിൽ കഴിച്ചിടാൻ കാരണമുണ്ടായത്.
1: തീർച്ചയായിട്ടും. അപ്പൊ ഇന്ന് കണ്ട കളി, ഇന്ന് രാവിലെ ഏതെങ്കിലും കളി കണ്ടോ?
0: ഇന്ന് രാവിലെ ഞാൻ കണ്ടത് പോർച്ചുഗലിന്റെ കളിയാണ്, കുറച്ച് കൊളംബിയ കളിയാണ്.
1: പോർച്ചുഗൽ കൊളംബിയ, ആ അതെന്തായിരുന്നു അതിന്റെ വിലയിരുത്തല്?
0: വിലയിരുത്തല് പിന്നെ കൊളംബിയ തന്നെയാണ്,
1: മേധാവിത്വം കൊളംബിയക്ക് ആയിരുന്നു അല്ലേ?
0: കൊളംബിയക്ക് തന്നെയാണ് പിടിച്ചു നിന്നു എന്നേ ഉള്ളു.
1: അത് ശരി, എന്തായാലും സമനിലയായി അല്ലേ?
0: സമനിലയായി.
1: അപ്പൊ അങ്ങനെയൊക്കെയാണ് ബ്രസീലിന്റെ സാധ്യതയാണ് കാണുന്നത്.
0: ബ്രസീലിന്റെ സാധ്യത ഉണ്ട്. ബ്രസീലില് പിന്നെ കഴിഞ്ഞ പ്രാവശ്യമായി, ഏത് പ്രാവശ്യം അത്ര മോശമോ ടീമായിട്ടൊന്നല്ല വന്നത്. ഇപ്രാവശ്യം കുഴപ്പമില്ല. പിന്നെ നമ്മളെ നെയ്മറിന്റെ ഒരു ഒരു ഇതുണ്ട്, അതാണിപ്പോ മെയിനായിട്ടുള്ളത്. പരിക്ക് പറ്റിയ താരങ്ങളാവുമ്പോലെ ഒരു വിഷയങ്ങളാണ്.
1: അതെ അതെ അതെ.
0: പിന്നെ ഒരു താരത്തെ തന്നെ മുൻതിരിച്ച് വരുന്ന ടീമുകളാവുമ്പോ ആ ടീമിൽ ആ താരത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, പൊതുവെ ഇപ്പൊ ഒരു പ്രാവശ്യം ജർമ്മനി ആയിട്ടൊക്കെ വന്ന കൊളംബിയയിൽ അന്ന് ആ നെയ്മറിനെ പേരെ പിന്നെ അന്ന ആ ഫൗൾ വന്നോടുകൂടി ആ ടീം പൂർണ്ണമായി ജർമ്മനിയോട് പറ്റ തളർന്നു പോയി. അപ്പൊ അത് ഒരാളെ മാത്രം മുൻനിർത്തി വരുമ്പോൾ പ്രശ്നമാണ്.
1: അതെ അതെ അതെ.
2: എന്തായാലും അല്ലേ, അങ്ങയുടെ ഒരു ബ്രസീൽ കടുത്ത ബ്രസീൽ ആരാധകനായിട്ടും അല്ലേ കൂടുതലും പറഞ്ഞത്, നമ്മള് അർജന്റീന
1: അർജന്റീനയുടെ ഗോളിയെ കുറിച്ച് അദ്ദേഹം കൃത്യമായിട്ട്,
2: പെനാൽറ്റിയെ കുറിച്ചാണ് കൂടുതലും അല്ലേ നമുക്ക് പങ്കുവെച്ചത്. എന്തായാലും വിളിച്ചാൽ ഒരുപാട്
1: സന്തോഷം.
0: നമ്മളെ ടീമിന് ബ്രസീലിനെ പ്രത്യേകത വെച്ചാൽ അവരിപ്പോ നമ്മൾ കുറച്ചു കാലം മുന്നേ കുറച്ച് ആളുകൾ നമ്മൾ മുന്നുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടത് കൊണ്ട് ഇവരോടൊക്കെ പിടിച്ചു നിൽക്കാം.
2: അതെ അതെ. എന്തായാലും നമുക്ക് വീണ്ടും അല്ലേ ഇന്ന് നോക്കൗട്ട് ആരംഭിക്കുകയല്ലേ. ഇനിയാണ് മത്സരം ഒന്നുകൂടി മുറുക,
0: ഇനിയാണ്
2: കളി മോനെ എന്ന് പറയില്ലേ. അതുപോലെ
1: അപ്പൊ
2: ഇനി ചെറുതായിട്ട് ഉറക്കമൊക്കെ ഒഴിവാക്കി നമുക്ക് കളിയിലെ ആവേശത്തിലേക്ക്
1: ഇറങ്ങാം. നന്നായിട്ട്
2: ഉറക്കം. അതെ, എന്തായാലും സന്തോഷം.
0: സ്ക്രീനിലാണ് നമ്മള് മുലക്കോടി അറിഞ്ഞ വെള്ളാമറ മുലക്കോടി അറിഞ്ഞ സ്ഥലത്താണ് ഞങ്ങളെ ക്ലബുകള്, കുട്ടികളും ഞങ്ങളൊക്കെ പാടെ സ്ക്രീനും ഷെഡും കാര്യങ്ങളും.
2: അപ്പൊ തന്നെ ഒരു ആവേശമാണ് അല്ലെ, എല്ലാരും കൂടി ഇരുന്ന് കളിയാണ് എന്ന് പറയുമ്പോഴേ.
0: ബാനറും ബോർഡും കാര്യങ്ങളും ഞങ്ങൾ എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. വേൾഡ് കപ്പിൽ ഞങ്ങൾ നല്ല രീതിയിൽ ആഘോഷിക്കലുണ്ട്.
2: ആഘോഷങ്ങൾ തുടരട്ടെ അല്ലേ. അടുത്ത മാസം 19 വരെ നമ്മൾ ഫൈനൽ വരെ നമ്മൾ ആർമാദിക്കണം. ഓക്കെ ഓക്കെ, ശരി
1: ഓക്കെ.
3: Shakira, we are ready.
4: We are ready.
5: We are ready.
6: We are ready.
7: We're ready.
8: We're ready.
9: We are ready.
10: We are ready.
11: We are ready.
12: We are ready.
13: We are ready.
14: We are ready.
15: We are ready.
16: We

0: അപ്പോ നമുക്ക് അടുത്തൊരു ഫുട്ബോൾ ആരാധകനുണ്ട്, ആരാണെന്ന് നോക്കാം അല്ലേ.
1: സ്വാഗതം ചെയ്യാം.
0: ഹലോ
2: ഹലോ
0: ഹലോ, നമസ്കാരം. എന്താ, ആരാണ്?
2: ഞാൻ അമൽ.
0: അമൽ എവിടെയാണ് സ്ഥലം?
1: എവിടെയാണ് സ്ഥലം? അമലെ
0: മഞ്ചേരി തുറക്കല്ലേ. അമലെ മുമ്പ് വിളിച്ചിണ്ടോ ഫുട്ബോൾ ബീച്ചിലേക്ക്?
2: ഇല്ല, അതേറ്റാണ്.
0: ഈ പേരെവിടെ കേട്ട പോലെ. എന്താണ് പിന്നെ ഇപ്പൊ കളി കണ്ടോണ്ടിരിക്കണോ?

0: അല്ല, കളിയുടെ കഴിഞ്ഞു
1: കഴിഞ്ഞു. അപ്പൊ ഏത് കളിയാണ് കണ്ടതെന്ന്?
0: അർജന്റീനയുടെയും കണ്ടു.
2: രണ്ടും കണ്ടു?
0: രണ്ടു കണ്ടു.
2: എന്താണ് അഭിപ്രായം? എന്താണ്
0: അഭിപ്രായം? നല്ല കളി തന്നെയാണ്.
2: നല്ല ഗംഭീര കളിയാണ് അല്ലേ? ആര് കൊണ്ടുപോകും ഇപ്രാവശ്യം കപ്പ്?
0: അങ്ങനെ പറയാൻ പറ്റില്ല.
2: എന്നാലും ഇതുവരെ കണ്ട കളി അപ്പോ ഉറക്കമൊഴിച്ചു ഒക്കെ നമ്മള് അല്ലേ ഇതിനായിട്ട് ആവേശത്തോടു കൂടി ഇരിക്കുകയാണ്. അപ്പൊ ഇതുവരെയുള്ള ഒരു വിലയിരുത്തല്, അമലിന്റെ ഒരു കാഴ്ചപ്പാടില് ഏത് ടീമായിരിക്കും ഒരു കുറച്ച് സാധ്യത കാണുന്നത്?
0: അർജന്റീന,
1: ഫ്രാൻസ്.
2: എംബപ്പേ ഫാനാണോ? പിന്നെ
1: ഈ രണ്ട് കളികളാണ് കണ്ടത് അല്ലേ? അതിൽ ഈ കൊളംബിയ പോർച്ചുഗൽ മത്സരത്തില് എന്താണ് അഭിപ്രായം? തുല്യ ശക്തികളായിട്ടാണോ കണ്ടത്? അതായത് ടീമിന് കളിയില് ചിലപ്പോ ഗോൾ അടിക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ കളിയില് മേധാവിത്വം ചില ടീമുകൾക്ക് ഉണ്ടാവും. സമനില, ഗോൾ അടിക്കാൻ പറ്റിയില്ല, സമനിലയായി. പക്ഷെ ഏറ്റവും മികച്ച കളി കാഴ്ചവെച്ച ടീം
0: കൊളംബിയ.
1: കൊളംബിയാണ്. നേരത്തെ വിളിച്ചില്ലേ? നേരത്തെ വിളിച്ച ശ്രോതാവ് പറഞ്ഞത് കൊളംബിയയുടെ മേധാവിത്വം എന്നാണ്. പിന്നെ അർജന്റീന ജോർദാൻ അല്ലെ? അർജന്റീനയും ജോർദാനും തമ്മിലുള്ള മത്സരം.
0: അല്ല,
1: ജോർദാൻ അത്ര പിന്നെ ചെറിയ ടീം എന്ന് പറയാൻ പറ്റുമോ? ജോർദാൻ എന്തോ കിട്ടിയത്. ആ, പക്ഷെ അത് ഒരു ചെറിയൊരു ദുർബലമായ ടീമാണെന്ന് പറയാൻ പറ്റില്ല അല്ലേ ജോർദാന്റെ കാര്യത്തിൽ. എന്തായാലും അവിടെ മറ്റേ നല്ലൊരു മത്സരം, ഒരു ഗോൾ അവർക്ക് അടിക്കാൻ കഴിഞ്ഞു അർജന്റീനയോടും അല്ലേ. പിന്നെ ഒന്നാം പകുതിയിൽ ശരിക്കും അർജന്റീന രണ്ട് ഗോളിന് മുന്നിട്ട് നിൽക്കുമായിരുന്നു അല്ലേ. ഈ കളിയിൽ മെസ്സി ആദ്യം ഇറങ്ങിയോ? സെക്കൻഡ് ഹാഫിലാണ് ഇറങ്ങിയത് അല്ലേ.
2: അതുല അമൽ, സ്പെയിനിന്റെ യുറുഗ്വേന്റെയും കളി കണ്ടോ?
0: കണ്ടില്ല.
2: പിന്നെ ഇപ്പൊ ഏതാ വേറെ കളി ഏതാ കണ്ട? കേപ്പ് വെർദെ സൗദി അറേബ്യ കളി കണ്ടോ?
1: അതുപോലെ കോങ്കോ ഉസ്ബെക്കിസ്ഥാൻ അത് കണ്ടില്ല. പ്രത്യേകിച്ച് കാണല്ലേ. ഈ രാത്രി 3 മണി 3:30 കളികളൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്.
2: എല്ലാം കാണാം. ഉറക്കം പകല് കിടന്നുറങ്ങും, രാത്രി കളിക്കായിട്ട് അല്ലേ? അതാണോ ഇപ്പത്തെ ടൈം ടേബിള്?
1: ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. രണ്ട് ടീമിനാണ് മികച്ചതായി കാണുന്നത് അല്ലേ, ഫ്രാൻസും അർജന്റീനയാണ് സാധ്യത കൽപ്പിക്കുന്നത് അല്ലേ.
2: കഴിഞ്ഞ കളിയില് ഫ്രാൻസ് നോർവേ മത്സരത്തില് അല്ലേ, ഫ്രാൻസ് 4-1 ഗംഭീര കളിയല്ലേ. പക്ഷെ നമുക്ക് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മുൻ ലോക ചാമ്പ്യന്മാരായിട്ടുള്ള യുറുഗ്വായ് അല്ലേ, യുറുഗ്വായ് പുറത്തായി എന്നുള്ളതാണ് വലിയ വിഷമമായിട്ടുള്ള കാര്യം.
1: അതിലിപ്പോ പറഞ്ഞതേ, ഈ പിന്നെ മെസ്സി രണ്ടാമത്തെ ഹാഫിലല്ലേ ഇറങ്ങിയത്, ഒരു പക്ഷെ പറഞ്ഞ പോലെ പിന്നെ ഒരു ദുർബലമായ ടീം എന്ന രൂപത്തില് മെസ്സി ഇല്ലാതെ കളിച്ചാലും ജയിക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം ചിലപ്പോൾ ടീമിനുണ്ടാവും അല്ലേ. ആദ്യം തന്നെ മെസ്സി ഇറക്കണ്ട അല്ലേ, മെസ്സി എങ്ങനെയുണ്ട് കളിയുടെ പോക്ക് എന്നൊക്കെ നോക്കിയിട്ട്. പക്ഷെ മെസ്സി ഇറങ്ങിയതോടുകൂടി ഒരു ഗോൾ അടിക്കുകയും ചെയ്തു അല്ലേ.
2: പക്ഷെ നമുക്ക് അടുത്ത് ഇനി വരുന്ന 4 വർഷം കഴിഞ്ഞുള്ള ലോകകപ്പില് നമുക്ക് മെസ്സി ഒന്നും ഇല്ല കളിയില്. മെസ്സി ഇല്ല, റൊണാൾഡോ ഇല്ല, നെയ്മർ ഇല്ല അല്ലേ, മോഡ്രിസ് ഇല്ല, അങ്ങനെയുള്ള കൊറേ ആളുകള്, ഒട്ടാവോ.
1: അപ്പൊ എന്തായാലും
2: അതെ,
1: അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം.
2: അവന്റെ ഫുട്ബോൾ അല്ലേ ആരാധന ഇനിയും നീണ്ടു പോട്ടെ.
1: അതെ അതെ.
2: ഓക്കെ, ശരി ശരി അമ്മ.
0: താങ്ക് യു.
2: ഓക്കെ.

പ്രിയമുള്ളവരെ, ഫുട്ബോൾ ബീറ്റ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിളിക്കേണ്ട നമ്പറുകൾ 0483 2950 300, മറ്റൊരു നമ്പർ 2950 5800.

0: മാഷേ, ഇനി ഇന്ന് രാത്രിയും നമുക്ക് കളികളുണ്ടല്ലേ?
1: ഇന്നത്തെ കളികൾ ഏതൊക്കെയാണ്?
0: ഇന്ന് മുതല് നോക്കൌട്ട് മത്സരങ്ങളൊക്കെ ആരംഭിക്കുകയാണ്. ഇന്ന് രാത്രി 12:30 കളി ദക്ഷിണാഫ്രിക്കയും കാനഡയുമാണ്.
1: ദക്ഷിണാഫ്രിക്ക കാനഡ 12:30.
0: അതെ. പിന്നെ നാളെ രാത്രിയാണെങ്കിൽ ബ്രസീലും ജപ്പാനും ഉണ്ട്, 10:30.
1: ജപ്പാൻ,
0: അതെ, ബ്രസീലും ഉണ്ട്. അതുപോലെ ചൊവ്വാഴ്ച പുലർച്ചെ ജർമ്മനിയും പാരഗ്വേ മത്സരം ഉണ്ട്.
1: ജർമ്മനി പാരഗ്വേ മത്സരം
0: രാത്രി ഓക്കെ ആയിട്ട് നടക്കണം.
1: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് ലൈനിലുണ്ട്,
0: ആരാണ് നോക്കാം അല്ലേ?
1: നോക്കാം.
0: ഹലോ
2: ഹലോ
0: ഹലോ, നമസ്കാരം. ഓ, ഫുട്ബോൾ ആരാധികയാണ്?
2: ആരാധകൻ.
0: പേരെന്താണ്? അമൃത്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ അമൃത്?
2: 8.
0: ഏത് സ്കൂളാ? ലിറ്റിൽ ഫ്ലവർ, നിലമ്പൂര്. ഓക്കെ, എന്താണ്
1: അമൃത്, എന്തൊക്കെ കളികളൊക്കെ കണ്ടത് ഇപ്പൊ അടുത്ത്? സ്പെയിന്റെ കളി അല്ലേ? അല്ല, ഇന്ന് ഇന്നലെ ഇന്ന് രാവിലെ കണ്ടോ? അതേതൊക്കെ?
2: അർജന്റീന.
0: ഏത് ടീമിന്റെ ഫാനാണ്?
2: അർജന്റീന.
0: അർജന്റീനക്കാരനാണ്,
1: അതാണ് കണ്ട് മറക്കാതെ അല്ലേ കണ്ടത്.
0: ഇപ്പോ സംസാരിക്കണം, മെസ്സിന്റെ ജേഴ്സി ഇട്ടിട്ടാണോ? ശരി.
1: സ്കൂളിലൊക്കെ പരിപാടി ഉണ്ടായിരുന്നില്ലേ അല്ലേ? കുട്ടികൾ ഫുട്ബോൾ ആരാധകരൊക്കെ ആ ജേഴ്സി ഒക്കെ അണിഞ്ഞ് വന്ന് അല്ലേ? അതൊക്കെ തകർത്തില്ലേ പരിപാടി? എന്താണ് അമൃതന് പറയാനുള്ളത് മത്സരത്തെ കുറിച്ചൊക്കെ? അർജന്റീന ഈ ജോർദാൻ മത്സരത്തെ കുറിച്ചൊക്കെ പറയാനുള്ളത്? എന്തോ മെസ്സി ഗോൾ അടിച്ചു അല്ലേ? പിന്നെ ഗോൾ അടിച്ച രണ്ടുപേരും കൂടി ഉണ്ട് അല്ലേ? 3 ഗോളും മെസ്സിയാണ് അടിച്ചത് അല്ലല്ലോ.
0: എല്ലാ കളിക്കാരുടെ പേരും അറിയാം. പോരട്ടെ, ബാക്കി
1: പോരട്ടെ, ഒരാളും കൂടി ഉണ്ട്.
0: അടിപൊളി കളിക്കാരൻ അല്ലേ?
1: വെറുതെ 3 ഗോൾ എന്ന് മാത്രം പറയല്ല, അത് ആരൊക്കെയാണ്
0: അടിച്ചു എന്നുള്ളത് വരെ പറഞ്ഞു,
1: കൃത്യമായിട്ട് പറഞ്ഞു. പിന്നെന്തൊക്കെയാ അമൃത് വേറെ വേറെ കളികൾ? അതല്ല, ഈ കളികൾ അർജന്റീനയുടെ കളി മാത്രമാണ് കാണാറുള്ളത്? കാണാറുണ്ട്.
0: പിന്നെ വേറെ ഏതൊക്കെ കളികളാ കണ്ടേ? കൂടെ എല്ലാ അച്ഛനും ഒക്കെ ഇരുന്നിട്ടാണോ
2: കാണുക?
1: വീട്ടിൽ നിന്ന് തന്നെയാണ് കാണല്. പുറത്ത് ക്ലബിന്റെ ഒക്കെ ടിവിയിൽ പോയി കാണാറുണ്ടോ?
2: വീട്ടിൽ നിന്ന്
1: കാണും അല്ലേ?
0: അപ്പൊ ഈ കൃത്യസമയത്ത് ഉണരോ?

0: ഒരു കാലിലൊക്കെ നിൽക്കുക, കളിയിലും ഉണ്ട്.
1: അല്ല, അലാറം വെക്കോ, അതോ അച്ഛനോടൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കോ വിളിക്കാൻ?
0: അലാറം വെക്കല്ലേ.
1: അലാറം വെക്കോ അല്ലേ.
2: അപ്പൊ സ്കൂൾ പോക്കില് നമ്മളെ ബാധിക്കില്ലേ? ക്ലാസ്, ടീച്ചറെ ക്ലാസ് എടുക്കുമ്പോ ഉറക്കം തൂങ്ങിയിരിക്കോ?
0: അങ്ങനൊന്നുമില്ല,
2: അങ്ങനെയൊന്നുമില്ല. നമ്മള് ഉണർന്നിരിക്കുകയാണ് അല്ലേ സദാസമയം ഈ ഫുട്ബോൾ കഴിയുന്നവരെ. ആ ശരി. സ്കൂളില് ക്ലബുകളിലൊക്കെ കളിക്കാറുണ്ടോ? അപ്പൊ വലിയൊരു കളിക്കാരനൊക്കെ ആയി മാറട്ടെ
1: കേട്ടോ.
2: ഈ ആവേശം എന്നും നിലനിൽക്കട്ടെ കേട്ടോ. എന്തായാലും വിളിച്ചാൽ
1: സന്തോഷം.
2: നമുക്ക് അടുത്ത അർജന്റീന കളിക്കായി കാത്തിരിക്കുക അല്ലേ.
1: ഓക്കെ.

0: ഹലോ,
1: ഇതാരാണ്? പഠിക്കുന്നത്
2: മൂന്നില്.
1: ഏത് സ്കൂളാണ്?
2: ബെഞ്ച്മാർക്ക്.
1: മഞ്ചേരി. ഇത് നമ്മള് കുട്ടി റോക്സ് ആക്കി മാറ്റണോ അതോ ഫുട്ബോൾ ബീറ്റ്സ് ആക്കി മാറ്റണോന്ന് ആലോചിക്കണ. ഫുട്ബോൾ ആരാധകനാണോ? കളി കാണാറുണ്ടോ? ആരുടെ
0: ആളാണ്?
1: നെയ്മർ. ബ്രസീലാണ്
0: നെയ്മർ ടീമിന്റെ.
1: കഴിഞ്ഞ ദിവസം കളി കണ്ടോ, ബ്രസീലിന്റെ കളി?
2: എന്റെ
1: അതെയോ? അത് ശരി. രണ്ടും നെയ്മർമാരാണ് അല്ലേ വീട്ടില്?
0: വീട്ടില് വേറെ ടീമിന്റെ ആരാധകരുണ്ടോ? വേറെ ടീമിന്റെ ആരാധകരുണ്ടോ വീട്ടില്? അതാരാ?
2: അർജന്റീന.
0: ആരാ ഉമ്മേ?
1: അതെയോ? ശരി. അപ്പൊ നല്ല മത്സരായിരിക്കുമല്ലേ നിങ്ങള് തമ്മില്? ആ, ഒരാള് മെസ്സിയെ കുറിച്ച് പറയുന്നു, ഒരാള് നെയ്മറെ കുറിച്ച് പറയുന്നു അല്ലേ? ശരി. പിന്നെ
0: എപ്പോഴാ രാത്രി കാണോ കളി?
1: ആ, അർജന്റീന ജയിച്ചു എന്ന് അല്ലേ? നമ്മുടെ ടീം മോശമല്ല അല്ലേ? പിന്നെ
0: എപ്പോഴാണ് കളി കാണാറുള്ളത്? സമയം രാത്രി ഉറക്കൊഴിച്ച് കാണോ?
1: അർജന്റീന കളിയൊക്കെ രാവിലെയാണ്
0: അല്ലേ?
1: ആ, ശരി. ഓക്കെ, കളിക്കാൻ താല്പര്യമാണല്ലേ? ഫുട്ബോൾ കളിക്കാനൊക്കെ? ഫുട്ബോൾ കളിയൊക്കെ ഇല്ലേ നാട്ടില്?
2: ആ,
1: സ്കൂളിലൊക്കെ കളിക്കും. എന്താ പേര്?
0: അഫ്സൽ. ഓക്കെ, അപ്പൊ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനാവണം.
1: അപ്പൊ നിരന്തരം പന്തുകളും ഒക്കെ ആയിട്ട്

0: പരിശീലിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചത് വലിയ സന്തോഷം കേട്ടോ. വെൽക്കം. ഒരു കുഞ്ഞ് കുഞ്ഞ് ആരാധകൻ അല്ലേ. ഇതാണ് പറയണത് നമ്മുടെ മലപ്പുറം എന്ന് പറയണത് ഫുട്ബോളിന്റെ മെക്ക തന്നെ അല്ലേ.
1: ശരിക്കും
0: അതെ അതെ. ഈ രണ്ടാം ക്ലാസ്സിലുള്ള ആള് പിന്നെ തൊട്ടു മുമ്പ് നമ്മളെ അടുത്ത് വിളിച്ച അമല് ഇത്രയും ആവേശത്തോടു കൂടി ഈ ഉറക്കം ഒഴിവാക്കി ഈ പന്ത് കളിയോടുള്ള ആ ഒരു ആവേശം എന്ന് പറയുന്നത് ഭയങ്കരം
1: തന്നെ.
0: അതെ, ഒരു പന്തിന്റെ പിന്നാലെ പന്തിനായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ.
1: എന്തായാലും മറ്റൊരു കളിയും അതുപോലുള്ള ഒരു അല്ലേ, മറ്റു എത്ര കളികളുണ്ടെങ്കിൽ തന്നെ ഈ ഫുട്ബോളിന്റെ അത്ര ആരാധന ഇല്ല എന്നാണ് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നമുക്കൊരു ഗാനം പോവാം. മറ്റേ ഇപ്പൊ നമ്മൾ രണ്ട് ഗാനങ്ങൾ വെച്ചു, സ്പെയിൻ ആരാധകർക്ക് വേണ്ടി വെച്ചു,
0: അർജന്റീന. ഇനി അടുത്ത ആരാധകർക്ക് വേണ്ടേ? അതെ, ആ കൊടുക്കാം. ഓക്കേ.

0: പക്ഷേ ഈ ലോകകപ്പില് ഗോൾഡൻ ബൂട്ടിനും ഗോൾഡൻ ഗ്ലൗനും എല്ലാം മത്സരങ്ങൾ നടക്കും അല്ലേ, ലോകകപ്പില് അവർക്ക് സമ്മാനം കൊടുക്കും. അതേപോലെ വേഗമേറിയ ഫുട്ബോളറും ഉണ്ട്,
1: വേഗമേറിയ ഫുട്ബോളർ.
0: അതെ, അതിലിപ്പോ പേര് കിട്ടു നിൽക്കുന്നത് കിലിയൻ എംബപ്പയാണ്, ഫ്രാൻസിന്റെ. എംബപ്പെ മുതൽ അർലിംഗ് ഹോളണ്ട് വരെയുള്ളവർ ഈ മത്സരിക്കുന്ന ഈ ലോകകപ്പില്. പക്ഷെ
1: മറ്റുള്ളവരെ പോലെ അല്ലേ ഏറ്റവും കൂടുതൽ സ്കോർ ആവാൻ സാധ്യതയുള്ള
0: ആളാണ്.
1: അതെ, മെസ്സിയൊക്കെ മറികടക്കാൻ സാധ്യതയുള്ള
0: തൊട്ട് പിന്നിലുണ്ട്, അവരെയൊക്കെ തൊട്ട് പിന്നിലുണ്ട്. അതുപോലെ നെതർലാൻഡ്സിന്റെ മിഡ്ഫീൽഡർ റയൻ ഗ്രാഫെൻബർഗ്, അതുപോലെ ഒരാളാണ് ഓസ്ട്രേലിയ മിഡ്ഫീൽഡർ മുഹമ്മദ് ടുറൈ, അതുപോലെ അബ്ദുൽ ഖാദർ കുസ്നോഫ് ഉസ്ബെക്കിസ്ഥാന്റെ സെന്റർ ബാക്ക്, അതുപോലെ എർലിംഗ് ഹോളണ്ട് നോർവേന്റെ സ്ട്രൈക്കറാണ്, അതുപോലെ ജോർഡൻ ബോസ് ഓസ്ട്രേലിയ ഫുൾ ബാക്ക്. ഈ ആൾക്കാരൊക്കെ അല്ലേ, ആരാണ് നമ്മളിങ്ങനെ ഉറ്റുനോക്കുകയാണ്, ആരാണ് ഈ ലോകകപ്പിലെ ഏറ്റവും വേഗമേറിയ ഫുട്ബോളർ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇത്രയും ആളുകളാണ് അല്ലേ ടോപ്പ് ഫൈവിൽ ഇങ്ങനെ നിൽക്കുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞു ഇന്ന് നോക്കൗട്ട് മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. ഇന്ന് രാത്രി 12:30 ദക്ഷിണാഫ്രിക്കയും കാനഡയും, അതുപോലെ നാളെ രാത്രി 10:30 ബ്രസീലും ജപ്പാനും, June 30 2 ജർമ്മനി പാരഗ്വേ പുലർച്ചെ, അതുപോലെ June 30 6:30 രാവിലെ നെതർലാൻഡ്സും മൊറോക്കോയാണ്, അതുപോലെ June 30 തന്നെ ഐവറി കോസ്റ്റും നോർവേ ഉണ്ട്, അതുപോലെ July 1 2:30 പുലർച്ചെ ഫ്രാൻസും സ്വീഡനും ഉണ്ട്, അതുപോലെ July 2 5:30 രാവിലെ USA ബോസ്നിയ, അതുപോലെ July 3 11:30 രാത്രി ഓസ്ട്രേലിയ ഈജിപ്ത്, അതുപോലെ July 4 3:30 പുലർച്ചെ അർജന്റീനയും കാപ് വെർദെയുമാണ് ഉറപ്പായ മത്സരങ്ങൾ അല്ലെ. ഇനിയാണ് മത്സരം മുറുകുക എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ആദ്യ മത്സരം ഇന്ന് 12:30 കാനഡയും ദക്ഷിണാഫ്രിക്കയും. ഹലോ, ആ ഫുട്ബോൾ ബീറ്റ്സ് ആണ്, അത് ആരാണ്?
1: ദിൽഷാൻ. എത്ര ക്ലാസ്സിലാ പഠിക്കുന്നത്?
0: രണ്ടില്. വീണ്ടും 2 ഇത് കുട്ടി റോക്സിലേക്ക് വിളിച്ചാണോ അതോ ഫുട്ബോൾ ബീറ്റ്സിലേക്ക് വിളിച്ചാണോ? ഫുട്ബോളിനെ കുറിച്ചൊക്കെ അറിയും. എന്താണ്, എങ്ങനെയൊക്കെയാണ്, എത്ര കളിക്കാരുണ്ട് ഫുട്ബോളില്? മെസ്സി.

0: വീണ്ടും അർജന്റീന ഫാനാണോ വന്നത് അല്ലേ നമുക്ക്?
1: അർജന്റീന ഫാനാണോ? ആണ്. ശരി, വീട്ടിലെല്ലാവരും?
0: നമ്മള് മാത്രേ ഉള്ളൂ അർജന്റീന.
2: ബ്രസീലുണ്ട്,
0: പിന്നെ
1: ഫ്രാൻസ് ഉണ്ട്. ബ്രസീൽ ആരാ?

0: അപ്പൊ ഓരോ ടീമിന്റെയും പ്രതിനിധികൾ ഉണ്ടല്ലേ വീട്ടില്?
1: കളികൾ കാണാറുണ്ടോ?
0: ഇന്ന് രാവിലെ കളി കണ്ടോ? അർജന്റീനയുടെ കളി കണ്ടോ? ഇടയ്ക്ക് കാണാം. ഇന്ന് രാവിലത്തെ കളി കണ്ടോ? അപ്പോ മെസ്സി ഗോൾ അടിച്ചൊക്കെ കണ്ടോ? എങ്ങനെ? അതെ അതെ അതെ, അന്നത്തെ കളിയിലല്ലേ. ആ മൂന്ന് ഗോൾ അടിച്ചതും കണ്ടോ? കണ്ടു. ഇഷ്ടപ്പെട്ടോ കളി?
1: ഈ മൂന്ന് ഗോളും മെസ്സിയാണ് അടിച്ചത്. കണ്ടിട്ടുണ്ട് കളി. എന്തായാലും ആരായിരുന്നു അർജന്റീനയുടെ എതിരാളി? ജോർദാൻ. ഓക്കെ, അപ്പൊ എന്തായാലും
0: കളി കണ്ടു എന്നുള്ളത് ഉറപ്പിച്ചു അല്ലേ?
1: ഉറപ്പിച്ചു കഴിഞ്ഞു.
0: അപ്പോ ഇനിയും അല്ലേ നമ്മുടെ മെസ്സി ഇങ്ങനെ ഗോൾ അടിച്ച് മുന്നേറട്ടെ അല്ലേ? അതല്ലേ ആഗ്രഹിക്കണ? അതെ.
1: അപ്പൊ വിളിച്ചതിൽ സന്തോഷട്ടോ.
0: എങ്ങനെ? നമുക്ക് അങ്ങനെയൊന്നുമില്ല, നമ്മള് എല്ലാ കളീന്റെയും ഫാൻസുകാരാണ്. എല്ലാരെയും ഇഷ്ടമാണ്, മെസ്സിയെയും ബ്രസീലിനെയും സ്പെയിനെയും ഒക്കെ.
1: ഓക്കെ
0: ശരി.
1: അപ്പൊ നമ്മുടെ സമയം 10 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയി.
0: അതെ അതെ അതെ അതെ. അപ്പോ ഇന്ന് നമുക്കൊരു കുട്ടി റോക്സ് ഫീൽഡിലെ ഒരു ഫുട്ബോൾ ആയിരുന്നു അല്ലേ, ഒരു ചെറിയൊരു പന്ത് കളി. അപ്പൊ എന്തായാലും നമ്മുടെ സമയം കഴിഞ്ഞു.
1: ഇന്ന്
0: അതെ, ഇന്ന് ഫുട്ബോൾ ബീറ്റ്സിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ പ്രമീള ചോലക്കിൽ,
1: ഞാൻ എം വി രവീന്ദ്രൻ.
0: സാങ്കേതിക സഹായം നൽകിയത് മുരുകേശൻ കോട്ടക്കൽ, ലിജീഷ്. അതുപോലെ നമ്മുടെ സ്റ്റുഡിയോ സഹായം നൽകിയത് മഞ്ജു
1: അല്ലേ. അപ്പൊ നിർത്താം നമുക്ക്.
0: അതെ അതെ. ഓക്കെ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 50 മിനിറ്റ് 55 സെക്കൻഡ്.
1: FM പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് അല്പസമയത്തിനകം ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി ചർച്ച നടത്തും. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന് കീഴിൽ 1.64 ലക്ഷം കോടി രൂപയുടെ 12 സെമി കണ്ടക്ടർ ഉൽപ്പാദന പ്രൊജക്ടുകൾ കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം. തദ്ദേശീയമായി ചിപ്പ് ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2026-27 ബജറ്റിലെ പ്രധാന വിഷയമായ സെമി കണ്ടക്ടർ 2.0 ഭാഗമായാണ് പ്രധാന ചുവടുവയ്പ്. രാജ്യത്തെ സ്റ്റാർട്ടപ്പുകൾ നേരിട്ട് നിയമനം നൽകിയവരുടെ എണ്ണം 23 ലക്ഷം കവിഞ്ഞതായി റിപ്പോർട്ട്. 46% സ്റ്റാർട്ടപ്പുകളുടെ തലപ്പത്തും കുറഞ്ഞത് ഒരു സ്ത്രീയെങ്കിലുമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16606 തിരുവനന്തപുരം മംഗളൂരു ഏർനാട് എക്സ്പ്രസ് 11:33 16160 മംഗളൂരു ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 11:38 16323 കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ് 11:48 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം.

0: വികസന വാർത്തകൾ.
1: മലപ്പുറം ജില്ലയുടെ വികസന സാധ്യതകൾ, ജില്ല അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ, സെൻസസ്, ആരോഗ്യ ക്യാമ്പയിനുകൾ ഉൾപ്പെടെയുള്ള ജനകീയ വിഷയങ്ങളിൽ മലപ്പുറം ജില്ലയിലെ മാധ്യമപ്രവർത്തകരുമായി ജില്ലാ കലക്ടർ ഡോക്ടർ വിനയ് ഗോഗൽ ആശയവിനിമയം നടത്തി. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടത്തിയ പരിപാടിയിൽ ജില്ലയുടെ സമഗ്ര വികസനത്തിന് ഉതകുന്ന നിർദ്ദേശങ്ങൾ മാധ്യമപ്രവർത്തകർ അവതരിപ്പിച്ചു. മലപ്പുറം ജില്ലയിലെ വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലെ ന്യൂസ് എഡിറ്റർമാർ, ഡെസ്ക് ചീഫുമാർ, ബ്യൂറോ ചീഫുമാർ, ജില്ലാ ലേഖകർ എന്നിവർ പങ്കെടുത്തു. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇനി അല്പസമയത്തിനുള്ളിൽ മൻ കി ബാത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ജനങ്ങളോടായി നടത്തുന്ന പ്രക്ഷേപണം, തുടർന്ന് ഇതിന്റെ മലയാള പരിഭാഷയും കേൾക്കാം.

0: മൻ കി ബാത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയാണ് ഇപ്പോൾ കേട്ടത്.
1: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
2: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 2026 പകുതി കടന്നിരിക്കുന്നു. ഈ 6 മാസത്തിനുള്ളിൽ മൻ കി ബാത്തിൽ നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ജൂൺ മാസത്തിലും ഓരോ പൌരനും അഭിമാനിക്കാവുന്ന ചില നേട്ടങ്ങൾ രാജ്യം കൈവരിച്ചു. ഈ വിജയങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയുമായും സ്വാശ്രയത്വവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തിടെ കൊൽക്കത്തയിൽ നടന്ന നാവികസേനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവിടെ INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ വ്യൂഹത്തിൽ ഉൾപ്പെടുത്തി. ഈ കപ്പലുകളുടെ രൂപകൽപ്പന, നിർമ്മാണം തുടങ്ങി എല്ലാം തദ്ദേശീയമാണ്. സുഹൃത്തുക്കളെ, ജൂൺ മാസത്തിൽ തന്നെ വ്യോമയാന മേഖലയിൽ രാജ്യം ഒരു വലിയ വിജയം കൈവരിച്ചു. C-295

ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കി. ഭാരതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള 40 വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSME കൾക്ക് പുതിയ ശക്തി നൽകുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യവും കൂടുതൽ ശക്തമാവുകയാണ്. ഈ മാസം DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. DRDO ലബോറട്ടറികളും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പാർട്ട്ണർമാരും സംയുക്തമായി ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത്, ഇന്ന് ആഴി മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ് നമ്മുടെ ഭാരതം. സുഹൃത്തുക്കളെ, ജൂണിൽ ഭാരതത്തിന്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടി നടന്നു. ഈ പരിപാടി അന്താരാഷ്ട്ര യോഗ ദിനമായിരുന്നു. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500ലധികം സ്ഥലങ്ങളിൽ വിവിധ യോഗ പരിപാടികൾ നടന്നു. നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗ പരിപാടികളിൽ പങ്കെടുത്തു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. 102 സ്വർണ മെഡലുകൾ ഉൾപ്പെടെ ഭാരതം ആകെ 114 മെഡലുകൾ നേടി. ഈ ചാമ്പ്യൻഷിപ്പിൽ ഭാരതം 1st സ്ഥാനത്തെത്തി. വിജയിച്ച എല്ലാ കായിക താരങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സുഹൃത്തുക്കളെ, ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ആ രാജ്യത്തെ ജനങ്ങൾ ഒരു ദൃഢനിശ്ചയം എടുക്കുമ്പോൾ ഒരു ശക്തിക്കും അവരെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് തടയാൻ കഴിയില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഭാരതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഈ പൊതുജന പങ്കാളിത്തം കൂടുതൽ കൂടുതൽ അനുഭവവേദ്യമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന്. സുഹൃത്തുക്കളെ, പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ എന്റെ നാട്ടുകാരോട് ചില അഭ്യർത്ഥനകൾ നടത്തി. കുറച്ചു കാലത്തേക്ക് സ്വർണം വാങ്ങുന്നത് കഴിയുന്നത്ര ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഞാൻ ആളുകളോട് ആവശ്യപ്പെട്ടു. കാർപൂളിംഗ് പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ആളുകളോട് അഭ്യർത്ഥിച്ചു. രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത കൃഷി സ്വീകരിക്കാനും വയലുകൾ സംരക്ഷിക്കാനും കഴിയുന്നത്ര പ്രകൃതിദത്ത വളങ്ങൾ ഉപയോഗിക്കാനും ഞാൻ കർഷകരോട് അഭ്യർത്ഥിച്ചു. സുഹൃത്തുക്കളെ, എന്റെ അഭ്യർത്ഥനയ്ക്ക് നൽകിയ എല്ലാവിധത്തിലുള്ള പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൗരനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിരവധി കുടുംബങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് എനിക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഇത്തവണ വിവാഹങ്ങൾക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് നിരവധി കുടുംബങ്ങൾ തീരുമാനിച്ചു. ആവശ്യമെങ്കിൽ അവർ പഴയ സ്വർണം പുനരുപയോഗിച്ച് പുതിയ ആഭരണങ്ങൾ നിർമ്മിക്കും. ഇത്തവണ വിദേശയാത്ര മാറ്റിവെച്ചതിനെക്കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാർപൂളിംഗുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങൾ ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ എല്ലാ ദിവസവും ഒരേ ദിശയിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. സാധ്യമാകുമ്പോഴെല്ലാം ആളുകൾ ബസ്സുകളും മെട്രോയും ഉപയോഗിക്കുന്നു. ഇത് പെട്രോളും ഡീസലും ലാഭിക്കുന്നു. അതുപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതിദത്ത വളങ്ങളുടെ ഉപഭോഗം വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഭാരതീയർ ഈ ആഗോള പ്രതിസന്ധിയെ ഒരുമിച്ച് നേരിടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ കരുത്ത് നമ്മെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബപരിപാടികൾ മാത്രമല്ല, ആഘോഷങ്ങൾ കൂടിയാണ്. ഓരോ കുടുംബവും അവരുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ആളുകൾ അതിഥികൾക്ക് സമ്മാനങ്ങളും നൽകുന്നു. സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിലെ നാന്ദേഡിലുള്ള ഒരു കുടുംബം അവരുടെ സന്തോഷം പങ്കിടാൻ ചെയ്ത കാര്യം ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. നാന്ദേഡിലെ ബഹാദൂർപുര ഗ്രാമത്തിലാണ് പേഡ്കർ കുടുംബം താമസിക്കുന്നത്. സന്തോഷം പങ്കിടുന്നത് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടാകണമെന്ന് പേഡ്കർ കുടുംബം തീരുമാനിച്ചു. ഒരു വിവാഹവേളയിൽ ഈ കുടുംബം ഗ്രാമത്തിലെ ഏകദേശം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഓരോ വ്യക്തിക്കും 1,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകി. ഈ സംരംഭത്തിന് പിന്നിലെ ചേതോവികാരം ഹൃദയസ്പർശിയാണ്. അപകടങ്ങളെ തുടർന്ന് കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഇവർ കണ്ടിരുന്നു. അത്തരം സമയങ്ങളിൽ ചെറിയ തുകയുടെ സഹായം പോലും വലിയ പിന്തുണയായി മാറുന്നു. സുഹൃത്തുക്കളെ,

രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സർക്കാർ ഒരു ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുകയാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഇതിൽ വെറും 20 രൂപയുടെ വാർഷിക പ്രീമിയം, അതായത് പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഇതിലേകദേശം 28 കോടി പേർ നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺമക്കളുമാണ്. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണ്. ദാരുണമായി മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത്. ഇതിന്റെ വാർഷിക പ്രീമിയം വെറും 436 രൂപയാണ്, അതായത് ഒരു ദിവസം കഷ്ടിച്ച് 1.5 രൂപ. ഇതുവരെ 27 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11 ലക്ഷം കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടിയുടെ സഹായം ലഭിച്ചു. ഇതെല്ലാം വളരെ വലിയ കണക്കുകളാണ്. ഈ കണക്കുകൾക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ കഥകളുണ്ട്. ഒരിടത്ത് ഒരമ്മ തന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനുള്ള സഹായം കണ്ടെത്തി. മറ്റൊരിടത്ത് ഒരു ഭാര്യ തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനുള്ള പിന്തുണ കണ്ടെത്തി. സുഹൃത്തുക്കളെ, പലപ്പോഴും ഒരു ചെറിയ തുകയിൽ നിന്നും ഒരു ചെറിയ ചുവടുവയ്പിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാം. ഒരു ചെറിയ തീരുമാനം പോലും വലിയ മാറ്റമുണ്ടാക്കും. ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളുമായി പങ്കിടാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിൽ 1,000 കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതും 1,000 കണക്കിന് വർഷങ്ങളായി മനുഷ്യ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു വിഷയം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. അത് അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ല, അത് ഭയം സൃഷ്ടിക്കുന്നു. ഭയം മനസ്സിനെ കീഴടക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അതിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. വലിയ ദോഷം വരുത്തുന്ന തീരുമാനങ്ങൾ അവർ എടുക്കാൻ തുടങ്ങുന്നു. അതേസമയം ശാസ്ത്രം, അനുഭവം, യുക്തി എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നവരും സമൂഹത്തിലുണ്ട്. അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഈ യാത്ര എളുപ്പമല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് അത്തരമൊരു വിജയകരമായ യാത്രയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, അസമിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഹർഗില. ചുറ്റുപാടുകളെ ശുചിയാക്കുന്നതിൽ ഹർഗില ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നിരുന്നാലും വളരെ കാലമായി അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. ആളുകൾ ഇതിനെ ചുറ്റുവട്ടത്ത് കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. അതായത്, പരിസ്ഥിതി വൃത്തിയാക്കാൻ സഹായിക്കുന്ന പക്ഷിയായ ഹർഗില ആളുകളുടെ ഭയത്തിന് ഇരയായിത്തീർന്നു. ബയോളജിസ്റ്റായ പൂർണിമാദേവി ബർമൻ ഇതെല്ലാം കാണാനിടയായി. ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ തെറ്റിദ്ധാരണകൾ മാറ്റാൻ അവർ തീരുമാനിച്ചു. സ്ത്രീകളോട് സംസാരിച്ചു, ശാസ്ത്രീയമായി വിശദീകരിച്ചു. ക്രമേണ സ്ത്രീകൾ ഈ പ്രചാരണത്തിൽ പങ്കുചേരാൻ തുടങ്ങി. അങ്ങനെ ഇത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഒരു കാലത്ത് അശുഭകരമായി കണക്കാക്കപ്പെട്ടിരുന്നതും ആട്ടിയോടിക്കപ്പെട്ടതുമായ പക്ഷി ഗ്രാമങ്ങളുടെ ശുഭസൂചകമായി മാറി. 1,000കണക്കിന് ഗ്രാമീണ സ്ത്രീകൾ ഹർഗിലയെ രക്ഷിക്കാൻ മുന്നോട്ടു വന്നു. ഇന്ന് ഇവർ ഹർഗില ആർമി എന്നറിയപ്പെടുന്നു. ഇതിനായി ഇവർ സമൂഹവുമായി ഏറ്റുമുട്ടി. സമൂഹത്തെ ബോധവൽക്കരിക്കാനും അന്ധവിശ്വാസം ഉപേക്ഷിക്കാനും അഹോരാത്രം പ്രവർത്തിച്ചു. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചു. സുഹൃത്തുക്കളെ, കളിക്കുന്നവൻ ശോഭിക്കുമെന്ന് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഇന്ന് രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പെന്നത്തെക്കാളും കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നു. നാഗാലാൻഡിൽ വളരെ രസകരമായ 2 സംരംഭങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ആദ്യത്തേത് നാഗ

നാഗാലാൻഡ് ബേബി ലീഗാണ്. പേര് സൂചിപ്പിക്കുന്നത് ഇത് വളരെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു സാധാരണ ലീഗാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. 5 മുതൽ 10-12 വയസ്സ് വരെ പ്രായമുള്ള കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അസാധാരണ ലീഗാണിത്. ഇവർക്കിടയിലുള്ള ഫുട്ബോൾ കളിക്കാർക്കുള്ള ഒരു ലീഗ്. ഇത് ഇവരുടെ വേഗതയെയും കഴിവിനെയും പ്രചോദിപ്പിക്കുകയും ഇവരെ പ്രശസ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. നാഗാലാൻഡിലെ കഴിയുന്നത്ര കുട്ടികളെ ഫുട്ബോളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഇത് ആരംഭിച്ചത്. 5 മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ഈ ലീഗ് ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കി. കുട്ടികളുടെ മനസ്സിൽ ഇത് വളരെ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നാഗാലാൻഡിൽ മറ്റൊരു നല്ല സംരംഭം നടക്കുന്നുണ്ട്. അതിന്റെ പേര് നാഗാലാൻഡ് വിമൺ ഫ്യുട്സൽ ലീഗ് എന്നാണ്. ഈ ഫ്യുട്സൽ നിങ്ങൾക്കൊരു പുതിയ വാക്കായിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫുട്സലിനെ ഇൻഡോർ ഫുട്ബോൾ എന്നും വിളിക്കാറുണ്ട്. ഇതിൽ ഒരു ടീമിൽ 5 കളിക്കാർ മാത്രമേയുള്ളൂ. കളിക്കളവും ഫുട്ബോൾ മൈതാനത്തേക്കാൾ വളരെ ചെറുതാണ്. ഇക്കാരണത്താൽ കളിക്കാർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അവർ അവരുടെ ടെക്നിക്കും സ്കില്ലും നന്നായി ഉപയോഗിക്കേണ്ടതുണ്ട്. നാഗാലാൻഡിലെ ഈ വിമൻ ഫുട്സൽ ലീഗ് നമ്മുടെ പെൺമക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നല്ലൊരു അവസരം നൽകുന്നു. ഇത്തരം സംരംഭങ്ങൾക്ക് നാഗാലാൻഡിലെ ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കും പ്രചോദനം നൽകുന്നു. സുഹൃത്തുക്കളെ, ഇത് സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. ഓരോ ദിവസവും പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ AI ഇന്നൊവേഷൻസ് ഉയർന്നു വരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു നിർണായക ചോദ്യം ഇതാണ്: ആളുകളുടെ സർഗാത്മകത എങ്ങനെ സംരക്ഷിക്കാം? പുതിയ സാങ്കേതിക വിദ്യയുമായി മുന്നേറുമ്പോൾ നമ്മുടെ വേരുകളുമായി നമുക്ക് എങ്ങനെ ബന്ധം നിലനിർത്താം? നളന്ദ സർവകലാശാല ഈ ചോദ്യങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി. 1000 കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നളന്ദ സർവകലാശാല ഇപ്പോൾ പുതിയ ഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണ്. 2 വർഷം മുമ്പ് നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. നളന്ദ സർവകലാശാല നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചു. സംവാദം ഒരാളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, അത് ചർച്ചയുടെയും ആലോചനയുടെയും ഒരു അച്ചടക്കമുള്ള പ്രക്രിയയാണ്. യുക്തിയും വസ്തുതകളും ഉപയോഗിച്ച് ഒരാളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കേണ്ടത് നിർണായകമാണ്. ഒരാൾ അതിൽ പ്രാവീണ്യം നേടണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ഈ സംവാദ പ്രക്രിയ നമ്മെ പഠിപ്പിക്കുന്നു. നളന്ദ സർവകലാശാല ഈ സംവാദത്തെ ബിരുദദാന സമ്മേളനത്തിന്റെ ഭാഗമാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ പകുതിയോളം പേരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഈ പുരാതന പാരമ്പര്യത്തെ ആധുനിക കാലവുമായി ബന്ധിപ്പിക്കാനുള്ള ഈ ശ്രമം വളരെ പ്രശംസനീയമാണ്. ഇതിനായി നളന്ദ സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, വേരുകൾ തൊട്ട് നിന്നുകൊണ്ട് യുവാക്കളെ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സജ്ജമാക്കുന്നതിനുള്ള മറ്റൊരു നല്ല ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ് എന്നിവയിൽ ഒരു BTech പ്രോഗ്രാം ആരംഭിക്കാൻ പോകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയെ ഭാരതത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഭാരതീയ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കും. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്തു പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും പുതിയ വേഗത കൈവരും. ഈ ശ്രമത്തിന് കേന്ദ്ര സംസ്കൃത സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സംസ്കാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ ഗീതം, സംഗീതം, ആധ്യാത്മികത എന്നിവയെ മനസ്സിലാക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു. ഭാരതത്തിൽ നിന്ന് 1000 കണക്കിന് കിലോമീറ്റർ അകലെ കരീബിയൻ കടലിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നൊരു രാജ്യം സ്ഥിതി ചെയ്യുന്നു. അവിടെയുള്ള ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം 100 ആണ്, ഒരുപക്ഷെ അതിലും കുറവാണ്. എങ്കിലും ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് വളരെ നല്ലൊരു ഉദ്യമം അവിടെ നടക്കുന്നുണ്ട്. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കൻ

ഇക്കാന എന്ന പേരിൽ ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ടീം അംഗങ്ങൾ ഒരുമിച്ച് വൈദിക സാഹിത്യം പഠിക്കുന്നു. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പഠിക്കുന്നു. അവർക്ക് ഔപചാരിക പരിശീലനം ലഭിച്ചിട്ടില്ല. പക്ഷേ ഓഡിയോ റെക്കോർഡിങ്ങുകൾ കേട്ട് വേദമന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണം അവർ പഠിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് നിരവധി മന്ത്രങ്ങൾ നന്നായി ജപിക്കാൻ കഴിയും. പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, ശ്രീരുദ്രം, ദുർഗാസൂക്തം, ദേവീ മഹാത്മ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭാരതത്തിൽ നിന്ന് വളരെ അകലെ താമസിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങൾ പഠിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ വളരെ പ്രചോദനാത്മകമാണ്. ബ്രഹ്മകമൽ ഡൊമിനിക്കാനയിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ ശ്രമങ്ങൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. ലോകമെമ്പാടും

ആശംസകൾ നേരുന്നു. ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മേഘാലയ മേഘങ്ങൾക്കും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ്. മേഘാലയ സന്ദർശിക്കുന്ന ഏതൊരാളും അവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യ മര്യാദ ദീർഘകാലം ഓർക്കും. മേഘാലയയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് മൻ കി ബാത്തിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങൾ. ഇത് ഒരു സാധാരണ പാതയല്ല, വേരുകൾ കൊണ്ടുള്ള പാതയാണ്. ഈ വേരുപാലങ്ങളുടെ കഥ വളരെ രസകരമാണ്. ഈ പാലങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ വർഷങ്ങളിലോ നിർമ്മിക്കപ്പെടുന്നില്ല, അവ വികസിക്കാൻ പതിറ്റാണ്ടുകൾ എടുക്കും. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ കൊണ്ടുപോകുന്നു. കാലക്രമേണ ആ വേരുകൾ ശക്തമായൊരു പാലത്തിന്റെ രൂപമെടുക്കുന്നു. ഈ പാലങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവ ജീവനുള്ള പാലങ്ങളാണ്. കാലക്രമേണ അവ കൂടുതൽ ശക്തമാകുന്നു. മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ അവ പ്രതിഫലിപ്പിക്കുന്നു. അവയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ ക്ഷമയും പ്രകൃതിയോടുള്ള ആദരവുമുണ്ട്. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർക്ക് എത്രമാത്രം അത്ഭുതകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ പാലങ്ങൾ പറഞ്ഞു തരുന്നു. അവ നമ്മുടെ രാജ്യത്തിന്റെ, ഈ ഭൂമിയുടെ പൈതൃകമാണ്. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ ഭാരതം ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ വേരുപാലങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ മേഘാലയയിലെ ജനങ്ങൾ ഈ പ്രകൃതി പൈതൃകം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. മുമ്പ് അത്തരം പാലങ്ങളുടെ എണ്ണം പോലും നിർണയിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടുകാർ അവ എണ്ണാൻ തുടങ്ങി. തുടർന്ന് ഈ പാലങ്ങൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു. ഇന്ന് 120-ലധികം വേരുപാലങ്ങൾ നാട്ടുകാർ പരിപാലിക്കുന്നു. ഈ പാലങ്ങളുടെ അവസ്ഥ വർഷം തോറും ടീമുകൾ പരിശോധിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശം ശക്തിപ്പെടുത്തുന്നതിനായി മറ്റുള്ളവർ നഴ്സറികൾ പോലും സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവയുടെ സംരക്ഷണത്തിനായി ഒരു പൂർണ്ണ ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, ഈ വർഷം ഹാലിവാറിന് പത്മ അവാർഡ് നൽകി ആദരിച്ചു. ഈ വേരുപാലങ്ങൾ പരിപാലിക്കുന്നതിനായി അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ 50 വർഷത്തിലധികം നീക്കിവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമർപ്പണം നമുക്കെല്ലാവർക്കും പ്രചോദനപ്രദമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വേരുപാലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുക. മേഘാലയയുടെ ഈ അതുല്യ പൈതൃകത്തെക്കുറിച്ചറിയാൻ നിങ്ങളുടെ ഫോട്ടോകൾ മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഗ്രാമങ്ങൾ വൃത്തിയായിരിക്കണമെന്നും നമ്മുടെ നഗരങ്ങൾ മനോഹരമായി കാണണമെന്നും നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന മാലിന്യം ആരാണ് വൃത്തിയാക്കുന്നതെന്ന് നമ്മൾ വല്ലപ്പോഴുമെങ്കിലും ചിന്തിക്കാറില്ലേ? മിക്ക ആളുകളും ഇത് മറ്റൊരാളുടെ ഉത്തരവാദിത്തമാണെന്നും മറ്റാരെങ്കിലും വൃത്തിയാക്കുമെന്നും കരുതുന്നു. എന്നാൽ തങ്ങളുടെ ചിന്തയിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുന്ന ചിലർ നമുക്കിടയിലുണ്ട്. മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിലെ ബിയോറയിൽ നിന്നുള്ള ചില സഹോദരിമാരെ കുറിച്ചറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. ചുറ്റുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അവർ ദൃഢനിശ്ചയം ചെയ്തു. അവർ മാറ്റം വരുത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ നഗരത്തിലുടനീളമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒഴിഞ്ഞ കുപ്പികളും ശേഖരിക്കാൻ തുടങ്ങി. ക്രമേണ ഈ ശ്രമം പുരോഗമിച്ചു. തുടർന്ന് പ്ലാസ്റ്റിക് ഇക്കോ ബ്രിക്കാക്കി മാറ്റാൻ തുടങ്ങി. ഇന്ന് പൊതു ഇടങ്ങൾ മനോഹരമാക്കാൻ ഈ ഇക്കോ ബ്രിക്ക് ഉപയോഗിക്കുന്നു. രാജ്ഗഡിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 100 കണക്കിന് കിലോ പ്ലാസ്റ്റിക് കാര്യക്ഷമമായി പുനരുപയോഗിച്ചു. ഇതിനർത്ഥം ഒരു കാലത്ത് നഗരത്തെ മലിനമാക്കിയ പ്ലാസ്റ്റിക് ഈ സഹോദരിമാരുടെ ശ്രമഫലമായി നഗരത്തിന്റെ സൗന്ദര്യത്തിന് സംഭാവന നൽകുന്ന രീതിയിലേക്ക് മാറിയെന്നാണ്. ബീവാറിലെ എല്ലാ സഹോദരിമാരെയും ഈ ക്യാമ്പയിനിൽ ഉൾപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പലരും എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഈ വിഷയം ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. ഗണേശോത്സവത്തിന് ഇനിയും ഒരുപാട് നാളുകളുണ്ടെങ്കിലും ഈ വിഷയത്തെപ്പറ്റി

0: തന്നെ സംസാരിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ജോലി വളരെ മുമ്പ് തന്നെ ആരംഭിക്കുന്നു. വിഗ്രഹ നിർമ്മാതാക്കളും വിഗ്രഹ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ മുതൽ സജീവമാകും. അതിനാൽ നിങ്ങളോടെല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ വീട്ടിലോ സമൂഹത്തിലോ പരിസര പ്രദേശങ്ങളിലോ സ്ഥാപിച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹം നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കുക. ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവർ മൺവിഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിഗ്രഹങ്ങൾ വാങ്ങുന്നവരും ഗണപതി വിഗ്രഹം എന്തുകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഏത് രാജ്യത്ത് നിർമ്മിച്ചതാണെന്നും പരിശോധിക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഒഴിവാക്കുക. സുഹൃത്തുക്കളെ, ആരാധനയ്ക്ക് ശേഷം മൺവിഗ്രഹങ്ങൾ വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്നു. ഇത് നമ്മുടെ നദികളെയും കുളങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നു. നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. പ്രാദേശിക കരകൗശല വിദഗ്ധരിൽ നിന്ന് വിഗ്രഹങ്ങൾ വാങ്ങുമ്പോൾ വോക്കൽ ഫോർ ലോക്കൽ എന്ന നമ്മുടെ ദൃഢനിശ്ചയത്തെ അത് ശക്തിപ്പെടുത്തുന്നു. ഇത്തവണ ഗണേശോത്സവത്തിലും മറ്റോരോ ഉത്സവത്തിലും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഗൗരവമായി ചിന്തിക്കുകയും ദേശീയ താൽപര്യം മുൻനിർത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ ജനങ്ങളാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ ശ്രമങ്ങൾ നമ്മുടെ അനുഭവ പാഠങ്ങളാണ്. മനസ്സിൽ ദൃഢനിശ്ചയവും സമൂഹത്തിൽ നിന്നുള്ള പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് വലിയ മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ ശ്രമങ്ങൾ കാണിക്കുന്നു. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന അത്തരം ശ്രമങ്ങളെക്കുറിച്ച് ദയവായി എനിക്ക് എഴുതുന്നത് തുടരുക. നിങ്ങളുടെ ചിന്തകളും നിർദ്ദേശങ്ങളും അയയ്ക്കുക. ഒരുപക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ചെറിയ സംരംഭം പോലും രാജ്യത്തിന് മുഴുവനും പ്രചോദനമാകാം. അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. നമ്മുടെ നാട്ടുകാരുടെ ചില പുതിയ ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതുവരെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിപാലിക്കുക. അതോടൊപ്പം ജലസംരക്ഷണം ചെയ്യുക തന്നെ വേണം. നമ്മൾ ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം. ക്യാച്ച് ദ റെയിൻ എന്ന ക്യാമ്പയിനിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. അതിനാൽ എന്റെ പ്രത്യേക അഭ്യർത്ഥന, നാം എല്ലാവരും ഒരുമിച്ച് ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം എന്നതാണ്. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: മൻ കി ബാത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 24 സെക്കൻഡ്.

ആകാശവാണി 102.7 മഞ്ചേരി എഫും മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 12 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്. മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ പ്രമീള ചോലക്കൽ.

0: FM പ്രധാന വാർത്തകൾ. ഈ മാസം വ്യോമയാന മേഖലയിൽ രാജ്യം വലിയ വിജയം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നിർമ്മിത C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കിയതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. C-295 പോലെ 40 വിമാനങ്ങൾ രാജ്യത്ത് നിർമ്മിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി. ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക് പുതിയ ശക്തി നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ ഈ മാസം വിജയകരമായി പരീക്ഷിച്ചതായി നരേന്ദ്രമോദി. DRDO ലബോറട്ടറികളും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പങ്കാളികളും സംയുക്തമായാണ് ഇത് വികസിപ്പിച്ചത്. ഭാരതം ആഴി മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. അടുത്തിടെ കൊൽക്കത്തയിൽ നാവികസേനയുടെ പരിപാടിയിൽ INS ദുനാഗിരി, INS സൻ ശോതക്, INS അഗ്രി എന്നിവ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാക്കിയതായും മോദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെയിൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി ചർച്ച നടത്തും. സീഷെയിൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. കൊൽക്കത്തയിൽ കെട്ടിടം തകർന്ന് 17 പേർ മരിച്ച സ്ഥലം IIT ഖരഗ്പൂരിലെ സിവിൽ എഞ്ചിനീയറിംഗ് സംഘം ഇന്ന് സന്ദർശിക്കും. നേരത്തെ ഫോറൻസിക് സംഘം സ്ഥലത്തുനിന്ന് സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ കോഴിക്കോട് ജില്ലാതല പരിപാടി നാദാപുരം കല്ലാച്ചി MLP സ്കൂളിൽ KM അഭിജിത് MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ 189,345 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഫിഫ ലോകകപ്പിൽ നോക്കൌട്ട് സ്റ്റേജിലെ ആദ്യ മത്സരം ഇന്ന് ആരംഭിക്കും. രാത്രി 12:30 സൌത്ത് ആഫ്രിക്കയും കാനഡയും തമ്മിൽ ലോസ് ഏഞ്ചൽസ് സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും.
1: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
2: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ
1: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈജിയിലെത്താം. മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. എന്നും രാവിലെ 6:30.
4: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
7: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 120/76 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി 12:05, 166/05 മംഗളൂരു തിരുവനന്തപുരം ഏർനാട് എക്സ്പ്രസ്.

0: മുത്തശ്ശ ഇതേതു പ്ലാന്റ് ആണ്.
1: ടാഞ്ചറീൻ നല്ല മധുരം ഉണ്ടാകും. പൊട്ടിക്കല്ലേ. ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്. ഇപ്പോ ചെയ്യാം.
0: മുത്തശ്ശ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ.
1: എന്തേ
0: ഇത്? എസ് എം എസ് സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
1: ഓ താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
2: ആർ ബി ഐ പറയുന്നു, സ്മാർട്ട് ആകൂ, കൂളാകൂ.
3: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈജിയിലേക്ക് പോകാം.
4: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ ജൂൺ 28 വരെ.
5: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
7: എബിസി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. എബിസി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
8: എംഇഎസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: ഇന്നത്തെ ഗാനം,
8: എന്നും രാവിലെ 7:35.
9: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ.
8: എംഇഎസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
10: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിറ്റാപ്പിലിൽ 10 days 10 schemes മൺസൂൺ ഇഎംഐ ഫെസ്റ്റ്.
11: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഈസിയായി ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
10: 4,000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് ഇഎംഐ, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ.
11: പിറ്റാപ്പിലിൽ ഏജൻസീസ്.
12: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
13: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
14: ആയിഷ ഗർഭിണിയാണോലേ?
15: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
14: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
16: ഹാ, അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ, യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു.
14: വെരി സിമ്പിൾ തന്നെയോ? അതേതായാലും നന്നായി.
16: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
14: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
17: 8078777710 കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
18: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
19: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും ഇഎംഐ സൗകര്യങ്ങളും.
18: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
19: സ്റ്റുഡന്റ്സിനും ടീച്ചേഴ്സിനും ഐഡി കാർഡുമായി വരാം.
18: മൈ ജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
12: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്, എന്നും രാവിലെ 8:05.
5: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
6: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
3: എന്നും രാവിലെ 7:00.
6: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
7: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസി.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ.

0: വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: ഈ മഴ എത്ര ദിവസം നിൽക്കും?
2: 4 ദിവസം നിർത്താതെ പെയ്യും.
3: മൈ ജി ലാഭ മഴ 4 ഡേ സെയിൽ എത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
2: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
5: എന്നും രാവിലെ 8:30.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
6: ഇശലിലിനെ രഹനയും സംഘവും പാടിയത്.

0: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
1: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744550424.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
1: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510773334.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി.

0: മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേതനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിറ്റാപ്പിലിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
4: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ECI ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
3: 4000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ
4: പിറ്റാപ്പിലിൽ ഏജൻസീസ്.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
6: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
7: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം, ജാഗ്രത.
8: ശനിയും ഞായറും രാവിലെ 7:50.
7: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
9: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
10: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
9: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
10: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
9: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
10: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
11: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
10: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
11: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
12: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി. മൾജി ലാബ് മഴ 4-day സെയിൽ.
13: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, ടിവി, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
12: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ, June 28 വരെ.
14: അൽ റിഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി.
15: ദിവസവും കാലത്ത് 6:35.
16: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്, ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
17: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
18: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
17: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
18: ഇന്നത്തെ ഗാനം
17: എന്നും രാവിലെ 7:35.
18: മികച്ച ചികിത്സ, കുറഞ്ഞ ചിലവിൽ.
17: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
19: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
19: പിട്ടാപ്പള്ളി ഏജൻസീസ്.
18: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
17: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:10. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
14: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
17: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
14: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
17: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
2: ഇഷൽ സമാപിച്ചു.

ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 12 മണി കഴിഞ്ഞ് 28 മിനിറ്റ്. ഇപ്പോൾ ജാലകം. SSLC പ്ലസ് ടു കോഴ്സുകളിൽ 2025-26 വർഷം ഉന്നത വിജയം കൈവരിച്ച പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പ്രോത്സാഹന ധനസഹായം നൽകുന്നു. അട്ടപ്പാടി ബ്ലോക്ക് ഒഴികെയുള്ള അർഹരായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാം. വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റ്, ജാതി, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം നിശ്ചിത ഫോമിൽ തയ്യാറാക്കിയ അപേക്ഷ മറ്റന്നാൾക്കകം പാലക്കാട് ജില്ലാ പട്ടികവർഗ വികസന ഓഫീസിലോ പാലക്കാട്, ചിറ്റൂർ, കൊല്ലംകോട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലോ സമർപ്പിക്കാം. 2025-26 അധ്യയന വർഷം സ്റ്റേറ്റ് സിലബസിൽ 10 പ്ലസ് ടു ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും A1, A+ ലഭിച്ചവരും CBSE, ICSE സ്ട്രീമുകളിൽ 90% മുകളിൽ മാർക്ക് ലഭിച്ചവരുമായ വിമുക്ത ഭടന്മാരുടെ മക്കൾക്കുള്ള ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. സർവീസ് പ്ലസ് ഓൺലൈൻ മുഖേന അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റൌട്ടും അനുബന്ധ രേഖകളും അടുത്ത മാസം ഓഗസ്റ്റ് 15 കോഴിക്കോട് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ ലഭ്യമാക്കണം. വെബ്സൈറ്റ് വിലാസം service.online.gov.in.

ജാലകം സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 12 മണി കഴിഞ്ഞ് 29:12. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഴിമുതൽ ആകാശം വരെ രാജ്യം സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും മൻ കി ബാത്തിൽ പരാമർശം. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുചിത്വം, വോക്കൽ ഫോർ ലോക്കൽ, ജലസംഭരണം എന്നിവ തുടരാനും ആഹ്വാനം. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡെങ്കിപ്പനി ബോധവൽക്കരണത്തിന് സംയുക്ത പ്രതിജ്ഞാ പരിപാടി മറ്റന്നാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. ആദ്യ നോക്കൌട്ടിൽ ഇന്ന് കാനഡ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. വാർത്തകൾ വിശദമായി. സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്തിടെ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ കപ്പലുകൾ, വ്യോമസേനയുടെ വിമാനങ്ങൾ തുടങ്ങിയവയുടെ രൂപകൽപ്പനയും നിർമ്മാണവും പൂർണമായി തദ്ദേശീയമായിരുന്നത് ഇതിന് ഉദാഹരണമായി പ്രധാനമന്ത്രി പരാമർശിച്ചു. എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSMEകൾക്ക് ഈ നേട്ടം പുതിയ ശക്തി പകരുകയും ആഴിമുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി രാജ്യം മാറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: സാധ്യോ ജൂൺ കേ മഹീനെ മേ ഹി ഏവിയേഷൻ സെക്ടർ മേ ഭി ദേശ് നേ ഏക് ബഡി സഫലത പായി. C-295 യ വിമാൻ മേഡ് ഇൻ ഇന്ത്യ ഹൈ ഓർ C-295 വിമാൻ നേ അപ്നി പെഹലി ഉഡാൻ പൂരി കി ഹൈ ഓർ ഏസേ 40 വിമാൻ ഭാരത് മേ ഹി ബനായെ ജാ രഹേ ഹൈ. ഇസ്സേ MSME ഓർ എയ്റോസ്പേസ് സെക്ടർ കോ നൈ ശക്തി മിൽ രഹി ഹൈ, റോജ്ഗാർ കേ അവസര ബഡ് രഹേ ഹൈ.
0: പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളോട് നടത്തിയ അഭ്യർത്ഥനകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് പ്രധാനമന്ത്രി. സ്വർണം വാങ്ങുന്നതും വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നതും കാർ പൂളിംഗും സംബന്ധിച്ച അഭ്യർത്ഥനകൾക്ക് നൽകിയ പിന്തുണയ്ക്കും സഹകരണത്തിനും ഓരോ പൌരനോടും കടപ്പെട്ടിരിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. നിരവധി കുടുംബങ്ങൾ സ്വന്തം അനുഭവങ്ങൾ പങ്കുവച്ചതായും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന തുടങ്ങിയ ഇൻഷുറൻസ് പദ്ധതികളുടെ ഗുണങ്ങൾ കൂടുതൽ പേരിൽ എത്തുന്നതിന് വിവരങ്ങൾ പരസ്പരം പങ്കുവയ്ക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തെ ഒരു ശക്തിക്കും തടയാൻ സാധിക്കില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഇന്ത്യയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു.
1: उस देश के लोग कोई संकल्प लेते हैं तो कोई भी शक्ति उन्हें अपने लक्ष्य से डिगा नहीं पाती. राष्ट्र निर्माण में जनभागीदारी की यह ताकत भारत की बहुत बड़ी पूंजी है और इस जनभागीदारी का हम बार बार अनुभव कर रहे हैं.
0: ഇന്ത്യയുടെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന അന്താരാഷ്ട്ര യോഗദിന പരിപാടിയെക്കുറിച്ചും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. കോടിക്കണക്കിന് ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ഈ പരിപാടി ശ്രദ്ധേയമായി. അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യയുടെ

0: മെഡൽ നേട്ടത്തെ പ്രശംസിച്ച പ്രധാനമന്ത്രി കായിക താരങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു. രാജ്യത്ത് കായിക മേഖലയിലേക്ക് കടന്നുവരുന്ന യുവതലമുറയുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്പോർട്സിനെ കരിയറായി കൂടുതൽ പേർ സ്വീകരിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ അപേക്ഷ നൽകിയതായും അദ്ദേഹം അറിയിച്ചു. ശുചിത്വം, ഗണേശോത്സവത്തിൽ വോക്കൽ ഫോർ ലോക്കൽ ആശയത്തെ പ്രോത്സാഹിപ്പിക്കുക, ജലസംഭരണം തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്ന് പരാമർശിച്ച മറ്റ് വിഷയങ്ങൾ. സാങ്കേതികവിദ്യയുടെ യുഗമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓരോ ദിവസവും ഈ മേഖലയിൽ പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ടെന്നും പുതിയ AI പരിഷ്കാരങ്ങൾ ഉയർന്നുവരുന്നതായും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റാ സയൻസ് എന്നിവയിൽ ബിടെക് പ്രോഗ്രാം ആരംഭിക്കാനൊരുങ്ങുകയാണ്. ആധുനിക സാങ്കേതികവിദ്യയെ രാജ്യത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണിതെന്നും ഇന്ത്യൻ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു.
1: സെൻട്രൽ സംസ്കൃത് യൂണിവേഴ്സിറ്റി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓർ ഡേറ്റാ സയൻസ് മേ ബിടെക് പ്രോഗ്രാം ശുരൂ കർണേ ജാ റഹി ഹേ യേ ആധുനിക് ടെക്നോളജി കോ ഭാരത് കേ പാരമ്പാരിക് ജ്ഞാൻ സേ ജോഡ്നേ കി ദിശ മേ ഏക് മഹത്വപൂർണ കദം ഹേ ഇസ്സേ ഭാരതീയ ഭാഷാവോ കേ ലിയെ നയെ AI ടൂൾസ് തയ്യാർ കർണേ മേ മദദ് മിലേഗി.
0: ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കരുതെന്ന ഓർമ്മപ്പെടുത്തലുമായാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പ് ഉപസംഹരിച്ചത്. സീഷെൽസിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി. സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം വിലയിരുത്തുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രവാസി ഇന്ത്യക്കാരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. 2000ത്തിനുശേഷം കേരളത്തിൽ പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലകളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് തുള്ളിമരുന്ന് വിതരണം നടന്നത്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത്. ഇതിനായി 22,288 ബൂത്തുകളും പരിശീലനം ലഭിച്ച 46,663 സന്നദ്ധ പ്രവർത്തകരെയും സജ്ജമാക്കിയിട്ടുണ്ട്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഷിഗെല്ല റിപ്പോർട്ട് ചെയ്യുന്നത് കുറയുന്നുണ്ട്. ഡെങ്കിപ്പനി നിയന്ത്രണ വിധേയമാണെന്നും ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മറ്റന്നാൾ തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ സംയുക്ത പ്രതിജ്ഞാ പരിപാടി നടത്തുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. 80-ാം മിനിറ്റിൽ സൂപ്പർ താരം ലയണൽ മെസ്സി നേടിയ ഗോൾ ഉൾപ്പെടെ 1-3 ഗോളുകൾക്കാണ് അർജന്റീന ജോർദാനെ പരാജയപ്പെടുത്തിയത്. അതേസമയം ഓസ്ട്രിയയും അൾജീരിയയും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. നോക്കൌട്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് കാനഡ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. രാത്രി 12:30 മത്സരം. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. ഗ്രൂപ്പ് എയിൽ 3 വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നതായി മേയർ വി രാജേഷ്. എല്ലാവിധ ചർച്ചകൾക്കും നഗരസഭാ ഭരണസമിതി തയ്യാറാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ നാളെ യോഗം ചേരുമെന്നും മേയർ അറിയിച്ചു. അടിയന്തരാവസ്ഥക്കാലത്ത് തടവുശിക്ഷ അനുഭവിച്ച മുതിർന്ന RSS പ്രവർത്തകൻ ഗോപാൽ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള സമരങ്ങളിൽ പങ്കെടുത്തതിനെ തുടർന്ന് 6 ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. 66 RSSന്റെ വിവിധ ചുമതലകൾ അദ്ദേഹം വഹിച്ചിരുന്നു. പ്രശസ്ത സംവിധായകനും നടനുമം തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജിന് വിട. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ ചെന്നൈയിൽ നടന്നു. സാംസ്കാരിക രാഷ്ട്രീയ ചലച്ചിത്ര മേഖലകളിലെ നിരവധി

0: പ്രമുഖർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഴിമുതൽ ആകാശം വരെ രാജ്യം സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും മൻ കി ബാത്തിൽ പരാമർശം. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുചിത്വം, വോക്കൽ ഫോർ ലോക്കൽ, ജലസംഭരണം എന്നിവ തുടരാനും ആഹ്വാനം. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡെങ്കിപ്പനി ബോധവൽക്കരണത്തിന് സംയുക്ത പ്രതിജ്ഞാ പരിപാടി മറ്റന്നാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. ആദ്യ നോക്കൌട്ടിൽ ഇന്ന് കാനഡ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി, സമയം 12:00 കഴിഞ്ഞ് 40:34.
2: എന്താണ് എക്ടോപിക് പ്രഗ്നൻസി? അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആർ അനുപമ സംസാരിക്കുന്നു.
3: എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി വളരെ സർവ്വസാധാരണമായി നമ്മൾ സമൂഹത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുമുണ്ട്, തെറ്റായ അറിവുകളും ഈ ഒരു രോഗാവസ്ഥയെക്കുറിച്ചുണ്ട്. അപ്പൊ എന്താണ് ട്യൂബൽ പ്രഗ്നൻസി അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ? ബീജസങ്കലനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെ രണ്ടാമതാണ് ഗർഭധാരണം. അതിൽ ബീജസങ്കലനം എന്ന് പറയുന്നത് പുരുഷ ബീജവും സ്ത്രീ ബീജവും കൂടെ ചേരുന്ന ആ ഒരു പ്രക്രിയയ്ക്കാണ്. ഫാലോപ്യൻ ട്യൂബ് അല്ലെങ്കിൽ അണ്ഡവാഹിനി കുഴലിലാണ് ബീജസങ്കലനം നടക്കുന്നത്. അവിടെ വെച്ച് ട്യൂബിന്റെ ആംബുള എന്നൊരു ഭാഗമുണ്ട്. ആ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഈ ബീജസങ്കലനം നടക്കുന്നത്. അവിടുന്ന് ഓരോ ദിവസം കഴിയുന്തോറും ഈ ഒരു ഇതൊരു സെല്ലായി രൂപപ്പെട്ട് അത് പിന്നെ വലുതായി വളർന്ന് ട്യൂബ് വഴി യാത്ര ചെയ്ത് യൂട്രസിനകത്ത് വന്ന് ഒട്ടിപ്പിടിക്കുമ്പോഴാണ് അത് ഒരു ഗർഭാശയത്തിനുള്ളിലെ ഗർഭമായി രൂപാന്തരപ്പെടുന്നത്. ഈ ഒരു കാര്യം പ്രാഥമികമായിട്ട് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് എന്തുകൊണ്ട് ട്യൂബൽ പ്രഗ്നൻസി വരുന്നുവെന്നും അതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ മാത്രമേ നല്ലൊരു ഗർഭം ഗർഭപാത്രത്തിനുള്ളിൽ വന്നു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. അവിടെയാണ് ട്യൂബൽ പ്രഗ്നൻസിയുടെ ജനനം. ബീജസങ്കലനം കഴിഞ്ഞിട്ട് ബീജസങ്കലനം നടന്ന സ്ഥലത്ത് തന്നെ അതങ്ങ് വളർന്ന് ഒട്ടിപ്പിടിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് അത് ട്യൂബൽ പ്രഗ്നൻസി അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസിയായി മാറുന്നത്. അപ്പോൾ ഈ ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയുന്ന അണ്ഡവാഹിനി കുഴലിൽ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കാം. അല്ല, ട്യൂബൽ പ്രഗ്നൻസി അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഗർഭപാത്രത്തിന് ചുറ്റുമുള്ള മറ്റ് പല സ്ഥലങ്ങളിലും ഇത് വരാൻ സാധ്യതയുണ്ട്. ഒന്ന്, ഈ ട്യൂബിന്റെ തന്നെ പല പല ഭാഗങ്ങളിൽ ഇത് വരാം. ഇത് യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് കയറി ഒട്ടിപ്പിടിച്ചാൽ അവിടെ വരാം. ഉദാഹരണത്തിന് യൂട്രസിനകത്ത് എത്തുന്നിടം വരെയുള്ള ട്യൂബിന്റെ ഇൻഫെൻഡിബുലം, ഇസ്തുമസ്, കോർണുവ എന്നൊക്കെ പറഞ്ഞ മറ്റ് ഭാഗങ്ങളുണ്ട്. ആ ഭാഗത്ത് എവിടെ വേണമെങ്കിലും ഇത് ഒട്ടിപ്പിടിക്കാം. ഏറ്റവും സാധാരണമായിട്ടുള്ളത് അതാണ്. രണ്ടാമത്, ഓവറിയിൽ തന്നെ ചിലപ്പോൾ ഈ ട്യൂബൽ ഗർഭങ്ങൾ ഒട്ടിപ്പിടിച്ച് ഓവറിക്കകത്ത് തന്നെ ഈ എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാകാം. മൂന്നാമത്, ഗർഭാശയത്തിന്റെ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ഒട്ടിപ്പിടിച്ചിരുന്ന അങ്ങനെയും ചിലപ്പോൾ നമുക്ക് എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാകാം. ആദ്യം സിസേറിയൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ സ്ത്രീകൾക്ക് ഇപ്പൊ കുറച്ച് സാധാരണമായി അത് കാണുന്നുണ്ട്. അവരുടെ ശസ്ത്രക്രിയ മുറിവിൽ ഒട്ടിപ്പിടിച്ച് സ്കാർ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും. അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. റയറായിട്ട് മറ്റവയവങ്ങളിലും അല്ലെങ്കിൽ ആവരണങ്ങളിലുമൊക്കെ ഒട്ടിപ്പിടിച്ച് തൂങ്ങിക്കിടന്ന് അങ്ങനെയുമൊക്കെ എക്ടോപിക് പ്രഗ്നൻസി വന്ന് കാണാറുണ്ട്. അതേപോലെ തന്നെ ഗർഭാശയത്തിന്റെ ഏറ്റവും താഴത്തെ ഭാഗമാണ് സെർവിക്സ് എന്ന് പറയുന്ന കട്ടിയുള്ള ഏരിയയുണ്ട്. അവിടെയും ചിലപ്പോൾ ഈ എക്ടോപിക് പ്രഗ്നൻസി വരാൻ സാധ്യതയുണ്ട്. സെർവൈക്കൽ എക്ടോപിക് പ്രഗ്നൻസി എന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെയാണ് എക്ടോപിക് പ്രഗ്നൻസി പല പല സ്ഥലങ്ങളിൽ വരാൻ സാധ്യതയുള്ള ഇതിന്റെ ഒരു കാര്യം. നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ഇത് കാണുന്നുണ്ട്? ഏകദേശം 2-3% ആളുകളിലാണ് എക്ടോപിക് പ്രഗ്നൻസി വരാൻ സാധ്യതയുള്ളത്. അതിൽ തന്നെ 90% പേരിലും അണ്ഡവാഹിനി കുടൽ അല്ലെ ട്യൂബിലാണ് ഈ എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാകുന്നത്. ഫാലോപ്യൻ ട്യൂബിലുള്ള എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്ന അതിനെയാണ്. എന്തൊക്കെയാണ് ഇതിന് കാരണങ്ങൾ? നമുക്ക് തോന്നും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് തോന്നുമല്ലോ. തീർച്ചയായിട്ടും ഒരു പ്രത്യേക വിഭാഗക്കാരിലാണ് ഈ ഒരു ആവശ്യമില്ലാത്ത ഒരു ഗർഭം കാണാൻ സാധ്യതയുള്ളത്. പ്രധാനമായിട്ട് നമ്മൾ ഈ അണ്ഡവാഹിനി കുഴലിന് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളോ എന്തെങ്കിലും ബ്ലോക്കുകളോ മുറിഞ്ഞിരിക്കുകയോ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ട്യൂബൽ പ്രഗ്നൻസി കാണാൻ സാധ്യതയുള്ളത്. രണ്ടാമത്തെ വിഭാഗം, അരക്കെട്ടിനുള്ളിലൊക്കെ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ട് ആ ഇൻഫെക്ഷൻസ് ട്യൂബിലേക്കൊക്കെ പടർന്ന് ട്യൂബിനെയൊക്കെ ബ്ലോക്കാക്കി വയ്ക്കും. അങ്ങനെ വരുമ്പോൾ ഇത് വരാൻ സാധ്യതയേറെയാണ്. പിന്നെ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ് വന്ധ്യതയൊക്കെ ഉണ്ടാക്കുന്ന

രോഗമുണ്ട്. ആ രോഗാവസ്ഥയുള്ളവരിൽ ചിലപ്പോൾ ഓവറിയിലൊക്കെ വലിയ വലിയ സിസ്റ്റുകളൊക്കെ ഉണ്ടായിട്ട് ആ സിസ്റ്റ് ഈ ട്യൂബിനെ അങ്ങ് പ്രസ് ചെയ്ത് അതിനെ ബ്ലോക്ക് ചെയ്ത് ട്യൂബൽ പ്രഗ്നൻസി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ വന്ധ്യതയുടെയൊക്കെ പലതരത്തിലുള്ള ചികിത്സാ രീതികളുണ്ട്. IUI അല്ലെങ്കിൽ IVF എന്നൊക്കെ പറഞ്ഞ ചികിത്സാ രീതികളുണ്ട്. കൃത്രിമ ബീജാധാനം, ICSI എന്നൊക്കെ പറയുന്ന ചികിത്സാ രീതികൾ. ഇത്തരം ചികിത്സാ രീതികൾ ചെയ്യുമ്പോഴും കുറച്ചുകൂടെ സാധ്യത കൂടുതലാണ് ട്യൂബിനകത്ത് ഗർഭം വരാനുള്ള. പ്രത്യേകിച്ച് ട്യൂബിനകത്തും ഗർഭപാത്രം കൂടെ ചേരുന്ന കോർണു എന്ന ഭാഗത്തുമൊക്കെ ഇത്തരത്തിലുള്ള പ്രഗ്നൻസികൾ വരാൻ സാധ്യത അത്തരക്കാരിൽ വളരെയേറെയാണ്. മറ്റൊരു വിഭാഗമാണ് അടിക്കടി അബോർഷൻസ് ഒക്കെ വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്കും ചിലപ്പോൾ ട്യൂബിന് എന്തെങ്കിലും തകരാറുകളും ബ്ലോക്കുകളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അവർക്ക് വരാം. വേറൊരു വിഭാഗമാണ് നമ്മൾ കോപ്പർട്ടി പോലെയുള്ള ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഗർഭാശയത്തിനുള്ളിൽ നിക്ഷേപിച്ചവർക്ക്. എല്ലാവർക്കും വരികയില്ല, വളരെ റെയറായിട്ട് ചില ആളുകളിൽ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ട്യൂബിന് വല്ല മുഴകളോ മറ്റ് പ്രശ്നങ്ങളോ എന്തെങ്കിലും കാരണമോ ട്യൂബിന് ശസ്ത്രക്രിയകൾക്ക് വിധേയയായവർ, അതുപോലെ പ്രസവം നിർത്താനുള്ള ശസ്ത്രക്രിയ സ്റ്റെറിലൈസേഷൻ ഓപ്പറേഷൻസിന് വിധേയയായവർ, നേരത്തെ ട്യൂബൽ പ്രഗ്നൻസി വന്നിട്ടുള്ള ആളുകൾ, ഇത്തരക്കാരിലുമൊക്കെ ട്യൂബൽ ഗർഭം വീണ്ടും വരാൻ സാധ്യതയേറെയാണ്. അവിടെയാണ് റെക്കറന്റ് എക്ടോപിക് എന്നൊരു വിഭാഗം വരുന്നത്. ഒരു വിഭാഗ സ്ത്രീകളിൽ വളരെ നിർഭാഗ്യകരമായി വീണ്ടും വീണ്ടും എക്ടോപി പ്രഗ്നൻസി വരുന്ന കാണാറുണ്ട്. അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ഒരിക്കൽ ട്യൂബൽ പ്രഗ്നൻസി വന്ന ആളുകൾക്ക് ഒരു 8-10% വീണ്ടും ട്യൂബൽ പ്രഗ്നൻസി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ട്യൂബൽ ശസ്ത്രക്രിയകൾ, റീകാനലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ ശസ്ത്രക്രിയ ഇപ്പോൾ ഉണ്ട്, ട്യൂബ് മുറിച്ചു കളഞ്ഞ ആളുകൾക്ക് അല്ലെങ്കിൽ പ്രസവം നിർത്തിയവർക്ക് വീണ്ടും ട്യൂബ് യോജിപ്പിക്കുന്ന ശസ്ത്രക്രിയ, ഇത്തരം ശസ്ത്രക്രിയയ്ക്ക് അല്ലെങ്കിൽ ഉദരത്തിനുള്ളിൽ തന്നെ മറ്റേതെങ്കിലും ഫൈബ്രോയിഡോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ ആളുകൾ, ഇവർക്കൊക്കെ കുറച്ചുകൂടെ കൂടുതൽ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ റെക്കറന്റ് ആയിട്ട് വീണ്ടും വീണ്ടും ട്യൂബൽ പ്രഗ്നൻസി വരാൻ സാധ്യത ഉള്ള ഒരു വിഭാഗക്കാരാണ്. അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്നുള്ളതാണ്. ഈ ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ജീവൻ വരെ പോകാവുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് കുറച്ചൊരു കരുതൽ എടുക്കുന്ന നല്ലതായിരിക്കും. പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് പീരീഡ് ആകുന്നില്ല എന്ന് പറയുമ്പോൾ ഗർഭം പരിശോധിക്കണം എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായ ഘടകം. ഡേറ്റ് മാറി 1-2 ദിവസം കഴിഞ്ഞാൽ തന്നെ കൃത്യമായ പീരീഡ്സ് വരുന്ന ഒരു സ്ത്രീയാണെങ്കിൽ തീർച്ചയായിട്ടും യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. അതുമല്ലെങ്കിൽ നമുക്ക് ബ്ലഡിൽ BHCG എന്നൊരു വകഭേദം നോക്കാൻ പറ്റും. ഈ BHCG ആണ് ശരിക്കും പറഞ്ഞാൽ ട്യൂബൽ പ്രഗ്നൻസിയുടെ മോണിറ്ററിംഗിൽ ഏറ്റവും അധികം നമുക്ക് പ്രയോജനകരമായ ഒന്ന്. BHCG ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ 48 മണിക്കൂർ കഴിയുമ്പോൾ അത് ഇരട്ടിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഇരട്ടിക്കുന്നില്ലെങ്കിൽ നമുക്ക് ട്യൂബൽ പ്രഗ്നൻസിയുടെ സാധ്യത വളരെ കൂടുതലാണ് അത്തരക്കാരിൽ. നല്ലൊരു ഗർഭമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിങ്ങനെ ഇരട്ടിച്ചുകൊണ്ടിരിക്കും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു മരുന്നും കഴിച്ചില്ലെങ്കിലും അതിങ്ങനെ ഇരട്ടിച്ചിരട്ടിച്ച് വന്നുകൊണ്ടേയിരിക്കും. അതൊരു 1500 കൂടുതൽ ഈ വാല്യൂ എത്തിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും സ്കാൻ പരിശോധന ചെയ്ത് നോക്കണം. ഗർഭാശയത്തിനുള്ളിൽ ആ സമയത്ത് ഒരു ഗർഭം കണ്ടിരിക്കണം. അപ്പോൾ 1500 കൂടുതൽ വാല്യൂ ആയിട്ടും ഗർഭാശയത്തിനുള്ളിൽ ഗർഭം കാണുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ട്യൂബൽ ഗർഭമാണോ എന്നുള്ളൊരു സംശയം ഡോക്ടർക്കും രോഗിക്കും തോന്നേണ്ടതാണ്. പിന്നീട് അതുപോലെ തന്നെ വാല്യൂ ആയി 3000-4000 എന്നൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഗർഭം കാണുന്നില്ല യൂട്രസിനകത്ത്. തീർച്ചയായിട്ടും ട്യൂബൽ ഗർഭമാണ് നമ്മൾ ആദ്യം റൂൾ ഔട്ട് ചെയ്യേണ്ടത്. ഇത് നമുക്ക് പലപ്പോഴും ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് ഈ ട്യൂബൽ ഗർഭത്തിന്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത്. രണ്ടാമതായിട്ട് പലപ്പോഴും ആളുകൾക്ക് പറ്റുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് പീരീഡ് വന്നു എന്ന് വിചാരിക്കും. അതായത് കഴിഞ്ഞ മാസം നമുക്കിപ്പം 5th പീരീഡ് ആയെങ്കിൽ ഈ മാസം 5th ആയപ്പോൾ ചെറിയൊരു സ്പോട്ട് പോലെ ബ്ലഡ് കണ്ട് ആ പീരീഡായി എന്നങ്ങ് തെറ്റിദ്ധരിക്കും. അത് പാടില്ല. കാരണം നമ്മളൊരു പ്രോപ്പർ പീരീഡ് എന്ന് പറയുന്നത് ചുവന്ന കളറിലുള്ള ബ്ലഡ് അറ്റ്ലീസ്റ്റ് 1-2 ദിവസമെങ്കിലും പോകണം. അതാണ് ശരിക്കുള്ളൊരു പീരീഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബ്ലീഡിംഗ് വന്നില്ലെങ്കിൽ അത് പീരീഡായിട്ട് ഒരിക്കലും കണക്കാക്കരുത്. പലർക്കും പറ്റുന്ന അബദ്ധം അതാണ്. ഈ ട്യൂബൽ പ്രഗ്നൻസിയിലും ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ഇതുപോലെ ചെറിയ സ്പോട്ട് ബ്ലഡ് ഒക്കെ വരും. അപ്പോൾ ഇത് കണ്ടിട്ട് പീരീഡാണെന്നങ്ങ് തെറ്റിദ്ധരിച്ച് അവർ പിന്നൊന്ന് നോക്കാണ്ടിരിക്കും. അപ്പോഴാണ് ഇത് വളർന്ന് കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിംഗ് വന്നുകൊണ്ടിരിക്കുക, അല്ല അമിതമായ ബ്ലീഡിംഗ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുക. പിന്നെ 3rd ഒരു രോഗലക്ഷണം എന്ന് പറയുന്നത് വേദനയാണ്. വേദന തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അടിവയറ്റിൽ ശക്തമായ വേദന വരിക, അല്ലെ വയറ്റിൽ മൊത്തം വേദന ഉണ്ടാകുക. പിന്നെ കുറച്ചുകൂടെ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ തോളിലും ശരീരത്തും ഒക്കെ വേദന വരിക, തലച്ചുറ്റൽ വരിക. എല്ലാ തലച്ചുറ്റിലും ട്യൂബൽ ഗർഭമല്ല എങ്കിലും തലച്ചുറ്റലൊക്കെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഡേറ്റ് മാറിയിരിക്കുന്ന ഒരാളാണെങ്കിൽ തലച്ചുറ്റലും പെട്ടെന്ന് തളർന്നു വീഴുക, ക്ഷീണമൊക്കെ വരികയാണെങ്കിൽ ഉടനടി ആശുപത്രിയിൽ എത്തിക്കേണ്ട സാഹചര്യമാണ് അതൊക്കെ. പിന്നെ ഗർഭത്തിന്റേതായ മറ്റ് ലക്ഷണങ്ങളും ഉണ്ടാകാം. ഛർദി, ക്ഷീണം, ബുദ്ധിമുട്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻസ് എന്നുള്ളതാണ്. ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ ട്യൂബ് എന്ന് പറയുന്ന വളരെ നേരത്തെ ഒരു അവയവമാണ്. അപ്പോൾ അതുകൊണ്ട് അത് പൊട്ടിയിട്ട് ബ്ലഡ് ആയിരിക്കും. ട്യൂബ് ഭയങ്കരമായ രക്തോട്ടമുള്ള ഒരു അവയവമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ബ്ലഡും ഗർഭത്തിന്റെ സാമഗ്രികളും എല്ലാം കൂടെ വയറിനുള്ളിലേക്ക് അങ്ങ് ഒഴുകും. വല്ലാത്ത ഒരു ബ്ലീഡിംഗ് ആണ് ട്യൂബ് പൊട്ടിക്കഴിഞ്ഞാൽ വരുന്നത്. അപ്പം അത് ഉടനടി അതിന് നിയന്ത്രിച്ചില്ലെങ്കിൽ രോഗിയുടെ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതുള്ളത് ഈ ട്യൂബൽ ഗർഭം അവിടെ ഇരുന്ന് തന്നെ ദ്രവിച്ചൊക്കെ പോയി, അങ്ങനെ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ, ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ടാക്കുക, അടിവയറ്റ് വേദന, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ട്യൂബൽ ഗർഭം അവിടെ ഇരുന്നങ്ങ് അലിഞ്ഞു പോയാൽ പോലും ചിലപ്പോൾ ആ ട്യൂബിനെ തന്നെ ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഭാവിയിൽ ട്യൂബൽ ഗർഭം വീണ്ടും വരുവാനും അല്ലെങ്കിൽ ഭാവിയിൽ ഗർഭം ധരിക്കാതിരിക്കുവാനും, അതായത് വന്ധ്യത ഉണ്ടാകാനുമൊക്കെയുള്ള സാധ്യത അത്തരക്കാരിൽ വളരെ കൂടുതലാണ്.
ഇവയ്ക്കാണ് പ്രധാനമായിട്ട് ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഇതിനൊരു ചികിത്സാ മാർഗം? എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ കാണാനും

സാധിക്കും. അപ്പൊ ട്യൂബൽ ഗർഭമാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗർഭം വളരാനുള്ള ഒരു മരുന്നുകളോ കാര്യങ്ങളോ ആ രോഗിക്ക് കൊടുക്കാൻ പാടില്ല. അവര് രോഗിക്കും പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകണം. എന്തെങ്കിലും ബ്ലീഡിംഗ് കൂടുതലായിട്ട് വരുന്നു, തലച്ചുറ്റലോ ക്ഷീണമോ തളർച്ചയോ ഹൃദയമെടുപ്പ് കൂടുതലോ ശ്വാസംമുട്ടലോ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടാൽ ഉടനടി ആശുപത്രിയിൽ എത്തിയിരിക്കണം. അതിന്റേതായ ഒരു പ്രാധാന്യം ഈ ഒരു ട്യൂബൽ ഗർഭം അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസിക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരുവിധ കോംപ്ലിക്കേഷൻസും ഇല്ലാതെ എക്ടോപിക് പ്രഗ്നൻസി തീർച്ചയായിട്ടും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒന്ന്.

0: നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒന്നാണ്.
1: എന്താണ് എക്ടോപിക് പ്രഗ്നൻസി? അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആർ അനുപമ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതോടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമായതായും പ്രധാനമന്ത്രി. ആധുനിക സാങ്കേതികവിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള സർവകലാശാലകളുടെ ശ്രമങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിൻസ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കും. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഇന്ത്യയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമാകുന്നുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നിർമ്മിത C-295 വിമാനം ഈ മാസം ആദ്യ പറക്കൽ പൂർത്തിയാക്കിയത് സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുപോലെ 40 വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടെന്നും വ്യോമയാന മേഖലയിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഇത് പുതിയ ശക്തി നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.
2: C-295 ये विमान मेड इन इंडिया है और C-295 विमान ने अपनी पहली उड़ान पूरी की है और ऐसे 40 विमान भारत में ही बनाए जा रहे हैं. इससे MSME और एरोस्पेस सेक्टर को नई शक्ति मिल रही है, रोजगार के अवसर बढ़ रहे हैं और आत्मनिर्भर भारत का संकल्प भी मजबूत हो रहा है.
1: ആധുനിക സാങ്കേതികവിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നളന്ദ സർവകലാശാല, ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല തുടങ്ങിയ സർവകലാശാലകൾ നിർമ്മിത ബുദ്ധി, ഡേറ്റ സയൻസ് എന്നിവയിൽ അധിഷ്ഠിതമായി നടത്തുന്ന കോഴ്സുകൾ സംബന്ധിച്ച് മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക സാങ്കേതികവിദ്യയെ ഇന്ത്യയുടെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണിതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഭാരതീയ ഭാഷകൾക്കായി പുതിയ നിർമ്മിത ബുദ്ധി ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിനും പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്തു പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുന്ന പദ്ധതികളാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയിൽ പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. 58 കോടിയിലധികം ആളുകൾ ചേർന്നിട്ടുള്ള ഈ പദ്ധതിയിൽ ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. ദാരുണമായ മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പദ്ധതിയിലൂടെ 11 ലക്ഷം കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടി രൂപയുടെ സഹായം ലഭിച്ചുവെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഒരു ചെറിയ തുകയിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാമെന്ന് ഈ പദ്ധതികൾ കാണിച്ചു തരുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
2: സർക്കാർ ദേശ് കെ കരോഡോ പരിവാരോ തക് സുരക്ഷാ കാ കവച് പഹുചാ രഹി ഹൈ. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന കെ തഹത് കേവൽ 20 രൂപയെ കെ സാല

0: सालाना प्रीमियम उस पर 2 लाख रुपए तक का दुर्घटना बीमा मिलता है। इस योजना से पीड़ित परिवारों को अब तक जो हिसाब मिला है 3,700 करोड़ रुपए से अधिक की सहायता मिल चुकी है।
1: മേഘാലയയിലെ പ്രസിദ്ധമായ വേരുപാലങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. റബ്ബർ മരങ്ങളുടെ വേരുകൾ കൊണ്ട് നീർച്ചാലുകൾക്ക് കുറുകെ നിർമ്മിച്ച പ്രകൃതിദത്തമായ ഈ പാലങ്ങൾ മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർ നിർമ്മിക്കുന്ന മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ രാജ്യം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ശ്രീ മോദി മൻ കി ബാത്തിൽ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധ സാഹചര്യത്തിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്കും സഹകരണത്തിനും ഓരോ പൌരനോടും കടപ്പെട്ടിരിക്കുന്നതായി ശ്രീ മോദി മൻ കി ബാത്തിൽ പറഞ്ഞു. പൊതുജന പങ്കാളിത്തത്തിന്റെ കരുത്ത് രാജ്യത്തെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി.
0: पश्चिम एशिया में बनी युद्ध की स्थितियों को देखते हुए मैंने देशवासियों से कुछ आग्रह किए थे। मैं देश के हर नागरिक का आभारी हूं कि मेरी अपील का उन्होंने न सिर्फ समर्थन किया बल्कि हर तरफ से उसमें अपना सहयोग कर रहे हैं। मुझे इस बात की खुशी है कि इस ग्लोबल क्राइसिस का हम भारतीय मिलकर मुकाबला कर रहे हैं। मुझे विश्वास है जन भागीदारी की यही शक्ति हमें मजबूती देगी, हमें सफल बनाएगी।
1: ഗണേശോത്സവം ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഓരോ ഉത്സവങ്ങളും പരിസ്ഥിതി സൌഹാർദ്ദപരമാകണമെന്നും വോക്കൽ ഫോർ ലോക്കൽ എന്ന തത്വത്തെ ശക്തിപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ഗണേശോത്സവത്തിനായി മണ്ണുകൊണ്ട് നിർമ്മിച്ച ഗണേശ വിഗ്രഹങ്ങൾ ഉപയോഗിക്കാനും പ്രാദേശിക മൺവിഗ്രഹ നിർമ്മാതാക്കളിൽ നിന്നും കലാകാരന്മാരിൽ നിന്നും ഇവ വാങ്ങാനും ശ്രീ മോദി അഭ്യർത്ഥിച്ചു. രാജ്യത്ത് കായിക മേഖലയിലേക്ക് കടന്നുവരുന്ന യുവതലമുറയുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്പോർട്സിനെ ഒരു കരിയറായി കൂടുതൽ പേർ സ്വീകരിക്കുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു.
0: സാത്യോ മേ അക്സർ കഹതാ ഹൂ ജോ ഖേൽതാ ഹൈ വോ ഖിൽതാ ഹൈ ആജ് ദേശ് മേ ഐസേ യുവാഓ കി സംഖ്യ ബഹുത് തേജി സേ ബഡ് റഹി ഹൈ ജോ ഖേൽ ബി രഹേ ഹൈ ഓർ ഖിൽ ബി രഹേ ഹൈ പഹലേ കി തുൽനാ മേ അബ് കഹീ അധിക് യുവാ ഖേലോ കോ കരിയർ കേ രൂപ് മേ അപ്നാ രഹേ ഹൈ.
1: ജലസംഭരണം, ശുചിത്വം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്ന് പരാമർശിച്ച മറ്റ് വിഷയങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രി ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിൽ എത്തിയത്. സെയ്ഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെയും ഇന്ന് അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയ്ക്കായി ഇന്ത്യ നൽകിയ അടിയന്തര സഹായം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കരുത്തുപകരുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ അമിത്സ്റ്റാഡിന്റെ ഭാഗമായി 41 അംഗ രക്ഷാസംഘം, ദുരിതാശ്വാസ സാമഗ്രികൾ, മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവ വെനീസ്വലയിലെത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഐസിസി വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മണിക്കാണ് മത്സരം. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. 80-ാം മിനിറ്റിൽ സൂപ്പർ താരം ലയണൽ മെസ്സി നേടിയ ഗോൾ ഉൾപ്പെടെ 1-3 ഗോളുകൾക്കാണ് അർജന്റീന ജോർദാനെ പരാജയപ്പെടുത്തിയത്. അതേസമയം ഓസ്ട്രിയയും അൾജീരിയയും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതോടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമായതായും പ്രധാനമന്ത്രി പറഞ്ഞു.

0: ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള സർവകലാശാലകളുടെ ശ്രമങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിത്സ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പുകളെ തുടർന്ന് ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 ഗാനമഞ്ജുഷ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട ഹിന്ദി, തമിഴ് ഗാനങ്ങൾ. രണ്ട് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ചലച്ചിത്രഗാനങ്ങൾ. 3:15 സ്നേഹദൂത്. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. നാല് മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:40 മൻ കി ബാത് പ്രത്യേക പരിപാടി. 6:50 മുതൽ ഭൂതല പ്രക്ഷേപണത്തിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വച്ച് നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം കേൾക്കാം. ന്യൂസ് ഓൺ എയർ ആപ്പിൽ മറ്റു പരിപാടികളും. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ചലച്ചിത്രഗാനങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9495050600. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി, 9495050600. ആദ്യം പടിഞ്ഞാറ്റുമുറിയിൽ നിന്നും റീജ രാജേഷ്, രത്നകുമാരി, ആയുഷ് കൃഷ്ണ, ആരുഷ് കൃഷ്ണ എന്നിവരുടെ ഇഷ്ടഗാനം. ചിത്രം അച്ചുവേട്ടന്റെ വീട്. എസ് രമേശൻ നായരുടെ വരികൾക്ക് ഈണം പകർന്നിരിക്കുന്നത് വിദ്യാധരൻ. ഗായകൻ യേശുദാസ്.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ജി വേണുഗോപാലും ചിത്രയും പാടിയ ഗാനം ഒരുക്കിയിരിക്കുന്നത് കൈതപ്രവും എം ജയചന്ദ്രനും. മഹാസമുദ്രം എന്ന ചിത്രത്തിലെ ഗാനത്തിനായി കാത്തിരിക്കുന്നത്

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: ഒലിപ്പുഴയിൽ നിന്നും മിഥുൻ രാധികിന്റെ ഇഷ്ടഗാനം. ആനന്ദഭദ്രം എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയും എം ജി രാധാകൃഷ്ണനും ഒരുക്കി ചിത്രപാടിയ ഗാനം.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: പെരിന്തൽമണ്ണയിൽ നിന്നും ഷാനിബയുടെ ഇഷ്ടഗാനമാണ് അടുത്തത്. നാടുവാഴികൾ എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനമൊരുക്കിയിരിക്കുന്നത് ഷിബു ചക്രവർത്തിയും ശ്യാമും. ഗായകർ ദിനേശ്, ഉണ്ണിമേനോൻ.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: ഇനി പി സുശീല പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ഒരുക്കിയിരിക്കുന്നത് വയലാറും എം എസ് വിശ്വനാഥനും ചേർന്ന്. പണിതീരാത്ത വീട് എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത് കുമ്മിണിപ്പറമ്പിൽ നിന്നും അബ്ബാസ്.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: വേനൽ കിനാവുകൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ONV വൈദ്യനാഥനും ഒരുക്കിയ ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത് മഞ്ചേരി വേട്ടേക്കോടിൽ നിന്നും അനിത.

0: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടി വികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈജി ലാഭമഴ.

വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ബിച്ചു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത് മുഹമ്മദ് നൌഷാദ്, പെരിഞ്ചേരി.

കണ്ണൂർ ജില്ലയിലെ ചിറ്റാരിപ്പറമ്പിൽ നിന്നും ബാബുവിന്റെ ഇഷ്ടഗാനം കേൾക്കാം. തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിനു വേണ്ടി വേണുഗോപാലും ചിത്രയും പാടിയ ഈ ഗാനം ഒരുക്കിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയും പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥനും.

വണ്ടൂർ വെള്ളാമ്പുറത്ത് നിന്ന് രമേശിന്റെ ഇഷ്ടഗാനമാണ് അടുത്തത്. ചിത്രം കഥ ഇതുവരെ. പൂവച്ചൽ ഖാദറും ജോൺസണും ഒരുക്കിയ ഗാനം പാടിയിരിക്കുന്നത് യേശുദാസും ചിത്രയും.

കീഴാറ്റൂരിൽ നിന്നും ഉണ്ണികൃഷ്ണൻ കൊല്ലന്തൊടിയുടെ ഇഷ്ടഗാനം കേൾക്കാം. ചിത്രം എങ്ങനെ നീ മറക്കും. ചുനക്കര രാമൻകുട്ടിയും ശ്യാമും ഒരുക്കിയ ഗാനം പാടിയിരിക്കുന്നത് യേശുദാസ്.

0: 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.
1: FM പ്രധാന വാർത്തകൾ.
0: പശ്ചിമേഷ്യയിലെ യുദ്ധസാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളോട് നടത്തിയ അഭ്യർത്ഥനകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ആകാശവാണിയിലൂടെ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തെ ഒരു ശക്തിക്കും തടയാൻ സാധിക്കില്ലെന്നും രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി രാജ്യത്തിന് വലിയ മുതൽക്കൂട്ടാണെന്നും മോദി മൻ കി ബാത്തിൽ പറഞ്ഞു. സാങ്കേതിക വിദ്യയുടെ യുഗമാണിതെന്ന് നരേന്ദ്രമോദി. ഓരോ ദിവസവും ഈ മേഖലയിൽ പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ടെന്നും പുതിയ AI പരിഷ്കാരങ്ങൾ ഉയർന്നുവരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി ചർച്ച നടത്തുന്നു. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പോളിയോ നിർമ്മാർജ്ജന യജ്ഞവുമായി ബന്ധപ്പെട്ട് രാജ്യം നടത്തുന്ന മഹാദൌത്യത്തിൽ ആരോഗ്യ പ്രവർത്തകരും വിവിധ വകുപ്പുകളും സന്നദ്ധ സംഘടനകളും കൂട്ടായ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനം അടൂർ ജനറൽ ആശുപത്രിയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ദ്വീപുകളിലും പൾസ് പോളിയോ രോഗപ്രതിരോധ മരുന്ന് വിതരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കവരത്തി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ MC മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ നോക്കൌട്ട് മത്സരങ്ങൾ ഇന്നാരംഭിക്കും. ആദ്യ മത്സരത്തിൽ ലോസ് ഏഞ്ചൽസ് സ്റ്റേഡിയത്തിൽ രാത്രി 12:30 സൌത്ത് ആഫ്രിക്കയും കാനഡയും ഏറ്റുമുട്ടും.
1: FM പ്രധാന വാർത്തകൾ. പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
2: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
3: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ MyG-യിലേക്ക് പോകാം.
4: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ June 28 വരെ.
5: അൽ റിഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി,
6: ദിവസവും കാലത്ത് 6:35.
7: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്, ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
8: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 12075 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 2:19, 2-2-1-1-3 ലോകമാന്യ തിലക് തിരുവനന്തപുരം ബൈ വീക്ലി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 2:29, 1-6-3-2-4 മംഗലാപുരം കോയമ്പത്തൂർ എക്സ്പ്രസ് 2:34, 1-2-2-0-2 തിരുവനന്തപുരം ലോകമാന്യ തിലക് ഗരീബ് രഥ് എക്സ്പ്രസ് 2:54, 1-6-6-5-0 കന്യാകുമാരി മംഗലാപുരം പരശുറാം എക്സ്പ്രസ് 2:55, 2-2-6-0-9 മംഗലാപുരം കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 2:59 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആകാശവാണി മഞ്ചേരി. ഇനി മിഡ് ഡേ ന്യൂസ് കേൾക്കാം.
9: Good afternoon. This is Akashvani and I'm Saira Mujtaba with the Midday News.

പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചലച്ചിത്രഗാന പരിപാടി ഇവിടെ പൂർണ്ണമാവുന്നു. സന്ദേശങ്ങളയച്ച ഏവർക്കും നന്ദി. ആകാശവാണി

വാട്സപ്പ് വഴിയും ആവശ്യപ്പെട്ട ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9495055600. നിങ്ങളുടെ പേരും സ്ഥലവും വയ്ക്കാൻ മറക്കരുത്. ഗാനമഞ്ജുഷയിൽ ആദ്യ ഗാനം പാണ്ടിക്കാട് നിന്ന് ചിങ്കാരക്കോയാക്ക എണ്ണിപ്പ സി കെ ആർ ഇവർ ആവശ്യപ്പെട്ടതാണ്. കല്യാണപ്പരിശ് എന്ന ചിത്രത്തിൽ പി സുശീല പാടിയത്.

0: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും.
0: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ്, എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
2: ഗാനമഞ്ജുഷയിൽ ഇനി ഒറ്റപ്പാലത്ത് നിന്ന് റുക്കിയ, ഹംസ ഇവർ വാട്സപ്പ് ചെയ്തത് ഹീർ രഞ്ജ എന്ന ചിത്രത്തിൽ മൗമിൻ റഫി പാടിയ ഗാനത്തിനായി.

0: ഈ മഴ എത്ര ദിവസം നിൽക്കും?
1: 4 ദിവസം നീർത്താതെ പെയ്യും.
2: മൈ ജി ലാഭ മഴ 4 ഡേയ്സ് സെയിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
1: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
3: ഇനി മുതൽവെൻ എന്ന ചിത്രത്തിൽ ഹരിഹരനും മഹേശ്വരിയും പാടിയ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു മോഹൻദാസ് ചെമ്മറക്കാട്ടൂർ. ഈ ഗാനത്തിന്റെ വരികൾ വൈരമുത്തു, സംഗീതം നൽകിയത് AR റഹ്മാൻ.

0: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനമഞ്ജുഷയാണ്. ശ്രോതാക്കൾ കത്തുകൾ വഴിയും വാട്സ്ആപ്പ് വഴിയും ആവശ്യപ്പെട്ട ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി അബ്ദുറഹീം കൽപ്പകഞ്ചേരി ആവശ്യപ്പെട്ടത് മുഖദർഗ സിക്കന്ദർ എന്ന ചിത്രത്തിൽ കിഷോർ കുമാർ പാടിയ ഗാനം.

ചിത്രം പയനങ്ങൾ മുടിവതില്ലേ. ഈ ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം. ഇതിനായി വാട്സപ്പ് ചെയ്തത് ആതിര എടവണ്ണപ്പാറയിൽ നിന്നാണ്.

ഗാനമഞ്ജുഷയിൽ അവസാനമായി മിസ്റ്റർ ഇന്ത്യ എന്ന ചിത്രത്തിൽ കിഷോർ കുമാറും അലീഷയും പാടിയത്. ജാവേദ് അക്തറിന്റെ വരികൾ, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരിലാൽ. ഈ ഗാനത്തിനായി വാട്സപ്പ് ചെയ്തത് സത്യൻ കരുവാറ്റക്കുന്ന് പോരൂർ.

0: ഗാനമഞ്ജുഷ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ് 39 സെക്കൻഡ്.
1: പ്രധാന വാർത്തകൾ.
0: രാഷ്ട്ര നിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി വിക്ടോറിയയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇരു നേതാക്കളും കൈമാറി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ പൾസ് പോളിയോ രോഗ പ്രതിരോധ മരുന്ന് വിതരണ പരിപാടികൾ എല്ലാ ദ്വീപുകളിലും സംഘടിപ്പിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 2 ദിവസം കൂടി. സംസ്ഥാനത്ത് പ്ലസ് 1 പ്രവേശനത്തിനുള്ള 3rd അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. ജൂലൈ 3 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പിന്റെ ആദ്യ നോക്കൌട്ടിൽ ഇന്ന് കാനഡ ദക്ഷിണാഫ്രിക്ക പോരാട്ടം.
1: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
2: എന്നും രാവിലെ 7 മണിക്ക്
1: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: മഴയും ചായയും പിന്നെ ഒരു സൂപ്പർ സിനിമയും.
4: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ
3: രസം നാലിരട്ടി.
4: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
5: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
6: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
8: എന്നും രാവിലെ 8:03.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
9: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 22650 മംഗളൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് 2:59. 20909 തിരുവനന്തപുരം പോർബന്ദർ എക്സ്പ്രസ് 3:49. 163:46 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 4:18 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 163:25 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01. 566:08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
9: ട്രെയിൻ സമയം.
3: മഴയും ചായയും പിന്നെ ഒറ്റീറ്റിലൊരു സൂപ്പർ സിനിമയും.
4: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ
3: രസം നാലിരട്ടി.
4: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
10: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
12: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം, എന്നും രാവിലെ 6:30.
13: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
0: ഇപ്പോൾ ഈ നിലയം തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്.

ചുള്ളറിയിപ്പ്, അറിയിപ്പിനെ തുടർന്ന് 3 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 3:15 സ്നേഹദൂത്, 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, തുടർന്ന് 4 മണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ, 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം, 6:40 മൻ കി ബാത് പ്രത്യേക പരിപാടി, 6:50 മുതൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും.

ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണവും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെ മറ്റു പരിപാടികളും കേൾക്കാം. ഇനി നാളെ രാവിലെ ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ 6:10 സുഭാഷിത അവതരിപ്പിക്കുന്നത് ചന്ദ്രൻ കണ്ണഞ്ചേരി, തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടെ കാർഷിക വൃത്താന്തം. കരനെൽ കൃഷിക്ക് എങ്ങനെ പുതുജീവൻ നൽകാം, വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസർ ടി ഉമ്മർ കോയ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 ആൽറെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടെ ദൃഷ്ടി, തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തപണ വിപണി. 6:55 എഫ് എം ശുഭദിനം. ഇതിലാദ്യം കോർട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ 7:00 ചിന്താവിഷയം, ഇന്നത്തെ ചോദ്യം റീഗൽ ജുവല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ. മധുരം ഗീതം 7:05 ആശാപവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം 7:10 മൌലാന ഹോസ്പിറ്റൽ പെരുന്തമണ്ണ ആരോഗ്യചാലകം. മഴക്കാല കൊതുകുജന്യ പകർച്ചാരോഗങ്ങൾ പടരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാം. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവലയൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ സംസാരിക്കുന്നു. 7:15 എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൗരോ ദേ വാസ് കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ, അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാറോട് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീശേരി ആയുരാരോഗ്യം. ഏലത്തിന്റെ ഔഷധ ഗുണങ്ങൾ പെരിന്തമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായി വിരമിച്ച ഡോക്ടർ സയ്യിദ് മുഹമ്മദ് സലീം കെ പി സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. പ്രേംജിയുടെ സൗദാമിനി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം ടി പി വിവേക്. 7:50 ഇ ഡി യു എഡ്യൂക്കേഷൻ മാൾ സേതാലിക്കുട്ടി ബൈപ്പാസ് റോഡ് കച്ചേരിപ്പടി മഞ്ചേരി തൂലിക. ഓർമ്മകളിലെ ജോൺസൺ ഐരൂർ എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നു എം ആർ രവി നിലമ്പൂർ. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാറോട് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 എഫ് എം പ്രധാന വാർത്തകൾ. ആര്യ ഐക്യര ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവിട്ടപ്പുറം അസബ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൾ ലത്തീഫ് സി എം സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരുന്തപണ സൈബർ ജാലകം. 8:15 രസമുകളും. 8:20 ഐക്യു ഒപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് തേനിശൽ. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരുന്തപണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യമുത്തരം. 8:25 കിംസ് ആരോഗ്യം സർവധനാൽ പ്രധാനം. 8:35 ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല. 9:55 ഇന്നത്തെ പരിപാടികൾ എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം.

10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, 11 മണിക്ക് സുവർണഗീതികൾ, 12 മണിക്ക് FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 12:10 നിശൽ, 12:25 ചാലകം, 12:40 പ്രകാശധാര, 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 2:15 തുടർ നാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 3 മണിക്ക് എന്റെ ഗാനം. 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം, 6:50 വയലുംവീടും. ഇപ്പോൾ കേട്ടത് ഇന്നലെയും തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: ബീറ്റ് ഇവിടെ ഓൺ.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ. എന്നും രാവിലെ 7:55.
3: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
7: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
8: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
9: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
4: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
9: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
4: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
10: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
11: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
4: എന്നും രാവിലെ 7:00.
11: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
12: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഇന്നത്തെ ഗാനം.
12: എന്നും രാവിലെ 7:35.
4: മികച്ച ചികിത്സ, കുറഞ്ഞ ചിലവിൽ.
12: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
13: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
14: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണം എന്നാ ആലോചിക്കുന്നത്.
13: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
14: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
13: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
14: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
15: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
14: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
15: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
4: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
16: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
4: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
16: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
4: അൽ റഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി.
17: ദിവസവും കാലത്ത് 6:35.
18: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്. ഇപ്പോൾ അൽ റഹാൻ കണ്ണാശുപത്രിയിൽ.
19: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
20: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
19: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ട് ബൈ മൈ ജി ലാഭമഴ.
20: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈജി ലാഭമഴ ഓഫറുകളുടെ

0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
1: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
2: ആകാശവാണി 102.7 മഞ്ചേരി എഫും മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 3 മണി കഴിഞ്ഞ് 7 സെക്കൻഡ്. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസും ചിത്രയും പാടിയത് ചിത്രം വിഷ്ണു. വരികൾ ബിജു തിരുമല, സംഗീതം രവീന്ദ്രൻ.

0: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി മൾജി ലാപ്മഴ 4-day സെയിൽ.
1: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, ടിവി, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
0: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
2: ഉദ്യാനപാലകൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ കൈതപ്രം ജോൺസൺ.

0: ജസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈ ജിയിലേക്ക് പോകാം.
1: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ ജൂൺ 28 വരെ.
2: കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങളാണ്. ഇനി തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയത്. വരികൾ ഗിരീഷ് പൊത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

സ്നേഹദൂത്. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും അയച്ച സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സന്ദേശഗാന പരിപാടി. ഏവർക്കും

പ്രിയരെ, സ്നേഹദൂതിലേക്ക് ഒരു നല്ല സന്ദേശത്തോടൊപ്പം നിങ്ങളുടെ ഇഷ്ടഗാനം കൂടി അയയ്ക്കൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9495050600. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി 9495050600.

സ്നേഹദൂതിലേക്ക്. കത്തയച്ചിരിക്കുന്നത് കെ ഗോവിന്ദൻ, ചീക്കോട്. സന്ദേശത്തിലേക്ക്. അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് മുടി ട്രാൻസ്പ്ലാന്റിൽ കൂടി കഷണ്ടിക്ക് പരിഹാരമാവും. മഞ്ഞച്ചേര മലർന്നു കടിച്ചാൽ മലയാളത്തിൽ മരുന്നില്ല എന്നാണ് പ്രമാണം. അതുപോലെ അസൂയയ്ക്ക് ഒരു കാലത്തും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. മറ്റൊരാൾ നന്നാവുന്നത് ചിലർക്ക് കണ്ടുകൂടാ. അതാണല്ലോ അസൂയ എന്ന് പറയുന്നത്. ഒരാൾ നന്നാവുന്നത് അയാളുടെ കഴിവുകൊണ്ടാണ്. പിന്നെന്തിന് നമ്മൾ അസൂയപ്പെടണം? ഭാഗ്യവും നിർഭാഗ്യവും അറിയണമെങ്കിൽ ലോട്ടറി ടിക്കറ്റ് എടുത്തു നോക്കണം. രണ്ട് സുഹൃത്തുക്കൾ ഒരുമിച്ച് ടിക്കറ്റ് എടുത്തു. നറുക്കെടുപ്പിൽ ഒരാൾക്ക് നല്ല സമ്മാനം കിട്ടി, മറ്റേയാൾക്ക് ഒന്നും കിട്ടിയില്ല. അതിന് ലോട്ടറി അടിച്ചവനോട് അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഈയൊരു സന്ദേശത്തോടൊപ്പം അഗ്നിമൃഗം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസൻ സംഘവും പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ ഗാനം ഒരുക്കിയിരിക്കുന്നത് വയലാറും ദേവരാജനും.

സ്നേഹദൂതിലേക്ക് അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ. ഓരോ ദിവസവും കൊഴിഞ്ഞു പോകുമ്പോഴും നമ്മുടെ ആയുസിന്റെ പുസ്തകത്തിൽ നിന്നും ഒരു താൾ കൂടിയാണ് കുറയുന്നത്. തനിയെ തുടങ്ങുന്ന യാത്രയാണ് ജീവിതമെങ്കിലും വഴിയിൽ പലരും കൂടെ കൂടും. ചിലർ ചിരിപ്പിക്കും, ചിലർ കരയിപ്പിക്കും, ചിലർ സഹായിക്കും, ചിലർ ഉപദ്രവിക്കും. നേട്ടങ്ങളുടെയും സമ്പാദ്യങ്ങളുടെയും വലിയ കണക്കുകൾ നാം കൂട്ടിവെക്കാറുണ്ടെങ്കിലും ഒടുവിൽ നമ്മോടൊപ്പം നിൽക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹത്തിന്റെ ആഴം മാത്രമായിരിക്കും. ഈയൊരു സന്ദേശത്തോടൊപ്പം ഗസൽ എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫ് അലി കേച്ചേരിയും ബോംബെ രവിയും ഒരുക്കി യേശുദാസ് പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു.

സ്നേഹദൂതിലേക്ക് അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ശങ്കർ മണ്ണാർക്കാട് അരക്കുറിശി. സന്ദേശത്തിലേക്ക്. വിവാഹം എന്നാൽ വിശിഷ്ടമായ വാഹനം എന്നാണ് അർത്ഥം. ഒരിക്കലും ഉപേക്ഷിക്കപ്പെടാത്തതും ജീവിതാവസാനം വരെ തുടർന്നു പോകേണ്ട ബന്ധമാണ് വിവാഹബന്ധം. അർത്ഥവും വ്യാപ്തിയും ഉള്ള ബന്ധമാണെങ്കിലും ചില പൊരുത്തക്കേടുകൾ സ്വാഭാവികമാണ്. ജാതക പൊരുത്തത്തേക്കാൾ മനപ്പൊരുത്തമാണ് ജീവിതവിജയത്തിന്റെ ആപ്തവാക്യം. വിവാഹത്തിനു മുൻപ് പരസ്പരം ഒരു തുറന്നു പറച്ചിൽ അനിവാര്യമാണ്. ആയതിലൂടെ തെറ്റുകളും കുറ്റങ്ങളും ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാൻ വേണ്ട ഒരു മാനസിക ആർജവമുണ്ടാകും. വിവാഹ സങ്കല്പങ്ങൾക്ക് വിവിധ നിറച്ചാർത്തുകൾ ഒരു പ്രായത്തിൽ മനസ്സിൽ ഒരുക്കൂട്ടാത്തവർ ആരുമുണ്ടാവില്ല. മണിമുറ്റത്ത് കുരുത്തോല പന്തൽ കെട്ടി കതിർക്കുലകൾക്ക് മുൻപിൽ നിലവിളക്കിന്റെ ദീപപ്രഭയിൽ വിവാഹമംഗല്യം ചാർത്തുന്ന ആ നിമിഷങ്ങൾ ഏവരുടെയും ഒരു സ്വപ്നമായിരുന്നു. കാലം മാറി, കഥ മാറി. ഇന്നെല്ലാം കൺവെൻഷൻ സെന്ററുകളിലേക്കും മാളുകളിലേക്കും മാറിക്കഴിഞ്ഞു. കളിയല്ല കല്യാണം എന്ന പഴഞ്ചൊല്ല് കല്യാണത്തിന്റെ പ്രാധാന്യം എല്ലാ കാലത്തും വിളിച്ചോതുന്നു. ഈയൊരു സന്ദേശത്തോടൊപ്പം ഡ്രീംസ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇനി ജയശ്രീ പോത്തുകല്ലിന്റെ സന്ദേശം. പറയാനുള്ള സ്നേഹവും പങ്കിടാനുള്ള സമയവും കടന്നുപോയാൽ തിരികെ വരില്ല. ചെങ്കോൽ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ഇനി ഡോക്ടർ ഗോവിന്ദൻ പുതുമന, കാനങ്ങാട്, കാസർഗോഡ്. കത്തിലൂടെ സ്നേഹദൂതിലേക്ക് അയച്ച സന്ദേശം കേൾക്കാം. മലയാളിയുടെ മനസ്സിൽ ആദ്യം പെയ്തിറങ്ങുന്നത് തോരാത്ത ഇടവപ്പാത്തി തന്നെയാണ്. ഇടവമാസത്തിലാണ് കാലവർഷത്തിന്റെ വരവ്. വിത്തിടാനും ഞാറ് നടാനും ഭൂമി ഒരുങ്ങുന്നത് ഇടവമഴയുടെ നനവിലാണ്. ഈയൊരു സന്ദേശത്തോടൊപ്പം കാത്തിരുന്ന നിമിഷം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പിയും എം കെ അർജുനനും ഒരുക്കി പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം.

സ്നേഹദൂതിലേക്ക് അടുത്ത സന്ദേശം കത്തിലൂടെ അയച്ചിരിക്കുന്നത് ലത്തീഫ് വഴിക്കടവ് നിന്ന്. പ്രിയപ്പെട്ടവരുടെ പെട്ടെന്നുള്ള വിയോഗം, അത് മനസ്സിനുണ്ടാക്കുന്ന ശൂന്യത വളരെ വലുതാണ്. എല്ലാ ജാതിമത ചിന്തകൾക്കും അപ്പുറത്താണ് മനുഷ്യസ്നേഹത്തിന്റെ ഇഴയടുപ്പും. ഈയൊരു സന്ദേശത്തോടൊപ്പം രാവണപ്രഭു എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയും സുരേഷ് പീറ്റേഴ്സും ഒരുക്കി യേശുദാസ് പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു.

സ്നേഹദൂതിൽ ഇനി സുലൈ ഐനിക്കോടിന്റെ സന്ദേശം കേൾക്കാം. നഷ്ടങ്ങളും പരാജയങ്ങളും ഓർത്തുകൊണ്ടിരിക്കലല്ല പരിശ്രമം കൊണ്ട് നേടാനുള്ള അടുത്ത വിജയത്തിലേക്ക് മനസ്സിനെ സന്നദ്ധമാക്കുകയാണ് വേണ്ടത്. അനുഭവിച്ച വേദനകളും തോൽവികളുമെല്ലാം ഒരു നല്ല വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി കാണാൻ ശ്രമിക്കുക. ഏതു പ്രതിസന്ധിയിലും മാനസികമായി തളരാതെ തന്റെ ലക്ഷ്യത്തിനായി പൊരുതിക്കൊണ്ടിരിക്കുക. എളുപ്പത്തിൽ നേടാൻ കഴിയുന്ന ലക്ഷ്യങ്ങൾ തീരുമാനിച്ചവർ വളരെ വേഗത്തിൽ അവിടെ എത്തുകയും പിന്നീട് അതിൽ മതിമയങ്ങി ആയുസ് ചിലവഴിക്കുകയും ചെയ്യും. ലക്ഷ്യമില്ല എന്നതിനേക്കാൾ ഗുരുതരമാണ് ഗുണമില്ലാത്ത ലക്ഷ്യമുണ്ടാവുക എന്നത്. ഈയൊരു സന്ദേശത്തോടൊപ്പം നീലക്കണ്ണുകൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും മാധുരിയും സംഘവും പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

സ്നേഹദൂതിലേക്ക്. കോഴിക്കോട് നിന്ന് എം കെ രാധാകൃഷ്ണൻ കാക്കൂർ അയച്ച സന്ദേശം. കത്തിയെരിയുന്ന വേനലിൽ നിന്നും ആശ്വാസത്തിനായി വേനൽ മഴ വന്നു. ഇപ്പോൾ കാലവർഷമെത്തി. തെക്കുപടിഞ്ഞാറൻ മൺസൂൺ നേരാമണ്ണം ലഭിച്ചാൽ മതിയായിരുന്നു. എന്തു തന്നെയായാലും സൂര്യാതപം ഓരോ വർഷം കഴിയുന്തോറും വർദ്ധിച്ചു വരിക തന്നെ ചെയ്യും. 41 ഡിഗ്രി വരെയെത്തി ചില പ്രദേശങ്ങളിൽ. പരിസ്ഥിതി സംരക്ഷണം എത്രയുണ്ടോ അത്രയും ശാന്തത കൈവരും. മലമുകളിലൂടെ അരുവിയായി പാദസരം കിളുക്കി താഴ്വരയിൽ കൈത്തോടുകളായി കൈതപ്പൂ മണം വിതറി പിന്നെ വൻതോടായി മാറി അങ്ങനെ നാണം കുണുങ്ങുന്ന നദിയായി മാറി സമുദ്രത്തിൽ വിളയം പ്രാപിക്കുന്നതിന് മഴ എന്ന പ്രതിഭാസം കൂടിയേ തീരും. ഈയൊരു സന്ദേശത്തോടൊപ്പം പൂന്തേനരുവി എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പിയും എം കെ അർജുനനും ഒരുക്കി യേശുദാസ് പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു.

0: പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സ്നേഹദൂതിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. സ്നേഹദൂതിലേക്ക് കത്തിലൂടെയും വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയച്ച ഏവർക്കും നന്ദി. ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: പരിസ്ഥിതി സംരക്ഷണത്തിലും സുസ്ഥിര വികസനത്തിലും നൽകിയ സംഭാവനകൾക്കുള്ള പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സെഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനി സമ്മാനിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായ ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ രാജ്യത്തിന് നൽകിയ പിന്തുണയ്ക്ക് ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പ്രമുഖ സ്ഥാപനങ്ങളിലെയും കമ്പനികളിലെയും ഉന്നത ഉദ്യോഗസ്ഥരെയും ധനകാര്യ വിഭാഗം ജീവനക്കാരെയും ലക്ഷ്യമിട്ടുള്ള ബോസ്കാം സൈബർ തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 2 ദിവസം കൂടി. സംസ്ഥാനത്ത് പ്ലസ് 1 പ്രവേശനത്തിനുള്ള 3rd അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. ജൂലൈ 3 വൈകുന്നേരം 5 വരെയാണ് പ്രവേശനം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. രാത്രി 7 ഇംഗ്ലണ്ടിലെ ലോർഡ്സിലാണ് മത്സരം. അയർലൻഡിനെതിരായ പുരുഷ T20 പരമ്പരയിലെ 2nd മത്സരവും ഇന്ന്. ഫിഫ ലോകകപ്പിന്റെ ആദ്യ നോക്കൌട്ടിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക കാനഡ പോരാട്ടം. മത്സരം രാത്രി 12:30.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 4:18, 16611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20, 16306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50, 16608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. നാലുമണിപ്പൂക്കൾ. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ജൂൺ 28. ഗണിതശാസ്ത്രപരമായി ജൂൺ 28 വർഷത്തിലെ ഒരേയൊരു ഡബ്ലി പെർഫെക്റ്റ് ഡേ അല്ലെങ്കിൽ പൂർണമായ ദിവസമായി കണക്കാക്കപ്പെടുന്നു. ഒരു സംഖ്യയുടെ ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് തമ്മിൽ കൂട്ടുമ്പോൾ അതേ സംഖ്യ തന്നെ ലഭിക്കുന്നതിനെയാണ് ഗണിതത്തിൽ പെർഫെക്റ്റ് നമ്പർ എന്ന് വിളിക്കുന്നത്. ജൂൺ മാസവും അതായത് 6-ാം മാസം, അതിന്റെ തീയതിയും അതായത് 28, ഇത്തരത്തിലുള്ള ആദ്യത്തെ രണ്ട് പെർഫെക്റ്റ് സംഖ്യകളാണ്. ഇതിനെ ഗണിതശാസ്ത്രപരമായി വിശദീകരിക്കുന്നത് ഇങ്ങനെ: ഒരു സംഖ്യയെ പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളെയാണ് അതിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ആ സംഖ്യ ഒഴികെയുള്ള ബാക്കി എല്ലാ ഘടകങ്ങളും തമ്മിൽ കൂട്ടുമ്പോൾ അതേ സംഖ്യ തന്നെ കിട്ടണം. ജൂൺ അതായത് 6-ാം മാസം, 6-ന്റെ ഘടകങ്ങൾ 1, 2, 3 എന്നിവയാണ്. ഇവ തമ്മിൽ കൂട്ടിയാൽ 6 ലഭിക്കും. 28-ാം തീയതി, 28-ന്റെ ഘടകങ്ങൾ 1, 2, 4, 7, 14 എന്നിവയാണ്. ഇവ തമ്മിൽ കൂട്ടിയാൽ കൃത്യം 28 ലഭിക്കും. കലണ്ടറിലെ തീയതിയും മാസവും ഒരേ സമയം പെർഫെക്റ്റ് നമ്പറുകളായി വരുന്ന ഒരേയൊരു ദിവസം ജൂൺ 28 മാത്രമാണ്. അതുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള ഗണിതശാസ്ത്രജ്ഞർ ഈ ദിവസത്തെ ഡബിൾ പെർഫെക്റ്റ് ഡേ ആയി ആഘോഷിക്കുന്നത്. ഇതിനു പുറമെ ജൂൺ 28 ഗണിതശാസ്ത്രത്തിൽ ടൗ ഡേ എന്നും അറിയപ്പെടുന്നു. വൃത്തത്തിന്റെ ചുറ്റളവും ആരവവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ടൗ എന്ന ചിഹ്നത്തിന്റെ മൂല്യം ഏകദേശം 6.28 ആണ്. അമേരിക്കൻ രീതിയിൽ തീയതി എഴുതുമ്പോൾ ജൂൺ 28 എന്നത് 6.28 എന്ന് വരുന്നു.

0: എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന ഇന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
1: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിലെത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ. എന്നും രാവിലെ 7:55.
6: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
7: ഫ്രീ ഫ്രീ ഫ്രീ എപ്പോഴും എവിടെയും നമ്മളെ ഭ്രമിപ്പിക്കുന്ന പദം. എല്ലാം ഫ്രീയാണ്, ഇനി ജീവൻ മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ എടുത്തോളാം. ഇങ്ങനെ എവറിത്തിങ് ഫ്രീ. ഇപ്പോൾ ഫുട്ബോൾ ആവേശം അതിൻ്റെ കൊടുമുടിയിലെത്തിയിരിക്കുകയാണ്. ഫുട്ബോൾ ലോകകപ്പ് ഫ്രീയായി കാണാനുള്ള ലിങ്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കാണും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തോ? ചെയ്യല്ലേ? അതിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുൻപ് ഇതൊന്ന് കേട്ടു നോക്കൂ.
8: ഫുട്ബോൾ ആവേശം അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന ഈ വേളയിൽ ആർക്കും കൊതി തോന്നും ഒന്ന് കളി കാണണം എന്ന്. എന്നാൽ ഈ ആഗ്രഹത്തെ മുതലെടുക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന തട്ടിപ്പുകാരുണ്ട് എന്നൊരിക്കലും മറക്കരുത്. അർജന്റീനയുടെയും ബ്രസീലിൻ്റെയും പോർച്ചുഗലിൻ്റെയും ജർമ്മനിയുടെയും ഒക്കെ തകർപ്പൻ കളികൾ കാണാൻ നമ്മളിൽ പലരും രാത്രി ഉറക്കമൊഴിച്ചിരിക്കുകയാണല്ലേ. നിങ്ങളുടെ വാട്സാപ്പിലോ ടെലിഗ്രാമിലോ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിരുന്നോ? വേൾഡ് കപ്പ് മത്സരങ്ങൾ സൗജന്യമായി ഹൈ ഡെഫിനിഷനിൽ ഒരു

0: രജിസ്ട്രേഷനും കൂടാതെ തത്സമയം കാണാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ. വന്നിട്ടുണ്ടാകുമല്ലേ, എന്നാൽ കേട്ടോളൂ, അത് ഒരു കെണിയാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിനെയും കമ്പ്യൂട്ടറിനെയും ഒക്കെ തകർത്തു കളയുവാൻ, നിങ്ങളുടെ ഡാറ്റയിലേക്ക് കടന്നു കയറുവാനുള്ള ഒരു കെണി. ഒരിക്കലും ആ കെണിയിൽ വീണു പോകരുത്. സൈബർ സെക്യൂരിറ്റി വിദഗ്ധരായ കാസ്പേസ്കിയും മാൽവെയർ ബൈറ്റ്സും ഈ ലോകകപ്പ് കാലത്ത് വലിയൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൗജന്യമായി കളി കാണിച്ചു തരാമെന്ന് പറയുന്ന മിക്കവാറും എല്ലാ വെബ്സൈറ്റുകളും തന്നെ കളി കാണിക്കുവാനല്ല, പകരം നിങ്ങളുടെ ഫോണും ഡാറ്റയും മോഷ്ടിക്കുവാനാണ് ഇരിക്കുന്നതെന്ന്. ഇത്തരം വ്യാജ സൈറ്റുകൾ കാണുമ്പോൾ ഒറിജിനലാണെന്നേ തോന്നും. ഒരു വീഡിയോ പ്ലെയറും ലൈവ് സ്ട്രീം അവൈലബിൾ എന്നൊരു ബോർഡും ഒക്കെ ഉണ്ടാകും. എന്നാൽ നമ്മൾ ആ വാച്ച് ലൈവ് അല്ലെങ്കിൽ പ്ലേ ബട്ടണിൽ ഞെക്കുന്നതോടെ കളി മാറും. ആദ്യത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നിനു പുറകെ ഒന്നായി പരസ്യങ്ങളും മറ്റ് അനാശാസ്യ വെബ്സൈറ്റുകളും തുറന്നു വരും. ചില വെബ്സൈറ്റുകൾ കളി കാണിക്കണമെങ്കിൽ നിങ്ങളുടെ പേര്, നാഷണൽ ഐ ഡി കാർഡ് നമ്പർ അഥവാ ആധാർ കാർഡ് നമ്പർ, ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ എന്നിവയൊക്കെ ആവശ്യപ്പെടും. മാത്രമല്ല ഒരു പാസ്വേഡ് ഉണ്ടാക്കാനും പറയും. ഇങ്ങനെ പറയുമ്പോൾ നമ്മിൽ പലരും സ്ഥിരമായി ഉപയോഗിക്കുന്ന അതേ പാസ്വേഡ് തന്നെയായിരിക്കും അവിടെയും കൊടുക്കുക. അതോടെ തീർന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങളുടെ ഡിജിറ്റൽ ജീവിതത്തിൻ്റെ താക്കോൽ നിങ്ങൾ തന്നെ ഹാക്കർമാർക്ക് എറിഞ്ഞു കൊടുക്കുന്നതിന് തുല്യമാണത്. ചില കെണികൾ ഇതിലും കഷ്ടമാണ്. കളി കാണാൻ ചെറിയൊരു തുക ക്രിപ്റ്റോ കറൻസി വഴിയോ യു പി ഐ വഴിയോ അടക്കാൻ ആവശ്യപ്പെടും. പൈസ പോകുമെന്ന് മാത്രമല്ല, കളിയൊട്ട് കാണാനും പറ്റില്ല. ലോഡിംഗ്, റീട്രൈ എന്നൊക്കെ സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു കാര്യം ഓർക്കുക, കോടികൾ മുടക്കിയാണ് കമ്പനികൾ ലോകകപ്പിന്റെ സംപ്രേഷണാവകാശം വാങ്ങുന്നത്. അതാരെങ്കിലും വെറുതെ ഫ്രീ ആയി തരും എന്ന് കരുതുന്നത് തന്നെ വിഡ്ഢിത്തമല്ലേ. അംഗീകൃത മാർഗങ്ങളിലൂടെ മാത്രം കളി കാണുക. വ്യാജ ലിങ്കുകൾ കണ്ടാൽ അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യുക. സുരക്ഷിതരായിരിക്കൂ, കളി ആസ്വദിക്കൂ. ഇനി അഥവാ ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾ തട്ടിപ്പിനിരയായി സാമ്പത്തിക നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും വൈകാതെ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പരിലോ https://cybercrime.gov.in എന്ന ദേശീയ സൈബർ ക്രൈം പോർട്ടലിലോ പരാതി നൽകുക. 1930 ആണ് ഫോൺ നമ്പർ. സൈബർ ക്രൈം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് പോർട്ടൽ അഡ്രസ്.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
2: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
3: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
4: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും ഇഎംഐ സൗകര്യങ്ങളും.
3: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
4: സ്റ്റുഡന്റിനും ടീച്ചേഴ്സിനും ഐ ഡി കാർഡുമായി വരാം.
3: മൈജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
6: എന്നും രാവിലെ 8:30.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
7: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഗാനമാധുരി, ശനിയാഴ്ച രാവിലെ 8:20.
8: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ഇന്നത്തെ ഗാനം
9: എന്നും രാവിലെ 7:35.
6: മികച്ച ചികിത്സ, കുറഞ്ഞ ചിലവിൽ.
9: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.

0: തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിളിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
1: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഈസിയായി ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
0: 4000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI.

0: തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ.
1: പിട്ടപ്പള്ളി ഏജൻസീസ്.
2: ഈ മഴ എത്ര ദിവസം നിൽക്കും?
3: 4 ദിവസം നിർത്താതെ പെയ്യും.
4: മൈ ജി ലാഭമഴ 4 ഡേ സെയിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
3: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
7: അൽ റിഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി.
8: ദിവസവും കാലത്ത് 6:35.
9: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്, ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
10: കെസ്രോ പദ്ധതി. കേരള സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീം ഫോർ രജിസ്റ്റേർഡ് അൺഎംപ്ലോയ്ഡ്, മൾട്ടിപർപ്പസ് ജോബ് ക്ലബ്ബുകൾ എന്നിവയെക്കുറിച്ച് മലപ്പുറം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ സ്വയം തൊഴിൽ വിഭാഗത്തിന്റെ ചുമതലയുള്ള എംപ്ലോയ്മെന്റ് ഓഫീസർ നസീമ കപ്രക്കാടൻ പറയുന്നത് കേൾക്കാം.
11: 100,000 രൂപ വരെ ഈ പദ്ധതി പ്രകാരം ബാങ്ക് വായ്പ ലഭിക്കും. പദ്ധതി തുകയുടെ 20%, അതായത് 100,000 രൂപയ്ക്ക് 20,000 രൂപ സബ്സിഡി ലഭിക്കും. ഇത് ഗുണഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് വകുപ്പ് നേരിട്ട് നിക്ഷേപിക്കുന്നതാണ് പതിവ്. എന്തെങ്കിലും ഒരു സംരംഭം ആരംഭിക്കുന്നതിനുള്ള ധനസഹായമായിട്ടാണ് ഈ തുക നൽകുന്നത്. തിരിച്ചടവ് നടത്തേണ്ടതും ബാങ്കുകൾ മുഖേനയാണ്. ഇതിന്റെ പ്രായപരിധി 21-നും 50-നും ഇടയിലായിരിക്കണം. അപേക്ഷകൾ വിദ്യാർത്ഥികളായിരിക്കാൻ പാടില്ല എന്നതാണ് ഇതിന്റെ ഒരു വ്യവസ്ഥ. അതായത് ഗുണഭോക്താക്കൾ ഒരു റെഗുലർ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാവരുത്. കുടുംബ വാർഷിക വരുമാനം 100,000 രൂപയിൽ കവിയരുത്. ഈ പദ്ധതിയിൽ ഗുണഭോക്താക്കളാവാൻ പ്രത്യേക വിദ്യാഭ്യാസ യോഗ്യതയൊന്നും നിർബന്ധമില്ല. എന്നിരുന്നാലും ഡിഗ്രി ഹോൾഡേഴ്സ്, പ്രൊഫഷണൽ ഡിഗ്രിയുള്ളവർ, ടെക്നിക്കൽ യോഗ്യതയുള്ളവർ, ITI നിന്ന് ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ളവർ, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ളവർ എന്നിവർക്ക് മുൻഗണനയുണ്ട്. ഒരേ സംരംഭം തന്നെ 2 പേർ ചേർന്ന് നടത്താവുന്ന സംയുക്ത സംരംഭങ്ങളും കെസ്രു പദ്ധതി പ്രകാരം അനുവദിക്കുന്നതാണ്. സംയുക്ത സംരംഭങ്ങളിൽ ഓരോരുത്തർക്കും 1,00,000 രൂപ വീതം വായ്പ ലഭിക്കുന്നതും 20,000 രൂപ സബ്സിഡി ലഭിക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് മൾട്ടിപർപ്പസ് ജോബ് ക്ലബ്ബുകൾ. ഇതിലെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജോബ് ക്ലബ്ബുകൾ ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതൊരു സംയുക്ത സ്വയം തൊഴിൽ പദ്ധതിയാണ്. ഇതിൽ കുറഞ്ഞത് 2 പേരും കൂടിയത് 5 പേരും ഉൾപ്പെടാം. ഇതിൽ ഒരാൾ ഗ്രൂപ്പ് ലീഡറും മറ്റുള്ളവർ മെമ്പർമാരുമായിരിക്കും. 10,00,000 രൂപ വരെയാണ് ഈ പദ്ധതി പ്രകാരം ബാങ്ക് വായ്പയായി ലഭിക്കുന്നത്. 25% തുക സബ്സിഡിയായി ലഭിക്കും. സബ്സിഡി തുക മാക്സിമം 2,00,000 രൂപയാണ്. ലോൺ തുകയുടെ 10% അക്കൗണ്ടിൽ തന്നെ നിക്ഷേപിക്കേണ്ടതും ലോൺ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ തുക റിലീസ് ചെയ്യുന്നതുമാണ്. ഈ പദ്ധതിയുടെ ഗുണഭോക്താവാകാനുള്ള അർഹത ആർക്കൊക്കെയെന്ന് പരിശോധിക്കാം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളയാളാവണം. പ്രായം 21-നും 45-നും മധ്യേ ആയിരിക്കണം. ഇതിൽ SC/ST വിഭാഗത്തിന് 5 വർഷത്തെ വയസ്സളവും OBC മൂന്ന് വർഷത്തെ വയസ്സളവും ഉയർന്ന പ്രായപരിധിയിൽ ലഭിക്കും. കുടുംബ വാർഷിക വരുമാനം 100,000 രൂപയിൽ കവിയാൻ പാടില്ല. കെസ്രു പദ്ധതി പോലെ തന്നെ ഡിഗ്രി ഹോൾഡേഴ്സിനും പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷനുള്ളവർക്കും ഇതിൽ മുൻഗണനയുണ്ട്. അപേക്ഷയോടൊപ്പം ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ടും ഉൾപ്പെടുത്തേണ്ടതാണ്.
3: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി. മൈ ജി ലാഭമഴ 4 ഡേ സെയിൽ.
4: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, TV, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
3: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
12: ആയിഷ ഗർഭിണിയാണോലേ?
13: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
12: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
14: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
12: തന്നെയോ? അതേതായാലും നന്നായി.
14: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
12: ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
8: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
15: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: ഇന്നത്തെ ഗാനം
15: എന്നും രാവിലെ 7:35.
7: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
15: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
7: റയാൻ.

0: സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിലിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
3: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഈസിയായി ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
2: 4000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ
3: പിട്ടാപ്പിലിൽ ഏജൻസീസ്.
4: നമുക്ക് മഴ ഏറെ ഇഷ്ടമാണ്. മനുഷ്യരെ പോലെ തന്നെ കൊതുക്, ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നിവയ്ക്കും മഴക്കാലം ഏറെ ഇഷ്ടമാണ്. മഴക്കാലത്തുണ്ടാകുന്ന വെള്ളം കെട്ടിനിക്കലും കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നതിന് കാരണമാകുന്നു, മഴക്കാല രോഗങ്ങൾക്ക് കാരണമാകുന്നു. മഴക്കാല കൊതുകുജന്യ പകർച്ചരോഗങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ പറയുന്നത് കേൾക്കാം.
5: ഈ സീസണിൽ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഡെങ്കിപ്പനി തന്നെയാണ്. കാരണം മഞ്ഞപ്പിത്തം പോലെ തന്നെ ഡെങ്കിപ്പനിയും ഒരു കൂട്ടത്തോടെയാണ് വരിക. ഒരു ഒരു രോഗി മാത്രമായിട്ടുണ്ടാവില്ല, ആ ഒരു ഏരിയയിൽ കുറേ പേർക്ക് ഒരുമിച്ച് രോഗം ബാധിക്കുന്നൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഡെങ്കി തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം വെള്ളം ഇടവിട്ടുള്ള മഴ പെയ്യുമ്പോൾ ആ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ കൊതുക് വളരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ മാത്രമല്ല, ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചേഞ്ച്, നമ്മൾ ടെമ്പറേച്ചർ കൂടുന്നൊരു സാഹചര്യം ഉണ്ടായാലേ വർഷം ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയൊരു വർഷം കൂടിയാണ്. അപ്പോൾ ആ സമയത്ത് ഈ തരത്തിലുള്ള കൊതുകുകളുടെ പ്രചരണത്തിനും അവരുടെ അസുഖം പരത്താനുള്ള കഴിവും ഭയങ്കരമായിട്ട് ഈ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും ഒക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത കൂടി നമുക്ക് ഈ വരും വർഷങ്ങളിൽ നേരിടേണ്ടത് ഉണ്ട്. അപ്പോൾ ഡെങ്കു തന്നെയാണ് ഏറ്റവും വലിയ ത്രെട്ട്. പിന്നെ കൂടാതെ വരുന്ന നമുക്ക് മലേറിയ. മലേറിയ ഈ പറഞ്ഞ പോലെ വെള്ളക്കെട്ടുകൾ ഉണ്ടാവാനുള്ള സാഹചര്യം ഏറ്റവും കൂടുതലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മലേറിയ പരത്തുന്ന മോസ്കിറ്റോസ് ഇത്തരം വെള്ളക്കെട്ടുകൾ ഉണ്ടാവുകയും മലേറിയയും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു സമയം. അപ്പോൾ മലേറിയയും ഇനി അങ്ങോട്ട് കുറച്ച് മാസങ്ങൾ ഒക്ടോബർ വരെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയം കൂടിയാണ്. ഈ ഒരു മഴക്കാലത്ത് പ്രധാനമായിട്ടും ഇത് രണ്ടും തന്നെയാണ് വരുന്നത്. പക്ഷെ ഇതിന് മുന്നേ നമുക്ക് അറിയാം ജാപ്പനീസ് എൻകഫലൈറ്റിസും അതുപോലെ വെസ്റ്റ് നൈൽ ഫീവറും ഒക്കെ അതൊക്കെ പടരുന്നൊരു സീസൺ ആയിരുന്നു മഴക്കാലം തൊട്ട് മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഏകദേശം കഴിയാനായി. പക്ഷെ എന്നാലും ഇപ്പോഴും നമുക്ക് കേസുകൾ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡെങ്കിപ്പനിക്ക് വേൾഡ് വൈഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 0.25% ഒക്കെയാണ് മരണനിരക്ക് ഉണ്ടാവാറ്. അപ്പോൾ അതിലും കുറവാണ് ഉണ്ടാവാറ്. നമുക്കും നമ്മുടെ നാട്ടിലും അത്ര തന്നെയാണ് മരണനിരക്കുള്ളൂ. ഇതിൽ ചികിത്സ എന്ന് വെച്ചാൽ കുറേയൊക്കെ സെൽഫ് ലിമിറ്റിംഗ് ആണ്. നമ്മൾ കൂടുതൽ ചികിത്സിച്ച് വഷളാക്കാതെ നോക്കുകയാണ് ഡെങ്കിപ്പനിയിൽ വേണ്ടത്. കാരണം പലപ്പോഴും ആൾക്കാർക്ക് ക്ഷീണം നന്നായിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ വെള്ളം കുടിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ, അത് ഛർദിയൊന്നുമില്ല, വെള്ളം കുടിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ക്ഷീണം മാറുകയും ആ ഒരു ഇതുകൊണ്ടാണ് BP കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് പ്രധാനമായിട്ടും ക്ഷീണം തോന്നുന്നത്. അത് ശരിയാവേണ്ടതാണ്. പക്ഷെ പലപ്പോഴും ആൾക്കാരുടെ ഡിമാൻഡും കുറേ കൂടി ഒരു അശാസ്ത്രീയ ചികിത്സ കാരണം കൂടുതലായിട്ട് ഫ്ലൂയിഡ് ഡിമാൻഡ് ചെയ്യുന്ന, അതായത് IV ഫ്ലൂയിഡ്സ് ഗ്ലൂക്കോസ് ഇടുക എന്ന് പറയും, ഗ്ലൂക്കോസ് ഇടാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്യുകയും അതുവഴി ചിലപ്പോൾ എന്ന് വെച്ചാൽ ഫ്ലൂയിഡ് ഓവർലോഡ് വന്നിട്ട് രോഗം പെട്ടെന്ന് ഗുരുതരമാവാനും മരണപ്പെടാനുള്ള സാധ്യത ഡെങ്കിയിലുണ്ട്. അപ്പോൾ പലപ്പോഴും ശാസ്ത്രീയ ചികിത്സ കൊണ്ടാണ് പലപ്പോഴും ഡെങ്കിയിൽ പ്രശ്നം ഉണ്ടാകുന്നത്, അല്ലാതെ രോഗം കാരണമല്ല. ഡെങ്കിയിൽ അപകടം ഉണ്ടാകുന്ന സമയം എപ്പോഴാണ് വെച്ചാൽ, ഡെങ്കുവിൽ ഈ പറഞ്ഞ പോലെ 4 സീറോ ടൈപ്സ് ഉണ്ട്, സീറോവാസ് ഉണ്ട്. അതായത് ഡെങ്കു വൈറസ് 1, 2, 3, 4 ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് 2 ഉം 3 ഉം ആണ്. 2023 വലിയ ഔട്ട്ബ്രേക്സ് ഉണ്ടായത് ഡെങ്കു വൈറസ് 3 കൊണ്ടാണ്. പിന്നെ അതിന് ആ വർഷം തന്നെ നമുക്ക് ലാസ്റ്റിലേക്ക് ഡെങ്കു വൈറസ് 2 കൊണ്ടുള്ള ഔട്ട് ബ്രേക്സ് ഉണ്ടായി. 1 ഉം 4 ഉം നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാറില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 2 കൊണ്ട് ഡെങ്കി വന്ന ഒരാൾക്ക് വേറെ 4 കൊണ്ടോ അല്ലെങ്കിൽ 1 കൊണ്ടോ ഒക്കെ വരികയാണെങ്കിൽ അയാൾക്ക് കൂടുതൽ ഈ പറഞ്ഞ പോലെ രക്തക്കുഴലുകൾക്ക് തകരാറുണ്ടാവാനും അതിന് ലീക്കേജ് സംഭവിച്ചിട്ട് രക്തസ്രാവം ഉണ്ടാകുന്ന തരത്തിലുള്ള ഡെങ്കു ഹെമറാജിക് ഫീവറോ അല്ലെങ്കിൽ ഡെങ്കു ഷോക്ക് സിൻഡ്രോമോ ഒക്കെ ഉണ്ടായിട്ട് മരണം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഡെങ്കു അപ്പോഴാണ് റിസ്ക് ആവുന്നത്. രണ്ടാമത് ഇൻഫെക്ഷൻ വേറൊരു സിറോ കൊണ്ട് വരുമ്പോഴാണ് ഡെങ്കുവിൽ പ്രശ്നം വരുന്നത്. പക്ഷേ അസച്ച് ഡെങ്കു ശരിക്കും വലിയ പ്രശ്നമില്ല, നമ്മൾ കൂടുതൽ ചികിത്സിച്ച് അതിനെ പ്രശ്നമാക്കാതിരുന്ന. കാരണം അതിന് ഈ പറഞ്ഞ പോലെ റെസ്റ്റ് എടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു 1-2 ആഴ്ച എടുക്കും പൂർണ്ണ റിക്കവറിക്ക്. ആ ഒരു സമയം കൊടുക്കുക, റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇതിലാണെങ്കിൽ നമ്മൾ അതിൻ്റെ രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യത വരുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുകയാണ്

0: രംഗോലി ചെയ്യുന്നത്.
1: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
2: എന്നും രാവിലെ 7 മണിക്ക്
1: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈജിയിലേക്ക് പോകാം.
4: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ June 28 വരെ.
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
6: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
7: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
6: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
8: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
9: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.

0: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555-0424.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: വാഴകൃഷി നമ്മൾ ചെറുപ്പം

0: കാണുന്ന കേൾക്കുന്ന കൃഷി, വാഴയ്ക്ക് മികച്ച വിളവും കുലയ്ക്ക് നല്ല വലിപ്പവും ലഭിക്കാൻ ജൈവവളങ്ങളും അതോടൊപ്പം രാസവളങ്ങളും കൃത്യമായ ഇടവേളകളിൽ നൽകണം. വാഴകൃഷിയുടെ വളപ്രയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസർ ടി ഉമ്മർകോയ പറയുന്നത് കേൾക്കാം.
1: നാം എല്ലാവരും പാരമ്പര്യമായും കുട്ടിക്കാലം മുതലും വാഴകൃഷി കാണുകയും കൃഷി ചെയ്യുകയും ചെയ്യുന്നതാണ്. പുരയിടത്തിൽ ഒരു വാഴ പോലും ഇല്ലാത്ത വീടുകൾ കാണാറില്ല. നിത്യജീവിതത്തിൽ വാഴയും വാഴയിലയും ഒഴിവാക്കാനാവാത്തതാണ്. വാഴകൃഷി വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ അരമീറ്റർ നീളവും അരമീറ്റർ വീതിയും അരമീറ്റർ താഴ്ചയുമുള്ള കുഴികളെടുത്ത് 250 ഗ്രാം കുമ്മായം കുഴിയിലിട്ട് 15 ദിവസത്തിന് ശേഷം മേൽമണ്ണും 10 കിലോ കമ്പോസ്റ്റോ കാലിവളമോ പച്ചില വളമോ ഇട്ട് ഇളക്കി അതിൽ നേന്ത്ര കന്നുകൾ നടാവുന്നതാണ്. കന്നിൽ നിന്നും 15 മുതൽ 20 സെന്റിമീറ്റർ മാത്രം ഉയരത്തിൽ കന്നിൻ്റെ തലഭാഗം വെട്ടിക്കളയേണ്ടതാണ്. നട്ട് ഒരു മാസം കഴിയുമ്പോൾ തന്നെ ഇല വന്നാലും വന്നില്ലെങ്കിലും നമുക്ക് വളപ്രയോഗം തുടങ്ങാം. കൂട്ടുവളങ്ങൾ ഉദാഹരണമായി 3-18, 13-15 എന്നിവയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നേർവളങ്ങൾ നൽകുന്നതാണ് നല്ലത്. നമ്മുടെ വരുമാന വർധനവിനും സാമ്പത്തിക ഭദ്രതയ്ക്കും ചെടികൾക്കുള്ള ആരോഗ്യം നിലനിർത്തുന്നതിനും നേർവളങ്ങളായ യൂറിയ, രാജ്പോസ്, പൊട്ടാഷ് എന്നിവ നൽകേണ്ടതാണ്. 10 കിലോ എങ്കിലും ജൈവവളം നൽകിയതിന് ശേഷമാണ് മറ്റ് രാസവളങ്ങൾ നൽകേണ്ടത്. ആവശ്യമായ അളവിൽ മാത്രം രാസവളങ്ങൾ നൽകിയാൽ മതി. കൃത്യമായ വളപ്രയോഗം നൽകുന്നതിന് മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് വളപ്രയോഗം നൽകേണ്ടത്. എങ്കിലും സാധാരണയായി നട്ട് ഒരു മാസം കഴിയുമ്പോൾ തന്നെ 80 മുതൽ 90 ഗ്രാം വരെ യൂറിയ, 325 ഗ്രാം രാജ്പോസ്, 100 ഗ്രാം പൊട്ടാഷ് എന്നിവയാണ് നൽകേണ്ടത്. നട്ട് രണ്ടാം മാസം കഴിയുമ്പോൾ നമുക്ക് 65 ഗ്രാം യൂറിയ, 250 ഗ്രാം രാജ്പോസ് എന്നിവ നൽകാം. ഒന്നാം മാസവും രണ്ടാം മാസവും നൽകേണ്ട രാജ്പോസ് ഒരുമിച്ച് നൽകുന്നതിലും കുഴപ്പമില്ല. അതോടൊപ്പം തന്നെ രണ്ടാം മാസം 100 ഗ്രാം പൊട്ടാഷും നൽകേണ്ടതാണ്. 3 മാസമാകുമ്പോൾ വീണ്ടും 65 ഗ്രാം യൂറിയയും 100 ഗ്രാം പൊട്ടാഷും നൽകേണ്ടതാണ്. തുടർന്ന് 4ാം മാസവും 65 ഗ്രാം യൂറിയയും 100 ഗ്രാം പൊട്ടാഷും നൽകേണ്ടതാണ്. 5ാം മാസം 65 ഗ്രാം യൂറിയ, 100 ഗ്രാം പൊട്ടാഷ്. പിന്നീട് കുല വന്നതിന് ശേഷം പൊട്ടാഷും നൽകേണ്ടതില്ല, യൂറിയ മാത്രം നൽകിയാൽ മതി. നല്ല ഫലപുഷ്ടിയുള്ള കായ ലഭിക്കുന്നതിന് യഥാസമയം SOP സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് കൃത്യമായ അളവിൽ യഥാസമയം സ്പ്രേ ചെയ്യുന്നതും 2ാം മാസവും 4ാം മാസങ്ങളിലും കൃഷിവകുപ്പിൻ്റെ ഹയർ മഗ്നീഷ്യം സൾഫേറ്റ് എന്നിവ നൽകുന്നതും നല്ല ഗുണമേന്മയുള്ള കുല ലഭിക്കുന്നതിന് സഹായിക്കുന്നു. നട്ടും 4 മാസമാകുമ്പോൾ വീണ്ടും 250 ഗ്രാം കുമ്മായവും വാഴ ഓരോന്നിനും നൽകേണ്ടതാണ്. പൊതുവെ ഒരു വാഴയ്ക്ക് വാഴയുടെ കാലയളവിൽ 500 ഗ്രാം കുമ്മായം നൽകുന്നത് നല്ല വിളവ് ലഭിക്കുന്നതിന് സഹായിക്കുന്നു. 4 മുതൽ 5 മാസം പ്രായമാകുമ്പോൾ ഓരോ വാഴയുടെ കവിളുകളിൽ ബാർ സോപ്പ് കഷ്ണങ്ങളാക്കി വെക്കുന്നത് പിണ്ടിപ്പിഴുവിൻ്റെ ശല്യം തടയുന്നതിന് സഹായമാകുന്നു. ഒരു വരുമാന മാർഗമായി വാഴ കൃഷി ചെയ്യുമ്പോൾ പറഞ്ഞവയൊക്കെ പാലിച്ചാൽ നല്ല വിളവ് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വാഴയിൽ മറ്റു ജീവികളുടെ ശല്യം ഒഴിവാക്കുന്നതിന് കവറ് ഇടുന്നതും നല്ല ഗുണമേന്മയുള്ള വാഴക്കുലകൾ മാർക്കറ്റിൽ എത്തിക്കുന്നതിന് സഹായിക്കുന്നു. അതിനുവേണ്ടി എല്ലാവരും പ്രയത്നിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക.
0: സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് കുരുമുളക്, ബ്ലാക്ക് പെപ്പർ കറികൾക്ക് രുചി കൂട്ടാൻ മാത്രമല്ല ആരോഗ്യ സംരക്ഷണത്തിലും ആയുർവേദത്തിലും വലിയ പ്രാധാന്യമുള്ള ഒന്നാണ്. ഇതിലടങ്ങിയിരിക്കുന്ന പെപ്പറിൻ എന്ന ഘടകമാണ് ഇതിന് ഔഷധഗുണം നൽകുന്നത്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളക് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാണ്യവിളയാണ്. പുരാതന കാലം മുതൽക്കേ വിദേശ രാജ്യങ്ങളിലേക്ക് വലിയ തോതിൽ കയറ്റുമതി ചെയ്ത് ഇന്ത്യക്ക് വലിയ രീതിയിൽ വിദേശ നാണയം നേടിത്തരുന്ന ഒന്നാണ് കുരുമുളക്. കുരുമുളകിന്റെ ഔഷധ ഗുണങ്ങൾ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായി വിരമിച്ച ഡോക്ടർ സയ്യിദ് മുഹമ്മദ് സലീം KP പറയുന്നത് കേൾക്കാം.
2: കറുത്ത പൊന്ന് എന്ന് വിശേഷണമുള്ള കുരുമുളക് ഏറ്റവും പുരാതന കാലം മുതലേ ഭക്ഷ്യവസ്തുക്കളിൽ ഉപയോഗപ്പെടുത്തി വരുന്ന സുഗന്ധവ്യഞ്ജനമാണ്. പെപ്പറേസി കുടുംബത്തിലെ അംഗമായ കുരുമുളകിന്റെ ശാസ്ത്രീയ നാമം പൈപ്പർ നൈഗ്രം എന്നാണ്. കുരുമുളകിന്റെ ജന്മഭൂമി കേരളമാണെന്ന് കരുതുന്നു. കൃഷ്ണ, മരിച,

0: ഭൂഷണം മുതലായ പേരുകളിലാണ് ആയുർവേദത്തിൽ ഇതിനെ പരാമർശിക്കുന്നത്. ആയുർവേദത്തിലെ ത്രികടു ഗണത്തിലെ അംഗമാണ് കുരുമുളക്. കടു എന്നാൽ എരിവ് എന്നാണ് അർത്ഥം. ചുക്ക്, തിപ്പലി എന്നിവയാണ് ത്രികടു ഗണത്തിലെ മറ്റു രണ്ട് മരുന്നുകൾ. ഉഷ്ണവീര്യമുള്ളതാണ് കുരുമുളക്. കുരുമുളകിൻ്റെ പുറന്തൊലിയിൽ പൈപ്പറിൻ, പൈപ്രിഡിൻ എന്നീ ആൽക്കലോയിഡുകൾ അടങ്ങിയിട്ടുണ്ട്. കായയിൽ പൈപ്രിറ്റിൻ എന്ന ആൽക്കലോയിഡും അടങ്ങിയിരിക്കുന്നു. ഈ ആൽക്കലോയിഡുകളാണ് കുരുമുളകിന് എരിവുരസം നൽകുന്നത്. തയമിൻ, റിബോഫ്ലാവിൻ എന്നീ വിറ്റാമിനുകളും കുറഞ്ഞ അളവിൽ കുരുമുളകിൽ കാണപ്പെടുന്നു. പനി കുറക്കുന്നതിനും ചുമ, ജലദോഷം എന്നിവ ശമിപ്പിക്കുന്നതിനും, ഹർഷസ്, ഫാറ്റി ലിവർ എന്നിവ ഇല്ലാതാക്കുന്നതിനും കുരുമുളക് ഉത്തമമാണ്. ദഹനരസങ്ങളെ ഉത്തേജിപ്പിച്ച് ആഹാരപചനത്തെ ത്വരിതപ്പെടുത്തുന്നു. പ്രമേഹരോഗത്തെ നിയന്ത്രിക്കുന്നതിനും ശുക്ലവർദ്ധനവിനും സഹായിക്കുന്ന ഒന്നാണ് കുരുമുളക്. ചില ഔഷധങ്ങളുടെയും ഭക്ഷണപദാർത്ഥങ്ങളുടെയും ആഗിരണം എളുപ്പമാക്കുന്നതിനോ വർദ്ധിപ്പിക്കുന്നതിനോ കുരുമുളകിന് കഴിവുണ്ട്. ഉദാഹരണമായി, മഞ്ഞളിലെ പ്രധാന ഔഷധ ഘടകമായ കുർക്കുമിൻ വളരെ കുറഞ്ഞ അളവിലെ കുടലിൽ നിന്നും ആഗിരണം ചെയ്യുകയുള്ളൂ. കുർക്കുമിൻ്റെ ആഗിരണം 2000 മടങ്ങ് വരെ വർദ്ധിപ്പിക്കുവാൻ കുരുമുളക് ചേർത്ത് ഉപയോഗിക്കുന്നതിന് സഹായിക്കുന്നു. ചില ഔഷധ പ്രയോഗങ്ങൾ പരിചയപ്പെടാം. കുരുമുളക് കഷായം വെച്ച് ചെറു ചൂടോടുകൂടി പല പ്രാവശ്യം കവിൾക്കൊണ്ടാൽ തൊണ്ട ചൊറിച്ചിൽ, തൊണ്ടനീര് എന്നിവ ശമിക്കും. സ്വരഭേദം, ചുമ എന്നിവയ്ക്ക് ആശ്വാസം നൽകും. ത്രികടു അഥവാ ചുക്ക്, കുരുമുളക്, തിപ്പലി ഇവ തുല്യമായി എടുത്ത് 8 ഇരട്ടി വെള്ളത്തിൽ കഷായം വെച്ച് 20 മില്ലി വീതം 2 നേരം കുടിക്കുന്നത് പനി കുറയ്ക്കുന്നതിനും ചുമ, കഫക്കെട്ട് എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നതിനും സഹായിക്കും. കുരുമുളക് ഇട്ട് കാച്ചിയ വെളിച്ചെണ്ണ അസഹ്യമായ ചൊറിച്ചിലുള്ള ഭാഗത്ത് പുരട്ടിയാൽ ഫംഗസ് ബാധ മൂലമുള്ള ചൊറിച്ചിൽ ശമിക്കുന്നതാണ്. എള്ളെണ്ണയിൽ കുരുമുളക് ഇട്ട് കാച്ചി തേച്ചാൽ വാദസംബന്ധമായ വേദനകൾക്ക് ആശ്വാസം ലഭിക്കും. തക്കാളി അരിഞ്ഞ് അതിൽ കുരുമുളക് കൂടി ചേർത്ത് രാവിലെ വെറും വയറ്റിൽ 3-4 ദിവസം കഴിക്കുന്നത് കൃമിശല്യം ഒഴിവാക്കുന്നതിന് സഹായിക്കും. മരിചാതി എണ്ണ, അഷ്ടചൂർണ്ണം, ഗുൽഗുലു മരിചാതി എണ്ണ, ദശമൂലക്കടുത്രയം, കഷായം എന്നിവയിൽ കുരുമുളക് ചേർന്ന ഔഷധങ്ങളിൽ ചിലതാണ്.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
2: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റി വയ്ക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.

0: ശുഭചിന്തകളുമായി സുഭാഷിതം.
1: വാക്കുകളും ബഹളങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ടെലിവിഷൻ ചർച്ചകൾ മുതൽ സോഷ്യൽ മീഡിയയിലെ തർക്കങ്ങൾ വരെ നമ്മുടെ മനസ്സിനെ എപ്പോഴും അശാന്തമാക്കി മാറ്റുന്നു. ഈ ബഹളത്തിനിടയിൽ സ്വന്തം ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ നാം മറന്നുപോയിരിക്കുന്നു. നിശബ്ദത എന്നത് വാക്കുകളുടെ അഭാവമല്ല, മറിച്ച് സത്യത്തിലേക്കുള്ള ഒരു വാതിലാണ്. ഒരു തടാകം ശാന്തമാകുമ്പോൾ മാത്രമേ അതിൽ ആകാശം പ്രതിഫലിക്കൂ. അതുപോലെ നമ്മുടെ മനസ്സ് ശാന്തമാകുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാകൂ. ഈ ആന്തരിക ശാന്തിയാണ് ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. അശാന്തമായ ഒരു ജനതയെ ഭയപ്പെടുത്താനും അടിമപ്പെടുത്താനും അധികാരികൾക്ക് എളുപ്പമാണ്. എന്നാൽ ഉള്ളിൽ സമാധാനം കണ്ടെത്തിയ ഒരു മനുഷ്യനെ ആർക്കും ഭയപ്പെടുത്താനോ വിലക്കെടുക്കാനോ കഴിയില്ല. പ്രതിസന്ധികളും ഒറ്റപ്പെടലുകളും നമ്മെ തളർത്തുമ്പോൾ, ഭയം നമ്മുടെ ചിന്തകളെ മരവിപ്പിക്കാൻ നോക്കുമ്പോൾ, നിശബ്ദമായി നമ്മുടെ ഉള്ളിലേക്ക് തിരിയുക. അവിടെയാണ് നമ്മുടെ കരുത്ത് ഇരിക്കുന്നത്. ആത്മീയത എന്നത് ലോകത്ത് വിട്ട് ഓടലല്ല, മറിച്ച് ലോകത്തെ നേരിടാനുള്ള കരുത്ത് ഉള്ളിൽ കണ്ടെത്തലാണ്. അടിച്ചമർത്തുന്നവൻ്റെ ശബ്ദത്തെക്കാൾ ഉറപ്പുള്ളതാകണം നീതിക്ക് വേണ്ടിയുള്ള നമ്മുടെ നിശബ്ദമായ പ്രാർത്ഥനകൾ. ദിവസവും അല്പനേരം നിശബ്ദമായി മാറ്റിവെക്കുക. ആ നിശബ്ദതയിൽ നിന്ന് ലഭിക്കുന്ന വ്യക്തതയോടെ ലോകത്തെ നേരിടുക. അനീതിക്കെതിരെ സംസാരിക്കാൻ ആ നിശബ്ദത നിങ്ങളെ പ്രാപ്തരാക്കും. നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം പുറത്തെ ഇരുട്ടിനെ മായ്ക്കാൻ പര്യാപ്തമാണ് എന്ന് തിരിച്ചറിയുക.
0: പ്രിയരേ, ഇന്നത്തെ 4 മണിപ്പൂക്കളുടെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. ആകാശവാണി 102.7 മഞ്ചേരി FM.
2: FM പ്രധാന വാർത്തകൾ.
0: പരിസ്ഥിതി സംരക്ഷണത്തിലും സുസ്ഥിര വികസനത്തിലും നൽകിയ സംഭാവനകൾക്കുള്ള പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി സമ്മാനിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായ ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ രാജ്യത്തിന് നൽകിയ പിന്തുണയ്ക്ക് ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തിന്റെ പുരോഗതിക്കായി PV നരസിംഹറാവു നൽകിയ നിർണായക സംഭാവനകൾ എക്കാലവും നിലനിൽക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 2 ദിവസം കൂടി. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിനുള്ള 3rd അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. July 3 വൈകുന്നേരം 5 മണിവരെയാണ് പ്രവേശനം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.

0: വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. രാത്രി 7 ഇംഗ്ലണ്ടിലെ ലോർഡ്സിലാണ് മത്സരം. അയർലൻഡിനെതിരായ പുരുഷ T20 പരമ്പരയിലെ 2 മത്സരം വൈകുന്നേരം 6. ഫിഫ ലോകകപ്പിന്റെ ആദ്യ നോക്കൌട്ടിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക കാനഡ പോരാട്ടം. മത്സരം രാത്രി 12:30.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1668 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, 5600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08, 1262 മംഗലാപുരം ചെന്നൈ സൂപ്പർഫാസ്റ്റ് മെയിൽ 6:28 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 5661 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ
0: വായിക്കുന്നത് ശ്രീജാ റാവു. നമസ്കാരം. കോഴിക്കോട് മാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC +2 NMMS ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും MA റസാഖ് മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രാജി ചെറുതൊടികയിൽ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് എലത്തൂർ സർക്കിൾ പരിധിയിലെ 136 സ്ഥാപനങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തി. ന്യൂനതകൾ കണ്ടെത്തിയ 29 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും 2 സ്ഥാപനങ്ങൾക്കെതിരെ കേസ് നടപടികൾ ആരംഭിക്കുകയും 6 സ്ഥാപനങ്ങൾ താൽക്കാലികമായി അടപ്പിക്കുകയും ചെയ്തു. 123 സാമ്പിളുകളിൽ ശേഖരിച്ച് ലാബ് പരിശോധനയ്ക്ക് അയച്ചു. തലക്കുളത്തൂർ പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലെയും കുടിവെള്ള സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിച്ചു. മത്സ്യ വിൽപ്പനശാലകളിൽ നിന്നും 30 സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കുകയും ഗുണനിലവാരം ഉറപ്പാക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമായി തുടരുമെന്ന് ഫുഡ് സേഫ്റ്റി ഓഫീസർ അറിയിച്ചു. ഇതോടെ നാട്ടുവൃത്താന്തം സമാപിച്ചു. അടുത്ത പരിപാടി അല്പസമയത്തിനകം.
1: ആകാശവാണി

മൊഴി ഉറവകൾ. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി മൊഴി ഉറവകൾ.

മൊഴി ഉറവുകളിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് അവിസ്മരണീയമായ പേരാണ് ഡോക്ടർ കെ എൻ പൈ. അക്കാഡമിക് ക്ലിനിക്കൽ പ്രവർത്തനങ്ങൾക്കപ്പുറം ആരോഗ്യമേഖലയിലെ നിസ്വാർത്ഥ സേവനവും രോഗികളോടുള്ള ആഴമേറിയ സഹാനുഭൂതിയും ജീവകാരുണ്യ സമീപനവുമാണ് ഡോക്ടർ പയ്യെ അക്കാലത്ത് തിരുവിതാംകൂറിലെ കൺകണ്ട വൈദ്യദൈവം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം. കേരളത്തിലെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ മാർഗദർശകനായി അദ്ദേഹം ആദരിക്കപ്പെടുന്നു. 1950കളുടെ അവസാനത്തിൽ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കീമോതെറാപ്പി അവതരിപ്പിച്ചതിലും ഗാസ്ട്രോ എൻട്രോളജി വിഭാഗം സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചതിലും അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ്. കേരളത്തിലെ വൈദ്യശാസ്ത്ര രംഗത്ത്

0: ആദ്യകാലത്ത് കീമോതെറാപ്പി മരുന്നുകൾ കൊണ്ടുവന്നതിന്റെ ബഹുമതിയും അദ്ദേഹത്തിനാണ്. 1976 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. കേരളത്തിലെ വൈദ്യശാസ്ത്ര മേഖലയിൽ നിർണായകമായ പരിവർത്തനങ്ങൾക്ക് തുടക്കമിട്ട ഡോക്ടർ കെ എൻ പയ്യുമായി ജോസഫ് പാലയ്ക്കപ്പള്ളി നടത്തിയ അഭിമുഖമാണ് ഇന്ന് മൊഴിയുറവകളിൽ.
1: സാർ, അടുത്ത കാലത്ത് ഇംഗ്ലണ്ടിലും മറ്റും പോയിരുന്നെന്ന് കേട്ടല്ലോ. അവിടത്തെ വൈദ്യശാസ്ത്ര രംഗത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മുടെ കേരളത്തിലെയും ഭാരതത്തിലെയും വൈദ്യശാസ്ത്ര രംഗമായിട്ട് തുല്യം ചെയ്യുകയാണെങ്കിൽ സാറിന് എന്താണ് പറയാനുള്ളത്?
2: ഒരു വിധത്തിൽ പറഞ്ഞാൽ വലിയ കമ്പാരിസനായിട്ട് നമുക്ക് വളരെ ചുരുക്കമായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിലായിട്ട് ജനപ്പെരുപ്പം കേരളത്തിലെന്ന് മാത്രമല്ല അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് എവിടെ എടുത്താലും പ്രധാനമായിട്ടുള്ളത് ജനപ്പെരുപ്പം കൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷം. നേരെ മറിച്ചാണ് പാശ്ചാത്യ രാജ്യങ്ങൾ. അവിടെ ആളുകളെ കാണുന്നത് ചുരുക്കം, കൂടുതലും കാറുകളായിരിക്കും കാണുന്നത്. അതുപോലെ തന്നെ സുഖക്കേടുകളാണെങ്കിൽ ഭാരതത്തെ കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആഹാരമില്ലായ്മയും ദാരിദ്ര്യവും അങ്ങനെ ഒരു ഡിസീസസ് ഓഫ് പാവർട്ടി എന്ന് നമുക്ക് പറയാം, വിശേഷിപ്പിക്കാം. ആ തരത്തിലുള്ള രോഗങ്ങളും അതിനോട് സമീപം തന്നെ അമിതാഹാരം കൊണ്ട് ഉണ്ടാകുന്ന ആ ഹൃദ്രോഗം, ഡയബറ്റീസ്, ഹൈ ബ്ലഡ് പ്രഷർ, ഡിജനറേറ്റീവ് ഡിസീസസ്, ഇതുപോലെ സമ്മിശ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇന്ന് കേരളത്തിലും മറ്റ് ഡെവലപ്പിംഗ് കൺട്രീസിലും കാണുന്നത്. നേരെ മറിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ ഡിസീസ് ഓഫ് പോവർട്ടി എന്ന് പറയുന്നത് കാണാൻ സാധിക്കുകയില്ല. നേരെ മറിച്ച് അവിടെ ആഹാരത്തിന്റെ എക്സസ് കൊണ്ടിട്ട് കൂടുതൽ ഉപയോഗം, അമിതാഹാരം കൊണ്ട് ഉണ്ടാകുന്ന ഡിജനറേറ്റീവ് ഡിസീസസ്, പ്രത്യേകിച്ച് ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, അങ്ങനെയുള്ള ഡിജനറേറ്റീവ് ഡിസീസാണ് സാധാരണ കാണാറുള്ളത്. അതുമാത്രമല്ല, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അവർ വളരെ പുരോഗമിച്ചിട്ടുണ്ട്. അവർക്കതിന് വേണ്ട ഉപകരണങ്ങളും ധാരാളം ഉണ്ട്. അത് വേണ്ടതിനുവണ്ണം ഉപയോഗിച്ച് വളരെ കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ ഗവേഷണം നടത്തി വളരെ പുരോഗമിക്കുന്നുണ്ട്. നമുക്കതിനുള്ള ചുറ്റുപാട് കുറച്ച് കുറവാണ്.
1: സാർ, MBBS ഒക്കെ എടുത്ത ശേഷം ചികിത്സാ രംഗത്തേക്ക് ഇറങ്ങിയിട്ട് എത്ര വർഷമായി?
2: 43 ഞാൻ ആദ്യമായിട്ട് പാസ്സായി തിരുവനന്തപുരത്ത് ജനറൽ ഹോസ്പിറ്റലിൽ ഒരു ഹൗസ് സർജനായിട്ട് ചേരുന്നത്. അന്ന് തൊട്ട് ഇപ്പോൾ ഏകദേശം 47 ഈ രംഗത്ത് പ്രവർത്തിക്കുകയാണ്.
1: അന്നത്തെ കേരളത്തിലെ സൗകര്യങ്ങളും ഇന്നത്തെ സൗകര്യങ്ങളുമായിട്ട് തുല്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ സാറിന് അതിനെക്കുറിച്ച് എന്താണ് പഴയ ഓർമ്മയിൽ നിന്ന് പറയാനുള്ളത്?
2: അന്നത്തെ കാലത്തെ സൗകര്യങ്ങളും ഇപ്പോഴുള്ള സൗകര്യങ്ങളും തുലനം ചെയ്ത് നോക്കുമ്പോൾ വളരെ അന്തരമാണ് കാണുന്നത്. കഷ്ടിച്ച് ഒരു 10-80 ആശുപത്രികളോ ഡിസ്പെൻസറികളോ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. ഏകദേശം 300 ഡോക്ടർമാരും സേവനത്തിൽ ഉണ്ടായിരുന്നു. 10-4000 കിടക്കകൾ മാത്രമേ അന്ന് തിരുവിതാംകൂറിലുണ്ടായിരുന്നുള്ളൂ. അന്നത്തെ കാലം തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഭാഗത്തിലാണ് അന്ന് കിടന്നിരുന്നത്. അന്നത്തെ തിരുവിതാംകൂറിൻ്റെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. അന്നത്തെ അപേക്ഷിച്ചിട്ട് ഇന്ന് ഏകദേശം നമുക്ക് 1000 ആശുപത്രികളും ഡിസ്പെൻസറികളും ഗവൺമെൻറ് തലത്തിലും ഏകദേശം അത്രയും തന്നെ സ്വകാര്യ മേഖലയിലെയും ഉണ്ട്. ഡോക്ടർമാരാണെങ്കിൽ ഏകദേശം 10,000 ഉണ്ട്. 5,000 ആളുകൾക്ക് ഒരു ഡോക്ടർ എന്ന കണക്കിൽ ഏകദേശം എത്തിയിട്ടുണ്ട്.
1: ഇത് ഗവൺമെൻറ് ഭാഗത്ത് മാത്രം
2: അല്ല, പൊതുവെയുള്ള ഡോക്ടർമാരുടെ അളവ് നോക്കുമ്പോൾ 5,000 ആളുകൾക്ക് പോപ്പുലേഷൻ 5,000 പോപ്പുലേഷൻ ഒരു ഡോക്ടർ എന്നുള്ള നിഗമനത്തിൽ നാം എത്തിയിട്ട് കഴിഞ്ഞു. കിടക്കകളുടെ എണ്ണത്തിലാണെങ്കിൽ ഉദ്ദേശം 40,000 കിടക്കകളുണ്ട്. ഗവൺമെന്റ് വിഭാഗത്തും ഏകദേശം 10,000 ഉണ്ട്, സ്വകാര്യ മേഖലയിലും.
1: ഏകദേശം
2: വലുതും കുറവുണ്ടെന്ന് പറയാൻ നോക്കുകയാണെങ്കിൽ പാരാമെഡിക്കൽ പേഴ്സണലാണ് കുറച്ചെങ്കിലും കുറവ് കാണുന്നത്. പ്രത്യേകിച്ച് നഴ്സിംഗ് പ്രൊഫഷൻ, ലാബ് ടെക്നീഷ്യൻ,

0: ambulances, pharmacies, ഇതുപോലെ പാരാമെഡിക്കൽ സ്റ്റാഫിന് ഉള്ള ഡെന്റൽ ടെക്നീഷ്യൻസ്, ഐ ടെക്നീഷ്യൻസ് ഇങ്ങനെയുള്ള ആ ഫീൽഡിലാണ് അല്പമെങ്കിലും കുറവ് കാണുന്നത്. അതുകൊണ്ട് മെച്ചപ്പെട്ട ഒരു സംവിധാനമാണ് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ളത്. കേരളത്തിന് ഏകദേശം എത്ര വേണോ അത് ഏകദേശം നില എത്തിക്കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ആദ്യമായിട്ട് ഞാൻ ആശുപത്രിയിൽ പ്രവേശിച്ച അവസരത്തിൽ ഹൗസ് സർജനായിട്ട് ജോലി ചെയ്തിരുന്ന അവസരത്തിൽ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു വാർഡ് നിറച്ച് ടൈഫോയിഡ് കേസസ് ആയിരുന്നു. ആണുങ്ങൾക്കൊരു വാർഡും സ്ത്രീകൾക്ക് വേറൊരു വാർഡും, ഏകദേശം 30-40 ബെഡുള്ള വാർഡ് ടൈഫോയിഡ് വാർഡ് എന്ന് ഞങ്ങൾ പറയും. പിന്നെ ഒരു വാർഡ് ഡിസെൻട്രി വാർഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഡയറിയ വാർഡ് എന്ന് പറയും. ഇന്ന് അതൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ടൈഫോയിഡ് വളരെ ചുരുക്കമായിട്ടേ കാണാറുള്ളൂ, മലമ്പനി വളരെ ചുരുക്കമായിട്ടേ കാണാറുള്ളൂ, വിളർച്ചയും വളരെ ചുരുക്കമായിട്ടേ കാണാറുള്ളൂ. സർജിക്കൽ സൈഡിൽ നോക്കിയാൽ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ആമാശയത്തിലെ വ്രണങ്ങൾ, വായുവിൻ്റെ സോക്കേടെന്ന് പറയും പെപ്പിക്കൾസർ, അതായിരുന്നു മുഖ്യമായിട്ടുള്ള ഓപ്പറേഷൻ. ദിവസം 2-3 ഓപ്പറേഷനിൽ ഇല്ലാത്ത ദിവസങ്ങൾ ഇല്ലായിരുന്നു. ഇന്നാകട്ടെ പെപ്റ്റിക്കൾസർ കഷ്ടിച്ച് ചിലപ്പോൾ 1-2 കണ്ടുവന്ന് വരാം. ഈ മാറ്റങ്ങൾക്ക് മുഴുക്കെ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ പുരോഗമനം മാത്രം എന്ന് പറയാൻ എനിക്ക് നിവൃത്തിയില്ല. സാമ്പത്തികമായും ആഹാരരംഗത്തും സാമൂഹ്യമായിട്ടും പല മാറ്റങ്ങൾ വന്നിട്ടുള്ളതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് രോഗനിരയിലും കാണുന്നത്. അതിൻ്റെ ഉദാഹരണമാണ്, അന്നൊക്കെ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിരുന്നു, കാണാറേ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. നേരെ മറിച്ച് ഇന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് 1-2 അതിലധികം ആളുകളോ ദിവസവും ആശുപത്രികളെ പ്രാപിക്കുന്നത് കാണാം. ഇന്നത്തെ നമ്മുടെ രോഗ അവസ്ഥ എടുത്തു നോക്കുകയാണെങ്കിൽ ഡിസീസ് ഓഫ് പോവർട്ടി സൈഡ് ബൈ സൈഡ് വിത്ത് ഡിസീസ് ഓഫ് എക്സസ് ഫുഡ്, രണ്ട് അമിതാഹാരം കഴിക്കുന്നത് കൊണ്ടും ഉണ്ടാകുന്ന സോക്കുകളിനോട് അടുപ്പം തന്നെ, ഒപ്പം തന്നെ ആഹാരത്തിൻ്റെ കുറവ് കൊണ്ടും മാലിന്യം കൊണ്ടും എൻവയൺമെന്റൽ പൊല്യൂഷൻ കൊണ്ടും ഉണ്ടാകുന്ന സോക്കേടുകളുമാണ് കൂടുതലും കാണാറുള്ളത്.
1: ചികിത്സ ആരംഭിച്ച കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം പറയാമോ?
0: ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് നിന്നും പറവൂരേക്ക് അവിടുത്തെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് എന്നെ സ്ഥലം മാറ്റി. അതുവരെ ഞാൻ പ്രധാനമായും മെഡിക്കൽ വാർഡിൽ ഡോക്ടർ ശങ്കരരാമൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഹൗസ് സർജനായിട്ടും അസിസ്റ്റൻ്റായിട്ടും ജോലി നോക്കുമായിരുന്നു. അതുകൊണ്ട് ശസ്ത്രക്രിയയിലോ ആ രംഗത്തോ പ്രസവ സേവനരംഗത്തോ അധികം എക്സ്പീരിയൻസ് കിട്ടാത്തതുകൊണ്ട് വടക്കമ്പറൂർ ചാർജ് ഡോക്ടറായിട്ട് പോകാൻ വളരെ വിഷമം തോന്നി. ചെന്ന് ചാർജ് എടുക്കുന്ന ദിവസം തന്നെ രാത്രിയിൽ ഒരു പ്രസവ കേസ് വിളിക്കാൻ ആൾ വന്നു. തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പോയി. കഷ്ടപ്പെട്ട് വേണം ആ സ്ഥലത്ത് എത്തിച്ചേരാൻ. ആദ്യം വയലിൻ്റെ വക്കത്തുകൂടി നടന്ന്, പിന്നെ ഒരു തോട് കടന്ന് മല കയറി. മലയുടെ മുകളിലുള്ള ഒരു മുസ്ലിം കുടുംബത്തിലാണ് പേഷ്യൻ്റ് പ്രസവവേദനയോടുകൂടി കിടക്കുന്നത് കണ്ടത്. ഞങ്ങൾ മിഡ്വൈഫും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കഴിയുന്ന വിധത്തിൽ വേണ്ട പരിചരണം കൊടുത്തു. പക്ഷേ പ്രസവം പ്രയാസമായിട്ട് തോന്നി. വിഷമിക്കുന്ന അവസരത്തിൽ മിഡ്വൈഫ് പറഞ്ഞു, നമുക്ക് ഈ കുഞ്ഞിൻ്റെ ജനനമാണ് അങ്ങയുടെ സൽപ്പേരിന് കാരണം, അതുകൊണ്ട് ഒന്നും കേടുവരാതെ നമുക്ക് പ്രസവം എടുക്കണം, എന്തെങ്കിലും അപകടമുണ്ടെങ്കിൽ നമുക്ക് ആശുപത്രിയിലേക്ക് മാറ്റാം എന്ന് സമാധാനപ്പെടുത്തി. അത് മനസ്സിലെത്തി രണ്ടാമതൊരു പ്രാവശ്യം കൂടെ പ്രയത്നിച്ചപ്പോൾ, രണ്ടുപേരും കൂടെ ഒത്തു പ്രയത്നിച്ചപ്പോൾ കുട്ടി പ്രസവിച്ചു. കുട്ടി പ്രസവിച്ച് കരച്ചിലിന് അല്പം താമസമുണ്ടായതുകൊണ്ട് കുറച്ച് വിഷമമുണ്ടായി. പക്ഷേ ശ്വാസോച്ഛ്വാസവും മറ്റ് പ്രക്രിയകളും സാധാരണഗതിയിലാണെന്ന് മനസ്സിലായതോടുകൂടി സമാധാനപ്പെട്ട് ഞങ്ങൾ സ്ഥലം വിട്ടു. അടുത്ത ദിവസം രാവിലെ, ഇത് രാത്രിയിലാണ് നടന്നത്, രാവിലെ ആ കുട്ടിയുടെ അച്ഛൻ വന്ന് പറഞ്ഞു കുട്ടിക്ക് യാതൊരു വിഷമവും ഇല്ലാത്തവളേക്കും സുഖമാണെന്നാണ്.

0: പിന്നെ ആ രംഗം ഞങ്ങൾ മറന്നുപോയി. 3 വർഷം കഴിഞ്ഞ് അവിടെ നിന്ന് പിരിയാൻ നേരത്ത് വീടൊക്കെ കൈമാറി സാമാനങ്ങളൊക്കെ കെട്ടി ഞങ്ങൾ ടാക്സി വിളിച്ച് ടാക്സിയിലേക്ക് കയറാൻ പോകുന്ന അവസരത്തിൽ വൃദ്ധനായ ഒരു മുസ്ലിം വന്നിട്ട് ഒരു കൊച്ചുകുട്ടിയും കയ്യിൽ ഒരു കൊട്ട പച്ചക്കറികളുമായിട്ട് വന്നു. അദ്ദേഹം ചോദിച്ചു, ഇത് കുട്ടിയെ സാർ അറിയുമോ? ഓർമ്മ കൊണ്ട് കിട്ടിയില്ല. അപ്പോഴെന്നാണ് പറഞ്ഞത്, ഇത് അങ്ങയുടെ ആദ്യത്തെ പേഷ്യൻ്റാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഒരു ആത്മസംതൃപ്തിക്ക് ഇട നൽകിയിട്ടുണ്ട്.
1: നമ്മുടെ വൈദ്യ വിദ്യാഭ്യാസ രംഗത്ത് പൊതുവെ നിലവാരം കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ.
0: പൂർണ്ണമായിട്ട് അത് ശരിയെന്ന് ഞാൻ പറയുന്നില്ല. ഇന്ന് സാമാന്യ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ മാനങ്ങൾ നാം ഇപ്പോൾ കെട്ടിപ്പടുക്കുന്നു. NCERTയുടെ സ്കീം 992 മുതൽ തുടങ്ങാൻ പോകുന്നു. അതിനുവേണ്ടി നാം അധ്യാപകരെ ട്രെയിൻ ചെയ്തെടുക്കാനുള്ള പ്രക്രിയയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ വൈദ്യ വിദ്യാഭ്യാസ രംഗത്തും വളരെയധികം പ്രോഗ്രസ്സാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ പഠിച്ച കാലത്തെ വൈദ്യവിദ്യയും വിദ്യാഭ്യാസവും ഇപ്പോഴത്തെ വൈദ്യ വിദ്യാഭ്യാസവും നോക്കുമ്പോൾ അജഗജാന്തരം എന്ന് തന്നെ പറയാം. വളരെയധികം മാറിയിട്ടുണ്ട്, പുതിയ പുതിയ മാനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെല്ലാം തന്നെ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് ഒപ്പത്തിനൊപ്പം നിൽക്കാനായിട്ട് കോൺസ്റ്റൻ്റായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, പഠിത്തം കഴിഞ്ഞ് നാം പ്രവർത്തന രംഗത്തെത്തിയാലും പഠിച്ചുകൊണ്ട് തന്നെ ഇരുന്ന് നമ്മുടെ നോളജ് കണ്ടിന്യൂസ് ആയിട്ട് പുതുക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ നാം പുറകം തള്ളപ്പെടും. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ചും അത് ആവശ്യമാണെന്ന് വെച്ചാൽ ആ രംഗത്ത് കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ഒരു ഇൻറ്റർ ഡിസിപ്ലിനറി ആക്ടിവിറ്റിയാണ് നടക്കുന്നത്. കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കണമെങ്കിൽ അധ്യാപകൻ കോൺസ്റ്റൻ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ജ്ഞാനം പുതുക്കുകയും അത് പകർന്നു കൊടുക്കുകയും ചെയ്യണം. കുട്ടികളുമായുള്ള സമ്പർക്കം കൊണ്ട് അയാൾക്കും ഒരു ഫീഡ്ബാക്ക് പോലെ കിട്ടുന്നു. അങ്ങനെ ഈ രണ്ട് രംഗത്തും രണ്ടുപേരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാലേ സാധിക്കുകയുള്ളൂ. അത് ഏറെക്കുറെ നടന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ എക്സ്പെക്റ്റേഷനൊത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതിനുള്ള ഒരുക്കം നാം ഏത് തരത്തിലത് മെച്ചപ്പെടുത്താൻ സാധിക്കും എന്ന് നോക്കണം. അതിന് അധ്യാപക സ്ഥാനത്ത് നിന്നും വിദ്യാർത്ഥികളുടെ സ്ഥാനത്ത് നിന്നും ഒരു പ്രയത്നം തന്നെ വേണ്ടിയിരിക്കുന്നു. വിദ്യാർത്ഥികൾ ശുഷ്കാന്തിയോടുകൂടി പഠിക്കുകയും ഭാവിയിൽ ഒരു നല്ല ഒരു ഡോക്ടറായിട്ട് വരണം എന്നുള്ള ആശയം വെച്ചിട്ട് ആ വിദ്യാഭ്യാസ രംഗത്ത് ശുഷ്കാന്തി കാണിക്കണം. അധ്യാപകനാകട്ടെ എന്നെക്കാട്ടിൽ മിടുക്കന്മാരായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ വളർന്ന് വരണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി താനും ഉയരണം, അവർക്കൊരു മാതൃകയായി തീരണം, ഈ രീതിയിൽ തൻ്റെ ജീവിതവും അർപ്പണബുദ്ധിയോടുകൂടി പ്രവർത്തനവും കൊണ്ടിട്ട് ഒരു പുതിയ മാനം തന്നെ കെട്ടിപ്പടുക്കേണ്ടിയിരിക്കുന്നു.
1: കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണല്ലോ.
0: അതെ അതെ.
1: അതിന്റെ ആരംഭം മുതൽ സാർ ഉണ്ടായിരുന്നല്ലോ.
0: അതെ അതെ.
1: അതിന്റെ ആരംഭത്തെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്?
0: 45 മുതലാണെന്ന് തോന്നുന്നു ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചാൽ കൊള്ളാമെന്ന് പൊതുവെ ഒരാശയം ഗവൺമെൻറ് ഭാഗത്തും ഡോക്ടർമാരുടെ ഭാഗത്തും ഉണ്ടായി. അതിന് മുൻകൈ എടുക്കാനായിട്ട് അന്നുണ്ടായിരുന്ന ഡോക്ടർമാർ, പ്രത്യേകിച്ച് ഡോക്ടർ സി ഒ കരുണാകരൻ, ഡോക്ടർ കേശവൻ നായർ, ഡോക്ടർ ജേക്കബ് തടിയത്ത്, ഡോക്ടർ ശങ്കരരാമൻ, ഇവരെല്ലാവരും പലതും ഇതിനെക്കുറിച്ച് ആലോചിച്ച് ദിവാൻജിയോടും മഹാരാജാവിനോടുമൊക്കെ ഡിസ്കഷൻ ഉണ്ടായി. എൻ്റെ ഫലമായിട്ട് ഒരു കമ്മീഷനെ നിയമിച്ചു. ഡോക്ടർ സി ഒ കരുണാകരനും ഡോക്ടർ കേശവൻ നായരും ഒരു 2-അംഗ കമ്മീഷൻ. ഇന്ത്യയിലെ പല മെഡിക്കൽ കോളേജും കണ്ട് ഒരു രൂപം നൽകാനായിട്ട്, ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് നൽകാനായിട്ട്, അതിൻ്റെ ഫലമായിട്ട് തുടക്കം കുറിക്കാനായിട്ട് SAT ഹോസ്പിറ്റൽ, ശ്രീ അവിട്ടൻതിരുന്നാള ഹോസ്പിറ്റൽ, ഉള്ളൂർ എന്ന് പറയുന്ന ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഇരിക്കുന്ന സ്ഥലം അക്വയർ ചെയ്യുകയും ആദ്യമായിട്ട് അവിട്ടൻതിരുന്നാൾ മെമ്മോറിയൽ ഹോസ്പിറ്റലായിട്ട്

0: മഹാരാജാവിൻ്റെ അന്നത്തെ ആദ്യത്തെ ഒരു ഡൊണേഷൻ പോലെ അത് കെട്ടിപ്പടുക്കുകയും ചെയ്തു. അതായിരുന്നു ആദ്യത്തെ മെഡിക്കൽ കോളേജിൻ്റെ തുടക്കം. പിന്നീട് അതിനൊരു സ്പെഷ്യൽ ഓഫീസറായിട്ട് ഡോക്ടർ കരുണാകരൻ ചാർജ് എടുക്കുകയും പ്ലാൻ വരച്ചിട്ട് മെഡിക്കൽ കോളേജും ആശുപത്രിയും ക്രമേണ ഉണ്ടാക്കി തീർക്കുക. അതുവരെ ജനറൽ ആശുപത്രി ക്ലിനിക്കൽ സ്റ്റഡീസിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. മെഡിക്കൽ കോളേജ് വന്നതോടുകൂടി ആ അതിനുള്ള പൂർണ്ണമായ രൂപം ഉണ്ടായി. ഏകദേശം 49-50 ആയപ്പോഴേക്കാണ് എൻ്റെ കെട്ടിത്തുടങ്ങിയതും 51 ആണെന്ന് തോന്നുന്നു കോളേജ് ഇനോഗറേഷൻ നടന്നത്.
1: സാറിന് എത്ര വയസ്സായി?
0: 75.
1: സാർ ഇപ്പോഴും വളരെ ആക്റ്റീവ് ആണല്ലോ, വൈദ്യ ചികിത്സാ രംഗത്തൊക്കെ വളരെ ആക്റ്റീവായിട്ട് തന്നെ പങ്കെടുക്കുന്നുണ്ടല്ലോ, എങ്ങനെയാ സാറിൻ്റെ ജീവിത രീതിയിൽ?
0: രാവിലത്തെ അബ്ലൂഷൻസൊക്കെ കഴിഞ്ഞ് 9 മണിക്ക് ക്ലിനിക്കിൽ പോവുക പതിവാണ്. 2 മണിവരെ ജോലി കാണും. കുറച്ച് ദിവസമായിട്ട് വൈകുന്നേരത്ത് ഞാൻ ക്ലിനിക്കിൽ പോകാറില്ല. ഉച്ചയ്ക്കല്പം ജോലി അപ്പോഴും കാണും. ഒന്നുകിൽ ഒരു കൺസൾട്ടൻ്റായിട്ട് ചിലപ്പോൾ VSSE പോകും. പിന്നെ യൂണിവേഴ്സിറ്റി ഹെൽത്ത് സെൻ്ററിൽ കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുണ്ട് അവിടുത്തെ. ഇങ്ങനെ സമയം കുറച്ച് നേരം ഉപകാരപ്രദമായിട്ടുള്ള ചില ആക്ടിവിറ്റീസിൽ നടക്കും. വൈകുന്നേരം മക്കളുമായിട്ട് സംസാരിക്കുകയും സമയം കഴിക്കുകയും ചെയ്യുക. രാത്രിയായാൽ കുറച്ച് വായന നടത്തുക, മെഡിക്കൽ ജേണൽസോ ടെക്സ്റ്റ് ബുക്സോ അല്ലെങ്കിൽ വല്ല സംശയമുണ്ടെങ്കിൽ തീർക്കാനുള്ള പരിപാടി നടത്തുക. സാധാരണ ഇങ്ങനെയാണ്. പിന്നെ ചിലപ്പോൾ കുറച്ച് വർഷം മുമ്പ് വരെ എറണാകുളത്ത് ഒരു സുധീന്ദ്ര മെഡിക്കൽ മിഷൻ എന്ന ഒരാശുപത്രി, ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, ഞങ്ങളുടെ സമൂഹത്തിലെ കുലഗുരുവായിട്ടുള്ള സുധീന്ദ്ര തീർത്ഥസ്വാമിയുടെ പേരിലാണ് അത് കെട്ടിപ്പടുത്തിരിക്കുന്നത്. അവിടെ മാസത്തിൽ ഒരു ദിവസം സേവനം അനുഷ്ഠിക്കുന്ന പതിവുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് അവിടെ പോയിട്ട് സർവീസ് അത് 10-12 വർഷം വരെ ഞാനത് ചെയ്തു. പിന്നെ എൻ്റെ സഹധർമ്മിണി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അധികം വെളിയിൽ പോകാറില്ല. അതുവരെ ഞാൻ പതിവായിട്ട് പോയിക്ക് അത് കെട്ടിപ്പടുത്ത് ഉയർത്തുന്നതിൽ ഒരു ചെറിയ പങ്ക് ഞാനും വഹിച്ചെന്ന ഒരു സമാധാനം ഉണ്ട്. ഇപ്പോൾ പുതിയ ഒരു കാഴ്ചപ്പാട് എന്തെന്ന് വെച്ചാൽ, വൃദ്ധന്മാരുടെ അല്ലെങ്കിൽ വാർദ്ധക്യത്തിൻ്റെ കാര്യത്തിൽ പുതിയ അനുമാനം 60 വയസ്സ് കഴിഞ്ഞ്, സാധാരണ ഓരോടത്തും ഓരോ രീതിയിൽ 55 കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ നാട്ടിൽ പെൻഷനായി വയസ്സൻ എന്നുള്ള വാർദ്ധക്യം തുടങ്ങുകയായി. പാശ്ചാത്യ രാജ്യങ്ങളിൽ അത് 60-65 എന്നുള്ള കണക്കാണ്. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, 60 കഴിഞ്ഞാലും 65 കഴിഞ്ഞാലും പിന്നെയും അവർക്ക് പല രീതിയിലും അവരുടെ കഴിവ് പ്രവർത്തിച്ച് ആക്റ്റീവായിട്ടിരിക്കാനുള്ള കേൾപ്പവർക്കുണ്ട്, ബുദ്ധിയുണ്ട്, ആരോഗ്യമുണ്ട്, അതിനുള്ള കേൾപ്പുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് അവരുടെ എക്സ്പീരിയൻസും സർവീസും നാം കഴിയുന്നത്ര ഉപയോഗിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് ഒരു തരത്തിൽ എനിക്ക് പ്രായ വാർദ്ധക്യമായെങ്കിലും ഈ രീതിയിൽ ചെറിയ സേവനം നടത്താൻ സാധിച്ചു എന്നുള്ള ഒരു സംതൃപ്തിയുണ്ട്.
1: ഭക്ഷണമൊക്കെ എങ്ങനെയാ?
0: വളരെ മിതമായിട്ടുള്ള ആഹാരമാണ്. കൂടുതലും വെജിറ്റേറിയനാണ്. വല്ലപ്പോഴും നോൺ വെജിറ്റേറിയനൊക്കെ കഴിക്കും. ലിമിറ്റഡ് ക്വാണ്ടിറ്റീസാണ്. റൈസോ വീറ്റോ വെജിറ്റേറിയൻസ് പ്രിഫറബിൾ ചെയ്യുന്നത്.
1: എക്സസൈസോ
0: വലുതായിട്ടങ്ങനെ ഒരു എക്സസൈസ് എന്ന് പറയത്തക്കതായിട്ടില്ല. ഇടയ്ക്ക് അല്പം നടക്കും വൈകുന്നേരത്ത് എന്ന് മാത്രമേ ഉള്ളൂ, വീട്ടിനകത്ത് തന്നെ.
1: താങ്ക് യു സാർ.
2: കേരളത്തിലെ വൈദ്യശാസ്ത്ര മേഖലയിൽ നിർണായകമായ പരിവർത്തനങ്ങൾക്ക് തുടക്കമിട്ട ഡോക്ടർ K.N. Paiയുമായി ജോസഫ് പാലയ്ക്കപ്പള്ളി നടത്തിയ അഭിമുഖമാണ് മൊഴിയുറവകളിൽ ഇതുവരെ കേട്ടത്. മൊഴിയുറവകളിൽ ഇനി

0: വിജയ രാഘവൻ പാടിയ ലളിതഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: മൊഴി ഉറവകൾ അവസാനിക്കുന്നില്ല. മൊഴി ഉറവകളുടെ പിന്നണിയിൽ
0: സംഗീത പ്രദീപ്, അശ്വതി പ്രദീപ്, ഗ്രീഷ്മ എസ്, ഗായത്രി രാകേഷ്, ഷർജിത ജെ എ, ആര്യ രാജേഷ്, സ്നേഹ രഞ്ജിത്. തയ്യാറാക്കിയത് ധന്യ എം ഡി. നിർവഹണം എൻ ജെ ജോഷിലാൽ.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി.

ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഹരിഹരൻ പാടിയ ഗാനം, ചിത്രം ഡോക്ടർ പേഷ്യന്റ്, ഗാനരചന റഫീഖ് അഹമ്മദ്.

ഇനി ദിവ്യ ദർശനം എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രനും ബി വസന്തയും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ രചനയ്ക്ക് എം എസ് വിശ്വനാഥന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു.
1: പണമില്ലാത്തത് കൊണ്ട് ഇനി സോളാർ പാനൽ വേണ്ടെന്ന് വെക്കണ്ട. സോളാർ പാനലിനായി ബാങ്കുകൾ വഴി കുറഞ്ഞ പലിശ നിരക്കിൽ ഈടില്ലാത്ത വായ്പകൾ ലഭ്യമാണ്. നിലവിൽ 7% താഴെ പലിശ നിരക്കിൽ നിങ്ങൾക്ക് വായ്പ ലഭിക്കും. ലളിതമായ തിരിച്ചടവ് വ്യവസ്ഥകളിലൂടെ നിങ്ങളുടെ വീടിനെ ഒരു സൂര്യഘറാക്കൂ.
0: ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഭക്തിഗാനങ്ങൾ അവതരിപ്പിക്കുന്നത് തിരുപുറം വി പി അജിൻ വിജീസും സംഘവുമാണ്. ആദ്യഗാനം വയലിലെ താമരപ്പൂവിൽ എന്റെ പിതാവിന്റെ കരുതൽ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരുപുറം വി പി അജിൻ വിജീസും സംഘവും അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ. ഗായകർ വി പി അജിൻ വിജീസ് തിരുപുറം, ബിബിൻ സോണി, ജീൻ രാജ്, എ ബി എസ് എസ്, റിജ അജിൻ, ദീപ സതീഷ്, സവിത എസ്, സിമി ഗോഡ്വിൻ.

ആകാശവാണി അറിയിപ്പുകൾ. ഇന്നലത്തെ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6 മണിക്ക് പദ്ധതികൾ ജനനമിക്ക്, ഭീമ യോജന ഫോർ അൺഓർഗനൈസ് വർക്കേഴ്സ്. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പരിപാടി അധികരിച്ച് പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. 6:50 മുതൽ കളി അവസാനിക്കുന്നതുവരെ ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ വച്ച് ഇന്ത്യയും ആസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ 11:00 നടത്തിയ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഫാദർ തോമസ് കുറ്റി. 6:00 ഉഷമലരി, ബാലമണിയമ്മയുടെ സൃഷ്ടി എന്ന കവിത ആലാപനം ഐവർകാല സുരേഷ് കുമാർ. 6:15 ഉദയഗീതം, പുതുക്കാട് കൃഷ്ണമൂർത്തി ആലപിച്ച ധന്യാഷ്ടകം. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 പുലർവട്ടം കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം, ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 63-ാം ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം. 9:00 വാർത്താ തരംഗിണി. 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ആർട്ട് അധ്യാപകനും സഞ്ചാരിയും ഫോട്ടോഗ്രാഫറുമായ ആത്രേയം ചന്ദ്രശേഖരൻ നായർ പങ്കെടുക്കുന്ന പരിപാടി. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം, ഹൈദരാബാദ് സഹോദരന്മാർ പാടിയ കൃതികൾ കേൾക്കാം. 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടി. 12:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:20 ലളിത ഗാനങ്ങൾ, അർച്ചന പരമേശ്വരൻ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, മുട്ടു തേയ്മാനം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ജെയിൻ രാജ് SR സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർനാടകം, ഡസ്തോവസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരേഖ 58-ാം ഭാഗം, റേഡിയോ ആവിഷ്കാരം, ഡോക്ടർ എം രാജീവ്കുമാർ. 2:30 ഉമംഗ് CIT സ്പോൺസേഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 രശ്മി, ആലപ്പുഴ മാവേലിക്കര 600

കേരളം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ കേൾക്ക. 4:30 മഴവില്ല് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5 മണിക്ക് അക്ഷരശ്ലോകം, വിവേകോദയം അക്ഷരശ്ലോക സമിതി അവതരിപ്പിച്ചത്. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 പുരാണ പാരായണം, ഗീതാകുമാരി പാരായണം ചെയ്തത്. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ആത്മനിർഭർ ഭാരത്, റോസ്കാർ യോജന. 6:30 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും. ഓമന മൃഗങ്ങളിൽ ശസ്ത്രക്രിയകൾ, ഡോക്ടർ അനൂപ് ആറുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:30 മായാമുദ്രകൾ, അബ്ദുൽ റസാഖ് ഗുർണ എഴുതിയ നോവൽ പറുദീസ. 8:00 ഹലോ ഡോക്ടർ, മാനസികാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം? ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നിതിൻ എഫ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം. ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ കേൾക്കാം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കയർ വികാസ് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം. 11:10 മുതൽ എഫ് എം ഗോൾഡ് പരിപാടികൾ ഡൽഹി റിലേ. അറിയിപ്പുകൾ. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ട് 1-2 തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാവാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തി കൂടിയ താപനില 30.5°C. കുറഞ്ഞ താപനില 33.9°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.9°C. കുറഞ്ഞ താപനില 24.7°C. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
3: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകമെന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷന് അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ

0: വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 വയസ്സിനും ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർഹ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും, അതുണ്ടായിരിക്കണം. ജീവനക്കാർക്ക് അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% EPF സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: यूज कारपूलिंग फॉर सम टाइम।
1: पश्चिम एशिया में बनी युद्ध की स्थितियों को देखते हुए मैंने देशवासियों से कहा था कुछ समय के लिए सोना खरीदने से बचें, लोगों से कहा था कि विदेश में छुट्टियां मनाने से बचें, लोगों से कार पुलिंग को भी बढ़ावा देने की अपील की थी, किसानों से केमिकल मुक्त खेती के लिए, खेत बचाने के लिए और प्राकृतिक खाद का ज्यादा से ज्यादा इस्तेमाल का आग्रह किया था। मेरी अपील का उन्होंने न सिर्फ समर्थन किया बल्कि हर तरफ से उसमें अपना सहयोग कर रहे हैं।
0: India today categorically rejected allegations made by Pakistan regarding the recent incident in Karachi and termed as baseless. In response to media queries, External Affairs Ministry spokesperson Randhir Jaiswal said that instead of pointing fingers at others, Pakistan should look inwards and take credible action against the terror infrastructure on its territory. He said Pakistan should rid itself of its proclivity to rely on terrorism as an instrument of state policy. In men's cricket, hosts Ireland were 17 for no loss in 1.4 overs against India in the second and the final T20 international of the two-match series in Belfast when reports last came in. Earlier, India won the toss and elected to bowl. Ireland lead the series 1-0 after registering a 34-run victory over India in the opening T20 international on Friday. India will be aiming to level the series. In the ICC Women's T20 World Cup, India will take on Australia in their final Group A match at Lord's Cricket Ground in London this evening. The match is scheduled to begin at 7 p.m. Indian time. Led by Harmanpreet Kaur, the women in blue are currently placed second in the Group A standings, having won 3 of their 4 matches. Australia, meanwhile, sit comfortably at the top of the table with 4 wins in 4 games. India will be aiming for a victory over the unbeaten Australia to secure that place in the semi-finals. And with that, we end this news bulletin.
2: Agashavani, Kozhikode. Thrissur Jilla Vruttantham.
3: തൃശൂർ ജില്ലയിലെ 3 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചു. ഗർഭിണികൾക്കുള്ള ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ലേബർ റൂമിന്റെയും ഉയർന്ന നിലവാരത്തിലുള്ള ലക്ഷ്യ, നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും പരിചരണ വിഭാഗങ്ങളുടെ മികവിനുള്ള മുസ്കാൻ എന്നീ സർട്ടിഫിക്കേഷനുകളും നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരവുമാണ് ജില്ലയ്ക്ക് സ്വന്തമാക്കാനായത്. തൃശൂർ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിക്ക് ലക്ഷ്യ, മുസ്കാൻ സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുസ്കാൻ സർട്ടിഫിക്കേഷനും ലഭിച്ചു. ഇതോടെ ജില്ലയിൽ സ്പെഷ്യൽ ന്യൂബോൺ കെയർ യൂണിറ്റ് ഉള്ള മുഴുവൻ ആശുപത്രികളും മുസ്കാൻ സർട്ടിഫിക്കേഷൻ നേടി 100% പൂർത്തീകരിച്ചു എന്ന നേട്ടവും കരസ്ഥമാക്കിയിട്ടുണ്ട്. പരിയാരം കുടുംബാരോഗ്യ കേന്ദ്രം നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരവും സ്വന്തമാക്കി. ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്കും സർക്കാർ ആശുപത്രികളിലെ പ്രസവ കേന്ദ്രങ്ങളിൽ മികച്ച പരിചരണം ഉറപ്പാക്കുന്നതിനുള്ള ഗുണനിലവാര മാനദണ്ഡമാണ് ലക്ഷ്യ അക്രഡിറ്റേഷൻ പ്രോഗ്രാം. സുരക്ഷിതവും മാന്യവുമായ പ്രസവ പരിചരണം, അനുബാധ നിയന്ത്രണം, പ്രസവാനന്തര ശുശ്രൂഷ, ലേബർ റൂമുകളുടെയും ഗർഭിണികൾക്കുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളുടെയും ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യ പദ്ധതിയിലൂടെ നടപ്പിലാക്കി വരുന്നത്. ജില്ലയിൽ 1.75 ലക്ഷത്തിലധികം കുട്ടികൾക്ക് ഇന്ന് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ തുള്ളിമരുന്ന് നൽകുന്ന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം രാവിലെ മാള കെ കരുണാകരൻ സ്മാരക ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി OJ ജനേഷ് നിർവഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ IAS മകൾക്ക് തുള്ളിമരുന്ന് നൽകിയാണ് ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചത്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും മാള ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക സഭയും ഞാറ്റുവേല ചന്തയും 2026-27 കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. നിലവിലെ കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിലെ കാർഷിക മേഖലയെയും നമ്മുടെ കർഷകരെയും വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. പണ്ട് കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് കേരളത്തിൽ തിരുവാതിര ഉൾപ്പെടെയുള്ള ഞാറ്റുവേലകൾ കൊണ്ടാടിയിരുന്നത്. എന്നാൽ ഇന്ന് സാഹചര്യങ്ങളെല്ലാം മാറി. ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് കൃഷിയിൽ ഉറച്ചു നിൽക്കുന്ന കർഷകർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും തുടർ നടപടികളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും മന്ത്രി വേദിയിൽ വെച്ച് ഉറപ്പു നൽകി. ദേശീയപാതാ വികസനം, വനമേഖലയിലെ AI ക്യാമറ സ്ഥാപിക്കൽ, പുതുക്കാട് ടോൾ പ്ലാസയിലെ ഗതാഗതക്കുരുക്ക്, പാർക്കിംഗ് പ്രശ്നങ്ങൾ, മലയോര ഹൈവേക്കായി സ്ഥലമേറ്റെടുക്കൽ തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വനമേഖലകളിൽ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി AI ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് ചാലക്കുടി DFO അറിയിച്ചു. പരിയാരം റേഞ്ചിലെ വിവിധയിടങ്ങളിൽ ഇതിനകം തന്നെ AI ക്യാമറകൾ സ്ഥാപിച്ച് 1 മാസത്തെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ജം പോർട്ടൽ വഴി ക്യാമറകൾ ഉടൻ വാങ്ങി സ്ഥാപിക്കുമെന്നും DFO യോഗത്തെ അറിയിച്ചു. ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമം 2013 നെക്കുറിച്ച് അംഗൻവാടി വർക്കർമാർക്കായി

0: സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ നിർവഹിച്ചു. ഭക്ഷ്യ ഭദ്രതാ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ, ഗുണഭോക്താക്കളുടെ അവകാശങ്ങൾ, അംഗൻവാടി സേവനങ്ങളിലൂടെ ലഭ്യമാകുന്ന പോഷകാഹാര പദ്ധതികൾ, നിയമത്തിന്റെ ഫലപ്രദമായ നടപ്പിലാക്കൽ, അംഗൻവാടി വർക്കർമാർക്കുള്ള പങ്ക് എന്നിവയെക്കുറിച്ച് ക്ലാസിൽ വിശദീകരിച്ചു. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ തൃശൂർ ജില്ലയിൽ പുരോഗമിക്കുന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ജില്ലയിലാകെ 25,526 സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ജില്ലയിലാകെ 3,212 പേരാണ് സെൽഫ് എന്യൂമറേഷൻ നടപടികൾ ആരംഭിച്ചത്. മഴക്കാലത്തോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഫുഡ് ആന്റ് സേഫ്റ്റി വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ മൺസൂൺ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ വ്യാപക പരിശോധന നടത്തി. തൃശൂർ ശക്തൻ മാർക്കറ്റിലെ മത്സ്യമാംസ വിപണന കേന്ദ്രങ്ങളിലും വിവിധ സർക്കിളുകളിലെ ഹോട്ടലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ എന്നിവിടങ്ങളിലുമാണ് പ്രത്യേക പരിശോധനകൾ നടന്നത്. ശക്തൻ മാർക്കറ്റിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ ഭക്ഷ്യയോഗ്യമല്ലാത്ത 20 കിലോഗ്രാമോളം പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഇവിടെ പരിശോധിച്ച 26 വ്യാപാര സ്ഥാപനങ്ങളിൽ നിയമലംഘനം കണ്ടെത്തിയ 4 എണ്ണത്തിന് കോമ്പൌണ്ടിംഗ് നോട്ടീസ് നൽകി. വിപുലമായ പരിശോധനയ്ക്കായി 7 സാമ്പിളുകൾ കാക്കനാട് റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീയും തമ്മിലുള്ള സംയോജിത പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷർക്കും കുടുംബശ്രീ CDS ചെയർപേഴ്സൺമാർക്കുമായി കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷൻ ശില്പശാല സംഘടിപ്പിച്ചു. മുളങ്ങുന്നതുകാവ് കിലയിൽ സംഘടിപ്പിച്ച പരിപാടി തൃശൂർ കോർപ്പറേഷൻ മേയറും കുടുംബശ്രീ ഗവേണിംഗ് ബോർഡ് അംഗവുമായ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷയായിരുന്നു.
1: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്.

ഇന്ന് 6:50 മുതൽ കളി അവസാനിക്കുന്നതുവരെ ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് ഇന്ത്യയും ആസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം. 6:50 മുതൽ രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാവിലെ 11 മണിക്ക് നടത്തിയ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ കേൾക്കാം രാത്രി 8 മണിക്ക്.

നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം. ഒറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 63-ാം ഭാഗം നാളെ രാവിലെ 8:30. നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ആർട്ട് അധ്യാപകനും സഞ്ചാരിയും ഫോട്ടോഗ്രാഫറുമായ ആത്രേയം ചന്ദ്രശേഖരൻ നായർ പങ്കെടുക്കുന്ന പരിപാടി. നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനം

നാളെ ഉച്ചയ്ക്ക് 12:20 ലളിതഗാനങ്ങൾ കേൾക്കാം. അർച്ചന പരമേശ്വരൻ പാടിയത്. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജയൻരാജ് എസ് ആർ സംസാരിക്കുന്നു. വിഷയം മുട്ടുതേയ്മാനം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: മായാമുദ്രകൾ,
4: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
5: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
6: അബ്ദുൽ റസാഖ് കുർണ എഴുതിയ നോവൽ പറുദീസ, രചന ജേക്കബ് എബ്രഹാം.
3: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
7: നാളെ രാത്രി 8 ഹലോ ഡോക്ടർ, മാനസികാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം? ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നിതിൻ AF മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ കേൾക്കാം നാളെ രാത്രി 8:00.

0: सहयोगस्य सम्पूर्णक्षेत्राणां समीक्षां कृतवन्तौ। सहैव पारस्परिकहितस्य क्षेत्रीयान्ताराष्ट्रियविषयेषु च स्वस्वमनोगतं विनिमयीकृतवन्तौ। तस्मात् पूर्वं सेशेल्स् देशेन प्रधानमन्त्रिणे नरेन्द्रमोदिने पर्यावरणनेतृत्वस्य सर्वोच्चसम्मानः गार्ड्स् आफ् दि ब्लू होरिजन् प्रदत्तः। संयुक्त वार्ताहर सम्मेलनं सम्बोधयन् प्रधानमन्त्री नरेन्द्रमोदी अवोचत् यत् अयं गार्डियन आफ् दि ब्लू होरिजन् सम्मानः मम कृते अथ भारतस्य नागरिकाणां कृते परम गौरवस्य विषयो वर्तते। प्रधानमन्त्री मोदी अवदत् यत् द्वयोर देशयोर दूरत्वं न्यूनीकर्तुं डिजिटल प्रौद्योगिकी प्रभावपूर्णं माध्यमं वर्तते। तेन एतदर्थं प्रसन्नता प्रदर्शिता यत् अद्य सेशेल्स् देशे भारतस्य UPI तन्त्रस्य प्रवर्तनाय एकस्मिन् सहमतिपत्रे हस्ताक्षरं क्रियमाणमस्ति। विदेशमन्त्रालयेन भारतीय नागरिकाः परामृष्टाः यत् सम्पूर्णयात्रायाः कृते आवश्यकानि सर्वाणि यात्रापत्राणि विना कैलाशमानसरोवरयात्रा न क्रियन्ताम्। केचन भारतीय तीर्थयात्रिणः नेपाले अवरुद्धाः अभवन्, सहैव साहाय्यार्थं प्रार्थितवन्तः। एतां घटनामुद्दिश्य विदेशमन्त्रालयेन एषः परामर्शः प्रख्यापितः। पश्चिम एशिया क्षेत्रे सुरक्षा स्थितिः पुनरपि गभीरा जाता। अमेरिका ईरान देशयोर्मध्ये विद्यमानः युद्धविरामः खण्डितः। गतकतिपय होरासु च उभय पक्षाभ्यां परस्परं नूतनानि सैन्याक्रमणानि कृतानि। तेहरानेन वाणिज्यिक तैलवाहक पोतस्य उपरि ड्रोणाक्रमणं विहितमिति आरोपं विधाय अमेरिकया होर्मुज जलसन्धेः समीपे स्थितेषु दशसु ईरानी सैन्यस्थानकेषु वायुप्रहाराः कृताः। अद्य महिला 20-प्रति-20 विश्वकप क्रिकेट स्पर्धायाः समूह ए इत्यस्य चरम स्पर्धायां भारतं ऑस्ट्रेलिया दलेन सह स्पर्धिशिष्ट। एषा स्पर्धा लंडन नगरस्य लॉन्स क्रिकेट क्रीडांगणे भविष्यति। स्पर्धा भारतीय समयानुगुणं सायं 7:30 आरभ्यते। इति वार्ताः।
1: ആകാശവാണി സമയം 6:30. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
3: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
2: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
3: കണ്ടില്ലേ
4: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
5: നോ സിഗ്നൽ.
2: ഇനി എന്ത് ചെയ്യും?
4: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
3: ഏയ് മണ്ടത്തരം നിർത്ത്.
2: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
5: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
2: RBI പറയുന്നു
3: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനയെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച അന്തർ സംസ്ഥാന ചർച്ച നാളെ 3-ാറിൽ. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയും സെയ്ഷൽസും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗമാണ് ഡിജിറ്റൽ സാങ്കേതികവിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി, ധനകാര്യം, ബഹിരാകാശം, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിരവധി കരാറുകൾ കൈമാറി. പരിസ്ഥിതി നേതൃത്വത്തിനുള്ള ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമാകുന്നുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള രാജ്യം.

0: രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്നും ശ്രീ മോദി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുന്ന പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്നിവയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്നും ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു.
1: किसी भी राष्ट्र की आत्मा उसके लोग होते हैं और जब उस देश के लोग कोई संकल्प लेते हैं तो कोई भी शक्ति उन्हें अपने लक्ष्य से डिगा नहीं पाती. राष्ट्र निर्माण में जनभागीदारी की यह ताकत भारत की बहुत बड़ी पूंजी है और इस जनभागीदारी का हम बार बार अनुभव कर रहे हैं.
0: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് നാളെ മൂന്നാറിൽ അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുക. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട്ടിലെ പുതിയ സർക്കാർ തള്ളുകയും ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും ചർച്ചയാവുന്നത്. സംസ്ഥാനത്ത് 2000-ത്തിനുശേഷം പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രാജ്യമെമ്പാടുമായി സംഘടിപ്പിച്ച പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു റിപ്പോർട്ട്.
2: സംസ്ഥാനത്തെ 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ലക്ഷ്യമിട്ടത്. ഇതിനായി 22,288 ബൂത്തുകളും പരിശീലനം ലഭിച്ച 46,663 സന്നദ്ധ പ്രവർത്തകരെയും സജ്ജമാക്കിയിരുന്നു. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് തുള്ളിമരുന്ന് വിതരണത്തിനുള്ള സജ്ജീകരണം ഒരുക്കിയിരുന്നത്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്തെ പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ജില്ലാതല പരിപാടികൾ വിവിധ മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടികൾ എല്ലാ ദ്വീപുകളിലും സംഘടിപ്പിച്ചു. കവരത്തി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ എം സി മുഹമ്മദ് കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ യോഗം നാളെ ചേരുമെന്ന് മേയർ വി വി രാജേഷ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള യു ഡി എഫിന്റെ അവിശ്വാസ പ്രമേയ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാവിധ ചർച്ചകൾക്കും കോർപ്പറേഷൻ ഭരണസമിതി തയ്യാറാണെന്നും ശ്രീ രാജേഷ് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലായിടത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലായിടത്തും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് നീരൊഴുക്ക് ശക്തമായ അരുവിക്കുര ഡാമിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ശക്തമായ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ശക്തമായ മഴ ലഭിച്ചത്. പുലർച്ചെയുള്ള മഴ ഉച്ചവരെ നീണ്ടു. ഉച്ചയ്ക്ക് ശേഷം മഴക്കൽപ്പം ശമനമുണ്ട്. ആനക്കാമ്പൊയിലിന് സമീപം ഇരുവഞ്ഞി പുഴയിൽ ഇന്നലെ കോഴിക്കൽപ്പെട്ട് കാണാതായ ടൂറിസ്റ്റ് ഗൈഡിനായുള്ള തിരച്ചിലും തുടരുകയാണ്. ശക്തമായ മഴ പെയ്യുകയും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്തതോടെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. ബേപ്പൂർ പുലിമുട്ടിന് സമീപം മത്സ്യബന്ധനവള്ളം അപകടത്തിൽപ്പെട്ട് 4 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി.
0: സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3-ാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകുന്ന വിധമായിരിക്കും അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത്. ജൂലൈ 3-ന് വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം.

0: കൂടുതൽ വിവരങ്ങൾ hscap.kerala.gov.in ൽ ലഭ്യമാകും. പാലക്കാട് നഗരത്തിലെ തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഗതാഗതം സുഗമമാക്കാൻ നഗരസഭ പരിഷ്കരണ പദ്ധതികൾ നടപ്പാക്കും. ഒലവക്കോട് കൊപ്പം SBI ജംഗ്ഷനുകളിലെ ഗതാഗതമാണ് പരിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: നഗരത്തിലെ ബൈപ്പാസ് പോക്കറ്റ് റോഡുകൾ കൂടി ഉപയോഗപ്പെടുത്തിയുള്ള സമഗ്ര പരിഷ്കരണമാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ഇതിനായി വിദഗ്ധ ഏജൻസിയെ ഉപയോഗിച്ചുള്ള സമഗ്ര പഠനം നടത്തും. നിലവിൽ മൂന്നിടത്തും നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും തുടർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക.
0: ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം. ഇന്ത്യ അയർലൻഡ് 2020 പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും മത്സരം പുരോഗമിക്കുന്നു. മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബോളിംഗ് തെരഞ്ഞെടുത്തു. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡ് വിജയിച്ചിരുന്നു. പ്രമുഖ സ്ഥാപനങ്ങളിലെയും കമ്പനികളിലെയും ഉന്നത ഉദ്യോഗസ്ഥരെയും ധനകാര്യ വിഭാഗം ജീവനക്കാരെയും ലക്ഷ്യമിട്ടുള്ള പുതിയ തരം സൈബർ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ബോസ് സ്കാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തട്ടിപ്പിലൂടെ സ്ഥാപനങ്ങളുടെ സിഇഒമാരുടെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ ജീവനക്കാർക്ക് അയക്കുകയും അടിയന്തരമായി പണം കൈമാറാൻ ആവശ്യപ്പെട്ട് സ്ഥാപനത്തിന്റെ പണം തട്ടിയെടുക്കുന്നതുമാണ് തട്ടിപ്പ് രീതി. സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ www.cybercrime.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിലോ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും കേരള പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച അന്തർ സംസ്ഥാന ചർച്ച നാളെ 3rd. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 135th പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി.
3: മേരെ പ്യാരേ ദേശവാസിയോ നമസ്കാർ. മൻ കി ബാത് മേ ഏക ബാർ ഫിർ ആപ് സബ്സേ ജുഡ്കർ മുജെ അത്യന്ത ആനന്ദ് ഹോ റഹാ ഹൈ.
2: അടുത്തിടെ കൊൽക്കത്തയിൽ 3 യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി കമ്മീഷൻ ചെയ്ത കാര്യം അനുസ്മരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് മൻ കി ബാത് പരിപാടിയുടെ 135th പതിപ്പിന് തുടക്കമിട്ടത്. INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ 3 കപ്പലുകളും തദ്ദേശീയമായി നിർമ്മിച്ചവയാണെന്നത് ഏറെ അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
3: വഹാ INS ദുനാഗിരി, INS സംശോധക് ഓർ INS അഗ്രയ് കോ ഭാരതീയ നൌസേന കെ ബേഡേ മേ ഷാമിൽ കിയാ ഗയാ. ഇൻ ഷിപ്സ് കി ഡിസൈൻ ഓർ മാനുഫാക്ചറിംഗ് തക് സബ് കുഛ് സ്വദേശി ഹൈ.
2: രാജ്യം ഈ മാസം തന്നെ കൈവരിച്ച മറ്റ് വിവിധ നേട്ടങ്ങളും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. C-295 വിമാനത്തിന്റെ ആദ്യ പറക്കൽ, DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലിന്റെ പരീക്ഷണ വിജയം തുടങ്ങി ഭാരതം കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ്.
3: സാധ്യോ ജൂൺ കേ മഹീനെ മേ ഹി ഏവിയേഷൻ സെക്ടർ മേ ഭി ദേശ്നെ ഏക് ബഡി സഫലത പായി. C-295 യേ വിമാൻ മേഡ് ഇൻ ഇന്ത്യ ഹൈ.
2: ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടിയായിരുന്നു അന്താരാഷ്ട്ര യോഗാ ദിനം. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500 സ്ഥലങ്ങളിൽ വിവിധ യോഗാ പരിപാടികൾ നടന്നതായും നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗാ പരിപാടികളിൽ പങ്കെടുത്തതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു.
3: സാധ്യോ ജൂൺ മേ ഏക് ഓർ ആയോജൻ ഹുവ ജിസ്മേ പൂരി ദുനിയ ഭാരത് കെ പ്രയാസോ സേ ജുഡി ഓർ യേ കാര്യക്രം ഥാ അന്താരാഷ്ട്രീയ യോഗ ദിവസ്. ഇസ് ബാർ ദുനിയ കെ 2500 സേ അധിക സ്ഥാനോ പർ യോഗ കെ അനേക വിധ കാര്യക്രം ഹുവേ.
2: ഭാരതം ലോകത്തിന് സമ്മാനിച്ച യോഗ എന്ന മന്ത്രത്തെ അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് ഉയർത്തുന്നതിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വഹിച്ച പങ്ക് നിസ്തുലമാണെന്നും ഇന്നത്തെ മൻ കി ബാത് പരിപാടിയിലെ അദ്ദേഹത്തിന്റെ പരാമർശം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്നും പ്രമുഖ യോഗാചാര്യനായ മഹേഷ് ഗുരുക്കൾ പറഞ്ഞു.

0: യോഗയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ റോമിൽ നടന്ന പരിപാടിയിൽ തനിക്ക് നേതൃത്വം വഹിക്കാൻ സാധിച്ചതെന്ന് അദ്ദേഹം അനുസ്മരിക്കുന്നു.
1: യോഗ ഇന്ത്യയുടെ അതിർത്തികൾ കടന്ന് ലോകത്തിന്റെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആരോഗ്യം, സമാധാനം, മാനസിക സന്തുലിതാവസ്ഥ എന്നിവയുടെ ഒരു ആഗോള ഭാഷയായി തന്നെ ഇന്ന് യോഗ മാറിക്കഴിഞ്ഞു. ഇതിനു പിന്നിൽ ഇന്ത്യയുടെ മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്, ദീർഘവീക്ഷണമുണ്ട്. ഭാരതത്തിന്റെ ഒരു പ്രാചീന പൈതൃകമായ യോഗയെ ലോക ജനതയുടെ തന്നെ പൊതുസമ്പത്താക്കി മാറ്റിയ ഈ സംരംഭം ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. യോഗ വെറുമൊരു വ്യായാമമല്ല എന്നെല്ലാവർക്കും അറിയാം. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും ഒരു സമന്വയമാണ് യോഗ. മൻ കി ബാത് പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞത് ഏറെ പ്രചോദനകരമാണ്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞൊരു പ്രധാന കാര്യം നമ്മളെ ചിന്തിപ്പിക്കുന്നു. ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ജനങ്ങൾ ഒരുമിച്ച് ദൃഢനിശ്ചയത്തോടെ മുന്നോട്ടു പോയാൽ ഒരു ശക്തിക്കും അവരുടെ ലക്ഷ്യത്തെ തടയാൻ കഴിയില്ല. യോഗയെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന ഓരോ വ്യക്തിയും ആരോഗ്യവാനായ ഒരു സമൂഹത്തെയും ശക്തമായൊരു രാഷ്ട്രത്തെയുമാണ് വാർത്തെടുക്കുന്നത്.
0: പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വർണം വാങ്ങുന്നത്, വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് തുടങ്ങി അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും മിതത്വം പാലിക്കാനുള്ള തന്റെ ആഹ്വാനം ജനങ്ങൾ സ്വീകരിച്ചതായും അതിൽ ജനങ്ങൾ നൽകിയ എല്ലാവിധ പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൌരന്മാരോടും കടപ്പെട്ടിരിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബ പരിപാടികൾ മാത്രമല്ല ആഘോഷങ്ങൾ കൂടിയായി മാറുകയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, ഇത്തരം ഒരാഘോഷവേളയിൽ മഹാരാഷ്ട്രയിലെ നാന്തേടിലുള്ള ഒരു കുടുംബം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തിക്കൊണ്ട് അവരുടെ സന്തോഷം പങ്കുവച്ച കാര്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11 ലക്ഷം കുടുംബങ്ങൾക്ക് 22,000 കോടി രൂപയുടെ സഹായം ലഭ്യമാക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു.
2: അപ്പനി ഖുഷിയാ ബാട്ടനെ കെ ലിയെ ഐസാ കാം കിയാ ഹൈ ജോ ചർച്ചാ കാ വിഷയ ബൻ ഗയാ ഹൈ.
0: അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ലെന്നും അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും അതിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടെന്നും അസമിലെ ഹർഗില എന്ന പക്ഷിയോടുള്ള ആളുകളുടെ ധാരണ പരാമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. എന്നാൽ ജീവശാസ്ത്രജ്ഞയായ പൂർണിമ ദേവി ബർമന്റെ ഇടപെടലിലൂടെ ഈ തെറ്റിദ്ധാരണ മാറിയതായും ശരിയായ വിവരങ്ങൾ പ്രചരിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സുരക്ഷയും സ്വാശ്രയത്വവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളാണ് ഇത്തവണത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചിട്ടുള്ളതെന്നും ഇവ ഓരോന്നും രാജ്യത്തെ ജനങ്ങളിൽ പുതിയൊരു ആവേശമുണർത്തുന്നതാണെന്നും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല മുൻ അധ്യാപകൻ ഡോക്ടർ സി വി ജയമണി പറഞ്ഞു.
3: വിവിധ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്റെ പ്രഭാഷണ പരിപാടികൾ തുടരുന്നത്. അന്താരാഷ്ട്ര യോഗാ ദിനവും ആത്മനിർഭര ഭാരതവും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളിലൂടെ നാം കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയെക്കുറിച്ചുള്ള കഥകളും കുട്ടികളുടെ കാൽപന്ത് കളിയുടെ പ്രാധാന്യവും യുദ്ധകാലത്ത് നാം സ്വീകരിക്കേണ്ട സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ചും ഗണേശ ഉത്സവം കാലങ്ങളിൽ നാം അനുവർത്തിക്കേണ്ട സ്വാശ്രയ ശീലങ്ങളെ കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി.
0: രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നാഗാലാന്റ് ബേബി ലീഗ്, നാഗാലാന്റ് വിമൻ ഫുട്സാൾ ലീഗ് എന്നിവ പ്രധാനമന്ത്രി ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തി. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നാളന്ദ സർവകലാശാല ഇപ്പോൾ നവഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണെന്നും നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു.
2: ഹജാറോ സാൽ പുരാനി ഹമാരി നാലന്ദ വിശ്വവിദ്യാലയ അബ് നയ അവതാർ കേ രൂപ മേ ഭാരത് കാ ഭാഗ്യ ഘട രഹി ഹൈ. ദോ സാൽ പഹലേ മുജേ നാലന്ദ വിശ്വവിദ്യാലയ കേ നയ പരിസർ കേ ലോകാർപ്പണ കാ അവസര മിലാ ഥാ.
0: ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് കരീബിയൻ മേഖലയിലെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് നടത്തുന്ന ഉദ്യമം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു സംഘം രൂപീകരിക്കുകയും വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പരിശീലിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും അദ്ദേഹം അഭിനന്ദിച്ചു.
2: സ്പാനിഷ് ബോൾനെ വാലേ കുച്ച് ലോഗോ നേ ഏക് ടീം ബനായി ഹൈ. ഇസ് ടീം കാ നാം ഹൈ

0: कमल डोमिनिकाना टीम के सदस्य मिलकर वैदिक साहित्य का अध्ययन करते हैं, वे वैदिक मंत्रों का उच्चारण भी सीख रहे हैं।
1: വൃക്ഷങ്ങളുടെ വേരുകളാൽ പ്രകൃതിദത്തമായി നിർമ്മിക്കപ്പെടുന്ന മേഘാലയയിലെ വേരുപാലങ്ങളും ഇന്നത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ രൂപപ്പെടുത്തുന്ന ഈ പാലങ്ങൾ മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. മേഘാലയയുടെ ഇത്തരം വേരുപാലങ്ങളെ യുനെസ്കോയുടെ ലോക പൈതൃക ശൃംഖലയിൽ ഉൾപ്പെടുത്താൻ ഭാരതം അപേക്ഷ നൽകിയതായും പ്രധാനമന്ത്രി അറിയിച്ചു. പതിവ് പോലെ ശുചിത്വത്തെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി മധ്യപ്രദേശിലെ ബിയോറയിൽ നിന്നുള്ള ചില വനിതകളുടെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന ഉദ്യമം എടുത്തു പറഞ്ഞു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ഇക്കോ ബ്രിക്കാക്കി മാറ്റുന്ന എല്ലാ സഹോദരിമാരെയും അദ്ദേഹം പ്രശംസിച്ചു. അതുപോലെ ഗണേശോത്സവ വേളയിൽ നിർമ്മിക്കപ്പെടുന്ന വിഗ്രഹങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു.
0: बहुत पहले शुरू हो जाता है। मूर्ति बनाने वाले, मूर्तियों के व्यापार से जुड़े लोग अभी से सक्रिय हो जाते हैं। इसलिए मेरा आप सभी से एक आग्रह है, आप प्रयास करें कि आपके घर, सोसाइटी या आसपास की जगहों पर गणपति बप्पा की जो मूर्ति स्थापित हो वो हमारे देश की मिट्टी से बनी हो.
1: ക്യാച്ചുതറയിൻ പ്രചാരണത്തിന് മങ്ങലേൽക്കാൻ അനുവദിക്കരുതെന്നും ഓരോ തുള്ളി മഴവെള്ളവും നാം സംരക്ഷിക്കണം എന്നുമുള്ള അഭ്യർത്ഥനയോടെയുമാണ് പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയുടെ 135-ാം ഭാഗം അവസാനിപ്പിച്ചത്.
0: കാച്ച് ദ റെയിൻ യേ അഭിയാൻ ജരാ ഭി ഢീലാ നഹീ ഹോനേ ദേനാ ഹൈ തോ മേരാ ഖാസ് ആഗ്രഹ ഹൈ വർഷാ കാ ബുന്ദ് ബുന്ദ് പാനി ഹം മിൽ കർകെ ബചായേ. ബഹുത് ബഹുത് ധന്യവാദ്, നമസ്കാര.
1: നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 135-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ.
2: ആകാശവാണി. ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ വെച്ച് ഇന്ത്യയും ആസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം ഇപ്പോൾ കേൾക്കാം. ഡൽഹിയിലെ
3: और इनका परिवार नूरमहल मैसोल सीतामढ़ी से मुसरत जहानाज तलत जहां और इनका परिवार. तो सुनते हैं इन सबकी पसंद पर राजा हरिश्चंद्र के किस्से में से नरदेव बेनीवाल की गाई ये रागनी.

0: ഐ സി സി വേൾഡ്സ് ടി ട്വന്റി ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ
1: ശത്രു അപ്നീ എൽ എം ജി ബന്ദൂക് സെ ബിഷൻ സിംഗ് പർ നിഷാന സാധാ ഓർ ഇസ് ലൈറ്റ് മഷീൻ ഗൺ സെ നിക്ലി ഗോലിയ.
0: വാർത്തകൾ
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്വം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശീയ പ്രതിരോധ ഉത്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതിയ സൈനിക നീക്കങ്ങളുമായി അമേരിക്കയും ഇറാനും. അതീവ ഗുരുതരമായി പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം. കേരളത്തിൽ മഴ ശക്തമാകുന്നു. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വനിതാ ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്തം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായതിൽ അദ്ദേഹം സന്തുഷ്ടി പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ച് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി. സുസ്ഥിര ഭൂമിക്കായുള്ള പ്രവർത്തനങ്ങൾക്കും വികസ്വര രാജ്യങ്ങളുടെ താൽപര്യങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾക്കുമുള്ള അംഗീകാരമായാണ് ബഹുമതി സമ്മാനിച്ചത്. സ്വാതന്ത്ര്യത്തിന്റെ 50 വർഷങ്ങൾ സെയ്ഷൽസ് ആഘോഷിക്കുന്ന വേളയിലാണ് തന്റെ സന്ദർശനമെന്ന് അഭിപ്രായപ്പെട്ട പ്രധാനമന്ത്രി ഈ കാലയളവിൽ സൌഹൃദത്തെ വിശ്വാസമായും വിശ്വാസത്തെ സഹകരണമായും സഹകരണത്തെ ജനക്ഷേമവുമായും വളർത്തിയെടുക്കാൻ ഇരു രാജ്യങ്ങൾക്കും കഴിഞ്ഞെന്ന് അഭിപ്രായപ്പെട്ടു.
3: മേരി യാത്ര ഐസേ ഐതിഹാസിക് അവസർ പർ ഹോ റഹി ഹേ ജബ് സെയ്ഷൽ അപ്നീ സ്വതന്ത്രതാ കേ 50 വർഷ് പൂരേ കർ റഹാ ഹേ ഓർ ഹം ഭാരത് സെയ്ഷൽ രാജനൈതിക സംബന്ധോ കി ഭീ 50വീ വർഷഗാണ്ഠ് മനാ റഹേ ഇൻ 50 വർഷോ കി യാത്രാ മേ ഹംനേ മിത്രതാ കോ വിശ്വാസ് മേ വിശ്വാസ് കോ സഹയോഗ് മേ ഓർ സഹയോഗ് കോ ജനകല്യാണ് മേ ബദലാ ഹേ. ഹിന്ദ് മഹാസാഗർ നെ ഭാരത് ഓർ സെയ്ഷൽ കേ സംബന്ധോ കോ സിഞ്ചാ ഹേ.

0: തദ്ദേശീയ പ്രതിരോധ ഉത്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവും മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണം വാങ്ങലും വിദേശയാത്രകളും കുറച്ചുകാലത്തേക്ക് ഒഴിവാക്കുന്നതിനുള്ള ആഹ്വാനത്തിന് സജീവ പിന്തുണ നൽകിയ പൌരന്മാർക്ക് ശ്രീ മോദി നന്ദി അറിയിച്ചു. ഇന്ത്യയുടെ ശ്രമങ്ങൾക്കൊപ്പം ലോകം മുഴുവൻ കൈകോർത്ത അന്താരാഷ്ട്ര യോഗ ദിനത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി സംസാരിച്ചു. രാഷ്ട്ര നിർമ്മാണത്തിലെ ജനപങ്കാളിത്തത്തിന്റെ കരുത്ത് ഇന്ത്യയുടെ ബൃഹത്തായ സമ്പത്താണെന്നും അദ്ദേഹം പറഞ്ഞു. കായിക മേഖലയിൽ യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചു വരുന്നതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും കൂട്ടിയിണക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. നാളന്ദ സർവകലാശാല, ഡൽഹിയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല തുടങ്ങിയവ നിർമ്മിത ബുദ്ധി, ഡാറ്റ സയൻസ് എന്നിവയുമായി ബന്ധപ്പെട്ട് കോഴ്സുകൾ നടത്തുന്നതായി അദ്ദേഹം പറഞ്ഞു.
1: ये टेक्नोलॉजी का युग है. हर दिन नई रिसर्च हो रही है, नए नए एआई इनोवेशन सामने आ रहे हैं. इस दौर में एक सवाल बहुत महत्वपूर्ण है, लोगों की क्रिएटिविटी को कैसे बचाए रखा जाए. नई टेक्नोलॉजी के साथ आगे बढ़ते हुए हम अपनी जड़ों से कैसे जुड़े रहें, इन सवालों का समाधान खोजा नालंदा विश्वविद्यालय. हजार
0: നിർമ്മിത ബുദ്ധിയുഗത്തിൽ ജനങ്ങളുടെ സർഗാത്മകത നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യവും പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടി. ജലസംരക്ഷണത്തിന് ഊന്നൽ നൽകിയുള്ള അദ്ദേഹം കാച്ച് ദ റെയിൻ യജ്ഞത്തിന് വേഗത കുറയ്ക്കരുതെന്നാവശ്യപ്പെട്ടാണ് മൻ കി ബാത് പ്രഭാഷണം ഉപസംഹരിച്ചത്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ പൂർണ്ണമായി പരാജയപ്പെട്ടതോടെ പശ്ചിമേഷ്യയിൽ സുരക്ഷാ സാഹചര്യം അതീവ ഗുരുതരമായി. വാണിജ്യ എണ്ണക്കപ്പലിന് നേർക്കുള്ള ഇറാൻ ഡോൺ ആക്രമണത്തിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്കിന് സമീപത്തെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതായി അമേരിക്ക അറിയിച്ചു. കുവൈറ്റിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയാണ് ഇറാൻ പ്രതികരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ലഹരിമുക്ത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുടുംബങ്ങളും ആരോഗ്യ പ്രവർത്തകരും പൊതുസമൂഹവും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ. ബംഗളൂരുവിൽ നശാമുക്ത് ഭാരത് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3-ാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ രാവിലെ 11 മുതൽ പ്രവേശനം സാധ്യമാകും. ജൂലൈ 3 വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്ക് HSCAP.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നിപ ഷിഗല തുടങ്ങിയ പകർച്ചവ്യാധികളെ തടയാൻ ആരോഗ്യവകുപ്പ് സജ്ജമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശവും തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയും കാനഡയും ഏറ്റുമുട്ടും. രാത്രി 12:30 കളി. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: വിജയം മാത്രം ലക്ഷ്യം വെച്ചുള്ള ജീവൻ മരണ പോർമുഖങ്ങളിലേക്കാണ് ഇന്നു മുതൽ ടീമുകൾ ബൂട്ട് മുറുക്കുന്നത്. തോറ്റാൽ ഒരു തിരിച്ചുവരവ് അസാധ്യമായ നോക്കൌട്ട് പോരാട്ടങ്ങൾ പുൽമൈതാനങ്ങളെ തീപിടിപ്പിക്കുക തന്നെ ചെയ്യും. 16 മത്സരങ്ങളുള്ള ആദ്യ നോക്കൌട്ടിൽ 11 മത്സരങ്ങൾ അമേരിക്കയിലും 3 കളികൾ കാനഡയിലും 2 മെക്സിക്കോയിലും നടക്കും. 12 ഗ്രൂപ്പിലെയും ആദ്യ 2 സ്ഥാനക്കാർക്ക് പുറമെ മികച്ച 8 3-ാം സ്ഥാനക്കാർ കൂടി ഉൾപ്പെട്ടതാണ് റൌണ്ട് ഓഫ് 32. മത്സരം ജയിക്കുന്നവർ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറും. ജൂലൈ 3 5 ദിവസങ്ങളിലായി 3 മത്സരങ്ങൾ വീതം നടക്കും. ഏഷ്യൻ കേരളത്തിലായ ജപ്പാൻ ടൂർണമെന്റിലെ ഏറ്റവും ഫേവറേറ്റുകളൊന്നായ ബ്രസീലിനെ നേരിടും. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ എതിരാളികൾ വീറുറ്റ പോരാളി സംഘമായ കേപ്പ് വർദ്ധയാണ്. പോർച്ചുഗലിന് ക്രൊയേഷ്യയും, ജർമ്മനിക്ക് പരാഗ്വേയും, ഫ്രാൻസിന് സ്വീഡനും, സ്പെയിനിന് ആസ്ട്രിയയുമാണ് എതിരാളികൾ. അതിജീവിക്കാൻ കരുത്തുള്ളവരുടെ വിജയഗാഥകളായിരിക്കും ഇനിയുള്ള ദിനങ്ങളിൽ ലോകത്തെ ഏറ്റവും വലിയ വേദിയിൽ നിന്നും തരംഗമായി പടരുക.
0: വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ.

0: ഓസ്ട്രേലിയക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 7 ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 49 റൺ നേടിയിട്ടുണ്ട്. ഇന്ത്യ അയർലൻഡ് T20 പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ അയർലൻഡിനെ ബാറ്റിംഗ് അയച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ അയർലൻഡ് 18 ഓവറിൽ 5 വിക്കറ്റിന് 142 റൺ എന്ന നിലയിലാണ്. ആദ്യ മത്സരത്തിൽ അയർലൻഡ് വിജയിച്ചിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ യോഗം നാളെ ചേരുമെന്ന് മേയർ വി വി രാജേഷ്. ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കം സ്വാഗതം ചെയ്യുന്നതായും മേയർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അടിയന്തരാവസ്ഥക്കാലത്ത് തടവ് ശിക്ഷ അനുഭവിച്ച മുതിർന്ന RSS പ്രവർത്തകൻ ഗോപാൽ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ലബനനും ഇസ്രയേലും അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവച്ച കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔണും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ടെലിഫോൺ സംഭാഷണം നടത്തി. അതേസമയം കരാറിനെ പിന്തുണയ്ക്കുന്നില്ലെന്ന് ലബനൻ ആസ്ഥാനമായ ഹിസ്ബുള്ള സായുധ സംഘം ജനറൽ സെക്രട്ടറി ഷെയ്ഖ് നയീം ഖാസിം പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് നാളെ 3 അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്തം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശീയ പ്രതിരോധ ഉത്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതിയ സൈനിക നീക്കങ്ങളുമായി അമേരിക്കയും ഇറാനും. അതീവ ഗുരുതരമായി പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം. കേരളത്തിൽ മഴ ശക്തമാകുന്നു. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ വച്ച് ഇന്ത്യയും ആസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം തുടർന്ന് കേൾക്കാം ഡൽഹി റിലേ.

ना खेलो।

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 55 സെക്കൻഡ്. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
2: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 2026 പകുതി കടന്നിരിക്കുന്നു. ഈ 6 മാസത്തിനുള്ളിൽ മൻ കി ബാത്തിൽ നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ജൂൺ മാസത്തിലും ഓരോ പൌരനും അഭിമാനിക്കാവുന്ന ചില നേട്ടങ്ങൾ രാജ്യം കൈവരിച്ചു. ഈ വിജയങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയുമായും സ്വാശ്രയത്വവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തിടെ കൊൽക്കത്തയിൽ നടന്ന നാവികസേനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവിടെ INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ വ്യൂഹത്തിൽ ഉൾപ്പെടുത്തി. ഈ കപ്പലുകളുടെ രൂപകൽപ്പന, നിർമ്മാണം തുടങ്ങി എല്ലാം തദ്ദേശീയമാണ്. സുഹൃത്തുക്കളെ, ജൂൺ മാസത്തിൽ തന്നെ വ്യോമയാന മേഖലയിൽ രാജ്യം ഒരു വലിയ വിജയം കൈവരിച്ചു. C-295 ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കി. ഭാരതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള 40 വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSME കൾക്ക് പുതിയ ശക്തി നൽകുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യവും കൂടുതൽ ശക്തമാവുകയാണ്. ഈ മാസം DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. DRDO ലബോറട്ടറികളും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പാർട്ട്ണർമാരും സംയുക്തമായി ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത്, ഇന്ന് ആഴി മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ് നമ്മുടെ ഭാരതം. സുഹൃത്തുക്കളെ, ജൂണിൽ ഭാരതത്തിന്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടി നടന്നു. ഈ പരിപാടി അന്താരാഷ്ട്ര യോഗ ദിനമായിരുന്നു. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500 സ്ഥലങ്ങളിൽ വിവിധ യോഗ പരിപാടികൾ നടന്നു. നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗ പരിപാടികളിൽ പങ്കെടുത്തു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. 102 സ്വർണമെഡലുകൾ ഉൾപ്പെടെ ഭാരതം ആകെ 114 മെഡലുകൾ നേടി. ഈ ചാമ്പ്യൻഷിപ്പിൽ ഭാരതം 1 സ്ഥാനത്തെത്തി. വിജയിച്ച എല്ലാ കായിക താരങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സുഹൃത്തുക്കളെ, ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ആ രാജ്യത്തെ ജനങ്ങൾ ഒരു ദൃഢനിശ്ചയം എടുക്കുമ്പോൾ ഒരു ശക്തിക്കും അവരെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് തടയാൻ കഴിയില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഭാരതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഈ പൊതുജന പങ്കാളിത്തം കൂടുതൽ കൂടുതൽ അനുഭവവേദ്യമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന്. സുഹൃത്തുക്കളെ, പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ

ഞാൻ എന്റെ നാട്ടുകാരോട് ചില അഭ്യർത്ഥനകൾ നടത്തി. കുറച്ചു കാലത്തേക്ക് സ്വർണം വാങ്ങുന്നത് കഴിയുന്നത്ര ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഞാൻ ആളുകളോട് ആവശ്യപ്പെട്ടു. കാർപൂളിംഗ് പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ആളുകളോട് അഭ്യർത്ഥിച്ചു. രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത കൃഷി സ്വീകരിക്കാനും വയലുകൾ സംരക്ഷിക്കാനും കഴിയുന്നത്ര പ്രകൃതിദത്ത വളങ്ങൾ ഉപയോഗിക്കാനും ഞാൻ കർഷകരോട് അഭ്യർത്ഥിച്ചു. സുഹൃത്തുക്കളെ, എന്റെ അഭ്യർത്ഥനയ്ക്ക് നൽകിയ എല്ലാവിധത്തിലുള്ള പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൗരനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിരവധി കുടുംബങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് എനിക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഇത്തവണ വിവാഹങ്ങൾക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് നിരവധി കുടുംബങ്ങൾ തീരുമാനിച്ചു. ആവശ്യമെങ്കിൽ അവർ പഴയ സ്വർണം പുനരുപയോഗിച്ച് പുതിയ ആഭരണങ്ങൾ നിർമ്മിക്കും. ഇത്തവണ വിദേശയാത്ര മാറ്റിവെച്ചതിനെക്കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാർപൂളിംഗുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങൾ ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ എല്ലാ ദിവസവും ഒരേ ദിശയിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. സാധ്യമാകുമ്പോഴെല്ലാം ആളുകൾ ബസ്സുകളും മെട്രോയും ഉപയോഗിക്കുന്നു. ഇത് പെട്രോളും ഡീസലും ലാഭിക്കുന്നു. അതുപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതിദത്ത വളങ്ങളുടെ ഉപഭോഗം വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഭാരതീയർ ഈ ആഗോള പ്രതിസന്ധിയെ ഒരുമിച്ച് നേരിടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ കരുത്ത് നമ്മെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബപരിപാടികൾ മാത്രമല്ല, ആഘോഷങ്ങൾ കൂടിയാണ്. ഓരോ കുടുംബവും അവരുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ആളുകൾ അതിഥികൾക്ക് സമ്മാനങ്ങളും നൽകുന്നു. സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിലെ നാന്തേഡിലുള്ള ഒരു കുടുംബം അവരുടെ സന്തോഷം പങ്കിടാൻ ചെയ്ത കാര്യം ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. നാന്തേഡിലെ ബഹാദൂർപുര ഗ്രാമത്തിലാണ് പേഡ്കർ കുടുംബം താമസിക്കുന്നത്. സന്തോഷം പങ്കിടുന്നത് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടാകണമെന്ന് പേഡ്കർ കുടുംബം തീരുമാനിച്ചു. ഒരു വിവാഹവേളയിൽ ഈ കുടുംബം ഗ്രാമത്തിലെ ഏകദേശം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഓരോ വ്യക്തിക്കും 1,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകി. ഈ സംരംഭത്തിന് പിന്നിലെ ചേതോവികാരം ഹൃദയസ്പർശിയാണ്. അപകടങ്ങളെ തുടർന്ന് കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഇവർ കണ്ടിരുന്നു. അത്തരം സമയങ്ങളിൽ ചെറിയ തുകയുടെ സഹായം പോലും വലിയ പിന്തുണയായി മാറുന്നു. സുഹൃത്തുക്കളെ, രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സർക്കാർ ഒരു ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുകയാണ്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഇതിൽ വെറും 20 രൂപയുടെ വാർഷിക പ്രീമിയം, അതായത് പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2,00,000 രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഇതിലേകദേശം 28 കോടി പേർ നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺമക്കളുമാണ്. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണ്. ദാരുണമായി മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത്. ഇതിന്റെ വാർഷിക പ്രീമിയം വെറും 436 രൂപയാണ്, അതായത് ഒരു ദിവസം കഷ്ടിച്ച് 1.5 രൂപ. ഇതുവരെ 27 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11,00,000 കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടിയുടെ സഹായം ലഭിച്ചു. ഇതെല്ലാം വളരെ വലിയ കണക്കുകളാണ്. ഈ കണക്കുകൾക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ കഥകളുണ്ട്. ഒരിടത്ത് ഒരമ്മ തന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനുള്ള സഹായം കണ്ടെത്തി. മറ്റൊരിടത്ത് ഒരു ഭാര്യ തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനുള്ള പിന്തുണ കണ്ടെത്തി. സുഹൃത്തുക്കളെ, പലപ്പോഴും ഒരു ചെറിയ തുകയിൽ നിന്നും ഒരു ചെറിയ ചുവടുവയ്പിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാം. ഒരു ചെറിയ തീരുമാനം പോലും വലിയ മാറ്റമുണ്ടാക്കും. ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളുമായി പങ്കിടാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിൽ 1,000,000,000 വർഷങ്ങൾ

പഴക്കമുള്ളതും ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു വിഷയം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. അത് അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ല, അത് ഭയം സൃഷ്ടിക്കുന്നു. ഭയം മനസ്സിനെ കീഴടക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അതിൻ്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. വലിയ ദോഷം വരുത്തുന്ന തീരുമാനങ്ങൾ അവർ എടുക്കാൻ തുടങ്ങുന്നു. അതേസമയം ശാസ്ത്രം, അനുഭവം, യുക്തി എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നവരും സമൂഹത്തിലുണ്ട്. അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഈ യാത്ര എളുപ്പമല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് അത്തരമൊരു വിജയകരമായ യാത്രയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, അസമിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഹർഗില. ചുറ്റുപാടുകളെ ശുചിയാക്കുന്നതിൽ ഹർഗില ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നിരുന്നാലും വളരെ കാലമായി അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. ആളുകൾ ഇതിനെ ചുറ്റുവട്ടത്ത് കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. അതായത്, പരിസ്ഥിതി വൃത്തിയാക്കാൻ സഹായിക്കുന്ന പക്ഷിയായ ഹർഗില ആളുകളുടെ ഭയത്തിന് ഇരയായിത്തീർന്നു. ബയോളജിസ്റ്റായ പൂർണിമാദേവി ബർമൻ ഇതെല്ലാം കാണാനിടയായി. ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ തെറ്റിദ്ധാരണകൾ മാറ്റാൻ അവർ തീരുമാനിച്ചു. സ്ത്രീകളോട് സംസാരിച്ചു, ശാസ്ത്രീയമായി വിശദീകരിച്ചു. ക്രമേണ സ്ത്രീകൾ ഈ പ്രചാരണത്തിൽ പങ്കുചേരാൻ തുടങ്ങി. അങ്ങനെ ഇത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഒരു കാലത്ത് അശുഭകരമായി കണക്കാക്കപ്പെട്ടിരുന്നതും ആട്ടിയോടിക്കപ്പെട്ടതുമായ പക്ഷി ഗ്രാമങ്ങളുടെ ശുഭസൂചകമായി മാറി. ആയിരക്കണക്കിന് ഗ്രാമീണ സ്ത്രീകൾ ഹർഗിലയെ രക്ഷിക്കാൻ മുന്നോട്ടു വന്നു. ഇന്ന് ഇവർ ഹർഗില ആർമി എന്നറിയപ്പെടുന്നു. ഇതിനായി ഇവർ സമൂഹവുമായി ഏറ്റുമുട്ടി. സമൂഹത്തെ ബോധവൽക്കരിക്കാനും അന്ധവിശ്വാസം ഉപേക്ഷിക്കാനും അഹോരാത്രം പ്രവർത്തിച്ചു. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചു. സുഹൃത്തുക്കളെ, കളിക്കുന്നവൻ ശോഭിക്കുമെന്ന് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഇന്ന് രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പെന്നത്തെക്കാളും കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നു. നാഗാലാൻഡിൽ വളരെ രസകരമായ രണ്ട് സംരംഭങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ആദ്യത്തേത് നാഗാലാൻഡ് ബേബി ലീഗാണ്. പേര് സൂചിപ്പിക്കുന്നത് ഇത് വളരെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു സാധാരണ ലീഗാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. 5 മുതൽ 10-12 വയസ്സുവരെ പ്രായമുള്ള കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അസാധാരണ ലീഗാണിത്. ഇവർക്കിടയിലുള്ള ഫുട്ബോൾ കളിക്കാർക്കുള്ള ഒരു ലീഗ്. ഇത് ഇവരുടെ വേഗതയെയും കഴിവിനെയും പ്രചോദിപ്പിക്കുകയും ഇവരെ പ്രശസ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. നാഗാലാൻഡിലെ കഴിയുന്നത്ര കുട്ടികളെ ഫുട്ബോളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഇത് ആരംഭിച്ചത്. 5 മുതൽ 12 വയസ്സുവരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ഈ ലീഗ് ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കി. കുട്ടികളുടെ മനസ്സിൽ ഇത് വളരെ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നാഗാലാൻഡിൽ മറ്റൊരു നല്ല സംരംഭം നടക്കുന്നുണ്ട്. അതിന്റെ പേര് നാഗാലാൻഡ് വിമൺ ഫ്യുട്സൽ ലീഗ് എന്നാണ്. ഈ ഫ്യുട്സൽ നിങ്ങൾക്കൊരു പുതിയ വാക്കായിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫുട്സലിനെ ഇൻഡോർ ഫുട്ബോൾ എന്നും വിളിക്കാറുണ്ട്. ഇതിൽ ഒരു ടീമിൽ 5 കളിക്കാർ മാത്രമേ ഉള്ളൂ. കളിക്കളവും ഫുട്ബോൾ മൈതാനത്തേക്കാൾ വളരെ ചെറുതാണ്. ഇക്കാരണത്താൽ കളിക്കാർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അവർ അവരുടെ ടെക്നിക്കും സ്കില്ലും നന്നായി ഉപയോഗിക്കേണ്ടതുണ്ട്. നാഗാലാൻഡിലെ ഈ വിമൻ ഫുട്സൽ ലീഗ് നമ്മുടെ പെൺമക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നല്ലൊരു അവസരം നൽകുന്നു. ഇത്തരം സംരംഭങ്ങൾക്ക് നാഗാലാൻഡിലെ ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കും പ്രചോദനം നൽകുന്നു. സുഹൃത്തുക്കളെ, ഇത് സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. ഓരോ ദിവസവും പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ AI ഇന്നൊവേഷൻസ് ഉയർന്നു വരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു നിർണായക ചോദ്യം ഇതാണ്: ആളുകളുടെ സർഗാത്മകത എങ്ങനെ സംരക്ഷിക്കാം? പുതിയ സാങ്കേതിക വിദ്യയുമായി മുന്നേറുമ്പോൾ നമ്മുടെ വേരുകളുമായി നമുക്ക് എങ്ങനെ ബന്ധം നിലനിർത്താം? നളന്ദ സർവകലാശാല
ഈ ചോദ്യങ്ങൾ

ൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നളന്ദ സർവകലാശാല ഇപ്പോൾ പുതിയ ഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണ്. 2 വർഷം മുമ്പ് നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. നളന്ദ സർവകലാശാല നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചു. സംവാദം ഒരാളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, അത് ചർച്ചയുടെയും ആലോചനയുടെയും ഒരു അച്ചടക്കമുള്ള പ്രക്രിയയാണ്. യുക്തിയും വസ്തുതകളും ഉപയോഗിച്ച് ഒരാളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കേണ്ടത് നിർണായകമാണ്. ഒരാൾ അതിൽ പ്രാവീണ്യം നേടണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ഈ സംവാദ പ്രക്രിയ നമ്മെ പഠിപ്പിക്കുന്നു. നളന്ദ സർവകലാശാല ഈ സംവാദത്തെ ബിരുദദാന സമ്മേളനത്തിന്റെ ഭാഗമാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ പകുതിയോളം പേരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഈ പുരാതന പാരമ്പര്യത്തെ ആധുനിക കാലവുമായി ബന്ധിപ്പിക്കാനുള്ള ഈ ശ്രമം വളരെ പ്രശംസനീയമാണ്. ഇതിനായി നളന്ദ സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, വേരുകൾ തൊട്ടു നിന്നുകൊണ്ട് യുവാക്കളെ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സജ്ജമാക്കുന്നതിനുള്ള മറ്റൊരു നല്ല ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ് എന്നിവയിൽ ഒരു ബിടെക് പ്രോഗ്രാം ആരംഭിക്കാൻ പോകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയെ ഭാരതത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഭാരതീയ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കും. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്തു പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും പുതിയ വേഗത കൈവരും. ഈ ശ്രമത്തിന് കേന്ദ്ര സംസ്കൃത സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സംസ്കാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ ഗീതം, സംഗീതം, ആധ്യാത്മികത എന്നിവയെ മനസ്സിലാക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു. ഭാരതത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ കരീബിയൻ കടലിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നൊരു രാജ്യം സ്ഥിതി ചെയ്യുന്നു. അവിടെയുള്ള ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം 100 ആണ്, ഒരുപക്ഷെ അതിലും കുറവാണ്. എങ്കിലും ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് വളരെ നല്ലൊരു ഉദ്യമം അവിടെ നടക്കുന്നുണ്ട്. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ടീം അംഗങ്ങൾ ഒരുമിച്ച് വൈദിക സാഹിത്യം പഠിക്കുന്നു. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പഠിക്കുന്നു. അവർക്ക് ഔപചാരിക പരിശീലനം ലഭിച്ചിട്ടില്ല. പക്ഷേ ഓഡിയോ റെക്കോർഡിങ്ങുകൾ കേട്ട് വേദമന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണം അവർ പഠിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് നിരവധി മന്ത്രങ്ങൾ നന്നായി ജപിക്കാൻ കഴിയും. പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, ശ്രീരുദ്രം, ദുർഗാസൂക്തം, ദേവീ മഹാത്മ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭാരതത്തിൽ നിന്ന് വളരെ അകലെ താമസിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങൾ പഠിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ വളരെ പ്രചോദനാത്മകമാണ്. ബ്രഹ്മകമൽ ഡൊമിനിക്കാനയിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ ശ്രമങ്ങൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മേഘാലയ മേഘങ്ങൾക്കും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ്. മേഘാലയ സന്ദർശിക്കുന്ന ഏതൊരാളും അവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യ മര്യാദ ദീർഘകാലം ഓർക്കും. മേഘാലയയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് മൻ കി ബാത്തിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങൾ. ഇത് ഒരു സാധാരണ പാതയല്ല, വേരുകൾ കൊണ്ടുള്ള പാതയാണ്. ഈ വേരുപാലങ്ങളുടെ കഥ വളരെ രസകരമാണ്. ഈ പാലങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ വർഷങ്ങളിലോ നിർമ്മിക്കപ്പെടുന്നില്ല. അവ വികസിക്കാൻ പതിറ്റാണ്ടുകൾ എടുക്കും. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ കൊണ്ടുപോകുന്നു. കാലക്രമേണ ആ വേരുകൾ ശക്തമായൊരു പാലത്തിന്റെ രൂപമെടുക്കുന്നു. ഈ പാലങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവ ജീവനുള്ള പാലങ്ങളാണ്. കാലക്രമേണ അവ കൂടുതൽ ശക്തമാകുന്നു. മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ

അവ പ്രതിഫലിപ്പിക്കുന്നു. അവയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ ക്ഷമയും പ്രകൃതിയോടുള്ള ആദരവുമുണ്ട്. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർക്ക് എത്രമാത്രം അത്ഭുതകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ പാലങ്ങൾ പറഞ്ഞു തരുന്നു. അവ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഭൂമിയുടെ പൈതൃകമാണ്. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ ഭാരതം ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ വേരുപാലങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ മേഘാലയയിലെ ജനങ്ങൾ ഈ പ്രകൃതി പൈതൃകം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. മുമ്പ് അത്തരം പാലങ്ങളുടെ എണ്ണം പോലും നിർണയിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടുകാർ അവ എണ്ണാൻ തുടങ്ങി. തുടർന്ന് ഈ പാലങ്ങൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു. ഇന്ന് 120-ലധികം വേരുപാലങ്ങൾ നാട്ടുകാർ പരിപാലിക്കുന്നു. ഈ പാലങ്ങളുടെ അവസ്ഥ വർഷം തോറും ടീമുകൾ പരിശോധിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശം ശക്തിപ്പെടുത്തുന്നതിനായി മറ്റുള്ളവർ നഴ്സറികൾ പോലും സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവയുടെ സംരക്ഷണത്തിനായി ഒരു പൂർണ്ണ ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, ഈ വർഷം ഹാലിവാറിന് പത്മ അവാർഡ് നൽകി ആദരിച്ചു. ഈ വേരുപാലങ്ങൾ പരിപാലിക്കുന്നതിനായി അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ 50 വർഷത്തിലധികം നീക്കിവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമർപ്പണം നമുക്കെല്ലാവർക്കും പ്രചോദനപ്രദമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വേരുപാലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുക. മേഘാലയയുടെ ഈ അതുല്യ പൈതൃകത്തെക്കുറിച്ചറിയാൻ നിങ്ങളുടെ ഫോട്ടോകൾ മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഗ്രാമങ്ങൾ വൃത്തിയായിരിക്കണമെന്നും നമ്മുടെ നഗരങ്ങൾ മനോഹരമായി കാണണമെന്നും നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന മാലിന്യം ആരാണ് വൃത്തിയാക്കുന്നതെന്ന് നമ്മൾ വല്ലപ്പോഴുമെങ്കിലും ചിന്തിക്കാറില്ലേ? മിക്ക ആളുകളും ഇത് മറ്റൊരാളുടെ ഉത്തരവാദിത്തമാണെന്നും മറ്റാരെങ്കിലും വൃത്തിയാക്കുമെന്നും കരുതുന്നു. എന്നാൽ തങ്ങളുടെ ചിന്തയിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുന്ന ചിലർ നമുക്കിടയിലുണ്ട്. മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിലെ ബിയോറയിൽ നിന്നുള്ള ചില സഹോദരിമാരെ കുറിച്ചറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. ചുറ്റുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അവർ ദൃഢനിശ്ചയം ചെയ്തു. അവർ മാറ്റം വരുത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ നഗരത്തിലുടനീളമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒഴിഞ്ഞ കുപ്പികളും ശേഖരിക്കാൻ തുടങ്ങി. ക്രമേണ ഈ ശ്രമം പുരോഗമിച്ചു. തുടർന്ന് പ്ലാസ്റ്റിക് ഇക്കോ ബ്രിക്കാക്കി മാറ്റാൻ തുടങ്ങി. ഇന്ന് പൊതു ഇടങ്ങൾ മനോഹരമാക്കാൻ ഈ ഇക്കോ ബ്രിക്ക് ഉപയോഗിക്കുന്നു. രാജ്ഗഡിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 100 കണക്കിന് കിലോ പ്ലാസ്റ്റിക് കാര്യക്ഷമമായി പുനരുപയോഗിച്ചു. ഇതിനർത്ഥം ഒരു കാലത്ത് നഗരത്തെ മലിനമാക്കിയ പ്ലാസ്റ്റിക് ഈ സഹോദരിമാരുടെ ശ്രമഫലമായി നഗരത്തിന്റെ സൗന്ദര്യത്തിന് സംഭാവന നൽകുന്ന രീതിയിലേക്ക് മാറിയെന്നാണ്. ബീവാറിലെ എല്ലാ സഹോദരിമാരെയും ഈ ക്യാമ്പയിനിൽ ഉൾപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പലരും എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഈ വിഷയം ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. ഗണേശോത്സവത്തിന് ഇനിയും ഒരുപാട് നാളുകളുണ്ടെങ്കിലും ഈ വിഷയത്തെപ്പറ്റി തന്നെ സംസാരിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ജോലി വളരെ മുമ്പ് തന്നെ ആരംഭിക്കുന്നു. വിഗ്രഹനിർമ്മാതാക്കളും വിഗ്രഹ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ മുതൽ സജീവമാകും. അതിനാൽ നിങ്ങളോടെല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ വീട്ടിലോ സമൂഹത്തിലോ പരിസര പ്രദേശങ്ങളിലോ സ്ഥാപിച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹം നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കുക. ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവർ മൺവിഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിഗ്രഹങ്ങൾ വാങ്ങുന്നവരും ഗണപതി വിഗ്രഹം എന്തുകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഏത് രാജ്യത്ത് നിർമ്മിച്ചതാണെന്നും പരിശോധിക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഒഴിവാക്കുക. സുഹൃത്തുക്കളെ, ആരാധനയ്ക്ക് ശേഷം മൺവിഗ്രഹങ്ങൾ വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്നു. ഇത് നമ്മുടെ നദികളെയും കുളങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നു. നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. പ്രാദേശിക കരകൗശല വിദഗ്ധരിൽ നിന്ന് വിഗ്രഹങ്ങൾ വാങ്ങുമ്പോൾ

0: വോക്കൽ ഫോർ ലോക്കൽ എന്ന നമ്മുടെ ദൃഢനിശ്ചയത്തെ അത് ശക്തിപ്പെടുത്തുന്നു. ഇത്തവണ ഗണേശോത്സവത്തിലും മറ്റോരോ ഉത്സവത്തിലും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഗൗരവമായി ചിന്തിക്കുകയും ദേശീയ താൽപര്യം മുൻനിർത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ ജനങ്ങളാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ ശ്രമങ്ങൾ നമ്മുടെ അനുഭവ പാഠങ്ങളാണ്. മനസ്സിൽ ദൃഢനിശ്ചയവും സമൂഹത്തിൽ നിന്നുള്ള പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് വലിയ മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ ശ്രമങ്ങൾ കാണിക്കുന്നു. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന അത്തരം ശ്രമങ്ങളെക്കുറിച്ച് ദയവായി എനിക്ക് എഴുതുന്നത് തുടരുക. നിങ്ങളുടെ ചിന്തകളും നിർദ്ദേശങ്ങളും അയയ്ക്കുക. ഒരുപക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ചെറിയ സംരംഭം പോലും രാജ്യത്തിന് മുഴുവനും പ്രചോദനമാകാം. അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. നമ്മുടെ നാട്ടുകാരുടെ ചില പുതിയ ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതുവരെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിപാലിക്കുക. അതോടൊപ്പം ജലസംരക്ഷണം ചെയ്യുക തന്നെ വേണം. നമ്മൾ ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം. ക്യാച്ച് ദ റെയിൻ എന്ന ക്യാമ്പയിനിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. അതിനാൽ എന്റെ പ്രത്യേക അഭ്യർത്ഥന, നാം എല്ലാവരും ഒരുമിച്ച് ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം എന്നതാണ്. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.

0: വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്.
1: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
0: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ. നോക്ക്,
2: ടെൻഷൻ എന്തിനാ? എന്റെ തെറ്റൊന്നുമല്ല. എന്നിട്ടും ഫ്രോഡ് നടന്ന ഉടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിനെ ഉടനടി വിവരം അറിയിക്കൂ. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുന്തോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: മായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: അബ്ദുൾ റസാഖ് കുർണ എഴുതിയ നോവൽ പറുദീസ. രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാമാഭിയാൻ.
1: ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക വികസനത്തിന് ഉദ്ദേശിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. 2024-25 മുതൽ 2028-29 വരെയുള്ള 5 വർഷത്തെ കാലയളവിൽ ആണ് ഇത് നടപ്പിലാക്കുന്നത്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ 10.45 കോടിയിലധികം പട്ടികവർഗ ജനസംഖ്യയും 705-ലേറെ ആദിവാസി ജനവിഭാഗങ്ങളുമുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും പുറം ലോകത്തുനിന്ന് അകലെയുള്ള മേഖലകളിലാണ് താമസിക്കുന്നത്. ഓരോ സമൂഹത്തിനും സ്വന്തമായ സംസ്കാരവും ഭാഷാപരമായ പ്രത്യേകതകളുമുണ്ട്. വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഏകീകരണത്തിലൂടെ പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ അവരുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, മറ്റ് സാമൂഹ്യ സാമ്പത്തിക വികസനമാണ് ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാഅഭിയാൻ എന്ന പദ്ധതിയുടെ വിജയമാണ് ഈ പദ്ധതിയിലേക്ക് സർക്കാരിനെ നയിച്ചത്. 2024-25 ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചതുപോലെ ഏകദേശം 63,000 ഗ്രാമങ്ങൾ ഉൾപ്പെടുത്തി 5 കോടിയിലധികം ആദിവാസി ജനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. 549 ജില്ലകളിലും 2740 ബ്ലോക്കുകളിലുമുള്ള ആദിവാസി ഭൂരിപക്ഷ ഗ്രാമങ്ങളിൽ ഇത് നടപ്പിലാക്കപ്പെടും. അടച്ചുറപ്പുള്ള വീടുകൾ, കുടിവെള്ളം, വൈദ്യുതി, പട്ടികവർഗ ഭൂരിപക്ഷമുള്ള ഗ്രാമങ്ങളിലേക്ക് ഏത് കാലാവസ്ഥയിലും എത്താനാകുന്ന റോഡ് കണക്ഷൻ, ഭാരത് നെറ്റ് വഴി മൊബൈൽ ഇന്റർനെറ്റ് കണക്ഷൻ എന്നിവ ഉറപ്പാക്കുക വഴി അടിസ്ഥാന സൌകര്യ വികസനം ഈ പദ്ധതി വിഭാവന ചെയ്യുന്നു. സ്കിൽ ഇന്ത്യ മിഷൻ വഴി തൊഴിൽ പരിശീലനം, കൃഷി, മൃഗപരിപാലനം, മത്സ്യബന്ധനം എന്നിവയ്ക്ക് പിന്തുണ തുടങ്ങിയവ നൽകുക വഴി ആദിവാസി ജനസമൂഹത്തിന് സാമ്പത്തിക സുരക്ഷ ഉറപ്പാകും. സമഗ്ര ശിക്ഷാ അഭിയാൻ വഴി സ്കൂളുകളിലും കോളേജുകളിലും മൊത്തം പ്രവേശന അനുപാതം വർദ്ധിപ്പിക്കുക, ജില്ലാ ബ്ലോക്ക് തല പട്ടികവർഗ ഹോസ്റ്റലുകൾ സ്ഥാപിക്കുക വഴി വിദ്യാഭ്യാസ ഗുണമേന്മയും പദ്ധതി ലക്ഷ്യമിടുന്നു. നാഷണൽ ഹെൽത്ത് മിഷൻ വഴി മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ കാർഡ് അഥവാ PMJAY കാർഡ്, ഗർഭസ്ഥ ശിശുവിന് സിക്കിൾ സെൽ പരിശോധനയ്ക്ക് ആധുനിക സൌകര്യങ്ങൾ എന്നിങ്ങനെയുള്ള ആരോഗ്യ സേവനങ്ങളും പദ്ധതി ലക്ഷ്യമിടുന്നു. ചുരുക്കത്തിൽ, വിവിധ മന്ത്രാലയങ്ങളുടെയും പദ്ധതികളുടെയും സഹകരണത്തിലൂടെ ഭാരതത്തിലെ ആദിവാസി സമൂഹത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുകയാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. ടൂറിസം സാധ്യത വർദ്ധിപ്പിക്കാൻ ട്രൈബൽ ഹോംസ്റ്റേ, 100 TMMC അഥവാ ട്രൈബൽ മാർക്കറ്റിംഗ് സെന്റേഴ്സ് വഴി ആദിവാസി ഉൽപ്പന്നങ്ങളുടെ വിപണന സൌകര്യങ്ങൾ തുടങ്ങിയവ പദ്ധതിയുടെ മറ്റ് സവിശേഷതകളാണ്. PM ഗതിശക്തി പോർട്ടലിൽ പദ്ധതിയുടെ മുഴുവൻ വികസനവും മാപ്പ് ചെയ്യപ്പെടും. ഓരോ സംസ്ഥാനത്തും സംസ്ഥാനതല കമ്മിറ്റിയും ജില്ലാതല കമ്മിറ്റിയും ഉണ്ടാകും. ഇതിനനുബന്ധമായി സംസ്ഥാനതലവും ജില്ലാതലവുമുള്ള പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുകൾ അഥവാ PMU പ്രവർത്തിക്കും. പദ്ധതി നടത്തി

0: ിൽ മികവ് കാട്ടുന്ന ജില്ലകൾക്ക് അവാർഡുകൾ നൽകുവാനും ഇതിൽ നിർദ്ദേശമുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒത്തുചേർന്നുള്ള കോഓപ്പറേറ്റീവ് ഫെഡറലിസം മാതൃകയിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഒപ്പം സമഗ്ര സർക്കാർ സമീപനം, അതായത് വിവിധ മന്ത്രാലയങ്ങൾ പരസ്പരം സഹകരിച്ചും സംയോജിതമായി പ്രവർത്തിച്ചും ആദിവാസി സമൂഹത്തിന് ഫലപ്രദവും ചെലവ് കുറഞ്ഞതുമായ ദീർഘകാലത്തേക്കുള്ള സ്ഥിരതയുള്ള ഫലങ്ങൾ ഉറപ്പാക്കുന്നതാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാന്റെ ലക്ഷ്യം.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാനെക്കുറിച്ചുള്ള പരിപാടിയാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റ് 55 സെക്കൻഡ്. ഇപ്പോൾ പ്രത്യേക വാർത്ത ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അശ്വതി. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്വം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ ബഹുമതി സമ്മാനിച്ചു. തദ്ദേശീയ പ്രതിരോധ ഉൽപാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രനിർമ്മാണത്തിലെ ജനപങ്കാളിത്തത്തിന്റെ കരുത്ത് ഇന്ത്യയുടെ ബൃഹത്തായ സമ്പത്താണെന്നും അദ്ദേഹം പറഞ്ഞു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനയെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്ത് ആരോഗ്യ മേഖലയിൽ ഗണ്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ PM ഫാമിലി കെയർ ട്രാക്കറിന്റെ പൈലറ്റ് പദ്ധതിക്ക് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാം യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. അനീമിയ മുക്ത ഭാരത് അഭിയാനായുള്ള പ്രവർത്തന മാർഗ്ഗനിർദ്ദേശങ്ങൾ യോഗത്തിൽ കേന്ദ്രമന്ത്രി JP നദ്ദ പുറത്തിറക്കും. ഗ്രാമീണ തൊഴിലാളികളുടെ ഉപജീവന സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഗ്രാമവികസനം ത്വരിതപ്പെടുത്തുന്നതിനായി വികസിത് ഭാരത് ഗ്രാമീൺ പദ്ധതിക്ക് കീഴിൽ സംസ്ഥാനങ്ങൾക്ക് 151,000 കോടിയിലധികം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ രാഷ്ട്രീയ ഗ്രാമീൺ വികാസ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൌദി അറേബ്യയിൽ ഹെലികോപ്റ്റർ തകർന്നു വീണ് 14 മരണം. മരിച്ച എല്ലാവരും സൌദി പൌരന്മാരാണെന്ന് സൌദി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. 3 ദിവസത്തെ ജമ്മുകാശ്മീർ സന്ദർശനത്തിനായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ശ്രീനഗറിലെത്തി. തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ ഇടപെടൽ ശക്തിപ്പെടുത്തുന്നതിനും ഫീൽഡ് തലത്തിലുള്ള തയ്യാറെടുപ്പ് വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ ജനാധിപത്യ പങ്കാളിത്തവും അവബോധവും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് സന്ദർശനം. യാത്രയ്ക്കാവശ്യമായ എല്ലാ രേഖകളും ലഭിക്കുന്നതുവരെ കൈലാസ് മാനസരോവർ യാത്ര ആരംഭിക്കരുതെന്ന് പൌരന്മാർക്ക് നിർദ്ദേശം നൽകി വിദേശകാര്യ മന്ത്രാലയം. നേപ്പാളിൽ യാത്ര നടത്തുന്നതിനിടെ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ തീർത്ഥാടകരിൽ നിന്ന് സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർ വഴി സഹായ അഭ്യർത്ഥനകൾ ലഭിച്ചതിനെ തുടർന്നാണ് നിർദ്ദേശം. പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3-ാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകും. ജൂലൈ 3 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾ HSCAP.kerala.gov.in. സാങ്കേതിക വിദ്യയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതായി പ്രിയങ്കാഗാന്ധി MP. കോഴിക്കോട് തിരുവമ്പാടി മണ്ഡലത്തിൽ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി പ്രഖ്യാപനം നിർവഹിക്കുകയായിരുന്നു അവർ. തീരദേശ മേഖലയുടെ സമഗ്ര വികസനം ഉറപ്പാക്കുന്ന പദ്ധതികൾ പരിഗണനയിലുണ്ടെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ തൊഴിൽ വിപണി അനുദിനം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. ഇതിനനുസൃതമായി വിദ്യാഭ്യാസ മേഖലയിലും മാറ്റങ്ങൾ നടപ്പാക്കുമെന്ന് അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് 16.97 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ഇന്ന് ബൂത്തുകളിൽ എത്താൻ കഴിയാത്ത കുരുന്നുകൾക്ക് ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും നാളെയും മറ്റന്നാളും വീടുകളിലെത്തി

0: നൽകും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായതായി മന്ത്രി കെ മുരളീധരൻ. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മറ്റന്നാൾ തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ സംയുക്ത പ്രതിജ്ഞാ പരിപാടി നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രഭാവർമ്മ എഴുതിയ ശാസ്ത്രീയ സംഗീത കൃതികൾ എന്ന പുസ്തകം സംഗീതജ്ഞൻ ടി എം കൃഷ്ണ പ്രകാശനം ചെയ്തു. കണ്ണൂർ പയ്യന്നൂരിൽ തുരിയം സംഗീതോത്സവ വേദിയിൽ നടന്ന ചടങ്ങ് ദൂരദർശൻ മുൻ ഡയറക്ടർ ജനറൽ സതീഷ് നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശവും തൃശൂർ മലപ്പുറം പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 799 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 806 പേർ അറസ്റ്റിലായി. ഇതുവരെ ആകെ 4925 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 5277 പേർ അറസ്റ്റിലായി. ലോകത്തിലെ ഏറ്റവും ശക്തവും ചലനാത്മകവുമായ ഒന്നാണ് ഇന്ത്യ യുഎഇ ബന്ധമെന്ന് യുഎഇ സഹകരണ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ദുബായ് ചാപ്റ്റർ സംഘടിപ്പിച്ച സിഎ ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ പൂർണ്ണമായി പരാജയപ്പെട്ടതോടെ പശ്ചിമേഷ്യയിൽ സുരക്ഷാ സാഹചര്യം അതീവ ഗുരുതരമായി. വാണിജ്യ എണ്ണക്കപ്പലിന് നേർക്കുള്ള ഇറാൻ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ ഹോർമസ് കടലിടുക്കിന് സമീപത്തെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതായി അമേരിക്ക അറിയിച്ചു. കുവൈറ്റിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയാണ് ഇറാൻ പ്രതികരിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്.
1: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
0: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ. നോക്ക്,
2: ടെൻഷൻ എന്തിനാ? എന്റെ തെറ്റൊന്നുമല്ല. എന്നിട്ടും ഫ്രോഡ് നടന്നുടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിനെ ഉടനടി വിവരം അറിയിക്കും. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുന്തോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.
3: ഇപ്പോൾ സമയം 8:44:45. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് @9 ഡൽഹി റിലേ.

a la Garda Oradia. अरे गर्दा उड़ा दिए, बेटा।

റെസ്റ്റ് ഹൗസ് എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, എം കെ അർജുനൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. യേശുദാസ് പാടിയ മറ്റൊരു ഗാനം ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ഗാനരചന ബിജു തിരുമല, സംഗീതം ജെറി അമൽദേവ്.

ബിജു തിരുമലയുടെ മറ്റൊരു ഗാനം ഇന്നലെ ഇന്ന് എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം പാടിയത് യേശുദാസ്. സംഗീതം ജി ദേവരാജൻ.

0: എഴുത്തച്ഛനെയും അദ്ദേഹം രചിച്ച അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ദശരഥനെയുമാണ്. ദശരഥന്റെ ചരമഗതി എന്ന ഭാഗത്ത് ആസന്ന മരണനായി കിടക്കുന്ന ദശരഥൻ തന്റെ പ്രഥമ പത്നിയായ കൗസല്യയോട് പുത്രദുഃഖത്താൽ താൻ മരിക്കേണ്ടി വരുമെന്നതിന് കാരണമായ മുനിശാപത്തെക്കുറിച്ച് നടത്തുന്ന പ്രസ്താവത്തിലാണ് നാദഭേദനം സായകം വരുത്തിവെച്ച വിനാശത്തെക്കുറിച്ചുള്ള പരാമർശം. കാട്ടിൽ നായാട്ടനായിപ്പോയ ദശരഥൻ അർദ്ധരാത്രി സമയത്തിന് നദിക്കരയിൽ നിൽക്കുന്നു. ഹിംസ്രജന്തുക്കളെ ഹനിക്കുകയാണ് മൃഗയാ വിനോദം. അപ്പോൾ ആന തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുന്നത് പോലെയുള്ള ഒരു നാദം കേൾക്കാനിടയായി. നാദം കേട്ട സ്ഥാനത്ത് ലക്ഷ്യമാക്കി അമ്പയക്കാനുള്ള സാമർഥ്യം നേടിയിട്ടുള്ളവരിൽ അഗ്രഗണ്യനാണ് ദശരഥൻ. മുൻപിൻ നോക്കാതെ അസമീക്ഷികാരിയായിപ്പോയ അദ്ദേഹം ബാണമയച്ചു. നദിയിൽ നിന്നും കുടത്തിൽ വെള്ളമെടുത്തുകൊണ്ടിരുന്ന നിർദോഷിയും നിരപരാധിയുമായ ഒരു മുനികുമാരനിലാണ് അസ്ത്രം ചെന്നുകൊണ്ടത്. നിലവിളി കേട്ട് പരിഭ്രാന്തനായി കുമാരന്റെ അടുത്ത് ഓടിയെത്തിയ രാജാവ് അമ്പരന്നുപോയി. വീണ്ടും വിചാരമില്ലാതെയുള്ള തന്റെ പ്രവൃത്തി വരുത്തിയ ദുര്യോഗം അദ്ദേഹത്തെ അമ്പയെ വിവശനാക്കി. അന്ധരായ വൃദ്ധ മാതാപിതാക്കൾക്ക് ദാഹജലം നൽകാനാണ് താൻ പുറപ്പെട്ടതെന്നും എത്രയും പെട്ടെന്ന് പോയി ദാഹജലം നൽകി അവരെ ആശ്വസിപ്പിച്ച് നടന്ന കാര്യങ്ങൾ അവരോട് പറയണമെന്നും മുനികുമാരൻ രാജാവിനോട് നിർദ്ദേശിച്ചു. ദശരഥൻ തക്ഷണം വൃദ്ധ ദമ്പതികളിരിക്കുന്ന സ്ഥാനത്തെത്തുകയും വസ്തുതകൾ ദുഃഖപാരവശ്യത്തോടെ അവരെ അറിയിക്കുകയും ചെയ്തു. മുനിയുടെ ആജ്ഞാനുസരണം മുനികുമാരൻ മരിച്ചു കിടന്ന സ്ഥലത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. വസ്തുതകൾ നേരിട്ട് ബോധ്യപ്പെട്ട മഹർഷീശ്വരൻ പുത്രനെ ദഹിപ്പിക്കുവാനുള്ള ചിത സജ്ജമാക്കാൻ ദശരഥനോട് ആജ്ഞാപിച്ചു. എന്തിന്? പുത്രനെ ദഹിപ്പിച്ച ആ ചിതയിൽ ചാടി അവരും ആത്മാഹുതി നടത്തി. പുത്രദുഃഖത്താൽ നിനക്കും അന്ത്യം സംഭവിക്കട്ടെ എന്ന് ചിതയിലേക്ക് ചാടുന്നതിന് മുമ്പ് ആ മുനി ദശരഥനെ ശവിച്ചു. ആ ശാപഫലമാണ് തനിക്കിപ്പോഴുണ്ടായിരിക്കുന്ന ദുസ്ഥിതിയെന്നും അതൊഴിവാക്കാൻ ആർക്കും സാധ്യമല്ലെന്നും ദശരഥൻ പറയുന്നു. ദശരഥൻ ആരാണെന്ന് നോക്കാം. ശ്രീഹരിവിഷ്ണുവിന്റെ അംശാവതാരമർന്ന ശ്രീരാമന്റെ പിതാവാകാൻ ഭാഗതേയം സിദ്ധിച്ച മഹാനുഭാവൻ, സൂര്യവംശത്തിലെ പ്രബലനും പ്രസിദ്ധനും ധീരനുമായ രാജാവ്, ജന്മായത്തമായും കർമായത്തമായും പല സിദ്ധിവിശേഷങ്ങളും കൈവന്ന പുരുഷകേസരി. എന്നാൽ ഏതൊരു വമ്പന്റെയും ജീവിത വിജയത്തിന് തടസ്സം നിൽക്കുന്ന രണ്ട് ശത്രുക്കൾ അദ്ദേഹത്തെയും ആവേശിച്ചിരുന്നു. അതിയായ കാമം, അതോടൊപ്പമുള്ള അസമീക്ഷകാരിത്വം, ഇവയായിരുന്നു ആ വൈരികൾ. കൈകേയിയോട് പെട്ടെന്ന് തോന്നിപ്പോയ അതിപ്രീതിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് വരദ്വയം നൽകാൻ ദശരഥൻ തയ്യാറായതും ഇക്കാരണത്താൽ തന്നെയായിരുന്നു. അതിയമ്പർക്കും വശപ്പെടുത്താൻ കഴിയാത്ത വിദ്യയാണ് നാദഭേദനം സായക പ്രയോഗം. അതിലും അപ്രതിമൻ തന്നെയായിരുന്നു ദശരഥൻ. ബ്രഹ്മപുത്രനായ വസിഷ്ഠ മഹർഷിയായിരുന്നല്ലോ സൂര്യവംശ രാജാക്കന്മാരുടെ ആദികാലം തൊട്ടുള്ള കുലഗുരു. ലോകത്ത് നാദത്തെ സാർത്ഥകമായും നിരർത്ഥകമായും ഉപയോഗപ്പെടുത്താറുണ്ട്. പക്ഷിമൃഗാദികൾ സാർത്ഥകമായിട്ടാണ് സ്വതസിദ്ധമായ രീതിയിൽ നാദത്തെ പുറപ്പെടുവിക്കുന്നത്. വിവേകമുണ്ടെന്ന് വിശേഷിപ്പിക്കുന്ന മനുഷ്യരായി നാം മാത്രം അവസരത്തിലും അനവസരത്തിലും നാദം പ്രയോജനപ്പെടുത്തുന്നു. അതിൻ്റെ ഗുണദോഷ ഫലങ്ങൾ പ്രയോക്താക്കളിൽ മാത്രമല്ല സമൂഹം തന്നെ അനുഭവിക്കേണ്ട അവസ്ഥയും വന്നുചേരുന്നു. നാദഭേദനമായി വാക്സരം തൊടുത്തുവിടാൻ ആരും ഒരു മടിയും കാണിക്കാറുമില്ല. ഉച്ചത്തിലുള്ള വാക്സരം പ്രയോഗിക്കുന്നവരാണ് സമൂഹത്തെ നയിക്കുവാൻ ശക്തരും അർഹരുമെന്ന മിഥ്യാധാരണ തന്നെ ഇന്ന് സമൂഹം വെച്ചു പുലർത്തുന്നുണ്ടെന്നാണ് ആനുകാലിക സംഭവ വികാസങ്ങൾ കൂടി അറിയാൻ സാധിക്കുന്നത്. പരസ്പരമുള്ള മാത്സര്യത്തിനും വിദ്വേഷത്തിനും ഭൂരിഭാഗം ആളുകളും നാദഭേദനമായ സായകം തന്നെ പ്രയോഗിക്കുകയാണ്. കാലദേശാവസ്ഥകൾ കണ്ടറിഞ്ഞ് തനിക്കും താൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിനും അഭ്യുദയവും നിശ്രേയസ്സും കൈവരുത്തുന്നതിനുള്ള ശ്രമമാണ് അഭികാമ്യമായ കർത്തവ്യ കർമ്മമെന്നും അതുതന്നെയാണ് ധർമ്മമെന്നും മാനവ സമൂഹം ഓർമ്മിക്കുന്നതാണ് ലോകനന്മ കാംക്ഷിക്കുന്നവർക്ക് അഭിലഷണീയം. അല്ലെങ്കിൽ ദശരഥന് സംഭവിച്ച ഹതവിധിക്ക് സമാനമായ ദുസ്ഥിതികൾക്ക് പാത്രമായി, ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ബന്ധുമിത്രാദികളുടെ പരിഹാസത്തിനും പാത്രമായി ഇഹലോകവാസം വെടിയാനിടയായെന്ന് വരാം. അത്തരത്തിലുള്ള ദുർഗതി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഒത്തൊരുമയോടെ പ്രാർത്ഥിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള. ഇനി ഇംഗ്ലീഷിലെ വാർത്തകൾ ഡൽഹിയിലെ.
2: ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റീഡ് ബൈ അമൃത് ഭൂഷൺ. Prime Minister Narendra Modi today said India envisions an Indian Ocean where maritime security is ensured alongside economic prosperity and where partnership is based not on size but on mutual respect and trust.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിച്ചത് ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള.
1: നാദഭേദിനം സായകം, ഈ സമസ്ത പദത്തിന്റെ ശ്രവണ മാത്രയിൽ തന്നെ സാക്ഷരരായ ജനങ്ങൾ ഓർത്തുപോകുന്നത് മലയാള ഭാഷയുടെ പിതാവായ

ആകാശവാണി മഞ്ചേരി FM 102.7 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:53 ആരംഭിക്കും. പ്രിയ ശ്രോതാക്കൾക്ക് ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്ഹിന്ദ്.